ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 20, കൊല്ലവർഷം 1201, മേടം 27, 2026 മെയ് 10 ഞായറാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം, സുപ്രഭാതം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 55 സെക്കൻഡും.

0: കൈക്കുടുന്നയിൽ ഒളിപ്പിച്ച ഒരു കിളിക്കുഞ്ഞുമായി ശിഷ്യൻ ഗുരുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഗുരുവിനെ പരീക്ഷിക്കുവാനുള്ള ശ്രമമാണ്. ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുന്നു, ഈ കൈക്കുടന്നയിലെ കിളി ചത്തതാണോ ജീവനുള്ളതാണോ? ജീവനുള്ളത് എന്ന് പറഞ്ഞാൽ അവനതിനെ ഞെരിച്ചു കൊന്നുകളയും. ചത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനതിനെ പറപ്പിച്ചു വിടും. ഗുരു ആത്മജ്ഞാനമുള്ളയാളാണ്. അവൻ്റെ കൈക്കുടന്നയിലേക്ക് നോക്കി, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, പിന്നെ ചെറുചിരിയോടുകൂടി ഗുരു പറഞ്ഞു, ആ കിളിയുടെ ജീവൻ നിന്റെ കയ്യിലാണ്. ഓരോ ദിവസവും നിങ്ങളുടെ കൈക്കുടന്നയിലേക്ക് ജീവിതം വച്ചു തന്നിട്ട് ദൈവം പറയുന്നു, നിന്റെ കയ്യിലാണ് ഇന്നത്തെ നിന്റെ ജീവിതം. മേക്ക് ചെയ്യണോ ബ്രേക്ക് ചെയ്യണോ? ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ ചിന്ത കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മെനഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ ഇല്ലാതാക്കാം. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒരു ദിവസവും 70,000 ചിന്തകളാണ് മനസ്സിലൂടെ കടന്നു പോവുക. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി സാധാരണ ശാസ്ത്രം പറയുന്നത് ഈ 70,000 ചിന്തകളിൽ ഒരു 90% നെഗറ്റീവാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നെഗറ്റീവിലേക്ക് ചാഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ശാസ്ത്രം തന്നെ തരുന്നുണ്ട്. എവല്യൂഷണറി സർവൈവൽ മെക്കാനിസം എന്നൊരു കാര്യമുണ്ട്. വലിയ കടുപ്പമുള്ള വാക്കുകളൊന്നും പറയുന്നല്ല. നമ്മളുടെ എവല്യൂഷൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മളെല്ലാം കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ പോലെയാണെന്നല്ലോ. ചുറ്റിലും ശത്രുക്കൾ. ഇപ്പോൾ ശത്രുക്കളെ പേടിച്ച് കഴിയുന്ന ആദിമ മനുഷ്യൻ ആദ്യം പഠിച്ചത് സംശയിക്കാനാണ്. അങ്ങനെ എല്ലാവരും പേടിയാണ്. അറ്റാക്ക് ഉണ്ടാവുമോ? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സെനാറിയാണ് ഉള്ളിൽ. ഒന്നിലേക്ക് ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യണം. അപ്പോൾ ശത്രുവിനെ പേടിച്ച് നെഗറ്റിവിറ്റിയാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. ആ നെഗറ്റിവിറ്റി നമ്മളിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കൊക്കെ നെഗറ്റീവ് തോട്ട്സ് കൂടുതൽ. ഇതൊന്നും മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, കുറച്ചുകൂടി പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവിതത്തിൽ പെട്ടെന്ന് ചിറകുമുളക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. ആകാശം വിശാലമായി തീരുന്നു. നമ്മൾ തന്നെ വിശാലമായ ആകാശമായി മാറുന്നു. ഇനി എപ്പോഴും നെഗറ്റിവിറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ജീവിതം തന്നെ നെഗറ്റീവായി മാറുമെന്നുള്ളത് സാധാരണ തത്വമാണ്. പ്ലസേബോ ഇഫക്റ്റ്, നൊസേബോ ഇഫക്റ്റ് എന്ന രണ്ട് കോൺസെപ്റ്റുകളുണ്ട്. അതൊന്നും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. എന്താണ് ഈ പ്ലസേബോ ഇഫക്റ്റ്? പോസിറ്റീവ് ചിന്തിച്ചാൽ പോസിറ്റീവ് സംഭവിക്കും. അതാണ് പ്ലസേബോ ഇഫക്റ്റ്. ഉദാഹരണം പറയാം. നിങ്ങൾക്ക് വലിയ വിശ്വാസമുള്ള ഒരു ഡോക്ടർ വെറും വൈറ്റമിൻ ടാബ്ലറ്റ് തന്നിട്ട് ഇത് വളരെ വില കൂടിയ അമൂല്യ മരുന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് അയാളെ വിശ്വസിക്കും. അത്രയ്ക്ക് വിശ്വാസം അയാളെ ഉണ്ട്. അതുകൊണ്ട് ആ മരുന്ന് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു മെഡിസിൻ ആയിട്ട് മാറും. വെറും വൈറ്റമിൻ ടാബ്ലറ്റ് നിങ്ങളുടെ രോഗം ഒരുപക്ഷെ മാറ്റിയെന്ന് വരാം. അതാണ് പ്ലസേബോ ഇഫക്റ്റ്. നിങ്ങൾ ഇന്ന് എല്ലാം ഗ്രേറ്റ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് സംഭവിക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിച്ചെന്ന് വരാം. അത് കാലം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു വിരുന്നാണ്. നൊസേബോ ഇഫക്റ്റ്. നിങ്ങൾ എല്ലാം നെഗറ്റീവുമാകുമെന്ന് ചിന്തിച്ചാൽ നെഗറ്റിവിറ്റി സംഭവിക്കുന്നു. ഒരു സാധാരണ ജീവിതത്തിലേക്ക് വരിക. പാമ്പുകടിയേറ്റ് മരിക്കുന്നവരിൽ 70% ആളുകളും വിഷമേറ്റിട്ടല്ല മരിക്കുന്നത്. അവർക്ക് പാനിക് അറ്റാക്കാണ് സംഭവിക്കുന്നത്. ഡോക്ടർമാർ അതിനെ വസോവേഗൽ അറ്റാക്ക് എന്ന് വിളിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? 80% ഡ്രൈ ബൈറ്റാണ്. അതായത് വിഷമൊന്നും നിങ്ങളിലേക്ക് വരുന്നില്ല, പക്ഷെ നിങ്ങൾ ചിന്തിച്ചു വിഷം വന്നു. നിങ്ങൾക്ക് പാനിക് അവസ്ഥ വന്നു, പാനിക് അറ്റാക്ക് വന്നു, നിങ്ങൾ മരിച്ചു. ഇതാണ് പലപ്പോഴും സംഭവിക്കുക. നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് വരുമെന്ന് കരുതി കരുതി കരുതി നെഗറ്റിവിറ്റിയുടെ വഴിയിലേക്ക് വരുമ്പോൾ അന്നത്തെ ദിവസവും പോവും, നിങ്ങളുടെ ദിശയും മാറിപ്പോവും, നിങ്ങളുടെ ജീവിതം തന്നെ മാറിപ്പോവും. പോസിറ്റിവിറ്റി കൊണ്ടൊരു സ്വർഗം പണിയുക. മേരി അന്റോണിയറ്റ് സിൻഡ്രം എന്ന പേരിലൊരു അവസ്ഥയുണ്ട്. എന്താണത്? ഫ്രഞ്ച് രാജ്ഞിയായിരുന്ന മേരി അന്റോണിയറ്റ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവരുടെ മുടിയെല്ലാം നരച്ചുപോയി. അവരുടെ മുടി കൊഴിയാൻ തുടങ്ങി. ഓട്ടോ ഇമ്മ്യൂൺ ഹെയർ ലോസ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ വിളിക്കുക. ചിന്ത കൊണ്ട് ഒരാളുടെ ശരീരത്തിൽ വന്ന മാറ്റമാണ്. ഇത് തന്നെയാണ് നമ്മളിലേക്ക് ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളത്. പറ്റാവുന്നത്രയും ഭാവാത്മകമായി ചിന്തിക്കുക. ആകാശം വിശാലമാകട്ടെ, ചിറകുകൾ മുളക്കട്ടെ, പറന്നുയരാൻ സാധിക്കട്ടെ. നല്ല യാത്ര നേരുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് റെവറൻഡ് ഫാദർ വിൻസെന്റ് വാരിയത്ത്.
3: സമയം 6:00.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം

0: അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് സത്യപ്രതിജ്ഞ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് എംഎൽഎ ശോഭൻ ദേവ് ചതോപാധ്യായയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ഒഡീഷയിലെ ഡോക്ടർ എപിജെ അബ്ദുൾ കലാം ദ്വീപിലായിരുന്നു പരീക്ഷണം. ഒരേ സമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തുടക്കാനാവും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വിജയം. ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസിനെ 76 റൺസിനാണ് ഗുജറാത്ത് തോൽപ്പിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6 കഴിഞ്ഞ് 2:15. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, പി ഭാസ്കരന്റെ ആദ്യ വിദ്യാലയം എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം. പുതിയ സംസ്ഥാന സർക്കാർ, പ്രതീക്ഷകൾ. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യ ഭാഗം, തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചിയിനത്തെ സ്വർണവില, തുടർന്ന് 10:30 സ്മൃതിരാഗം, 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
2: ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര. വേനൽകാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഓൺ ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത. 3:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പരിപാടികൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.
4: This is Akashvani, the news read by Sarabjit Kaur. Prime Minister Narendra Modi will visit Karnataka and Telangana today. At around 11 a.m, the Prime Minister will participate in the 45th anniversary celebrations of the Art of Living in Bengaluru and also in

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. പ്രഭാതഗീതത്തിൽ ആദ്യം വിൽസൺ എബ്രഹാം പാടിയ ഗാനം, ഗാനരചന ബേബി ജോൺ കാലയന്താനി, സംഗീതം പീറ്റർ ചേരാനല്ലൂർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രദീപ് സോമസുന്ദരം പാടിയ ഗാനം, ഗാനരചന ചിറ്റൂർ ഗോപി, സംഗീതം ജെറിസൺ ആന്റണി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ശ്വേതാ മോഹൻ പാടിയ ഗാനം, വരികൾ എഴുതിയത് ജോൺ ജോസഫ്, സംഗീതം എബി സാൽവിൻ തോമസ്.

ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിച്ചു. പ്രഭാതഗീതം വീണ്ടും നാളെ രാവിലെ 6:10. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 16 വൈകുന്നേരം 4 വരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ rabi@kau.in എന്ന ഇമെയിലിലേക്കോ ബന്ധപ്പെടാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 97 78 43 62 65, 97 78 43 62 65. മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പച്ചക്കറികളായ മുളക്, വെണ്ട, വഴുതന, പാവയ്ക്ക, കുമ്പളം, പടവലം, പയർ, ചീര, മത്തൻ എന്നിവയുടെ വിത്തുകളും ജൈവ നിയന്ത്രണോപാധികളായ സ്യൂഡോമോണസ്, ട്രൈക്കോഡർമ, അയർ പച്ചക്കറിയിലും നെല്ലിലും ഉപയോഗിക്കാവുന്ന സമ്പൂർണ്ണ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകവളം, ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ആട്ടിൻ കാഷ്ടം, സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോറ് കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, പച്ചക്കറി തൈകൾ, കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, മുളക്, വഴുതന, തക്കാളി എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-872-37-07-26, 04-872-37-07-26. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ 6 തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCയോ തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ള 18-30 ഇടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ജൂലൈ 31 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 97 47 32 17 60.

0: 107 47 32 17 60. വെബ്സൈറ്റ് വിലാസമുണ്ട്, khadi.kerala.gov.in khadi.kerala.gov.in. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ഓട്ടോക്യാഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. നാളെ മുതൽ 15 വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ഓൺലൈനായും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 83 72 56 85 47 83 72 56. ഇമെയിൽ വിലാസമുണ്ട്, cel.kau@gmail.com cel.kau@gmail.com. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പ്രത്യേക പരിശീലനം ഈ മാസം 18 മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്നു. കേരളത്തിൽ നിന്നുള്ളവർക്കും കേരളത്തിന് പുറത്തുനിന്നുള്ളവർക്കും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 62 38 09 21 75 62 38 09 21 75. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,500, കൊപ്ര ക്വിൻ്റലിന് 14,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,000, അൺഗാർബിൾഡ് 70,000 രൂപ, റബ്ബർ RSS 4 25,700, RSS 5 25,300 രൂപ. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: ഓ, രഹസ്യമല്ല, പരസ്യം, നമ്മുടെ പരിപാടിയുടെ പരസ്യം.
2: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
1: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
2: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
1: മറക്കാതെ കേൾക്കണേ.
2: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ.
1: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രധാന പത്രവാർത്തകൾ. ടി വി കെ സ്ഥാപക നേതാവ് ചന്ദ്രശേഖർ ജോസഫ് വിജയ് ഇന്ന് രാവിലെ 10 തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. രാജ്യത്തിന്റെ 3rd സംയുക്ത സേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. അങ്കണവാടികളിൽ കുട്ടികൾക്ക് മാനസികാഘാതമുണ്ടാക്കുന്ന പെരുമാറ്റവും ശിക്ഷാ നടപടികളും ഒഴിവാക്കണമെന്ന് വനിതാ ശിശുവികസന വകുപ്പ് കർശന നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് June 1 തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ തുടങ്ങുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കൽ, ഇറാന്റെ പ്രതികരണം കാത്ത് US. കായികരംഗം. IPLലെ സൂപ്പർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസിന്റെ ആധികാരിക ജയം. ISNL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ FCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
7: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
8: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ, വ്യാഴം
7: രാവിലെ 7:15 മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
8: ഫോൺ 94 97 45 79 70.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
10: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.

0: കവിത. ആദ്യ വിദ്യാലയം. ആലാപനം മുട്ടറ ബി എൻ രവീന്ദ്രൻ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ഓർമ്മചിന്ത്, 3 മണിക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി, പൊള്ളുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന കടൽ തീരങ്ങൾ, മുനമ്പം, ചെറായി, കുഴുപ്പള്ളി, വളപ്പ്, പുതുവൈപ്പ് തീരങ്ങളിലൂടെ ഒരു യാത്ര, അവസാന ഭാഗം, 6 മണിക്ക് ലളിതഗാനം, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 വാർത്താ വീക്ഷണം തിരുവനന്തപുരം റിലേ, 6:50 കാർഷിക ജീവനം, 7:20 തമിഴ് ചലച്ചിത്ര ഗാനം, 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം, പുതിയ സംസ്ഥാന സർക്കാർ പ്രതീക്ഷകൾ, 8:05 യുവവാണി, ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻകൃഷ്ണനുമായി അഭിമുഖം, അവസാന ഭാഗം. സമയം 6 മണി കഴിഞ്ഞ് 42:50 ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: പ്ലാറ്റ്ഫോം നമ്പർ 2
7: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാൻ.
8: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
7: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
8: കണ്ടില്ലേ
9: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
10: നോ സിഗ്നൽ.
7: ഇനി എന്ത് ചെയ്യും?
9: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
8: ഏയ് മണ്ടത്തരം നിർത്ത്.
7: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
10: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
11: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
12: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മൊഹമ്മദൻസ് SCയെ നേരിടും.

0: വിശദമായി. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. വൈകാതെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി നേതൃത്വം വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ.
1: ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പുലർച്ചെയോടെ നെടുമ്പാശ്ശേരി.
0: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10:00 പ്രതിജ്ഞാ ചടങ്ങ്. 9 ടി വി കെ മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: 234 അംഗ നിയമസഭയിൽ 120 എംഎൽഎമാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം നിയമിച്ചത്. ബി സി കെ, ഐ ഒ എം എൽ പാർട്ടികളുടെ രണ്ടു വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് ടി വി കെയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, സി പി ഐ, സി പി ഐ എം കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടെ 6 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ കഴകം പാർട്ടികളുടെ ഭരണം ചരിത്രത്തിന് വഴിമാറും. ഇതിനു മുമ്പ് അണ്ണാ ഡി എം കെയും ഡി എം കെയുമാണ് തമിഴ്നാട് മാറിമാറി ഭരിച്ചത്.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് എ ഐ എൻ ആർ സി നേതൃത്വം നൽകുന്ന എൻ ഡി എ പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് എംഎൽഎ ശോഭൻദേവ് ചതോപാധ്യയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമപത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിമാണ് ചീഫ് വിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ പി എം മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. എൻ ഡി എ ഗവൺമെന്റ് 11 വർഷം മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പി എം ജീവൻ ജ്യോതി ബീമാ യോജന, പി എം സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് അദ്ദേഹം വിലയിരുത്തി. പി എം ബീമാ യോജനകൾ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് പദ്ധതികളെന്നും നരേന്ദ്രമോദി കുറിച്ചു. അടൽ പെൻഷൻ യോജനയിലെ ഉയരുന്ന സ്ത്രീ പങ്കാളിത്തം നാരീശക്തിയുടെ സംഭാവനകൾക്ക് നൽകുന്ന അംഗീകാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേസമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാകും. മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തിൽ ഡിആർഡിഒയെയും ഇന്ത്യൻ സൈന്യത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമ കുറിപ്പിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാ സേനയുടെ പുതുതലമുറ അദമ്യ ക്ലാസ് പട്രോൾ കപ്പൽ ഐ സി ജി എസ് അചൽ ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. രാജ്യരക്ഷാ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി എ അൻപരശുവാണ് കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹ്യ സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് എച്ച് എം എസ് ഡ്രാഗൺ എന്ന കപ്പൽ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ യു

0: തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. യുഡിഎഫ് നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിന്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൌൺസിൽ ആവശ്യമുന്നയിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് എസ്സിയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 76 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സി KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 ഗോളിനാണ് കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ് സി കർണാടകയുടെ കിക് സ്റ്റാർസ് എഫ് സിയോട് 1 തോറ്റു. 13 പോയിന്റുമായി ഗോകുലം 5 സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലറും സിപിഐഎം നേതാവുമായ KK അഭിമന്യു നിര്യാതനായി. 64 വയസ്സായിരുന്നു. റിട്ടയേർഡ് BSNL ജീവനക്കാരനാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൊറോറ ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ CM അബൂബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അങ്ങാടിപ്പുറം തിരുമന്ധംകുന്ന് ക്ഷേത്രത്തിൽ 501 കലാകാരന്മാരുടെ പഞ്ചരത്ന കീർത്തനാലാപന സംഗമം സംഘടിപ്പിച്ചു. ആലാപന സദസ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കടകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് എസ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന ഹാൻഡിലും സന്ദർശിക്കുക.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 55 മിനിറ്റ്.

പ്രിയ ശ്രോതാക്കളെ, അറിവും ആനന്ദവും പകരുന്ന വിവിധ പരിപാടികളുമായി ഇന്നത്തെ FM ഡയറി ആരംഭിക്കുകയായി. എല്ലാ ശ്രോതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

ചിന്താശകലം: പ്രകൃതിയെ ഭരിക്കേണ്ടത് അതിനെ അനുസരിച്ചുകൊണ്ടാണ്. പ്രകൃതിയെ ഭരിക്കേണ്ടത് അതിനെ അനുസരിച്ചുകൊണ്ടാണ്. ഐറിഷ് ചിത്രകാരൻ ഫ്രാൻസിസ് ബേക്കണ്ടെ വാക്കുകൾ.

എഫ് എം ഡയറിയിലെ ഇന്നത്തെ ചോദ്യം: മേജർ സോമനാഥ് ശർമ്മ ഇന്ത്യൻ മിലിട്ടറി ചരിത്രത്തിൽ അവിസ്മരണീയനായ വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന്റെ നേട്ടം എന്താണ്? മേജർ സോമനാഥ് ശർമ്മ ഇന്ത്യൻ മിലിട്ടറി ചരിത്രത്തിൽ അവിസ്മരണീയനായ വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന്റെ നേട്ടം എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത്, 8:30 തൊട്ട് മുൻപ്.

നാട്ടുവിശേഷം. എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 3 മണിക്ക് കാവ്യമൂല, 6 മണിക്ക് ഗാനമേള. കരിവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ മൂലംകുഴി ഭാസ്കരൻ വി യു ചന്ദ്രശേഖരൻ പിള്ള അനുസ്മരണം, വൈകിട്ട് 4:30 പ്രഭാഷണം. തുരുത്തിക്കര ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക ഉത്സവം നാളെ വരെ. നോർത്ത് പറവൂർ ചില്ലിക്കൂടം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞവും പ്രതിഷ്ഠാദിനവും ഈ മാസം 18 വരെ. തൃപ്പൂണിത്തുറ പേട്ട ജനി മ്യൂസിക് അക്കാദമിയിൽ ഹിന്ദുസ്ഥാനി മെഹഫിൽ രാവിലെ 10:30. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

0: സേവന വാർത്തകൾ. കലവൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഈ മാസം 27-ന് മുൻപ് അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖകളും സർട്ടിഫിക്കറ്റുകളും സഹിതം ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 97-47-29-36-78 97-47-29-36-78 കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആന്റ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാഡമിക് ഡിവിഷനായ കിലെ IAS അക്കാഡമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അടുത്ത മാസം ആദ്യവാരം മുതൽ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കും. www.kile.kerala.gov.in/kile-ias-academy എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 80-75-76-85-37 80-75-76-85-37 വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം. www.kile.kerala.gov.in/kile-ias-academy സമയം 7 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി. ഭാഷാ

0: സമ്പർക്കം പോലെ സംസ്കാരങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഏറ്റവും രുചികരമായ തലമാണ് ഭക്ഷണത്തിന്റേത്. മറ്റൊരു ദേശത്തേക്ക് കുടിയേറുമ്പോഴോ പ്രവാസിയായി തുടരേണ്ടി വരുമ്പോഴോ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴോ അവരുടെ ഭാഷ മാത്രമല്ല ഭക്ഷണവും ജീവിതരീതികളും സമ്പർക്കപ്പെടുന്നുണ്ട്. തനത് വിളവുകൾ എന്ന നിലയിൽ നാം കരുതുന്ന പപ്പായ, കപ്പ, കശുവണ്ടി, പൈനാപ്പിൾ, പേരയ്ക്ക മുതലായവ വൈദേശിക സംസർഗത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ എത്തിച്ചേർന്നത്. അതോടൊപ്പം ഒരു ദേശത്തെ രുചിക്കൂട്ടുകൾ മറ്റൊരു നാട്ടിലെ പാചക രീതികളുമായി ചേർന്ന് പുതിയൊരു ഭക്ഷണ സംസ്കാരം രൂപമെടുക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യകാല കുടിയേറ്റക്കാരായ യഹൂദരുടെ ആഘോഷവേളകളിലും പെരുന്നാളുകളിലും തയ്യാറാക്കുന്ന പ്രതീകാത്മക ഭക്ഷണങ്ങളിൽ കേരളീയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും ഭക്ഷണരീതിയുടെ ഇടകലർപ്പും കാണാനാകും. യഹൂദർ ഭക്ഷണ കാര്യങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ പുലർത്തിയിരുന്നത് പെസഹ പെരുന്നാളിനാണ്. പെസഹ പെരുന്നാൾ ദിനത്തിലെ പ്രത്യേകത പുളിപ്പില്ലാത്ത അപ്പം അഥവാ പെസഹാപ്പം തയ്യാറാക്കലാണ്. തേങ്ങ ചുരണ്ടിയത്, ഉഴുന്ന്, അരി, വെളുത്തുള്ളി, ജീരകം മുതലായവയാണ് ഇതിന്റെ ചേരുവകൾ. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിലും ചിലയിടങ്ങളിൽ പെസഹാ ദിനത്തിൽ പുളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കാറുണ്ട്. പുളിപ്പിക്കുന്ന വസ്തുക്കളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വിഭവം തയ്യാറാക്കുന്നത്. തേങ്ങയും കറിവേപ്പിലയും മഞ്ഞളും ചേർന്ന കേരളീയ വിഭവങ്ങളിൽ നിന്നും ചുട്ടുളിമീൻ, രസായ പുലാവ്, പോങ്ങലം, അരിക്രാക്കൽ, ചുരുളപ്പം, ചീപ്പപ്പം, പന്നകം പോലുള്ള വിഭവങ്ങൾ യഹൂദർക്കുണ്ടായിരുന്നു. ശാബോത്ത് പെരുന്നാളിനെ ചുക്കുണ്ട പെരുന്നാൾ എന്ന് മലയാളീകരിച്ച് വിളിക്കുന്നത് കേരളത്തിലെ ജൂതന്മാരുടെ മാത്രം പ്രത്യേകതയായിരുന്നു. കഠിന വ്രതത്തിന് ശേഷം കഴിക്കുന്ന ചുക്കും ശർക്കരയും ചേർത്ത പലഹാരത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. എള്ള് സമൃദ്ധിയുടെ പ്രതീകമായി കാണുന്നതിനാൽ വിവാഹം ഉടമ്പടി ചെയ്യുന്ന ദിവസം വധുവിന്റെ വീട്ടുകാർ എള്ളുകൊണ്ടുള്ള പലഹാരം ഉണ്ടാക്കിക്കൊണ്ടുവരിക ജൂതർക്കിടയിലെ പതിവായിരുന്നു. കൊച്ചിയിലെ യഹൂദരുടെ വിവാഹ സത്കാരങ്ങൾക്ക് മലബാറിൽ പ്രിയങ്കരമായ മുട്ടമാല എന്നറിയപ്പെടുന്ന മുട്ടസാലതെ പ്രധാന വിഭവമായി കരുതുന്നു. 1870 തലശ്ശേരിയിൽ നിന്നും പുറത്തിറങ്ങിയ പാചക കുറിപ്പ് ഗ്രന്ഥത്തിൽ മുട്ടമാല പ്രതിപാദിക്കുന്നുണ്ട്. 1840 കൊച്ചി സന്ദർശിച്ച സ്പാനിഷ് കച്ചവടക്കാരനായ സ്ലോമോ റൈൻമാൻ പാസ്തേൽ എന്ന വിഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അരിമാവും മുട്ടയും കൊണ്ടുണ്ടാക്കിയ കടത്തല എന്ന നേർത്ത അപ്പം കടത്തല പാസ്തേൽ എന്നറിയപ്പെടുന്നു. കൊച്ചിയിലെ യഹൂദർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ഈ വിഭവം. അപ്പം എന്ന വാക്ക് സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. എങ്കിലും തേങ്ങാപ്പാലിന്റെയും പുളിപ്പിക്കൽ വസ്തുവിന്റെയും ചേർച്ചയിലൂടെയുള്ള വെള്ളയപ്പം യഹൂദ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നതാണ്. മധ്യേഷ്യയിൽ നിന്നെത്തിയ ബിരിയാണി കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുമായി ചേർന്ന് മലബാറി ബിരിയാണി എന്ന് പേര് നേടിയതുപോലെ പാചകലോകം സമ്പർക്കത്തിന്റെ വലിയൊരു സാധ്യത ചേർത്തുവെക്കുന്ന ഭാഷാ മേഖല കൂടിയാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: പെരുമ്പാവൂർ ടിമ്പർ സെയിൽസ് ഡിവിഷന് കീഴിൽ വരുന്ന ചാലക്കുടി ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായി നടത്തുന്ന തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന ഈ മാസം 20 രാവിലെ 10 മണിക്ക് മുതൽ ആരംഭിക്കുന്നതാണ്. ഒരു ഉപഭോക്താവിന് 5 ക്യൂബിക് മീറ്റർ വരെ തടി ലഭിക്കുന്നതാണ്. സ്വന്തം വീടുപണിക്കാണെന്ന് തെളിയിക്കുന്ന രേഖകൾ, വീടുപണിക്ക് ലഭിച്ച അനുമതി പത്രം, അംഗീകൃത പ്ലാൻ, പാൻ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും ഉപഭോക്താവിന്റെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ അസലും പകർപ്പും കൂടി ഹാജരാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04802 70 64 40, 04802 70 64 40.
4: ഉപഭോക്താക്കൾ അറിയാൻ.

0: മറ്റൊരാളുടെ വിലാസത്തിൽ ഓൺലൈനായി ഉൽപ്പന്നം വാങ്ങിയാൽ ഉപഭോക്തൃ അവകാശങ്ങൾ ഇല്ലാതാവുന്നില്ല. ഫ്ലിപ്കാർട്ടിന് പിഴയീടാക്കി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. സുഹൃത്തിന്റെ ഓൺലൈൻ അക്കൌണ്ട് മുഖേന ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഉൽപ്പന്നത്തിന് യഥാർത്ഥ ഉപഭോക്താവിന് നഷ്ടപരിഹാരത്തിന് അർഹതയില്ല എന്ന വാദം തള്ളി എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി. ടിവിയുടെ വിലയും നഷ്ടപരിഹാരവും കോടതി ചെലവും 30 ദിവസത്തിനകം ഉപഭോക്താവിന് നൽകാൻ കോടതി എതിർകക്ഷികൾക്ക് നിർദ്ദേശം നൽകി. എറണാകുളം ആലങ്ങാട് സ്വദേശി ഡിനിൽ എൻവി, ഫ്ലിപ്കാർട്ട് ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ജീവീസ് കൺസ്യൂമർ സർവീസ് എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഈ നിർദ്ദേശം. 2019 ജനുവരി മാസമാണ് പരാതിക്കാരൻ എതിർകക്ഷികളിൽ നിന്നും 45 ഫുൾ HD LED സ്മാർട്ട് ടിവി 17,499 രൂപയ്ക്ക് വാങ്ങിയത്. ആദ്യം 1 വർഷത്തേക്കുള്ള വാറന്റിയും പിന്നീട് 2 വർഷത്തേക്ക് എക്സ്റ്റെൻഡഡ് വാറന്റിയും ടിവിക്കുണ്ടായിരുന്നു. 2021 ഓഗസ്റ്റ് മാസം ടിവി പ്രവർത്തനരഹിതമായി. തുടർന്ന് റിപ്പയർ ചെയ്യുന്നതിനായി എതിർകക്ഷികളെ സമീപിച്ചു. വാറന്റി കാലയളവിനുള്ളിലായതിനാൽ ടിവി പ്രവർത്തനക്ഷമമാക്കി നൽകണമെന്ന നിലപാടാണ് പരാതിക്കാരന്റേത്. എന്നാൽ അതിന് കഴിയില്ല എന്നായിരുന്നു ഫ്ലിപ്കാർട്ടിന്റെ പ്രതികരണം. ടിവിക്ക് വാറന്റി നിലവിലുള്ളതിനാലും അത് റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലും സ്മാർട്ട് ടിവി വാങ്ങിയ തുകയിൽ നിന്ന് 11,096 രൂപ തിരികെ നൽകാമെന്ന് സമ്മതിക്കുകയും അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ വാഗ്ദാനം ചെയ്തതുപോലെ തുക നൽകാൻ എതിർകക്ഷികൾ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. പരാതിക്കാരൻ തങ്ങളുടെ ഉപഭോക്താവല്ല എന്ന നിലപാടാണ് എതിർകക്ഷികൾ കോടതി മുൻപാകെ സ്വീകരിച്ചത്. പരാതിക്കാരൻ സ്വന്തം വിലാസത്തിലല്ല ടിവി വാങ്ങിയിരിക്കുന്നത്. എന്നാൽ തന്റെ വിലാസത്തിൽ ഫ്ലിപ്കാർട്ടിന് ഷിപ്പിംഗ് സൌകര്യം ഇല്ലാതിരുന്നതിനാലാണ് മറ്റൊരാളുടെ വിലാസത്തിൽ വാങ്ങിയതെന്ന് പരാതിക്കാരൻ ബോധിപ്പിച്ചു. ഇത് ശരിവച്ച് യഥാർത്ഥ ഉപഭോക്താവിന് നഷ്ടപരിഹാരത്തിന് അവകാശമുണ്ടെന്ന് DB ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായി ബെഞ്ച് വ്യക്തമാക്കി. ടിവിയുടെ വിലയായ 11,096 രൂപയും നഷ്ടപരിഹാരമായ 20,000 രൂപയും കോടതി ചെലവിനത്തിൽ 15,000 രൂപയും അടക്കം 36,096 രൂപ 30 ദിവസത്തിനകം പരാതിക്കാരന് നൽകാൻ എതിർകക്ഷികൾക്ക് കോടതി നിർദ്ദേശം നൽകി.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.
2: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
3: ആത്മഹത്യാ പ്രതിരോധ ഹെൽപ്പ് ലൈനായ മൈത്രി സന്നദ്ധ പ്രവർത്തകരെ തേടുന്നു. എറണാകുളത്തും പരിസര പ്രദേശത്തും താമസിക്കുന്ന ആഴ്ചയിൽ 4 മണിക്കൂർ സൌജന്യ സന്നദ്ധ സേവനം ചെയ്യാൻ താൽപര്യമുള്ള 20-നും 60-നും മധ്യ പ്രായമുള്ള സാധാരണക്കാർക്കും പ്രവർത്തകരാകാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൌജന്യ വിദഗ്ധ പരിശീലനം നൽകുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ കുളക്കാട് പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന പേപ്പർ ബാഗ്, ഫയൽ, എൻവലപ്പ് നിർമ്മാണ പരിശീലനമാണ് നൽകുന്നത്. നാളെ ക്ലാസുകൾ ആരംഭിക്കും. 18 മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കെടുക്കാം. താൽപര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04662 28 55 54, 04662 28 55. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
4: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
5: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
5: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: പാട്ടോർമയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഗാനരചയിതാവ് വിനായക് ശശികുമാർ.
8: ജയഹരിച്ചേട്ടൻ, എനിക്ക് പുതിയ ആളായിരുന്നില്ല. കാരണം പവിഴമഴ സംഭവിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞങ്ങൾ ഷോർട്ട് ഫിലിമുകൾക്കും മറ്റും ഒരുമിച്ച് പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അറിയാം. സിനിമയിൽ ആദ്യമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തത് പവിഴമഴ എന്നുള്ള പാട്ടിനാണ്. അതില് സംവിധായകനും ഉണ്ടായിരുന്നു. കമ്പോസിംഗ് ലിറിക്സും ഏകദേശം ഒരേ സമയത്ത് തന്നെ തീർന്നൊരു പാട്ടാണ്. അപ്പൊ എനിക്കിപ്പോഴും

ഓർമ്മയുണ്ട്. എന്താണ് ഇവിടെ വേണ്ടത് എന്ന് ഹരിചേട്ടൻ ചോദിക്കുകയും സംവിധായകൻ ഇന്ന ഇന്ന ഇന്ന പാട്ടുകളിലൊക്കെ പാടി. അപ്പോ അതിൽ നിന്ന് ജയഹരിച്ചേട്ടൻ പിക്ക് ചെയ്തൊരു കാര്യം, വിവേക് എന്ന് പറയുന്ന നമ്മുടെ വിവേകേട്ടൻ എന്ന് പറയുന്ന സംവിധായകന് ഈ ഹംസധ്വനി പോലത്തെ ഒരു രാഗം ഇഷ്ടമാണ്. കാരണം പിന്നീട് അവർ ജയഹരിച്ചേട്ടൻ അങ്ങോട്ട് ഹംസധ്വനിയിലെ മൂന്നാല് പഴയ പാട്ടുകളും ഒക്കെ പാടിയപ്പോൾ ഇതൊക്കെ നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഹംസധ്വനിയിൽ തന്നെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാം എന്നൊരു ഐഡിയ കിട്ടുകയും പെട്ടെന്ന് തന്നെ അദ്ദേഹം ട്യൂൺ ചെയ്തു, പല്ലവി ചെയ്തു. അപ്പൊ അതിൽ ഈ ഒരു പവിഴ മഴയെ എന്നുള്ള ലിറിക്സ് വന്നിരിക്കുന്ന ആ കോറസ് പോർഷൻ അദ്ദേഹം ചെയ്തപ്പോൾ തന്നെ അതിലൊരു ഹിറ്റ് എലമെന്റ് പെട്ടെന്ന് ആൾക്കാർക്ക്, ഇപ്പൊ എല്ലാ ജനറേഷനിലും ആൾക്കാർക്ക് പെട്ടെന്ന് അത് കണക്ട് ആവും എന്ന് ഒരു തോന്നൽ വരികയും എനിക്ക് എങ്ങനെയോ അത് പവിഴ മഴയെ എന്നവിടെ എഴുതാൻ തോന്നുകയും ചെയ്തു. അപ്പൊ തന്നെ അത് ലാൻഡ് ആവുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഹിറ്റായി ആ പാട്ട് മാറുമെന്ന് വിചാരിച്ചില്ല. കാരണം ആ സിനിമയിൽ മറ്റൊരു ആട്ട് തൊട്ടിൽ എന്ന് പറഞ്ഞ പി ജയേന്ദ്രൻ സാർ പാടിയൊരു താരാട്ട് പാട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ആ ടീമിന്റെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സോങ്. ആ ആൽബത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഞങ്ങൾക്കതായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് പി ജയേന്ദ്രൻ സാറിനെ പോലെ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരാൾ പാടി അത് ജയഹരിക്കാതുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോ പവിഴമഴയെ എവിടെയോ പോയി, ഞങ്ങളുടെ കൈയൊക്കെ കൈവിട്ടൊക്കെ പോയി. ഹിറ്റായി ഹിറ്റായി.

0: ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് ഗാനരചയിതാവ് വിനായക് ശശികുമാർ.
1: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറിമസാലകൾ.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.

ഹാജരാകണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 80 86 25 18 83 80 86 25 18 83. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ ഇൻഫർമേഷൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എൽ ജി സോഫ്റ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പദ്ധതിയിൽ കരാറടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രി സ്പോൺസേർഡ് റിസർച്ചർ ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. നെറ്റ് അല്ലെങ്കിൽ ഗേറ്റോടുകൂടി കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എംടെക് എംഇ ആണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ CIRM@QSAT.AC.IN എന്ന വിലാസത്തിലേക്ക് ഈ മാസം 15 മുൻപായി അയക്കണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ഇന്റർവ്യൂ പിന്നീട് അറിയിക്കുന്നതാണ്. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി CIRM@QSAT.AC.IN.

കോട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ കാതോരം പദ്ധതിയുടെ ഭാഗമായി എ എൻ എം നഴ്സ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കെ എൻ എം സി രജിസ്ട്രേഷനുള്ള 22-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 179 ദിവസത്തേക്ക് കരാർ വ്യവസ്ഥയിലാണ് നിയമനം. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക്

0: പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ കുഴൽമന്ദത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ മാസ്റ്റർ ട്രെയിനറെ നിയമിക്കുന്നു. ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DTP എന്നീ കോഴ്സുകളിൽ പരിശീലനം നൽകുന്നതിനാണ് നിയമനം. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും PGDCA അടിസ്ഥാന യോഗ്യത. പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന. താൽപര്യമുള്ളവർ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 14 രാവിലെ 11 മണിക്ക് സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04922 27 37 77. 04922 27 37 77.
1: ആരോഗ്യക്കുറിപ്പുകൾ.
2: സാക്രോയിലിയൈറ്റിസ് എന്ന് പറയുന്നത് സേക്രം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നട്ടിലിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പാർട്ടാണ്. അതുപോലെ തന്നെ ഇലിയം എന്ന് പറയുന്നത് പെൽവിസിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ ഈ നട്ടിലും പെൽവിസുമായിട്ട് ചേരുന്ന ജോയിൻ്റാണ് ശരിക്കും പറഞ്ഞാൽ സാക്രോയിലിയ ജോയിൻ്റ് എന്ന് പറയുന്നത്. അതിന് വരുന്നതായിട്ടുള്ള ഇൻഫ്ലമേഷനാണ് സാക്രോയിലിയൈറ്റിസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ഏറ്റവും അധികം ഈ അസുഖം കാണുന്നത് ലോങ് അവേഴ്സ് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ്. അതുകൂടാതെ എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ ഇഞ്ചുറി നമ്മുടെ ലോവർ ബാക്കിന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തുടർന്നും സാക്രോയിലിയൈറ്റിസ് കാണാറുണ്ട്. പിന്നെ ഒരു പ്രഗ്നൻസി കഴിഞ്ഞൊരു നോർമൽ ഡെലിവറി കഴിയുമ്പോൾ നോർമൽ ഡെലിവറിയിൽ പെൽവിസിന് വരുന്ന മാറ്റങ്ങൾ അതിനുശേഷം സാക്രോയിലിയൈറ്റിസ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ അമിതമായിട്ടുള്ള ശരീരഭാരമുള്ള ഒബീസിറ്റിയുള്ള ആളുകൾക്ക്, അതുപോലെ പോസ്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളുകൾക്ക്, 50 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോയിൻറ്റിന് വരുന്ന ഡീജനറേറ്റീവ് ചേഞ്ചും ഉണ്ട്. അതുപോലെ തന്നെ സാക്രോയിലിയാക് ലിഗമെൻറ്റിന് വരുന്നതായിട്ടുള്ള വീക്ക്നെസ് അല്ലെങ്കിൽ സ്പ്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കാം. അതുപോലെ റെക്കറൻ്റ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നവർക്ക് അതോടൊപ്പം റെക്കറൻ്റ് ആയിട്ട് സാക്രോയിലിയൈറ്റിസ് കാണാറുണ്ട്. അതുപോലെ പെൽവിക് ഇൻഫ്ലമേഷൻസിനൊക്കെ സാക്രോയിലിയൈറ്റിസ് അതിൻ്റെ ഒരു സിംറ്റമായിട്ട് കാണിക്കാറുണ്ട്. യൂഷ്വലി നമ്മൾ എല്ലാ രോഗത്തിനും ചെയ്യുന്ന പോലെ അതിൻ്റെ ക്ലിനിക്കൽ ഹിസ്റ്ററി എടുക്കുക, സിംറ്റംസിനെ റിവ്യൂ ചെയ്യുക, ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതികളാണ്. അതിൽ തന്നെ ഇത് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ ഈ വേദന മാറി അത് കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണോ, അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതാണോ, ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുറച്ച് ഫിസിക്കൽ ടെസ്റ്റുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും പെയിൻ പ്രൊവോക്കേറ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയും. എന്ത് ചെയ്യുമ്പോഴാണ് വേദന വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചില ടെസ്റ്റുകളുണ്ട്. മൂവ്മെൻറ്റ്സ് ഏതിലൊക്കെയാണ് വരണേന്ന് ആ ടെസ്റ്റുകൾ എല്ലാം നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് സാക്രോയിലിയൈറ്റിസ് ആണോ എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് ഇമേജ് ടെക്നിക്സ്, എക്സ്റേയോ MRIയോ അതുപോലെയുള്ള സംഗതികൾ, ബ്ലഡ് ടെസ്റ്റിൽ ഈ ആൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ആണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ HLA-B27 എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ആയുർവേദിക് ഫിസിഷ്യൻ ഡോക്ടർ PK ലതിക.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: നമുക്ക് സെറ്റാക്കാം, പേടിക്കണ്ടെന്നേ, റെഡിയാക്കാന്നേ. ഓക്കെ ഓക്കെ, വെച്ചോ വെച്ചോ. ആ
2: എന്നതാ വർഗിച്ചായ, എന്നതാ ഈ റെഡിയാക്കുന്ന കാര്യം പറഞ്ഞേ?
1: പറയാം പറയാം, കട്ടനിട്.
2: എന്നതോ കൂലങ്കഷമായ വിഷയമാണല്ലോ.
1: ആ അത്യാവശ്യം കൂലങ്കഷം എന്ന് വേണേ പറയാം.
2: വല്ല റേഡിയോ വല്ലതും തുടങ്ങാൻ വല്ല പദ്ധതി ഉണ്ടോ?
1: ആരാ ഇപ്പൊ റേഡിയോ തുടങ്ങുന്നേ?
2: ബാലാവകാശ കമ്മീഷൻ.
1: അവരേത് റേഡിയോ തുടങ്ങുന്നേ?
2: കേട്ടോ, കുട്ടികൾക്കായി റേഡിയോ നെല്ലിക്ക എന്ന പേരാണ് ഇന്റർനെറ്റ് റേഡിയോ കിട്ടിയിരിക്കുന്നത്.
1: ആഹാ, കൊള്ളാലോ. എന്നതാ ഉദ്ദേശം?
2: ബാലസൗഹൃദം യാഥാർത്ഥ്യമാക്കുക, ബാലാവകാശ സാക്ഷരത ഉറപ്പാക്കുക, ഇതാണ് അതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം.
1: നല്ലൊരു തുടക്കാവട്ടെ.
2: ഇനി വർക്കിച്ചായും കാര്യം പറ. എന്നതാ എന്നതാ പ്രശ്നം?
1: എന്റെ കൂടെ തങ്കമ്മ വരണം. ഒരു സ്ഥലം വരെ.
2: ഈ ചായക്കട അടച്ചോണ്ട് ഞാൻ എങ്ങോട്ടും വരത്തില്ല കേട്ടോ.
1: അങ്ങനെ പറയരുത്, ഉപേക്ഷ വിചാരിക്കരുത്.
2: എങ്ങോട്ടാ?
1: പാലക്കാട് വരെ.
2: എന്റെ ചിറ്റൂർക്കാവിലമ്മേ, പാലക്കാട്ടേക്കോ?
1: അതെ. എന്നാ
2: പാലക്കാടൊക്കെ പോയിട്ട് വരണേ, രണ്ടു ദിവസം ഈ കട അടച്ചിടേണ്ടി വരില്ലേ? അത് നടക്കത്തില്ല വർക്കിച്ചായ.
1: അങ്ങനെ പറയരുത്, ഞാൻ കാല് പിടിക്കാം.
2: അയ്യേ, ഇതെന്തൊരു മനുഷ്യനാന്നേ, വേറെ പണിയൊന്നുമില്ല നിങ്ങക്ക്.
1: ഒരു പഞ്ചായത്ത് മുഴുവൻ തങ്കമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.
2: നിങ്ങളുടെ തലക്ക് വട്ടാണോ? പഞ്ചായത്ത് കാത്തിരിക്കുന്നു?
1: അതെ, പതിനായിരങ്ങൾ.
2: ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാതെ കാര്യം പറ വർക്കിച്ചായ.
1: പാലക്കാട് കൊടുമ്പ് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ഒരാനയ്ക്ക് മതവിളകി.
2: അതിന്
1: പല പണി നോക്കി, മയക്ക് വെടി വരെ വെച്ചു, ആന ഒതുങ്ങുന്നില്ല.
2: അതിന്
1: തങ്കമ്മ വന്നൊന്ന് രൂക്ഷമായിട്ട് നോക്കണം, ആന ഒതുങ്ങും.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
3: പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല LSEയുടെ പ്രവർത്തനങ്ങൾക്കായി താൽക്കാലികാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റിനെ നിയമിക്കുന്നു. താൽപര്യമുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥി നാളെ രാവിലെ 10 കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 47 74 19 95. സാക്ഷരതാ മിഷൻ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യത കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈനില്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും അടുത്ത മാസം 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാം. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. പ്രവേശനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. www.literacymission.kerala.org. പ്രിയശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. തിരിച്ചെത്താം അടുത്ത ഭാഗവുമായി 7:25. സമയം 7 മണി കഴിഞ്ഞ 24:50. ഇനി വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
4: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തര

0: മന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പരിപാടിയിൽ ശ്രീ മോദി സദസ്സിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. PM മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാരങ്കലിലെ കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴ്നാട് വെട്ടരിക്കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന ഗവർണർ വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വിജയ്ക്കൊപ്പം TVK നിന്നുള്ള 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 234 അംഗ സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയ്യെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. 2 MLA വീതമുള്ള VCK, IUML എന്നീ പാർട്ടികളുടെ പിന്തുണാ കത്തുകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയ്യെ ക്ഷണിച്ചതായി രാജ്ഭവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2026 മെയ് 13 നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിയുക്ത മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. ഈ മാസം 13 അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 5th ശ്രീ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AINRCയുടെ നേതൃത്വത്തിലുള്ള NDA മികച്ച വിജയം നേടിയിരുന്നു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLA യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ഇന്ന് രാവിലെ 9 അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ഒത്തുകൂടുന്നത്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്നലെ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസെസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി അവിടെ എത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ശ്രീ ജയശങ്കറും കമല പ്രസാദ് ബിസെസറും സംയുക്തമായി തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2nd അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിന ആചരണം ആരംഭിച്ചത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങളിലേക്ക്.
1: മന്നാർ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ

0: സ്വാധീനത്താൽ മെയ് 11 തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിവസത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ ആദ്യ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. സമയബന്ധിതമായി വേതനം ലഭ്യമാക്കാത്ത സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കാൻ കരാറുകളിൽ വ്യവസ്ഥ വേണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളിൽ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസിന്റെ തകർപ്പൻ വിജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് 16.3 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. താഷ്കന്തിൽ നടക്കുന്ന അണ്ടർ 15 അണ്ടർ 17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന അണ്ടർ 15 പെൺകുട്ടികളുടെ വിഭാഗം സെമിഫൈനൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ലോക പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രം അതിന്റെ പുനർനിർമ്മാണത്തിന്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്നു. സോമനാഥ് അമൃത് പർവ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ ക്ഷേത്രമായി മാറുകയാണ് സോമനാഥ്. മിഷൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂക്കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പേവർ ബ്ലോക്കുകളായും ഇവിടെ മാറ്റുന്നു. കൂടാതെ അത്യാധുനിക മലിനജല സംസ്കരണ പ്ലാന്റുകൾ, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, മിയാവാക്കി വനങ്ങൾ എന്നിവയിലൂടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ത്രിപുരയിലെ സപാഹിജല ജില്ലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യാന്തര അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ കൊല്ലപ്പെട്ടു. 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രി പദാരിയാദർ അതിർത്തിയിലെ 101-ാം നമ്പർ ഗേറ്റിന് സമീപമാണ് സംഭവം. മത്സ്യക്കുഞ്ഞുങ്ങളെ കടത്താനായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയ കള്ളക്കടത്ത് സംഘത്തെ BSF പെട്രോളിംഗ് സംഘം തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. കീഴടങ്ങാനുള്ള BSFന്റെ നിർദ്ദേശം അവഗണിച്ച സംഘം സുരക്ഷാസേനയ്ക്ക് നേരെ കല്ലെറിയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ സ്വയം BSF വേടിയെതിർക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 20 സെക്കൻഡും. FM ഡയറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.

0: ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പുതിയ ഭരണകൂടത്തിന്റെ ഉദയം എന്നത് കേവലമൊരു അധികാര കൈമാറ്റമല്ല, മറിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. വികസനവും സാമൂഹിക നീതിയും ഒരുപോലെ സമാന്തരമായി മുന്നോട്ടു കൊണ്ടുപോവുക എന്ന വലിയൊരു ഉത്തരവാദിത്വവും സർക്കാരിൽ നിക്ഷിപ്തമാണ്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രകടനപത്രികയിൽ പറയുന്ന വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുക എന്നതും അതിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക, യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങളുമായി കാത്തിരിക്കുകയാണ് പൊതുജനം. പൊതുജനങ്ങൾ തങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുകയാണ് ഇന്ന് സമകാലികത്തിൽ.
1: മാസം 1000 രൂപ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. ചെറിയ ചെറിയ ആവശ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഫോൺ റീചാർജ് ചെയ്യാ, ബസ് വലി കൊടുക്കുക, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വീട്ടിൽ വയ്ക്കാണ്ടിരിക്ക.
0: തങ്ങളുടെ ചെറിയ ആവശ്യങ്ങൾക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല എന്ന സന്തോഷത്തിലാണ് കോളേജ് വിദ്യാർത്ഥിയായ അപർണ.
1: സ്വന്തമായിട്ട് കയ്യില് പൈസ എടുക്കാണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. കെഎസ്ആർടിസി ബസ്സിന്റെ ആണെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും യാത്ര ചെയ്യാനൊക്കെ ഒന്നാമത് സുരക്ഷിതത്വം ഇല്ലാണ്ടിരിക്കുമ്പോൾ ബസ്സിൽ ഇങ്ങനെ ഒരു അവസരം കൂടെ കിട്ടിക്കഴിയുമ്പോൾ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ കൂടുതൽ സൗകര്യമൊക്കെ കൂടുന്നതായിരിക്കും. പക്ഷെ ഇത് കർണാടകയില് കെഎസ്ആർടിസി ബസ്സിൽ യാത്ര കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴും അതിന്റെ പ്രായോഗികത എത്രമാത്രം ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ വർക്കായില്ലായിരുന്നു. അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടി എന്നുള്ള നിലയിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഒക്കെ എപ്പോഴും വീട്ടുകാരോട് പൈസ വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. എന്തെങ്കിലും ജോലിക്കൊക്കെ പാർട്ട് ടൈം ആയിട്ടൊക്കെ പോയിട്ടാണ് പൈസ ഒക്കെ ഉണ്ടാക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോ ഇങ്ങനൊരു സംവിധാനം വരുവാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും.
2: നമ്മുടെ കേരളത്തിലെ പുതിയ സർക്കാരില് ഏതൊരു സാധാരണക്കാരനെയും പോലെ തന്നെ എനിക്കും പ്രതീക്ഷകളും ആശങ്കകളും ഉണ്ട്.
0: തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരും എന്ന പ്രതീക്ഷയിലാണ് അധ്യാപകനായ കരിമാലൂർ സ്വദേശി അഖിലൻ.
2: പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും എന്നെ ആകർഷിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യുവാക്കൾക്ക് അവരുടെ സംരംഭം ആരംഭിക്കാനായിട്ട് പലിശരഹിത വായ്പയായിട്ട് 5 ലക്ഷം രൂപ കൊടുക്കുമെന്നാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരുപാട് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രാജുവേഷനും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷനും ടെക്നിക്കൽ കോഴ്സും ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന ഈ യുവാക്കൾക്ക് ഒരു നല്ലൊരു ജോലി, പക്ഷെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പൊ ജീവിതശൈലിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ജീവിത രീതി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു തുച്ഛമായ ശമ്പളം കൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോ ഓരോ ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹം അനുസരിച്ച് അവരുടെ ഒരു സംരംഭം തുടങ്ങിയിട്ട് വിജയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ഈ പറയുന്ന വാഗ്ദാനം ഗവൺമെന്റ് അല്ലെങ്കിൽ യു ഡി എഫ് പ്രകടന പത്രിക കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ് എന്നെ പോലുള്ള ആളുകളുടെ ആവശ്യം. മറ്റൊന്ന് ആരോഗ്യ മേഖലയിൽ പറഞ്ഞിട്ടുള്ള 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയാണ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള നമ്മുടെ ആരോഗ്യം മോശമാവുന്നു, ചികിത്സ വളരെ അടിയന്തരമായി കിട്ടേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. അപ്പൊ അവിടെയൊക്കെ സാധാരണക്കാരന് അതൊന്നും അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, ഫലം അവന്റെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് 25 ലക്ഷം രൂപ വരെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി കൊടുക്കുകയാണെങ്കിൽ അത് ഏതൊരു സാധാരണക്കാരനും വളരെയധികം ഉപകാരപ്രദമായ കാര്യം തന്നെയാണ്. മറ്റൊന്ന് കോളേജിലെ റാഗിംഗ് തടയാനായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവരുന്നെന്ന് പറയുന്നുണ്ട്. അതൊരു ആപ്പ് നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ട് കൊണ്ടുവരികയും ചെയ്യാന്ന് പറയുന്നുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ ക്യാമ്പസുകളിൽ റാഗിങ്ങിന് വിധേയരായിട്ടും ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. സാമ്പത്തികമായിട്ടും സാമുദായികമായിട്ടും ഉള്ള വേർതിരിവ് വന്നു കഴിഞ്ഞാൽ അതിനുത്തരവാദികളായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും പറ്റുന്ന രീതിയിലുള്ള നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നെ ഉള്ളത് പെൺകുട്ടികൾക്ക് കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ എന്ന് കൊടുക്കുന്നതും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC വാഗ്ദാനം ചെയ്തോ എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ വാഗ്ദാനങ്ങളാക്കി ഒരുക്കും മാറ്റരുതെന്നാണ് അഭിപ്രായം. നടപ്പിൽ വരുത്തുന്ന ഒരു ആർജവമുള്ള ഒരു സർക്കാരായിട്ട് മാറാൻ കഴിയണം. അതോടൊപ്പം നഗരങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന മാലിന്യം ഗ്രാമങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഹരിതകർമ്മസേനയ്ക്ക് ഉണ്ട് എങ്കിൽ തന്നെയും ഇപ്പോഴും മാലിന്യം വലിച്ചെറിഞ്ഞു പോകുന്ന സാമൂഹ്യ വിരുദ്ധര് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയെങ്കിലും നടപടിയെടുക്കണം എന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം.
3: അതുപോലെ LP സ്കൂൾ അസിസ്റ്റന്റിന്റെയും UP സ്കൂൾ അസിസ്റ്റന്റിന്റെയും റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഏതാനും മാസങ്ങളായി, പക്ഷേ അതിലെ 1-ാം റാങ്ക്കാരന് പോലും നിയമനം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന് പിൻവാതിൽ നിയമനമാണ്. അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരെ തിരികെ കയറ്റി കഴിഞ്ഞാൽ അവിടെ എന്ത് സുതാര്യതയാണുള്ളത്? അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഈ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്.
0: വനിതകൾക്ക് പറയാനുള്ളത് എന്താണ്?
4: എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ വിജയസാധ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്

0: എല്ലാ കാലത്തും ഇതുപോലെയുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകാറുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ വീണ്ടും ഇപ്പോ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞു.
1: വീട്ടമ്മയായ സിന്ധു,
0: എന്തായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സൗജന്യ യാത്ര KSRTCയിൽ അനുവദിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ എന്നെ പോലുള്ള വനിതകൾക്ക് ജോലി സംബന്ധമായി നിരന്തര യാത്രകൾ ചെയ്യുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് ബസ് സർവീസ് ഇതേപോലെ സൗജന്യമായി ലഭിക്കുന്നു എന്നുള്ളത് അല്ലേ, നമുക്ക് വലിയൊരു തുകയാണ്. ഒരു മാസം ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഒരു വലിയ തുക ബസ്സിന്റെ ചാർജ് തന്നെ പോകുന്നുണ്ട്. അപ്പൊ സൗജന്യ യാത്ര അനുവദിച്ച് കിട്ടുമ്പോൾ വലിയൊരു തുകയുടെ ലാഭം നമുക്ക് ലഭ്യമാകും. ഒപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ KSRTCക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ നഷ്ടത്തെ കുറിച്ച്, അല്ലെങ്കിൽ KSRTC ഇപ്പൊ ഏകദേശം ഒന്ന് പച്ചപിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. സ്ത്രീകൾ ഒരുപാട് പേര് ബസ് യാത്ര നടത്തുന്നവരുണ്ട്. മിക്കവാറും പ്രൈവറ്റ് ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീജനങ്ങളെല്ലാം തന്നെ KSRTC ആശ്രയിക്കും. ഇപ്പൊ നിലവിലുള്ള ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇത്രയധികം ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന വിധത്തിലേക്ക് ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും. പിന്നെ വളരെ അധികം തിരക്ക് അനുഭവപ്പെടും.

0: തുകയാണ്. ഒരു മാസം ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഒരു വലിയ തുക ബസ്സിന്റെ ചാർജിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ സൗജന്യ യാത്ര അനുവദിച്ച് കിട്ടുമ്പോൾ വലിയൊരു തുകയുടെ ലാഭം നമുക്ക് ലഭ്യമാകും. ഒപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ KSRTCക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ നഷ്ടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ KSRTC ഇപ്പോൾ ഏകദേശം ഒന്ന് പച്ചപിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. സ്ത്രീകൾ ഒരുപാട് പേര് ബസ് യാത്ര നടത്തുന്നവരുണ്ട്. മിക്കവാറും പ്രൈവറ്റ് ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീജനങ്ങളെല്ലാം തന്നെ KSRTC ആശ്രയിക്കും. ഇപ്പൊ നിലവിലുള്ള ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇത്രയധികം ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന വിധത്തിലേക്ക് ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും. പിന്നെ വളരെ അധികം തിരക്ക് അനുഭവപ്പെടും, അതുമൂലം ഉണ്ടാകുന്ന അപകട സാധ്യതകൾ, അതൊക്കെ വളരെ വലിയ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു വാഗ്ദാനം നൽകുമ്പോൾ അതിന്റെ മറുവശത്തെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള വശങ്ങളെ കുറിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന സഹായധനം, പിന്നെ അതുപോലെ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങൾ, അതൊക്കെ തടയാനായിട്ട് രാത്രികാലങ്ങളിലെ യാത്രകൾ വളരെ അപകടം നിറഞ്ഞതാണ്. അതിലൊക്കെ വളരെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരു ഭരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനൊക്കെ സർക്കാർ മുൻകൈ എടുക്കണം. വാഗ്ദാനങ്ങളൊന്നും തിരിച്ചടിയാവാതെ നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കാനായിട്ട് കഴിയും എന്ന് ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
1: വേതന വർധനവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആശാവർക്കറായ മിനി എസ്.
2: കേരളത്തിലെ ആശാവർക്കർമാരുടെ പ്രതിമാസ വേതനം 100 രൂപയിൽ തുടങ്ങിയ ആ വേതനമാണ് 7000 രൂപ വരെ കഴിഞ്ഞ വർഷം കൊണ്ട് എത്തിച്ചിരുന്നത്. അത് നിരന്തരമായ പ്രക്ഷോഭത്തിലൂടെയാണ് അങ്ങനെ ആ ഒരു വേതന വർധന വന്നത്. ഞങ്ങളെ 2005 February 10 കേരളത്തിലൊരു സമരം ആരംഭിക്കുന്നത്. 266 ദിവസം നീണ്ടു വന്ന സമരമായിരുന്നു. ആ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദിവസ വേതനം 700 രൂപ നൽകണമെന്നും, വിരമിച്ചു പോകുന്ന ആശമാർക്ക് 500000 രൂപയെങ്കിലും മിനിമം വിരമിക്കൽ ആനുകൂല്യമായി ഒറ്റത്തവണ നൽകണമെന്നും, പെൻഷനും മറ്റ് അവകാശങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടു ാണ് ആ സമരം ആരംഭിച്ചത്. സത്യത്തിൽ 2-3 ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന്, ഒരു നാമമാത്രമായ ഒരു വർധനമെങ്കിലും വരുത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ തയ്യാറാകാതെയാണ് മുന്നോട്ട് പോയത്. 3 തവണ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും സമരം മതിയാക്കി പോകണം എന്നതായിരുന്നു ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അത് ഞങ്ങൾ തയ്യാറായില്ല. കാരണം 233 രൂപ ദിവസ വേതനം കൈപ്പറ്റുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ജീവിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് വരാൻ നിർബന്ധിതമായത്. അപ്പോൾ ആ ഡിമാൻഡ് നേടിയെടുക്കാതെ തിരിച്ചു പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനം അന്നേ തന്നെ നടത്തിയിരുന്നു. 45 ദിവസത്തെ നിരാഹാര സമരം സ്ത്രീകളെ നടത്തി, മുടി മുറിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തി, സെക്രട്ടേറിയറ്റ് അതിന്റെ പൊതുവഴികൾ ഉപരോധിച്ചുകൊണ്ടും, പണിയെടുക്കുന്ന ആളുകൾക്ക് മാന്യമായി ജീവിക്കാനുള്ള വേതനം നൽകാൻ, അത് ഉറപ്പാക്കുവാനുള്ള അധികാരം ഗവൺമെന്റിനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രക്ഷോഭം നടത്തിയത്. തുടർന്ന് പ്രതിമാസം 1000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടൊരു ഉത്തരവ് ഇറക്കേണ്ടി വന്നു. മറ്റ് നിരവധി കാര്യങ്ങൾ അതിനോടകം തന്നെ പല പല ഘട്ടങ്ങളിലൂടെ 266 ദിവസത്തിനുള്ളിൽ നേടിയെടുത്തിരുന്നു. എന്തായാലും അതോടുകൂടി താൽക്കാലികമായി രാവും പകലും നടത്തിയിരുന്ന സമരം ഞങ്ങൾ അവസാനിപ്പിക്കും. ആശാസമരം ജനത്തിന്റെ മനസ്സിൽ വലിയൊരു നീറ്റലായ ഒരു നോവായി മാറിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് പുതിയ ഗവൺമെന്റിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്തുതരം ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി തന്നെ, പ്രതിപക്ഷ പാർട്ടികൾ സമരമുഖത്ത് നേരിട്ട് വന്ന് ഈ സമരത്തെ പിന്തുണയ്ക്കുകയും സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ആശാവർക്കർമാരുടെ മിനിമം വേതനം നൽകും, ഒരു ദിവസം 700 രൂപ നിരക്കിൽ 21,000 രൂപ നൽകുമെന്ന് നേതാക്കൾ അന്ന് തന്നെ സമരപ്പന്തലിൽ വന്ന് പലതവണ പ്രഖ്യാപിച്ചിരുന്നു. ഗവൺമെന്റ് വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും ആശാവർക്കർമാരുടെ വേതന വർധനമെന്നാണെന്ന് അവർ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങൾ അത് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. പുതിയ ഗവൺമെന്റ് വാഗ്ദാനം പാലിക്കുന്നില്ലെങ്കിൽ, ആ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഞങ്ങൾ തീർച്ചയായിട്ടും പ്രക്ഷോഭമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. എന്നിരുന്നാലും അത് വേണ്ടിവരില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്.
1: എല്ലാ മേഖലയിലുമുള്ള പുരോഗമനമാണ് ജനം ആവശ്യപ്പെടുന്നത്.
3: ഈ പുതിയ സർക്കാരിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു മാറ്റമാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ കേരളത്തിനെ ഒരു സമഗ്രമായ രീതിയിൽ കണ്ട് കൊണ്ടുവരാൻ പോകുന്ന ഒരു ഭൗതികമായ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ സമീപനത്തിലുള്ള മാറ്റങ്ങളുമാണ്.
1: മാധ്യമപ്രവർത്തകനായ ജ്യോതിർ ഘോഷ്.
3: സാംസ്കാരികവും അതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാനത്തിനെ ബാധിക്കുന്ന ഭൗതികവുമായ മാറ്റങ്ങൾ രണ്ടും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പോക്കാണ്. തെരഞ്ഞെടുപ്പിന് കിട്ടിയിരിക്കുന്ന ജനങ്ങളുടെ വലിയ ഒരു വിധിയെഴുത്താണ്, തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിലുള്ള പ്രതീക്ഷയുടെ അർത്ഥിക്കലുമാണ്. അപ്പൊ അതിനകത്തൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേരളത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡ്രീം പറയുന്നത്, നമുക്ക് 600 കിലോമീറ്റർ നീളത്തില് സമുദ്ര തീരമുണ്ട്, സമുദ്രമുണ്ട്, അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യുകയും അതിനുശേഷം നമ്മുടെ കേരളത്തിലുള്ള ഇൻലാൻഡ് വാട്ടേഴ്സ്, അത് അതായത് ചെറിയ പുഴകളെയും നദികളെയും ഒക്കെ ഈ പോർട്ടുകളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി. അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിനെ മുഴുവൻ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക എന്നുള്ള ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു സാംസ്കാരികമായ ഒരു സംഗതിയും കൂടെ ആവശ്യമുണ്ട്. അവിടെയാണ് നമ്മളുടെ ഈ ആശങ്കയും വരുന്നത്. അതായത് നമ്മുടെ കേരളം എന്ന് പറയുന്ന സംഗതി ജലമാണ്. ഈ ജലത്തിന്റെ വിവിധ ഭാവങ്ങളാണ് നമ്മൾ ഈ കണ്ടു നീക്കുന്നത്. ഈ പച്ചപ്പും ഇവിടുത്തെ ബാക്കിയെല്ലാം അന്തരീക്ഷവും എവരിത്തി ജലമാണ്. അപ്പൊ ഈ ജലം ശുദ്ധമായിരിക്കുക എന്നുള്ളതാണ്.

0: രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു സംഗതി. അപ്പൊ ശുദ്ധജലം മലിനമാക്കുന്നതോ അതല്ലെങ്കിൽ നിലവിലുള്ള മലിനമായിട്ടുള്ള ശുദ്ധജലങ്ങളെ ശുദ്ധീകരിക്കുന്നതായ ഒരു പദ്ധതി വേണം. അവിടെയാണ് ഇതിന്റെ ഈ വികസനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട ഒരു സാംസ്കാരിക തലം എന്ന് പറഞ്ഞത്, അതായത് ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് പ്രയോഗത്തിൽ വരണം. അതായത് കുടിവെള്ളം അല്ലെങ്കിൽ കേരളത്തിന്റെ ജലം, ആ ജലമില്ലെങ്കിൽ കേരളമില്ല, ആ ജലത്തിനെ മലിനമാക്കാതെ അതിന്റെ ശുദ്ധി നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു പദ്ധതി ഈ രീതിയിൽ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും അതേപോലെ സാധ്യതകളുടെ അടിസ്ഥാനത്തിലും കേരളത്തിന് ഒരു പുതിയ മുഖം കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും അക്ഷരാഭ്യാസം ഇല്ലാത്തവനും തിരിച്ചറിയാൻ പറ്റും ഈ വികസനം എന്റെ ജീവിതത്തിന് അനുയോജ്യമാണോ അല്ലേ എന്നുള്ളത്. കാരണം അവിടെ മലിനമാവുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ വികസനമാണെങ്കിലും അത് തങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നുള്ള തിരിച്ചറിവുണ്ടാകും. അപ്പൊ ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇങ്ങനെ ഒരു പോർട്ട് സിറ്റി ആയിട്ട് ജലത്താലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന 44 നദികളുള്ള ഈ കേരളത്തിൽ ഇത്തരം ഒരു സങ്കല്പം കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു നേട്ടവുമായിരിക്കും. കേരളത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളും പദ്ധതികളും ഒക്കെ പ്രായോഗികമായി വരണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയും സുസംഘടിതമായിട്ടുള്ള ഒരു സമീപനവും ഇല്ലെങ്കിൽ അത് അസാധ്യമായി മാറും. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്ന കാര്യം.
1: പ്രതീക്ഷകളും ആശങ്കകളും പങ്കുവയ്ക്കുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ.
2: ഈ ഭരണകൂടത്തെ സംബന്ധം പറയുമ്പോൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് മാത്രമേ മാറുന്നു, ബ്യൂറോക്രസി അതായത് ഇരുമ്പ് ചട്ടക്കൂട് എന്ന് പറയുന്നത് അതേപോലെ നിലനിൽക്കുക. പഴയ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് തന്നെയാണ് പുതിയ സർക്കാർ ഭരിക്കുന്നത്. അത് സിവിൽ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതേ രീതിയിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ തലപ്പത്ത് മാറ്റങ്ങൾ ഉണ്ടാവും, സർക്കാരിന്റെ നയപരിപാടികളിലും മാറ്റമുണ്ടാവും, അവരുടെ മുൻഗണനാക്രമത്തിൽ വ്യത്യാസമുണ്ട്. പല കാര്യങ്ങളിലും പുതുമകൾ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് കൂടുതൽ അധികാരങ്ങൾ ഭരണഘടനാനുസൃതമായിട്ട് വീതം വെച്ച് കൊടുത്തിട്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റ് ഇനങ്ങളെല്ലാം തന്നെ കൺകറന്റ് ലിസ്റ്റിലാണ്, അതായത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്താവുന്ന രീതി. സംസ്ഥാന ഗവൺമെന്റ് സംബന്ധിച്ചോളം അധികാരങ്ങളും അവകാശങ്ങളും കുറവാണ്. അപ്പോൾ പരിമിതമായൊരു വൃത്തത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഏത് സർക്കാരാണെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കാരണം കേന്ദ്രത്തിന്റെ ഒരു പ്രതിപുരുഷനായിട്ട് ഗവർണർ ലോക്ഭവനിലുണ്ട്, പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സൂക്ഷ്മ നേത്രങ്ങൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഭരണഘടനാനുസൃതമായിട്ട് നിയമാനുസൃതമായി മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിന് കടന്ന അധികാര പ്രയോഗം ഒരു സമയത്തും അനുവദനീയവുമല്ല. ഈ പരിമിതമായ വൃത്തത്തിനകത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? മാത്രമല്ല, ഈ പൊതു ജീവിതത്തെ പരമാവധി ഗ്രസിച്ചിരിക്കുന്ന അഴിമതി എന്ന് പറഞ്ഞ വലിയ അർബുദത്തെ ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയും? അതിനൊപ്പം തന്നെ സർക്കാരിന്റെ തീരുമാനങ്ങൾ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് എങ്ങനെ അനുഭവവിധ്യമാക്കി മാറ്റാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ടത്. ഓരോ മുന്നണിയും തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ പ്രകടന പത്രികകൾ അച്ചടിച്ചിറക്കാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരും തന്നെ അതിനെക്കുറിച്ച് ഓർക്കാറ് പോലും ഇല്ല. ഇത് മിക്കവാറും മ്യൂസിയം പീസായിട്ട് മാറുകയാണ് പതിവ്. ഈ പ്രകടന പത്രികകളൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ എന്ന് കുറച്ചു കാലം മുമ്പ് ഒരു മുതിർന്ന നേതാവ് ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. മിക്കവാറും ആരും തന്നെ ഇത് വായിക്കാറില്ല, വായിച്ചവർ തന്നെ ഓർമ്മിക്കാറില്ല, പൊതുജനങ്ങൾ തന്നെ ഇതൊന്നും ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. മറ്റു പല പരിഗണന വെച്ചിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തുമാത്രം ഗുണകരമായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏതൊരു സർക്കാരിന്റെയും ഒന്നാമത്തെ മുൻഗണന എന്ന് ഞാൻ വിചാരിക്കും. ആ രീതിയിലുള്ള ശ്രമങ്ങൾ പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ. മാത്രമല്ല, പോലീസിന്റെ ഭാഗത്തേക്കുള്ള അമിതാധികാര പ്രയോഗം അത് ഇല്ലാതാക്കാം എന്ന കാര്യത്തിലും ഒരു ശ്രദ്ധ ചെലുത്തണം. കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ പുരോഗതി കൈവരിച്ച സംസ്ഥാനമാണ്. അപ്പൊ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കാൾ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യാവകാശ സംരക്ഷണമാണ്, തുല്യ നീതി ഉറപ്പാക്കാനുള്ള പരിശ്രമമാണ് എന്നാണ് എന്റെ വിശ്വാസം.
1: കേവലം വാഗ്ദാനങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും അപ്പുറം പ്രായോഗികമായ കർമ്മപദ്ധതികളിലൂടെ മാത്രമേ ഒരു സർക്കാരിന് ജനമനസ്സുകളിൽ ഇടം നേടുവാൻ സാധിക്കൂ. അധികാരത്തിന്റെ വർഷങ്ങൾ വെറും അക്കങ്ങൾ കൊണ്ട് അളക്കേണ്ടതല്ല, മറിച്ച് എത്രത്തോളം അവ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നതിലാണ് ഭരണവിജയം. സുതാര്യവും അഴിമതിരഹിതവുമായ ഒരു ഭരണ സംസ്കാരം കാഴ്ചവയ്ക്കുവാൻ പുതിയ സർക്കാരിന് സാധിക്കട്ടെ. ഭരണാധികാരികളും പൊതുജനങ്ങളും തമ്മിലുള്ള അകലം കുറയുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. വരാനിരിക്കുന്നത് കേരളത്തിന്റെ സമഗ്ര പുരോഗതിയുടെയും ഐക്യത്തിന്റെയും നാളുകളാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
4: വെഡിംഗ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
5: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
6: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: കുഞ്ഞിച്ചന്തു ശരീരത്തിലെ വിയർപ്പ് തുടച്ച് വയലിൽ നിന്നും അടിച്ചെത്തുന്ന തണുത്ത കാറ്റിന്റെ നേരെ മുഖം തിരിച്ചു. ഇഞ്ഞി എടുന്നാ വരുന്നേ? ദർസറ കണ്ട് മടങ്ങുന്ന വഴിയാ. അയിന് എന്റെ ഇളയമ്മക്ക് മരുന്നിന്റെ ആവശ്യം എന്താ? ആരോ കൂടോത്രം ചെയ്തു എന്നല്ലേ പറയുന്നത്? ഒരാരോടോ പറയുന്നതും കേട്ടു. കൂടോത്രോ? അല്ലാതെന്താ? ഇന്ന് വരെ ഓർക്കൊരു വയറുവേദനയോ അതുപോലത്തെ സൂക്കേടോ വന്നിട്ടില്ലാത്രേ. ഇന്നലെ മാത്രം ഒരു വയറുവേദന. ഇഞ്ഞി കൊണ്ടെന്ന അരി വെച്ച് ചോറ് തിന്ന ശേഷ വയറുവേദന വന്നതെന്നാ ഓര് പറയുന്നത്? അതുകൊണ്ട് ഇഞ്ഞൊരു കാര്യം ചെയ്യ്, നേരെ ചെന്ന് മന്ത്രവാദി കുഞ്ഞൂട്ടിയെ കണ്ട് ഒരു ചരട് ജപിച്ച് വാങ്ങി അത് കയ്യിൽ കെട്ടിയാ ഇളയമ്മക്ക് ഇനി വേദന വരില്ല. പെട്ടെന്ന് തലയ്ക്കകത്തെന്തോ കൊത്തി വലിക്കുന്നത് പോലെ രാമറിന് തോന്നി. ഇളയമ്മയെ സ്വന്തം അമ്മയായി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇളയമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തതായി ഒന്നും ചെയ്തിട്ടില്ല. അമ്മ മരിച്ചതിൻ്റെ മൂന്നാമത്തെ വർഷം അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചതിൽ സന്തോഷിക്കുകയായിരുന്നു. വീട്ടിൽ ഒരാളുണ്ടാകുമല്ലോ. എന്നിട്ടും കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഇളയമ്മ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. എന്താണതിന് കാരണം? ഇന്നലെ പാതിരാ നേരത്ത് അത്രയും ദൂരം ഓടുകയായിരുന്നു മരുന്നു വാങ്ങാൻ. കയ്യിലൊരു ചൂട്ടുപോലും ഉണ്ടായിരുന്നില്ല. നിലാവസ്തമിച്ചതുകൊണ്ട് വഴി കാണാനും പ്രയാസമായിരുന്നു. എന്നിട്ടും ഇളയമ്മ തന്നെ മറ്റൊരു വഴിയിലൂടെ കുറ്റപ്പെടുത്തുന്നു. കുഞ്ഞിച്ചന്തുവിനോടൊന്നും പറയാതെ പാത്രച്ചുമട് തലയിൽ വെച്ചുകൊടുത്ത ശേഷം നേരെ പന്തിയിലേക്ക് നടന്നു. ഇനി കുതിരകളോട് സംസാരിക്കാം. കുതിരയുടെ ആഗ്രഹങ്ങളൊക്കെ താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തൻ്റേത് അവയും അറിയാതിരിക്കില്ല. കുതിരപ്പന്തിയിലെത്തിയപ്പോഴേക്കും ഇളയമ്മയെ രാമർ മറന്നിരുന്നു. അതിനേക്കാളേറെ പ്രധാനം അമ്മ കിടക്കുന്ന സ്ഥലമാണ്. അമ്മ നനച്ചു വലുതാക്കിയ മരങ്ങളാണ് അവിടെയുള്ളത്. കണ്ണച്ഛനോട് സ്ഥലം തീറു ചോദിക്കണമെന്നുണ്ടെങ്കിൽ പണം വേണം. അച്ഛൻ്റെ കയ്യിൽ പണം ഉണ്ടാകാറില്ല. പണം നിൽക്കാത്ത കൈയാണ് തൻ്റേതെന്ന് അച്ഛൻ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. പണം താനുണ്ടാക്കണം. അതത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യവുമല്ല. കുതിരകൾ തലകുമ്പിട്ട് നിൽക്കുകയാണ്. ഏതോ ഒരു പരിചിത ഭാവത്തിൽ രാമറെ കണ്ടപ്പോൾ അവ തലയാട്ടി. കാലത്ത് മുഴുവൻ ഓടിയതിൻ്റെ ക്ഷീണം അവയുടെ കണ്ണുകളിലുണ്ടായിരുന്നു. വികാരശൂന്യരായിട്ടാണ് അവ രാമറെ നോക്കിയതെങ്കിലും അവയുടെ കൂർത്ത ചെവികൾ താൻ പറയുന്നതെന്തോ കേൾക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്ന് രാമറിന് തോന്നി. പല കാര്യങ്ങളും കുതിരകളുമായി സംസാരിക്കണമെന്ന് അവൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. മനസ്സെല്ലാം തുറന്നുകൊണ്ട് ഒരു വിധത്തിൽ താൻ മറ്റാരോടാണ് സംസാരിക്കുക? കുതിരകൾ രാമറിന് നേരെ മുഖം തിരിച്ചു. പിന്നെ ചെവികൾ ഒന്നുകൂടി കൂർപ്പിച്ചു. അവ നാക്ക് നീട്ടുകയും ചെയ്തു. കുതിരകൾക്ക് മുമ്പിൽ വെച്ചിരുന്ന കറുകപ്പുല്ലുകളെടുത്ത് രാമർ അവയുടെ വായിലേക്ക് വെച്ചുകൊടുത്തു. അവ അത് ചവച്ചരച്ചുകൊണ്ടിരിക്കെ രാമർ ചോദിച്ചു, കണ്ണച്ചനിൽ നിന്ന് സ്ഥലം കിട്ടാൻ എന്തു വഴിയാ ഉള്ളത് ചങ്ങാതിമാരെ? രാമറിന്റെ ചോദ്യം കേട്ടപ്പോൾ കുതിരകൾ രണ്ടും ഒന്നിച്ച് ചിനയ്ക്കുകയും അവന് നേരെ കഴുത്ത് ഒന്നുകൂടി നീട്ടുകയും ചെയ്തു. രാമറിന് സന്തോഷമായി. അവ താൻ പറയുന്നത് അത്രയും കേട്ടല്ലോ. അവൻ തൻ്റെ മുഖം രണ്ട് കുതിരകൾക്ക് നടുവിലായി അടുപ്പിച്ച് നിർത്തി. എന്നിട്ട് ചോദിച്ചു, സ്ഥലം വാങ്ങാൻ എൻ്റെ കയ്യിൽ ഒറ്റ മുക്കാലില്ല. പൈസക്കാരനാകണം. അതിനെന്താ വഴി? രാമറിന്റെ ചോദ്യം കേൾക്കാത്ത വിധത്തിൽ അവ കറുകപ്പുല്ലുകൾ ചവച്ചുകൊണ്ടിരുന്നു. കുതിരകളുടെ നിസ്സംഗത രാമറിനെ ചൊടിപ്പിക്കുകയായിരുന്നു. പൈസക്കാരനാവാനുള്ള വഴി പറഞ്ഞുതരാൻ പറ്റിയില്ലെങ്കിലും തൻ്റെ ആഗ്രഹത്തെ അവയ്ക്ക് അംഗീകരിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അതിൻ്റെ സൂചനയായി ഒരു തലയാട്ടൽ, അല്ലെങ്കിൽ ചെറുതായൊരു ചിനക്കൽ. ഒരേ ഭാവത്തിൽ അവ നിൽക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യത്തോടെ രാമർ പറഞ്ഞു, വെറുതെ അല്ല നിങ്ങളെ കുതിരകളെന്ന് വിളിക്കുന്നത്. എത്ര ദിവസമായി നിങ്ങളെ കാര്യം ഞാൻ നോക്കുന്നു. അതിൻ്റെ നന്ദിയുണ്ടോ നിങ്ങൾക്ക്? കണ്ടില്ലേ രണ്ടെണ്ണവും ഇണ്ടാതിരിക്കുന്നത്? അത് പറഞ്ഞു തീർന്ന് തെല്ലൊരാശ്വാസത്തോടെ കുതിരകളെ തടവാൻ തുടങ്ങിയപ്പോൾ അപ്പുറത്തു നിന്നും ചേക്കുവിൻ്റെ ചോദ്യം കേട്ടു, എന്താ ചങ്ങായി കുതിരകളോട് മിണ്ടിപ്പറഞ്ഞോണ്ടിരിക്കുക? നിനക്ക് പറ്റിയ രണ്ട് ചങ്ങായിമാരെയാ കിട്ടിയത്? കുതിരകളെ തടവുന്നത് നിർത്തി രാമർ ചേക്കുവിന് നേരെ തിരിഞ്ഞു. ഇഞ്ഞ് ഇന്ന് ഒത്തിനു പോയില്ലേ? ചെങ്ങായി ഓത്ത് കാലത്തല്ലേ, നേരെ ഇപ്പം എത്രയായിന്നാ വിചാരോ? ചേക്കു കളിയാക്കി. പിന്നെ ചോദിച്ചു, ആറാട്ടിന് ഉമ്മക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിനോ? രാമർ അക്കാര്യം മറന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനും തോന്നിയില്ല.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: പേര് ആസ്മിൻ, മാറമ്പള്ളി. 10th class പാസ്സായി, ഇപ്പൊ CBSE ആയിരുന്നു. 95% പുറത്ത് മാർക്ക് ഉണ്ടായി. +1 ആയിരുന്നു വെക്കണ്. അപ്പൊ അവൾക്ക് ഈ മെഡിസിനോട് വലിയ താല്പര്യമില്ല. നീക്ക് എഴുതണോന്നുണ്ട്. അപ്പൊ ബയോമെഡിക്കൽ പോലുള്ള മാത്സ് ഇല്ലാത്ത സയൻസ് ആണ് എടുത്തേക്കണേ. അപ്പൊ പറ്റിയ കോഴ്സ് ഏതാണെന്ന് സാറൊന്ന് പറഞ്ഞു തരുമോ?
2: ബയോ ഇൻഫോ ആണോ? അപ്പൊ മെഡിസിൻ വേണ്ട വെച്ചാൽ ആ കുട്ടിയോട് പാരാമെഡിക്സിന് പോവാൻ പറ. പാരാമെഡിക്കൽസ് നിങ്ങൾക്ക് പെർഫ്യൂഷൻ ടെക്നോളജി നല്ലതാണ്, എമർജൻസി ആൻഡ് ട്രോമാ കെയർ നല്ലതാണ്, കാർഡിയോ വാസ്കുലർ തിയേറ്റർ അസിസ്റ്റന്റ് സൂപ്പറാണ്, അനസ്തേഷ്യോളജി നല്ലതാണ്. ഭയങ്കര പ്ലേസ്മെന്റ് ആണ് ഇപ്പോ. അപ്പൊ ഇത് വല്ലതും പഠിക്കാൻ പറഞ്ഞു വെച്ചാൽ ബയോ ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നാരോ ഡൗൺ ആയി ബയോളജിയിലായി. ബയോളജിയിൽ ബാക്കിയുള്ള ഫീൽഡിലൊക്കെ ജോലി കിട്ടുന്നത് സ്ട്രഗിൾ ആണ്, മനസ്സിലാണ്ട്? ഇല്ലാതെ നല്ല ഫീൽഡാണ്, പഠിക്കാൻ രസമാണ്, വളരെ എൻജോയ്മെന്റ് ആണ്, പക്ഷെ ജോലി വളരെ ബുദ്ധിമുട്ടാണ് ഇന്ത്യയിൽ. പാരാമെഡിക്കൽസ് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്, അല്ലെങ്കിൽ നഴ്സിംഗ് നോക്കാൻ പറയാം, തെറ്റൊന്നുമില്ല. ആ BSc പഠിച്ചാൽ മതി, MSc ഒന്നും പോകേണ്ട കാര്യമില്ല. BSc പാരാമെഡിക്കൽസ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് പഠിക്കാൻ പറയാ, ജോലിക്ക് പോകാൻ പറയാ. പിന്നെ മാത്സിന് ഫിസിക്സിന് എത്രയുണ്ട്? +1 +2? CBSE ആണോ സ്റ്റേറ്റ് ആണോ?
3: CBSE.
2: ഞാൻ പറഞ്ഞ അമ്മ കുട്ടീന് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ഫോർ MBBS ആ. ഫിസിക്സിന് എത്രയുണ്ട്?
3: എല്ലാത്തിനും
2: 90 മാർക്ക്. നീറ്റ് എഴുതി നീറ്റിൽ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് കിട്ടും കേട്ടോ. ശരി അമ്മ, ഓൾ ദി ബെസ്റ്റ്.
4: പ്രിയ ശ്രോതാക്കളെ, എന്ത് പഠിക്കണം, എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04842 42 63 87, മറ്റൊരു നമ്പർ 04842 42 63 97, അല്ലെങ്കിൽ 944-6455888. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 04842 42 63 87, മറ്റൊരു നമ്പർ 04842 42 63 97, അല്ലെങ്കിൽ 944-6455888. വിളിക്കേണ്ട സമയം നാളെ വൈകിട്ട് 4 മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയണം. സമയം 8 കഴിഞ്ഞ് 13 സെക്കൻഡ്.
5: ആകാശവാണി FM വാർത്തകൾ.
4: കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ലെക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം. ഇതേ തുടർന്ന് 3 നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങൾ എന്നിവിടങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹിക സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ വിന്യസിച്ചതായി ബ്രിട്ടൻ. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോ CM അബൂബക്കർ നിര്യാത

0: ഇതിനായി 81 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണംപറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7:30 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും.
1: ആകാശവാണി FM വാർത്തകൾ.

സമയം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റും 48 സെക്കൻഡും 102.3 MHz എഫ് എം ബാൻഡിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഡയറി.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: സാറിന് സ്ട്രോങ് ചായ അല്ലേ? ഇന്നെവിടെ ഇന്നെവിടെ ഈ ചൂട് ചൂട് ചൂട്!
2: എന്റെ സുമേഷേ, ഇത് എത്രാമത്തെ ക്ലാസ്സാ?
1: ഐ ഹാഡ് ബീൻ മോർ കെയർഫുൾ. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു.
2: അതങ്ങനെയല്ല, ഐ ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ എന്ന് പറയണം. എന്തെങ്കിലും ആകാമായിരുന്നു, ചെയ്യണമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കാൻ ഷുഡ് ഹാവ് ബീൻ ഉപയോഗിക്കണം. ഐ ഷുഡ് ഹാവ് ടേക്കൺ ആൻ അംബ്രല്ല. ഞാൻ കുട എടുക്കണമായിരുന്നു.
1: ഗ്ലാസ് പോയത് പോയി. അല്ല, അപ്പോ ഈ ഷുഡിന് പകരം കുഡ് വെച്ചാലോ? കുഡ് ഹാവ് ബീൻ.
2: ഓ, അത് കൈവിട്ടു പോയ ഒരു സാധ്യത. ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ് മോർ, ഐ കുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് സിംഗർ.
1: കൈവിട്ടുപോയ സാധ്യത, കൈവിട്ടുപോയ ഗ്ലാസ് പോലെ. ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു പാട്ടുകാരനായിരുന്നല്ലേ സാർ ഇപ്പൊ പറഞ്ഞത്.
2: അതെ, പറഞ്ഞേ ശരിയായി. നീ എന്തിനാ കരയണേ?
1: ഞാൻ വലിയ പാട്ടുകാരനായാലേ സാറ്, പക്ഷേ അവസരങ്ങൾ കിട്ടിയില്ല. കഴിവുള്ളവർക്കൊന്നും ഒരു അംഗീകാരം കിട്ടൂല സാറ്. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നിക്കൊരു ദുഃഖസിംഹാസനം.
2: മതി മതി മതി, ഞാൻ പറയട്ടെ. അതെ, നീ പാട്ട് നിർത്തിയില്ലെങ്കിൽ സിംഹാസനം മാത്രമല്ല വേറെ പലതും ഇപ്പം നഷ്ടപ്പെടും. ആ ചായക്കടക്കാരൻ ചൂടുള്ള മോന്ത കഴിക്കും. അതെ, പോട്ടെ, നീ വിഷമിക്കാതിരി, പോട്ടെ. ചായ കുടിക്കും, ചായ കുടിക്കും, പിടി.
1: സാറും കൂടി.
2: ആഹാ, നല്ല ചായ.
1: യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ.
2: എന്തിന്? ഞാനല്ലല്ലോ, നീയല്ലേ ചായ ഗ്ലാസ് പൊട്ടിച്ച്.
1: അതല്ല സാറേ, ചായ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. ദേർ വാസ് എ ഫ്ലൈ ഇൻ യുവർ ടീ.
2: എന്റെ ചായയിൽ?
1: വലിയൊരു ഈച്ച, ഒരു വൃത്തികെട്ട ഈച്ച. അത് കുറെ നേരമായി കറങ്ങി നടക്കുന്നു. ഇനിയിപ്പോ സാരമില്ല, സാർ അതിനെ ഒന്ന് വിഴുങ്ങി.
0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

എല്ലാ ശ്രോതാക്കൾക്കും വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് വിടരുന്ന മുട്ടുകളിൽ എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ആദ്യം സംഘഗാനം അവതരിപ്പിക്കുന്നത് ശ്രീനന്ദ കെ എസ്, ചിലങ്ക എസ്, ആശാലക്ഷ്മി അരുൺ, നന്ദന നിഷാദ്, അക്ഷയലക്ഷ്മി, ശിവനന്ദന വി എൽ.

തെങ്ങിപ്പാരും പൊന്നിൽ വെള്ളം തള്ളി തുഴഞ്ഞ് കൊട്ടിപ്പാട്.

0: മോണോ ആക്റ്റുമായി എത്തുന്നു ആരാധ്യ എസ്.
1: മന്റെ പൊന്നു മോളല്ലേ, ഒന്ന് കൈകൊട്ടിക്കേ. അങ്ങനെ എന്റെ പൊന്നുമോളുടെ ഉപ്പയുടെ പോയതെന്നറിയാവോ? പൊന്നുമോക്ക് കളിപ്പാട്ടവും കുപ്പായും ഒക്കെ വാങ്ങാൻ പോയതാ. ഓ ഇല്ലില്ലില്ല, ഓറേക്കോ. ഓ ഐഷു ഐഷു, നിനക്കെന്താ ഭ്രാന്തായോ? നീ നീ എന്തിനായി കത്തിക്കരിഞ്ഞ പാവയെ കളിപ്പിക്കുന്ന? അതിനെ കളയ്. ഇത് ഇത് പാവയല്ല, ഇതെന്റെ മോളാ. ഞാൻ നൊന്തുപറ്റ എന്റെ മോള്. കൊഞ്ചിച്ച് കൊതു തീരും മുമ്പ് അവര് അവരവളെ ഇല്ലാതാക്കിയില്ലേ? അശു വേഗം വാ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എങ്ങോട്ട് പോവാൻ? ഈ ലോകത്തിന്റെ ഏത് കോണി ചെന്നാലും നമുക്ക് നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു കിട്ടോ? ജമാൽക്ക, റമള്ളയിലും ബോംബ് വീണ് തകർന്നു, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. യാ എങ്ങോട്ട് പോവാനാ? ക്യാമ്പുകളിൽ വരെ ബോംബ് വീഴാൻ തുടങ്ങി. ഈ നശിച്ച യുദ്ധം ഇതെന്ന് അവസാനിക്കുമോ? അതെ, നൂറ്റാണ്ടുകളായി ഈ യുദ്ധം തുടങ്ങിയിട്ട്. രുദിരം വാർന്നൊലിക്കുന്ന ശരീരവുമായി മരിച്ച് ജീവിക്കുന്ന അമ്മമാർക്കും യുദ്ധത്തിൽ പിടഞ്ഞു മരിച്ച പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഞാൻ അവതരിപ്പിക്കുന്നു പാലസ്റ്റീന. മോനെ ഇട ഓടല്ലേ, ഇട, ഇത് കൂടി കഴിച്ചിട്ട് പോ.
2: ആ ഉപ്പാന്റെ മോൻ പാപ്പം കഴിക്ക്, എന്നാലല്ലേ ഉപ്പാനെ പോലെ വലുതാവാൻ പറ്റൂ.
1: ആ അത് ശരിയാ, ഉപ്പാനെ പോലെ ആയല്ലേ പിന്നെ എന്നെ കാണാൻ കാത്തിരിക്കണം.
2: അല്ല എന്താണ് എല്ലാരും കൂടെ ഒരു സൊറവർച്ചില്?
1: ഉമ്മ എന്തേടാ, ഉമ്മ കഴിഞ്ഞ

0: അയച്ചാ പറഞ്ഞിന് ദൂരെ കച്ചവടത്തിന് മുമ്പ് നല്ല സിൽക്കിന്റെ തുണിയിട്ടാണേ മേടിക്കാൻ. ഞമ്മൾ ഇവിടെ ഉണ്ടടാ, പടച്ചോന്റെ കൃപ കൊണ്ട് ഞമ്മക്കൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോഴും ഒരാളുടെ സഹായം ഇല്ലാന്ന് നടക്ക. അല്ലേലും ഉമ്മ ഇപ്പോഴും ചെറുപ്പല്ലേ. ഞമ്മടെ മയ്യത്തെടുക്കുമ്പോ ഈ തിളങ്ങണ സിൽക്കിന്റെ തുണി പുതപ്പിച്ച് വേണം കിടത്താൻ. ഈ ഉമ്മാന്റെ ഓരോ വർത്താനം ഞമ്മൾ പോണ്. ഓ ഉറങ്ങട കള്ള. ഐഷോ ഐഷോ ഇന്നാ.
1: ഹായ് ഐറിസ് പൂക്കൾ.
0: എന്തു മണായിതിന്, നമ്മുടെ ദേശീയ പുഷ്പം. പക്ഷേ വംശനാശം സംഭവിക്കല്ലേ. പക്ഷെ ഉറച്ച വേരുകളാ നമ്മൾ പാലസ്തീൻ ജനതയെ പോലെ. എന്റെ ഐഷു നല്ല വിശപ്പ്, നീ കഴിക്കാൻ എന്തെങ്കിലും എടുത്തുവേ.
1: നിങ്ങൾ എന്തായി ആലോചിക്കണേ.
0: ഉള്ളില് വല്ലാത്തൊരു പടച്ചില്. വലിയൊരു മുസീബത്ത് വരാൻ പോണോലേ ഗൽബ് പറയണ്. കിനാവില് കരച്ചിലും നിലവിളി ഒക്കെ ഐഷു.
1: നിങ്ങൾ വെറുതെ പേക്കിനാവ് കാണണേണ്.
0: അല്ല ഐഷു, യുദ്ധം അതുണ്ടാവും. ഈ നാടിന്റെ ഭൂപ്രദേശം, അതിർത്തികൾ, പരമാധികാരം, ഇതിനൊക്കെ വേണ്ടി ഇസ്രായേലുകളും പാലസ്തീനുകളും തമ്മിൽ പടകൂടാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായില്ലേ. മോളെ മോളെ അശു അശു എഴുന്നേക്ക്. മോള് മോള് മോളെ എന്റെ പൊന്നു മോളെ. എന്റെ പൊന്നു മോള്, ആർക്ക് വേണ്ടിയാ യുദ്ധം? ഇബ്ലീസുകളായ ഹമാസുകളെ ഇല്ലാതാക്കാൻ എന്ന പേര് ഈ യുദ്ധം ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കിയില്ലേ? ഒരുപാട് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി, ഒരുപാട് കുഞ്ഞുങ്ങളെ അനാഥരാക്കി, ഒരുപാട് ജീവശവങ്ങളെ ഉണ്ടാക്കി. അല്ലാതെ ഈ യുദ്ധം കൊണ്ട് എന്താ ഉണ്ടായത്? വിടരാതെ പോയ എന്റെ ഐറിസ് പൂക്കളെ, നിങ്ങൾ ഈ മണ്ണിൽ വേരുറച്ചു നിൽക്കുക. അതെ, യുദ്ധം നഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും നേടിത്തരുന്നില്ല. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടും നാടിനാപത്താണ്. യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ.
3: നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 8:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 സ്മൃതിരാഗം, 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. ഒരു മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഓർമ്മ ചിന്ത. 3:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4:00 വാട്സ്ആപ്പ് സന്ദേശ ഗാന പരിപാടി. വൈകിട്ട് 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി. പൊള്ളുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന കടൽ തീരങ്ങൾ. മുനമ്പം, ചെറായി, കുഴിപ്പിള്ളി വളപ്പ്, പുതുവൈപ്പ് തീരങ്ങളിലൂടെ ഒരു യാത്ര, അവസാന ഭാഗം. 6:00 ലളിതഗാനം. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 വാർത്താ വീക്ഷണം, തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം.

രാത്രി 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പുതിയ സംസ്ഥാന സർക്കാർ പ്രതീക്ഷകൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻകൃഷ്ണനുമായ അഭിമുഖം, അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. രാത്രി 9:15 അഭിപ്രായവേദി. 9:30 തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ തിരുവനന്തപുരം റിലേ. 10:30 ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 11 മണിക്ക് ഹിന്ദിയിലും 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്നാണ്.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: മേജർ സോമനാഥ് ശർമ്മ ഇന്ത്യൻ മിലിറ്ററി ചരിത്രത്തിൽ അവിസ്മരണീയനായ വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന്റെ നേട്ടം എന്താണ്? ഉത്തരം: ഇന്ത്യൻ യുദ്ധരംഗത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ പരംവീർ ചക്ര ആദ്യമായി ലഭിച്ച വ്യക്തി, 1950 മരണാനന്തര ബഹുമതി. മേജർ സോമനാഥ് ശർമ്മ ഇന്ത്യൻ യുദ്ധരംഗത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ പരംവീർ ചക്ര ആദ്യമായി ലഭിച്ച വ്യക്തി, 1950 മരണാനന്തര ബഹുമതി. ചിന്താശകലം: പ്രകൃതിയെ ഭരിക്കേണ്ടത് അതിനെ അനുസരിച്ചുകൊണ്ടാണ്. പ്രകൃതിയെ ഭരിക്കേണ്ടത് അതിനെ അനുസരിച്ചുകൊണ്ടാണ്. ഐറിഷ് ചിത്രകാരൻ ഫ്രാൻസിസ് ബേക്കണിന്റെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലം പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മുതൽ 8:30 വരെ. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡെന്നിസ് ജോസഫിന്റെ ചരമവാർഷികമാണ്. ആ ചിത്രങ്ങളിലെ നാല് ഗാനങ്ങളാണ് ആദ്യം ഈറൻ സന്ധ്യ എന്ന ചിത്രത്തിൽ കെ ജി മാർക്കോസ്, കൃഷ്ണചന്ദ്രൻ, വാണിജയറാം എന്നിവർ പാടിയത്. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം VS നരസിംഹൻ.

അജ്മൽ ശ്രീവർദ്ധിനി, അഭിരാമി അജയ് എന്നിവർ പാടിയത്. ചിത്രം ഗീതാഞ്ജലി. ഗാനരചന ONV കുറിപ്പ്. സംഗീതം വിദ്യാസാഗർ.

ഡെന്നിസ് ജോസഫ് ചിത്രങ്ങളിലെ രണ്ട് ഗാനങ്ങൾ കൂടി, ഉണ്ണിമേനോൻ, കെ ചിത്രേന്ദ്രൻ പാടിയത് ചിത്രം ശ്യാമ, ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം രഘുകുമാർ.

തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡെന്നിസ് ജോസഫിന്റെ ചരമവാർഷികമാണ് ഇന്ന്. ഡെന്നിസ് ജോസഫ് ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലൂടെ കേട്ടത്. മറ്റ് ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഇനി യേശുദാസും സുജാതയും പാടിയത്, ചിത്രം എഴുപുന്ന തരകൻ. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

മധു ബാലകൃഷ്ണൻ, സുജാത മോഹൻ എന്നിവർ പാടിയത്. ചിത്രം റോക്ക് ആൻഡ് റോൾ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

രാഹുൽ നമ്പ്യാർ, രശ്മി സതീഷ് എന്നിവർ പാടിയത് ചിത്രം മുല്ല. ഗണരജന, വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം വിദ്യാസാഗർ. Yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes, yes

0: എഫ് എം മോണി സെലക്ഷൻ തുടർന്ന് കേൾക്കാം അഭിപ്രായ വേദിക്ക് ശേഷം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 കഴിഞ്ഞ് 15 മിനിറ്റ്.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ഈ ആഴ്ചയും ധാരാളം കത്തുകളും സന്ദേശങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കത്ത് നോക്കാം.
3: ആദ്യത്തെ കത്ത് കണിച്ചുകുളങ്ങര നിന്ന് ലളിത സലിമോൻ സ്നേഹപൂർവ്വം എഴുതിയിരിക്കുന്നു. പുതിയൊരു ശ്രോതാവാണെന്ന് തോന്നുന്നു.
2: വളരെ നല്ല കാര്യം. കാരണം നമ്മുടെ അഭിപ്രായവേദിയിലേക്ക് പുതിയ പുതിയ ആളുകൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കട്ടെ. നമുക്ക് ലളിത സലിമോൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം.
3: നല്ല വിശദീകരണത്തോടെയാണ് ഈ ഗാനം ഇന്നത്തെ ഗാനം അവതരിപ്പിക്കുന്നത്. ദീപസ്തംഭം മഹാശ്ചര്യം നല്ല നിലവാരം പുലർത്തുന്നു. അഭിനന്ദനങ്ങൾ. ഗാന്ധി ദർശനം, ഉപഭോക്താക്കൾ അറിയാൻ എന്നിവ വളരെ മഹത്തരമാണ്. സമകാലികം എന്ന പരിപാടിയിലെ പരസ്യത്തെക്കുറിച്ച് എങ്ങനെ വേണമെന്ന ചർച്ച നന്നായിരുന്നു.
2: പരസ്യങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വിഷയത്തിലായിരുന്നു ആ സമകാലികം അവതരിപ്പിച്ചത്. ഒരു ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത സമകാലികമായിരുന്നു അത്.
3: പാട്ടിന്റെ നാട്ടുവഴി, ശാസ്ത്രദീപ്തി, ആരോഗ്യക്കുറിപ്പ് എന്നീ പരിപാടികൾ നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. ആകാശവാണിയിലെ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. കണിച്ചുകുളങ്ങരയിൽ നിന്നും ലളിത സലിമോൻ. ലളിത, എല്ലാ പരിപാടികളും നല്ലതാണ്, മഹത്തരമാണെന്നൊക്കെ എഴുതിയിരിക്കുന്നത്.
2: തീർച്ചയായും പരിപാടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണും. മാത്രമല്ല, രാവിലെ പ്രക്ഷേപണം ചെയ്യുന്ന പ്രഭാത പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായം മാത്രമേ ലളിത ഇതിൽ പരാമർശിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ രാവിലെ മാത്രം ആകാശവാണി കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ലളിത. എന്തായാലും കൂടുതൽ പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കട്ടെ. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: ഈ കത്ത് PM വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ ഒറ്റപ്പാലത്ത് നിന്ന് എഴുതിയതാണ്. April 28 ചൊവ്വാഴ്ച രാവിലെ പുത്തൻകുളങ്ങര തിരുവാതിരക്കളി സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളി ശ്രോതാക്കൾക്ക് നൽകിയ നല്ലൊരു സംഗീത വിരുന്ന് തന്നെ ആയിരുന്നു. അവർ പാടുന്ന ഓരോ പാട്ടിന്റെയും കഥാസന്ദർഭങ്ങൾ മുൻകൂട്ടി പറയുന്നത്

0: കൂടുതൽ അസ്വാദ്യമായി. അഭിനന്ദനങ്ങൾ. ഈ കഥ അയച്ചിരിക്കുന്നത് ആർ രമണൻ സ്വാമി, കൊട്ടാരത്തിൽ മഠം.
1: അഭിനന്ദനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നന്ദി.
0: പ്രിയപ്പെട്ട അഭിപ്രായ വേദിക്ക് 1-ാം തീയതി വെള്ളിയാഴ്ച ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം എല്ലാ അർത്ഥത്തിലും ചിന്തോദ്ദീപകമായിരുന്നു. ഇനിയും ഇത്തരം ആശയങ്ങൾ വരും പ്രഭാതങ്ങളിലൂടെ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. മഹിതം മലയാളത്തിൽ സിബു മോഡയിൽ വിശദമാക്കി തന്ന മെയ്ക്കാട് എന്ന വാക്കിന്റെ അർത്ഥവ്യത്യാസങ്ങൾ വിശദീകരിച്ചത് നന്നായിരുന്നു. കാവ്യധാരയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കവിത ആലപിച്ച ശ്രീയുക്ത വർമ്മയ്ക്ക് പകരം TP വിവേക് എന്ന പേര് തെറ്റിപ്പറഞ്ഞുവെങ്കിലും വീണ്ടും ശരിയായി തന്നെ പറഞ്ഞു. ആകാശവാണി ഈ കാണിക്കുന്ന ജാഗ്രതയെ അഭിനന്ദിക്കുന്നു. 2-ാം തീയതി പ്രഭാതഗീതവും ഗാനങ്ങളുമെല്ലാം ഭക്തിസാന്ദ്രമായിരുന്നു. ജയവിജയന്മാരെയും ജയചന്ദ്രനെയും ചിത്രചേച്ചിയെയും ഒക്കെ പ്രത്യേകം നമിക്കുന്നു. UK കുമാരന്റെ തക്ഷൻകുന്ന് സ്വരൂപം ശ്രീ ബാബുവിന്റെ വായനയിൽ, അത് ബാബു അല്ല, ബോബിയാണ്. ബോബി എന്ന് പറഞ്ഞിരിക്കുന്നത് ബാബു എന്ന് തെറ്റിദ്ധരിക്കുകയാണെന്ന് തോന്നുന്നു.
1: അതെ, ഒരുപാട് ശ്രോതാക്കൾ ഇങ്ങനെ പറയുകയുണ്ടായിട്ടുണ്ട്.
0: അത് എന്തായാലും വായന നന്നായി വരുന്നു. കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിന് വ്യത്യസ്ത ഭാവങ്ങൾ വരുത്തി നോവൽ വായനയിൽ മികവ് പുലർത്തുന്നുണ്ട്. സമകാലികം, പ്രത്യേകിച്ച് ഇന്നത്തെ, അതായത് ഞായറാഴ്ചത്തെ, ജലക്ഷാമം, കുടിവെള്ള ദൗർലഭ്യം, മാലിന്യ കലർപ്പ് ഇവയെക്കുറിച്ചൊക്കെ സംസാരിച്ച വ്യക്തികളും സത്യസന്ധമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. പിന്നെ അക്ഷരശ്ലോക സദസ്, കഥാപ്രസംഗം, ശാസ്ത്രദീപ്തി, ശനിദശ മുതലായ പങ്ക്തികളും നന്നാവുന്നുണ്ട്. PV പ്രീത, ലീലാമ്മ ജോസഫ്, MG രാധാകൃഷ്ണൻ എന്നിവരുടെ ലളിതഗാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കുമല്ലോ. ക്ഷേത്രകലകളായ പാഠകം, ചാക്യാർകൂത്ത് എന്നിവയും കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: നിരവധി പരിപാടികളെക്കുറിച്ച് രമണൻ സ്വാമി അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. കേരളം വരൾച്ചയിലേക്കോ എന്ന വിഷയത്തിൽ അവതരിപ്പിച്ച സമകാലികത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ശനിദശ, മഹിതം മലയാളം, സുഭാഷിതം, ഈ പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നോവൽ പാരായണവും അദ്ദേഹം കേൾക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി.
0: നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ. തൊഴിൽ എന്നത് മഹത്തായ ഒരാരാധനയാണ് എന്ന മഹാത്മാഗാന്ധിയുടെ വരികളിലൂടെ May 1 ഡോക്ടർ കുഞ്ഞിമുഹമ്മദ് പുലവത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം അന്നത്തെ ദിനത്തിന് മാറ്റുകൂട്ടിയ നല്ലൊരു സുഭാഷിതമായിരുന്നു.
1: സുഭാഷിതം ഇഷ്ടമായി. നഫീസ കുഞ്ഞിപ്പ വന്ദാവരണ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് PT മാധവൻ തുരുത്തിക്കരയാണ്. അദ്ദേഹം എഴുതുന്നു, കാവ്യധാരയിൽ NV കൃഷ്ണവാര്യരുടെ കവിതയിലെ ഒരു ഭാഗം മുഖത്തല തുളസീധരൻ ചൊല്ലിയത് വളരെ നന്നായിരുന്നു. FM ഹെൽത്ത് ലൈനിൽ ഡോക്ടർ PK ലതിക അവതരിപ്പിച്ച പരിപാടിയും പാർക്കിൻസൺ അസുഖത്തെക്കുറിച്ച് ഏറെ വിജ്ഞാനപ്രദമായിരുന്നു എന്ന് PT മാധവൻ എഴുതിയിട്ടുണ്ട്. ഓർമ്മച്ചിന്തിൽ അഖിലും ജയമോഹനും കൂട്ടുകെട്ടിൽ അവതരിപ്പിച്ചത് അടിപൊളിയായിരുന്നു എന്നാണ് PT മാധവൻ പറഞ്ഞിട്ടുള്ളത്.
0: 27-ാം തീയതിയിലെ വെള്ളിത്തിര MV ശശികുമാർ അവതരിപ്പിച്ചത് നന്നായിരുന്നു. 28-ാം തീയതിയിലെ വെള്ളിത്തിര റിയ അവതരിപ്പിച്ചതും അതിഗംഭീരമായിരുന്നു. നിലയത്തിന് ആശംസകൾ. പരസ്പരം എന്ന പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസിക രോഗങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ PR അർജുൻ കർത്തയുമായി ശശികുമാർ നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായി. ഈ കത്തുകൾ അയച്ചിരിക്കുന്നത് ജബ്ബാർ, ആലങ്ങാട്.
1: പരസ്പരം, തത്സമയ, ഫോണിൻ പരിപാടി, വെള്ളിത്തിര എന്നിവ ഇഷ്ടമായി ശ്രോതാവിനെ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് ഗോപികൃഷ്ണൻ നന്ദിയാട്ടുകുന്നമാണ്. കിസാൻ വാണി പരിപാടി വളരെ ഇഷ്ടമാവുന്നു എന്നറിയിക്കാനാണ് അദ്ദേഹം ഈ കത്ത് അയച്ചിട്ടുള്ളത്. അടുക്കളത്തോട്ടം വിശേഷങ്ങൾ ഒരുപാട് ഇഷ്ടമാവുന്നു. സുഗന്ധ വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഓതുമരം വളർത്തുന്ന കർഷകയെ പരിചയപ്പെടുത്തിയത് വളരെ ഇഷ്ടമായി. കാർഷിക ജീവനത്തിലായിരുന്നു ആ പരിപാടി. ഇങ്ങനെ കിസാൻ വാണിയിലൂടെയും കാർഷിക ജീവനത്തിലൂടെയും പ്രക്ഷേപണം ചെയ്തിട്ടുള്ള പരിപാടികളെല്ലാം തനിക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നാണ് ഗോപികൃഷ്ണൻ ഈ കത്തുകളിലൂടെ അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: April 29 കേട്ട പ്രകാശധാരയിൽ തലവേദനയും ഹോമിയോ ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ യദുകൃഷ്ണൻ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദവും അവസരോചിതവും ആയി. April 29 ഉച്ചയ്ക്ക് ചിത്ര, ജി വേണുഗോപാൽ, ജി ഗാഥ എന്നിവർ പാടിയ ലളിതഗാനങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെട്ടു. ബുധനാഴ്ചത്തെ സഹയാത്രികയിൽ വേനൽക്കാല ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ ഹരിത ഹരിബാബുവുമായി നടത്തിയ പ്രഭാഷണം നന്നായിരുന്നു. വന്ദേമാതരത്തിന്റെ പുതിയ വേർഷൻ ഗംഭീരം. എങ്ങനെ പാടിയാലും, ഏത് രീതിയിൽ പാടിയാലും, ആര് പാടിയാലും വന്ദേമാതരം കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. April 27 കാവ്യധാരയിൽ NV കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിത ഗംഭീരമായിരുന്നു. ഈ കടുത്ത വേനലിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് പാമ്പുകൾ. പാമ്പ് കടിച്ചുള്ള പെടുമരണങ്ങൾ എത്രയോ ഹൃദയഭേദകമാണ്. അതേക്കുറിച്ചൊരു പരിപാടി സമകാലികത്തിലൂടെ അവസരോചിതമായി. April 27 സമകാലികം വിലപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. April 27 പ്രൊഫസർ അമ്പു

0: രാജാക്ഷി അവതരിപ്പിച്ച സുഭാഷിതം, തുടർന്നുള്ള പ്രഭാതഗീതത്തിൽ യേശുദാസ്, ശരത്ത്, ഉണ്ണിമേനോൻ എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ എല്ലാം നല്ലൊരു ദിവസത്തിന് തുടക്കം കുറിച്ചു.
1: പി ടി ജയൻ ഒരുപാട് പരിപാടികളെ കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. സമകാലികത്തിൽ പാമ്പുകടിയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്ന വിഷയത്തെ ആധാരമാക്കി പ്രക്ഷേപണം ചെയ്ത പരിപാടി ഇഷ്ടമായി എന്നാണ് ശ്രോതാവ് എഴുതിയിട്ടുള്ളത്. സമകാലികത്തിൽ മാത്രമല്ല, ഒരു തത്സമയ പരിപാടി തന്നെ ഹലോ കൊച്ചി എഫ് എമ്മിൽ പ്രസ്തുത വിഷയത്തിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. ശ്രോതാവ് കേട്ടുകാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നന്ദി.
0: എം എസ് രാജൻ, വാഴക്കുളം. 26-ാം തീയതി രാവിലെ വിടരുന്ന മുട്ടകൾ എന്ന പരിപാടിയിൽ ഇടത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ പരിപാടി നന്നായി ആസ്വദിച്ചു. അന്നത്തെ ഓർമ്മച്ചിന്ത് അഖിൽ ജയമോഹൻ ടീം അവതരിപ്പിച്ചത് നന്നായിരുന്നു. 27-ന് കാവ്യധാരയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കവിത കേട്ടു. 28-ാം തീയതി ഉച്ചയ്ക്ക് തിരുവാതിരകളിയും 30-ാം തീയതി ഉച്ചയ്ക്ക് ചിത്രാവാര്യരും അപർണവാര്യരും അവതരിപ്പിച്ച സോപാന സംഗീതവും നന്നായിരുന്നു. എഫ് എം ഹെൽത്ത് ലൈനിൽ ഡോക്ടർ രമ്യ പിള്ളയുമായുള്ള അഭിമുഖം ഒട്ടേറെ പേർക്ക് പ്രയോജനപ്രദമായിരുന്നു. 2-ാം തീയതിയിലെ ആത്മസഖി ആകാശവാണിയിൽ നടിയും എഴുത്തുകാരിയുമായ ജോളി ചിറയത്തുമായി ചെയ്ത അഭിമുഖം നന്നായിരുന്നു. വിടരുന്ന മുട്ടകൾ പാട്ടിന്റെ നാട്ടുവഴി ഇത്തവണ വേറിട്ട അനുഭവമായി മാറി. പറയിപെറ്റ പന്തിരുകുലം മുൻപ് പ്രക്ഷേപണം ചെയ്ത നാറാണത്ത് ഭ്രാന്തന്റെ വേറൊരു വശം മാത്രം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നു സ്വരൂപം നന്നാവുന്നുണ്ട്. കാർഷിക ജീവനം, ആരോഗ്യവേദി, ശാസ്ത്രദീപ്തി, യുവവാണി തുടങ്ങി എല്ലാം നല്ല നിലവാരം പുലർത്തുന്നു. ഇനി മുതൽ വൈകുന്നേരങ്ങളിൽ ഇടിയും മിന്നലും പ്രതീക്ഷിക്കുന്നു. രാജൻ, വാഴക്കുളം, ഇടിയും മിന്നലും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചതായിരിക്കും അല്ലേ?
1: തുലാവർഷം എത്തിയ പോലെയാണ് തോന്നുന്നത്. ഇടിയും മിന്നലും ഇല്ലാത്ത കാലവർഷമായിരിക്കും നമുക്ക് ഒരുപക്ഷെ വരാൻ പോകുന്നത്. അദ്ദേഹം സൂചിപ്പിച്ച വേനൽ മഴയെ കുറിച്ചായിരിക്കാം. വേനൽ മഴയിൽ നമ്മൾ ചിലപ്പോൾ ഇടിമുഴക്കം കേൾക്കാറുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് റേഡിയോ കേൾക്കാൻ കഴിയട്ടെ, കാരണം കറണ്ട് ഇല്ല, റേഡിയോ കേൾക്കാൻ കഴിയില്ല എന്നാണ് ഒരു സൂചന. എന്തായാലും തുടർന്നും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഈ കത്ത് ഗോപൻ മേനോൻ എഴുതിയതാണേ. കുഞ്ഞുമുഹമ്മദ് പുലവത്ത് മേയ്ഡേയുടെ ചരിത്രം വെളിപ്പെടുത്തിക്കൊണ്ട് നടത്തിയ സുഭാഷിതം ശ്രദ്ധിച്ചു. ചെമ്പ്, കാഡ്മിയം എന്നീ ലോഹങ്ങൾ ഭക്ഷിച്ച് സ്വർണം വിസർജിക്കുന്ന അണുജീവികളെക്കുറിച്ച് ശാസ്ത്രദീപ്തിയിൽ ഡോക്ടർ അഭേഷ് രഘുവരൻ നൽകിയ വിവരങ്ങൾ ശ്രദ്ധിച്ചു, ഇഷ്ടപ്പെട്ടു. മോഡേൺ മെഡിസിനിലെ പാർക്കിൻസൺസ് രോഗ ചികിത്സയെക്കുറിച്ച് ശ്രീ എം വി ശശികുമാർ ഡോക്ടർ ആശ കിഷോറുമായി നടത്തിയ നേർമുഖ ഭാഷണം കേട്ടു. ചെലവേറിയ പ്രൊസീജിയർ ആണെങ്കിലും ഇതൊരു നല്ല അറിവായിരുന്നു. മഹിതം, മലയാളം, കൺസ്യൂമർ ഗൈഡൻസ് എന്നീ പരിപാടികൾ കേട്ട ശേഷം സമകാലിക വിഷയങ്ങൾ വിദഗ്ധമായി കോർത്തിണക്കിയ ശനിദശ കേട്ടു. ഉഗ്രൻ, 2026-ലെ സെൻസസിനെ കുറിച്ച് റിയാസ് ചെയ്ത സമകാലികം ശ്രദ്ധേയവും വിജ്ഞാനപ്രദവുമായിരുന്നു.
1: സമകാലികം ചെയ്ത് റിയ ആയിരുന്നു. എന്തായാലും പരിപാടി ഗവൺമെന്റിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
0: ആത്മസഖി ആകാശവാണിയിൽ പങ്കെടുത്ത ജോളി ചിറയത്തിന്റെ വാക്കുകൾ കേട്ടു. ആർ ഉണ്ണികൃഷ്ണൻ അവതാരകനായ ഫോണൗട്ട് ഗാനോത്സവം കേട്ടു, നന്നായിരുന്നു. പ്രീതി അഖിൽ ടീം അവതരിപ്പിച്ച ഓർമ്മച്ചിന്ത് കേട്ടു. ക്ലൌഡ് റീഡിങ്ങിനെ അധികരിച്ച അഭേഷ് രഘുവരൻ ചെയ്ത ശാസ്ത്രദീപ്തി, ദേശമംഗലം രാമകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം, മാത്യു വർഗീസ് ആസ്മയെക്കുറിച്ച് പങ്കുവച്ച വിവരങ്ങൾ, പാചകവാതകത്തിന് തീവിലയാകുന്നു എന്ന ശീർഷകത്തിൽ ജയമോഹൻ ചെയ്ത സമകാലികം, ഇവയെല്ലാം ശ്രദ്ധേയമായിരുന്നു. ഗോപൻ മേനോൻ കൊടുങ്ങല്ലൂർ കുറെ കൂടി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കത്ത് വളരെ നീണ്ടുപോയതിനാൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.
1: തീർച്ചയായും ഒരുപാട് പരിപാടികളെ കുറിച്ച് ഗോപൻ മേനോൻ പരാമർശിച്ചിട്ടുണ്ട് തന്റെ സന്ദേശത്തിൽ. മിക്ക പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായി, ചില പരിപാടികൾ അദ്ദേഹത്തിന് അത്ര തന്നെ ഇഷ്ടമായിട്ടില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നുകൂടി എഴുതുകയാണെങ്കിൽ നമുക്ക് പരിപാടികളിൽ ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് ഉൾപ്പെടുത്താവുന്നതാണ്. എന്തായാലും അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രത്യേകം നന്ദി.
0: അബ്ദുൾ ജലീൽ മൂപ്പൻ ഏലൂർ നോർത്ത് നിന്ന് എഴുതുന്നു. സുഭാഷിതത്തിലെ മാനവികത അഥവാ മനുഷ്യസ്നേഹത്തെക്കുറിച്ച് ഡോക്ടർ സരിതാ മഹേശ്വരന്റെ വാക്കുകൾ വളരെ ഇഷ്ടപ്പെട്ടു. തക്ഷൻകുന്ന് നോവൽ വായന, ബോബിയുടെ വായന ആകർഷകമാണ്. ചിത്രപതംഗം നല്ല പരിപാടിയാണ്. അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ഗോപി നായർ. അദ്ദേഹം എവിടെ നിന്നാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ടി ആർ രഘുനന്ദനന്റെ മടക്കയാത്ര എന്ന കഥ സാഹിത്യ സുരഭിയിൽ കേട്ടു, വളരെ നന്നായിരുന്നു.
1: അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
0: ബുധനാഴ്ച സമകാലികത്തിൽ പാചകവാതകത്തിന് തീവിലയാകുന്നു എന്ന പരിപാടി പൊള്ളുന്ന സമകാലിക യാഥാർത്ഥ്യം പ്രതിഫലിപ്പിച്ചു. മുഖ്യമായി ഹോട്ടലുടമകളുടെ ആധിയാണ് കേട്ടത്. പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ ഡ്രൈവർമാരുൾപ്പെടെയുള്ള സാധാരണക്കാർ ചായ, ഊണ് എന്നിവ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന് തന്നെ തോന്നി.
1: എൻ എസ് ജയമോഹൻ അവതരിപ്പിച്ച സമകാലികമായിരുന്നു അത്. ആ പരിപാടി അവസരോചിതമായി എന്നറിയുന്നതിൽ സന്തോഷം.
0: അന്ന് തന്നെ മഹിതം മലയാളത്തിലും വയറ്റിലെ തീ പരാമർശിക്കപ്പെട്ടിരുന്നു. തീ കൊണ്ട് തല ചൊറിയുകയാണോ എണ്ണ കമ്പനികൾ? എൻ കെ വിജയൻ കിഴക്കമ്പലമാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
1: തീ കൊണ്ടാണോ തീക്കൊള്ളി കൊണ്ടാണോ ചൊറിയാറ്? തീക്കൊള്ളി കൊണ്ട് ചൊറിയുക എന്നാണ് സാധാരണ പ്രയോഗിക്കാറെന്ന് തോന്നുന്നു. എന്തായാലും അഭിപ്രായം അറിയിച്ചതിന് നന്ദി. ഇനിയും ഒരുപാട് സന്ദേശങ്ങൾ വായിക്കാൻ ബാക്കി കിടക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ അഭിപ്രായവേദിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ സന്ദേശങ്ങളും അഭിപ്രായങ്ങളും.

0: നമുക്ക് അടുത്ത അഭിപ്രായവേദിയിലേക്കായി മാറ്റിവെക്കാം. തുടർന്നും അഭിപ്രായവേദിയിലേക്ക് കത്തുകളും സന്ദേശങ്ങളും അയയ്ക്കുക. അഭിപ്രായം അറിയിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം. അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയയ്ക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയയ്ക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയയ്ക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി 94 47 56 22 12.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 കഴിഞ്ഞ് 28 മിനിറ്റും 12 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. എസ് ജാനകി പാടിയ ഗാനം ചിത്രം ദേവദൂതൻ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം വിദ്യാസാഗർ.

0: അഭയ് ജോധ്പൂർക്കർ, അന്വേഷ എന്നിവർ പാടിയത്. ചിത്രം സോളമന്റെ തേനീച്ചകൾ. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം വിദ്യാസാഗർ.
1: ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധാ ധ

ശങ്കർ മഹാദേവൻ, സുനിത മേനോൻ എന്നിവർ പാടിയത് ചിത്രം പുതിയ മുഖം. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ദീപക് ദേവ്.

0: ആകാശവാണി കൊച്ചി എഫ് എം ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റുണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക. അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: സമയം 10 മണി കഴിഞ്ഞ് 12 സെക്കൻഡ്.
2: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞ. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. ഹാൻഡ വൈറസ് ബാധയേറ്റ ക്രൂയിസ് കപ്പലിലെ എല്ലാവരെയും ഉയർന്ന അപകട സാധ്യതാ പട്ടികയിൽപ്പെട്ടവരായി കണക്കാക്കണമെന്നും 42 ദിവസത്തേക്ക് സജീവമായി നിരീക്ഷിക്കണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ നിലവിൽ രോഗലക്ഷണങ്ങളില്ലെന്നും WHO രോഗപ്രതിരോധ ഡയറക്ടർ പറഞ്ഞു. ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഈസ്റ്റ് ഹിൽ കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ 6 ചിത്രങ്ങളുടെ പ്രദർശനവും വൈകിട്ട് മീറ്റ് ദ ഡയറക്ടർ പരിപാടിയും നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വൈകിട്ട് 3:30 ചെന്നൈയിലാണ് മത്സരം.
2: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.

2:3 സമയം 10 മണി കഴിഞ്ഞ് 2:32 FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. മാണിക്യക്കല്ല് എന്ന ചിത്രത്തിൽ ആർ രവിശങ്കർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം എം ജയചന്ദ്രൻ.

കെ ചിത്ര, സംഗീത പ്രഭു എന്നിവർ പാടിയ ചിത്രം ഹലോ. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ പാടിയത് ചിത്രം റോബിൻഹുഡ്. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം എം ജയചന്ദ്രൻ.

എഫ് എം മണി സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി. ഹിഷാം അബ്ദുൽ വഹാബ്, റിനു റസാഖ് എന്നിവർ പാടിയത്. ചിത്രം ഓം ശാന്തി ഓഷാന. വരികളെ

0: ഈ ഗാനത്തോടെ എഫ് എം മോർണിംഗ് സെലക്ഷൻ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10:25:30. സേവന വാർത്തകൾ. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം നിലവിലുള്ളതും ഒഴിവ് വരാൻ സാധ്യതയുള്ളതുമായ കുക്ക്, FTS ആയ വാച്ച്മാൻ, സെക്യൂരിറ്റി എന്നീ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10:30 മുതൽ MRS സ്കൂൾ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 62-38-59-66-0. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് SSLC +2 ഡിഗ്രി യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 79-94-44-93-14 79-94-44-93-14.
1: ഈ വിലക്കുറവ് ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല, പക്ഷേ സിറ്റി സിൽസിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽസിൽ തന്നെ.
0: പട്ടികജാതി വികസന വകുപ്പിൽ നെടുങ്കണ്ടം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും അഴുത ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടിപ്പെരിയാർ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്കും 2026-27 അധ്യയന വർഷ കാലയളവിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. വാർഡൻ, കുക്ക്, വാച്ച്മാൻ, വാച്ച് വുമൺ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-862-29-62-97 04-862-29-62-97.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിലെ ഗാന്ധിനഗർ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ വാർഡന്റെ ഒഴിവിൽ കരാർ നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 11 നാളെ രാവിലെ 11 ഭവന നിർമ്മാണ ബോർഡിന്റെ കോട്ടയം ഡിവിഷൻ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 79-07-69-40.

0: 14:40. കോട്ടയം ജില്ലയിലെ എൽ പി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് 2026 ഫെബ്രുവരി 9 പ്രസിദ്ധീകരിച്ച കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം മുഖേന ചുരുക്കപ്പട്ടികയിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം ഈ മാസം 15 നടക്കും. എറണാകുളം ജില്ലയിലെ അക്ഷയ സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ ഈ മാസം 17 വെബ്സൈറ്റ് വിലാസം www.lbsedp.lbscenter.in/akshaya26. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 13,965 രൂപ നിരക്കിലും പവന് 111,720 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 31:06. ഇപ്പോൾ സ്മൃതിരാഗം. സ്മൃതിരാഗത്തിൽ ഇന്നാദ്യം ഭാർഗവി നിലയം എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന P. ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

ഇനി മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിലെ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് ഉഷാഖന്ന ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ഇനി ചിത്രം പാടുന്ന പുഴ.

ഇനി സുജാത എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ, ആലാപനം യേശുദാസ്.

0: സ്മൃതിരാഗം നാട്ടുവിശേഷത്തിനു ശേഷം തുടരും. ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് വൈകിട്ട് 3 മണിക്ക് കാവ്യമൂല, 6 മണിക്ക് ഗാനമേള. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ മൂലങ്കുഴി ഭാസ്കരൻ VU ചന്ദ്രശേഖരൻ പിള്ള അനുസ്മരണം ഇന്ന് വൈകിട്ട് 4:30 പ്രഭാഷണം. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോണൌട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റുണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോണൌട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയുൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക.

0: ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 9447562212 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോണൌട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞുപോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:24. പ്രിയ ശ്രോതാക്കളെ, സ്മൃതിരാഗം തുടരുകയാണ്. ഇനി പി ഭാസ്കരൻ രചിച്ച് MS ബാബുരാജ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

ഇനി പൊന്നി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ ഭി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

അടുത്ത ഗാനം പി ഭാസ്കരൻ രചിച്ച് ബി എ ചിദംബരനാഥ് സംഗീതം നൽകി. ശാന്താ പി നായർ, എസ് ജാനകി എന്നിവർ പാടിയത്. ചിത്രം മുറപ്പെണ്ണ്.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 04842426387, മറ്റൊരു നമ്പർ 04842426397, ഒരു നമ്പർ കൂടിയുണ്ട്, 944645588. നമ്പറുകൾ ആവർത്തിക്കാം: 04842426387 അല്ലെങ്കിൽ 04842426397, മറ്റൊരു നമ്പർ 944645588. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, സ്മൃതിരാഗം തുടരുകയാണ്. ഇനി കൂട്ടുകുടുംബം എന്ന ചിത്രത്തിനുവേണ്ടി ബി വസന്ത പാടിയ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സ്മൃതിരാഗം സമാപിക്കുന്നു.
1: സാഹിത്യ സുരഭി,
2: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
1: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
2: കേൾക്കൂ.
1: സാഹിത്യ സുരഭി.

0: ക്ഷേപണം ശനിയാഴ്ച രാവിലെ 9 മണിക്ക്.
1: സാഹിത്യ സുരഭി.
0: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
1: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ.
0: സാഹിത്യ സുരഭി
1: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
0: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9 മണിക്ക്.
1: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ് 30:36. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പൂവെല്ലാം കേട്ടുപാർ എന്ന ചിത്രത്തിനുവേണ്ടി ഹരിഹരൻ, സുജാത എന്നിവർ പാടിയ ഗാനം. ഗാനരചന പളനി ഭാരതി, സംഗീതം യുവൻ ശങ്കർ രാജാ.

പാർത്ഥിപൻ കനവ് എന്ന ചിത്രത്തിലെ ഗാനം ഇനി യുഗഭാരതി രചിച്ച് വിദ്യാസാഗർ സംഗീതം നൽകി മധുബാലകൃഷ്ണൻ പാടിയത്.

താമരയെ രചിച്ച് ഹാരിസ് ജയരാജ് സംഗീതം നൽകി. ഹരിഹരൻ, ക്രിഷ്, നകുൽ എന്നിവർ പാടിയ ഗാനം ഇനി. ചിത്രം വേട്ടയാട് വിളയാട്.

ലേസ ലേസ എന്ന ചിത്രത്തിലെ ഗാനം ഇനി ഹരീഷ് രാഘവേന്ദ്ര, ഫ്രാങ്കോ, ശ്രീലേഖ പാർത്ഥസാരഥി എന്നിവർ പാടിയത്. ഗാനരചന വാലി, സംഗീതം ഹാരിസ് ജയരാജ്.

ഇനി വാലി രചിച്ച് ഇളയരാജ സംഗീതം നൽകി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. ചിത്രം പുതുപുതു അർത്ഥങ്ങൾ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്രം തമിഴ്നാടുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളിയാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ സംതൃപ്തിയും പ്രകടിപ്പിച്ച് തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്ന ഉന്നതതല യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾക്കിടയിലെ ഏകോപനം എന്നിവ യോഗം വിലയിരുത്തും. കെ സി വേണുഗോപാലിനെതിരെ തന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് മുൻമന്ത്രി കെ സി ജോസഫ്. ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ സി ജോസഫ് AICC പരാതി നൽകി. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 15 വരെ വാങ്ങാമെന്ന് പൊതുവിതരണ വകുപ്പ്. ഈ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 30 വരെ വാങ്ങാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ ഇടുക്കി മന്നവൻ ചോലയിൽ ആനമുടി ചോല ദേശീയോദ്യാനം താമസ സൌകര്യമൊരുക്കി. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മൊഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 2:45. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 ഫോൺ ഔട്ട് ഗാനോത്സവം. 2 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഓർമ്മചിന്ത. 3 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി. പൊള്ളുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന കടൽ തീരങ്ങൾ. മുനമ്പം, ചെറായി, കുഴിപ്പള്ളി, പുതുവൈപ്പ് തീരങ്ങളിലൂടെ ഒരു യാത്ര. അവസാന ഭാഗം. 6 ലളിതഗാനം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിറിലെ 6:10 അറിയിപ്പുകൾ. തുടർന്ന് മധുരം ഗീതം ലളിതഗാനം. സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 വാർത്താ വീക്ഷണം തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. 7:20 തമിഴ് ചലച്ചിത്രഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പുതിയ സംസ്ഥാന സർക്കാർ പ്രതീക്ഷകൾ. 7:55 ഒരിടത്തൊരിടത്ത് P. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം.

0: മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 അഭിപ്രായവേദി, 9:30 തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ തിരുവനന്തപുരം റിലേ. 10:30 ഗാനമഞ്ജുഷ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം ഡോക്ടർ നിജിൽ ക്ലീറ്റസ് പാടിയ ഗാനം. ഗാനരചന ശോഭിൽ കണ്ണങ്കാട്ട്. സംഗീതം ഡോക്ടർ R. സന്ദീപ്.

അടുത്ത ഗാനം പി പി ശ്രീധരൻ ഉണ്ണി രചിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന് കല്ലറഗോപൻ, രാധിക തിലക് എന്നിവർ പാടിയത്.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് 2025 നവംബർ 19 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 49 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്നു. PSC കോട്ടയം ജില്ലാ ഓഫീസിൽ വെച്ചാണ് അഭിമുഖങ്ങൾ നടത്തുന്നത്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിനു കീഴിൽ മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം നിലവിലുള്ളതും ഒഴിവ് വരാൻ സാധ്യതയുള്ളതുമായ കുക്ക്, FTS ആയ വാച്ച്മാൻ, സെക്യൂരിറ്റി എന്നീ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10:30 മുതൽ MRS സ്കൂൾ ഓഫീസിൽ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 6238-59-9660. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238-59-9660.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കോട്ടയം ജില്ലയിലെ പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ ഈ മാസം 17 LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് അക്ഷയ കോട്ടയം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0481-2574477. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0481-2574477.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് SSLC അല്ലെങ്കിൽ +2 ഡിഗ്രി യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 7994-4493-14 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി, 7994-4493-14.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ഈ വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ എനിക്കത്ര വിശ്വാസം തോന്നാറില്ല. പക്ഷേ സിറ്റി സിൽക്സിൽ ഷോപ്പിംഗിന് പോയപ്പോ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥ ഓഫറും യഥാർത്ഥ വിലക്കുറവും ബെസ്റ്റ് സെലക്ഷനും സിറ്റി സിൽക്സിൽ തന്നെ.
0: കോട്ടയം ജില്ലയിലെ കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ മെയ്യിൽ ആരംഭിക്കുന്ന കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 7994-44-9314 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:29:30. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശതാര തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾ, പദ്ധതികൾ എന്നിവയ്ക്ക് പൊതുജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുന്ന ഒരു സർക്കാരിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തുപറഞ്ഞു. രാഷ്ട്രവികസനത്തിനായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി US ഇറാൻ യുദ്ധം അടക്കമുള്ള വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്നും അഭിപ്രായപ്പെട്ടു. കർണാടക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. PM മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാറങ്കലിലെ കാക്കത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ജോസഫ് വിജയനും നാൻ സത്തപ്പടി അമയ്ക്കപ്പെട്ട ഇന്ത്യ അരസിയാൽ അമയ്പിൻപാൽ ഉണ്മയാണ് നമ്പിക്കയും മാറാപ്പറ്റും കൊണ്ടിരുപ്പേൻ എന്നും ഇന്ത്യ നാട്ടിൻ ഒപ്പില്ലാതെ മുഴു മുതൽ ആക്ഷിയെയും ഒരുമയെയും നിലനിർത്തുവേൻ എന്നും തമിഴ്നാട്ടു അരസിന് മുതലമൈச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்புமின்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
0: തമിഴ്നാടിന്റെ 9-ാമത് മുഖ്യമന്ത്രിയാണ് വിജയ്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിനെത്തി. 234-അംഗ സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്നാണ് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചത്. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനിരകുമാര ദിസ്നായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ

0: ഇതിനകം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ ബി ജെ പി നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി എം എൽ എമാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേർന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായും വിജയകരമായും പൂർത്തിയാക്കാൻ സാധിച്ചതിൽ അദ്ദേഹം സംതൃപ്തി രേഖപ്പെടുത്തി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി തിരുപ്പതിയിലെത്തിയ ഗ്യാനേഷ് കുമാർ ഇന്ന് രാവിലെ തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ മന്നമൻ ചോലയിൽ സഞ്ചാരികൾക്കായി താമസ സൌകര്യമൊരുക്കി ആനമുടി ചോല ദേശീയോദ്യാനം. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 500-ലധികം വർഷം പഴക്കമുള്ള അപൂർവ മരങ്ങളാൽ സമ്പന്നമായ മന്നവൻ ചോലയുടെ ഹൃദയഭാഗത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെങ്കിലും അതീവ സുരക്ഷിതമായാണ് ലോഗ് ഹൌസുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മറയൂർ കാന്തല്ലൂർ വട്ടവട മലനിരകളുടെ ആകാശക്കാഴ്ചകൾ മെത്താപ്പിലെ ഈ താമസ സ്ഥലത്തു നിന്നും ദൃശ്യമാകും. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ കുണ്ടല ഡാമിൽ നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെത്താപ്പിലെത്താം. പ്രകൃതിയുമായി അടുത്തുനിന്നുള്ള വേറിട്ടൊരു യാത്രാനുഭവമാണ് വനംവകുപ്പ് ഇവിടെ സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്.
0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കയിൽ അന്ന ജാർവിസ് എന്ന സമാധാന പ്രവർത്തക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ഉണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൊതുജന ശ്രദ്ധ നേടി ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദസഞ്ചാര പാക്കേജ് കുട്ടനാട് സഫാരി. പ്രതിദിനം 50 പേരാണ് പാക്കേജിന് കീഴിൽ യാത്ര ചെയ്യുന്നത്. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആലപ്പുഴയിൽ നിന്നും പാതിരാമണ ദ്വീപിലേക്ക് കഴിഞ്ഞ 10 April ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദ സഞ്ചാര പാക്കേജായ കുട്ടനാട് സഫാരി തുടങ്ങിയത്. ദിവസവും രാവിലെ 10 ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് 5:30 തിരികെ എത്തുന്ന സർവീസിൽ പ്രതിദിനം 50-ലധികം ആളുകളാണ് യാത്ര ചെയ്യുന്നത്. രാജ്യത്തെ ആദ്യ സൌരോർജ്ജ വിനോദസഞ്ചാര ബോട്ടായ ഇന്ദ്രയിലാണ് യാത്ര.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് 2 ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ MS ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 77 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് വിജയം നേടി. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേനയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ മോഷണങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനുള്ള വിവിധ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷത

0: ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ. ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: അതിതീവ്രമായ വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് നമ്മുടെ സംസ്ഥാനം. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത്. സാധാരണ വേനൽക്കാലത്ത് വരുന്ന രോഗങ്ങൾക്ക് പുറമെ അതിതീവ്ര വേനൽ അനുഭവിക്കുന്ന ഇടങ്ങളിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഋതുചര്യ, ഗ്രീഷ്മചര്യ ഇവ ശീലിച്ചാൽ ഒരു പരിധിവരെ ചൂടുകൊണ്ട് ഉണ്ടാകുന്ന രോഗാവസ്ഥകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാവുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കുടിക്കുന്ന വെള്ളം ഔഷധയുക്തമാക്കുവാൻ ഷടങ്ക ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം എന്നീ ഔഷധങ്ങളാണ് ഷടങ്ക ചൂർണത്തിൽ അടങ്ങിയിട്ടുള്ളത്. നറുനീണ്ടി കിഴികെട്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ശതാവരി കിഴങ്ങ്, കൊത്തമല്ലി, തേറ്റാമ്പരൽ, കുടങ്ങൽ ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വേനൽ ചൂടിൽ നിന്ന് രക്ഷ നൽകുന്നു. കരിക്ക് വെള്ളവും മലരിട്ട് തിളപ്പിച്ച വെള്ളവും ദാഹശമനത്തിനും നല്ലതാണ്. അത് പോഷക സമൃദ്ധവുമാണ്. പുറത്തുനിന്നും വീട്ടിൽ വന്ന ഉടനെ ഫ്രിഡ്ജിനുള്ളിലെ തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. യാത്രകൾ ശീലമാക്കിയവർ തെരുവോര പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം മലിനജല ഉപയോഗ കാരണം വേനൽക്കാല ജലജന്യ രോഗസാധ്യത കൂടുന്നതാണ്. കഴിയുന്നത്രയും തിളപ്പിച്ചാറിയ വെള്ളം യാത്രയിൽ കരുതുക. ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഓരോ 25 കിലോ ശരീരഭാരത്തിനും 1 ലിറ്റർ എന്ന അളവിൽ വെള്ളം കുടിക്കണം. വൃക്ക രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുക. വേനൽ കൂടുന്നതോടുകൂടി സൂര്യാഘാതം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നാട്ടിലും ഉണ്ടായി വരികയാണ്. അമിതമായി സൂര്യകിരണങ്ങൾ ഏൽക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിന്റെ താപനിയന്ത്രണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് സൂര്യാഘാതത്തിലേക്ക് നയിക്കുന്നത്. പകൽ സമയത്ത് 11 മണി മുതൽ 3 മണി വരെ പ്രത്യേകിച്ച് വയലിൽ ജോലി ചെയ്യുന്ന കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, റോഡ് പണിക്കാർ എന്നിങ്ങനെ സൂര്യതാപം കൂടുതലേ ഏൽക്കുന്ന ആളുകൾക്കാണ് ഇത് ഗുരുതരമാകുന്നത്. സൂര്യാഘാതം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തും മുൻപ് സൂര്യതാപത്തിന്റേതായ ലക്ഷണങ്ങൾ രോഗിയിൽ വന്നു തുടങ്ങും. ശരീര താപനില സാധാരണയിൽ കൂടുതൽ ഉയരുക, തൊലിക്ക് ചുവന്ന നിറം വരിക, തലചുറ്റൽ, ക്ഷീണം, മനം പുരട്ടൽ, തളർച്ച, ബോധം നഷ്ടമാവുക എന്നിവയൊക്കെ ഉണ്ടാകാം. ഈ അവസരത്തിൽ തന്നെ വേലത്തു നിന്നും മാറ്റി ആവശ്യമായ ചികിത്സയും മരുന്നുകളും നൽകിയാൽ രോഗിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും. സൂര്യാഘാതത്തിൽ ശരീര താപനില വളരെ കൂടുതൽ ഉയരുന്നു, ശ്വാസോച്ഛ്വാസം കൂടുകയും തൊലി ചുവന്ന് പിന്നീട് വരണ്ടതാവുകയും ചെയ്യുന്നു. ശരീരം വിയർക്കുന്നത് നിൽക്കുകയും അപസ്മാര ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അമിതമായി വർദ്ധിച്ച താപനില ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ച് ബോധക്ഷയവും മരണവും ഉണ്ടാകാം. സൂര്യതാപം ഏറ്റ ചുറ്റുപാടിൽ നിന്ന് ഉടൻ തന്നെ രോഗിയെ തണലത്തേക്ക് മാറ്റുക, ശരീര താപനില ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ശരീരം നനഞ്ഞ തുണി കൊണ്ട് പൊതിയുക. തല, കഴുത്തിന്റെ പുറകുവശം, കക്ഷഭാഗങ്ങൾ, തുടയിടുക്കുകൾ എന്നിവിടങ്ങളിൽ നനഞ്ഞ തുണി സോക്ക് ചെയ്ത് വയ്ക്കുക. കുറച്ചു കുറച്ചായി വെള്ളം കുടിപ്പിക്കുക. കുടിക്കുവാൻ കോളകൾ, സോഡ ചേർത്ത പാനീയങ്ങൾ, മദ്യം എന്നിവ കൊടുക്കരുത്. അത് നിർജ്ജലീകരണം ഉണ്ടാക്കും. കുടിക്കുവാനായി മോരിൽ ഇഞ്ചിയും മല്ലിയിലയും ചേർത്ത് ഉപയോഗിക്കുക. നറുനീണ്ടി, രാമച്ചം എന്നിവയിട്ട വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ഭാഗം തൊലിപ്പുറത്ത് പുരട്ടുന്നത് ഫലപ്രദമാണ്. വേനലിൽ

0: തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ഭാഗം തൊലിപ്പുറത്ത് പുരട്ടുന്നത് ഫലപ്രദമാണ്. വേനൽ നിർജലീകരണം വരാതിരിക്കാൻ വളരെ ശ്രദ്ധ വേണം. വെള്ളം കൂടി അളവ് കുറയുന്നത് മൂലവും വിയർപ്പിലൂടെ ജലനഷ്ടം സംഭവിക്കുന്നതിനാലും മൂത്രത്തിന് കട്ടി കൂടി മൂത്രത്തിന്റെ അണുബാധ, മൂത്രത്തിൽ കല്ല് തുടങ്ങിയ രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെയും ത്വക്കിന്റെയും ആരോഗ്യ സംരക്ഷണത്തിനും വെള്ളം കുടിയുടെ അളവിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതാണ്. എസിയിൽ ജോലി ചെയ്യുന്നവർ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടതാണ്. വെയിലിൽ കോള, കോഫി, മദ്യം എന്നീ പാനീയങ്ങൾ ഒഴിവാക്കുക. ഇവ നിർജലീകരണത്തിന് സാധ്യത കൂടുന്നു. അധിക ദിവസവും ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ച പാനീയങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. തൈരിന്റെ ഉപയോഗം ആരോഗ്യദായകമാണ്. പാലും തൈരും ഒരു ദിവസത്തിലധികം പഴകിയത് ഉപയോഗിക്കരുത്. ലസ്സി പോലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വെയിലിൽ ജോലി ചെയ്യുന്നവർ, കൂടുതൽ അധ്വാനമുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ജോലി ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുൻപേ തന്നെ 500 മുതൽ 1.5 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഇപ്രകാരം വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേനൽക്കാല ജലജന്യ രോഗങ്ങൾ ഒഴിവാക്കുന്നതിനും ശുദ്ധജലത്തിലെ കൃത്യമായ അളവിലും ഉള്ള ഉപയോഗം അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് വസ്ത്രധാരണത്തിലും തീർച്ചയായും മാറ്റം ആവശ്യമാണ്. വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആവശ്യമാണ്. സൂര്യകിരണങ്ങൾ തീവ്രത കൂടി, അതുകൊണ്ട് തന്നെ അവയുടെ ആഘാതം നേരിട്ട് ശരീരത്തിലേക്ക് വരാതിരിക്കുവാൻ തീർച്ചയായും വസ്ത്രം ഒരു രക്ഷയാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിയർക്കുന്ന പ്രക്രിയയും വേനൽ കൂടുതലാണ്. ഈ രണ്ടു കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണമാണ് വേണ്ടത്. അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് ഏറ്റവും ഉത്തമം. സൂര്യപ്രകാശ കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുവാൻ വേണ്ടി ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. കറുപ്പ് നിറം ഒഴിവാക്കുക. വെയിലിൽ ജോലി ചെയ്യുന്നവർ തീർച്ചയായും ഇളം നിറത്തിലുള്ള അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ അത്യാവശ്യമായി മാത്രം ധരിക്കുക. വിയർപ്പ് തങ്ങി നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു മാറ്റുകയും വേണം. വിയർപ്പ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ശരീരഭാഗങ്ങളിൽ വളരെ അയഞ്ഞ വസ്ത്രം ഉപയോഗിക്കുക. അടിവസ്ത്രങ്ങൾ ഇറുകിയതും കട്ടി കൂടിയതും ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. എസിയിൽ ജോലി ചെയ്യുന്നവർക്കും അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് നല്ലത്. പകൽ ഇടുന്ന വസ്ത്രം രാത്രിയിൽ ഉപയോഗിക്കരുത്. 2 പ്രാവശ്യമെങ്കിലും കുളി ശീലമാക്കുക. 2-വീലർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഫുൾ സ്ലീവ് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. കോട്ടൺ കയ്യുറകൾ ഉപയോഗിക്കുക. വെയിലിൽ അധികം നിൽക്കേണ്ടി വരുമ്പോൾ ഇളം നിറത്തിലുള്ള തൊപ്പി ഉപയോഗിക്കുക. ഹെൽമറ്റ് വച്ച് അധിക ദൂരം യാത്ര ചെയ്യേണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലയിലെ വിയർപ്പ് തുടച്ചു മാറ്റേണ്ടതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വസ്ത്രധാരണത്തിലും അധികം ശ്രദ്ധ വേണം. അധിക സമയം ഒരു അവസരത്തിൽ ഇരിക്കേണ്ടതിനാൽ ഇറുകിയ വസ്ത്രം ഒഴിവാക്കണം. ഷൂസും സോക്സും കഴിവതും ഒഴിവാക്കാവുന്നതാണ്. വിയർപ്പ് തുടച്ചു മാറ്റുന്നതിന് കുട്ടികൾ ഒരു ടവൽ കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകൾ വേനൽക്കാലത്ത് ആർത്തവ ശുചിത്വത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. കോട്ടൺ സാനിറ്ററി നാപ്കിൻ തന്നെ ഉപയോഗിക്കുക. 4 മണിക്കൂറിലൊരിക്കൽ മാറ്റുകയും വേണം. ഗർഭിണികളും വേനൽക്കാലത്ത് വസ്ത്രധാരണത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അധികം വിയർപ്പ് തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. പ്രമേഹ രോഗികൾ, വൃക്ക രോഗികൾ, വൃദ്ധജനങ്ങൾ ഇവരുടെ വസ്ത്രധാരണത്തിലും ശ്രദ്ധ വേണ്ടതാണ്. ഇവർക്കൊക്കെ അധികം വേനലേൽക്കാതെ അമിതാധ്വാനം ഇല്ലാതെ തന്നെ സൂര്യാതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. വിയർപ്പ് തങ്ങി നിർജലീകരണം ഉണ്ടാകുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കേണ്ടതാണ്. വസ്ത്രധാരണത്തിലും വസ്ത്രത്തിന്റെ ശുചിത്വത്തിനും വേനൽക്കാലത്ത് അതീവ ശ്രദ്ധ ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. ഈ വേനൽക്കാലത്ത് ആരോഗ്യകരമായ ഭക്ഷണം, വെള്ളം കുടിയുടെ അളവിലുള്ള ശ്രദ്ധ, വസ്ത്രം, ശുചിത്വം, ഉറക്കം ക്രമീകരിക്കൽ ഇവ വഴി ഏവരും ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ്.
1: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകുവഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും

0: മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 39 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ, പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികം രാജ്യം ആഘോഷിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഓപ്പറേഷൻ സിന്ദൂർ കീ പഹലി വർഷഗാഠ് മനായി ഹൈ.
0: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
2: சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் உரிமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
0: വിജയിയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ ജോസഫ് വിജയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. തമിഴ്നാടിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്രം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. നിയമനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ കേന്ദ്രഭരണ പ്രദേശത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ശ്രീ രംഗസ്വാമിയെ ക്ഷണിച്ചു. May 13 എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള

0: എൻഡിഎ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ മൂന്നാം തവണയാണ് അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ ബി ജെ പി നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി എം എൽ എ മാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ സമ്മതിദായകനും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തിരുപ്പതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ, അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടന്ന വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ഗ്യാനേഷ് കുമാർ സംതൃപ്തി പ്രകടിപ്പിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ യോഗത്തിൽ വിലയിരുത്തും. സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി ഡിആർഡിഒ. ഹൈദരാബാദിൽ നടന്ന സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ദീർഘദൂര പരീക്ഷണം ഡിആർഡിഒ വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഇന്ധനമാണ് കമ്പസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ശക്തമായ അടിത്തറയാണ് ഇതെന്ന് വിശേഷിപ്പിച്ച രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിൽ ഡിആർഡിഒയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിലും കേരള തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ഇരുവരും തുടക്കം കുറിച്ചു.
2: Very glad to join the launch of a quick impact project for the upgradation of cultural heritage on Nelson Island. India attaches a high importance to creating a database the Girmitia community and conducting research on this legacy. On Prime Minister Narendra Modi's directions, we are working to create a dedicated Girmitia Studies Center. I'm hopeful that this would help many of the people here in tracing their ancestral roots.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജിങ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിനത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ.

0: പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക ബാറ്ററി കഴകവും അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി ഡിആർഡിഒ. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 16 സെക്കൻഡ്.

0: ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം NS ജയമോഹൻ.
1: ഹലോ, നമസ്കാരം.
2: ഹലോ,
1: ആ കേൾക്കാമോ? ഇപ്പോ
2: ആരാ പറയുന്നത്?
1: ആ, ഞാൻ ആകാശവാണി എന്നാണ്. ചിന്നമ്മ ചേച്ചിയാണോ?
2: അയ്യോ, അതെ, ഇപ്പൊ കേൾക്കാം. ഞാനേ അങ്ങോട്ട് പറയുമ്പോ ഒന്നും കേൾക്കുന്നില്ലായിരുന്നു.
1: ആ, കേൾക്കുന്നുണ്ടായിരുന്നു. സുഖായിരിക്കുന്നോ?
2: ആ, സുഖായിരിക്കുന്നു.
1: ഞാൻ ഫോണോട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ സോണിയ ഡാനി എന്ന് പറയുന്നത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നു പറഞ്ഞൊരു മെസ്സേജ് അയച്ചിരുന്നു. ആ, റേഡിയോ മാത്രമാണ് അമ്മയുടെ കൂട്ടുകാരി. ഇടുക്കി കഞ്ഞിക്കുഴിയിലാണ് അമ്മയുടെ വീട്. നമ്മുടെ അമ്മയുടെ ഒരു ആഗ്രഹമാണ്, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്, ഫോണോട്ടിൽ വിളിക്കണമെന്നൊക്കെ. ആ, എന്താ ചെയ്യണം ചിന്നമ്മ ചേച്ചി? ഇപ്പോ
2: ഞാനിപ്പം തൊഴിലുറപ്പിനൊക്കെ പോകുന്നു.
1: ഓ, ശരി. എവിടെയാ ആക്ച്വലി വീട്? എവിടെയാണ് ഇപ്പോ?
2: കഞ്ഞിക്കുഴി.
1: കഞ്ഞിക്കുഴി എന്ന് പറയുമ്പോൾ
2: ഇടുക്കി കഞ്ഞിക്കുഴി മഴുവടി പോകുന്ന വഴിക്കാ.
1: ഓഹോ, ശരി ശരി.
2: കഞ്ഞിക്കുഴി അടുത്ത് തന്നെയാ, ഒരു കിലോമീറ്ററിന്റെ.
1: സോണിയ അടുത്താണോ താമസിക്കുന്നത്, അതോ ദൂരെയാണോ?
2: സോണിയ പിറവത്ത.
1: ഓ, ഇവിടെ പിറവത്താണല്ലേ?
2: അതെ.
1: ഓ, അത് ശരി.
2: എന്റെ ഇളയ മോളാ, എനിക്ക് മൂന്ന് പെൺമക്കളാണ്.
1: ഓ, ശരി ശരി.
2: ഇളയ ആളാണ് സോണിയ.
1: ഓ, ബാക്കി രണ്ട് കുട്ടികള്?
2: ബാക്കി രണ്ട് കുട്ടികള്, ഒരാള് ഇവിടെ ഇടുക്കിയിലെ കീരിത്തോടെന്ന് പറയും, ഒരാള് വെള്ളയാംകുടി കട്ടപ്പന.
1: കട്ടപ്പനയാണ്. ലാസ്റ്റ് സോണിയ മാത്രമാണ് നമ്മളെ പിറവത്ത് വന്നത്.
2: അതെ അതെ.
1: ശരി ശരി. ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടോ?
2: ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ അവര് സ്കൂളിലടയ്ക്കുമ്പോ മോളും പിള്ളേരും ഇങ്ങ് വരും.
1: ഓ, ശരി ശരി.
2: എന്റെ അടുത്തേക്ക് വരും.
1: ഓ, അവിടെ ആരോടോ സംസാരിക്കുന്ന കേട്ടിരുന്നല്ലോ.
2: ഇവിടെ ഇപ്പം ഇപ്പൊ ഇവര് കൂടി ഉണ്ട്. ഇപ്പൊ വന്നിട്ടുണ്ട്.
1: ഓ, സോണിയൊക്കെ അവിടെ ഉണ്ട്.
2: ഇപ്പൊ ഉണ്ട്, സോണിയയും രണ്ട് പിള്ളേരും ഉണ്ട്.
1: ആ, ശരി. കുട്ടികളുടെ പേരെന്താണ്?
2: പേരക്കുട്ടികളുടെ പേര്, ഒരാളുടെ പേര് ദിയ, ഒരാളുടെ പേര് ദയ.
1: ദയ, അത് ശരി. റേഡിയോയിൽ ഏത് പ്രോഗ്രാം ഒക്കെ കേൾക്കും ചിന്നമ്മ?
2: എന്തോ, റേഡിയോയിൽ എല്ലാ പരിപാടികളും കേൾക്കും.
1: ആ, ഇഷ്ടമുള്ള പരിപാടി പറയൂ.
2: ഇഷ്ടമുള്ളത് വാർത്തകൾ കേൾക്കും, പാട്ട് കേൾക്കും, പിന്നെ എല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഈ പണിക്ക് പോകുന്നോണ്ട് രാവിലെ 8:30 ആകുമ്പത്തേനും പോണം, പിന്നെ ഉച്ചക്ക് 1 മണിയാകുമ്പോഴാ ഉണ്ണാൻ വരുന്നേ. അപ്പം
1: ശരി, ഓക്കെ. വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാൽ. ഞാനൊരു രഹസ്യം ചോദിക്കാം, എന്താണെന്നറിയാവോ? തൊഴിലുറപ്പ് പദ്ധതിയല്ലേ ചെയ്യുന്നത്? അപ്പൊ അതിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിനിടയിൽ പെണ്ണുങ്ങൾ തമ്മിൽ ഭയങ്കര അടി കൂടും എന്നൊക്കെ പറയുന്നത് ശരിയാണോ?
2: ഞങ്ങളുടെ സൈറ്റിൽ അടിയൊന്നും ഇല്ല. ഒരാള് വഴക്കാളി ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിനെ ഞങ്ങളുടെ കൂടത്തിൽ നിന്ന് മാറ്റി
1: പിരിച്ചുവിട്ടു.
2: ഓക്കേ,
1: പേരൊന്നും പറയണ്ട, ചിലപ്പോ അവര് വന്ന് തിരിച്ചു തിരിച്ചു വന്ന് അടിച്ചാലോ?
2: ഇല്ല, അടിച്ചൊന്നുമില്ല.
1: എനിക്ക് സത്യവാ. അപ്പൊ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ തന്നെ.
2: വേറെ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ 10-25 പേരുണ്ട്. അതിൽ ഒരാൾ മാത്രമായിരുന്നു ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നുള്ളു.
1: അവരെ അവരെ പറഞ്ഞ അപ്പുറത്തെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷായിട്ടിരിക്കും. പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു.
2: പാട്ട് കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
1: അവിടെ
2: റേഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് റേഡിയോ കേൾക്കുന്ന ആളാണ്. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു.
1: അതാണ് മകൾ എഴുതിയത്, സോണിയ എഴുതിയത്.
2: ആ, സോണിയയോട് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം വന്നപ്പോ പറഞ്ഞു കേട്ടോ. എന്നിട്ട് സോണിയ മറന്നുപോയി. അത് അതിന്റെ ഒരു എന്തോ കിട്ടുന്നില്ല.
1: സന്തോഷം. എന്തായാലും ആകാശവാണി ഓർക്കുന്നുണ്ടല്ലോ. ശരി, സന്തോഷം. നമ്മളെ ഓർക്കുന്നുണ്ടോ? നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ.
2: എല്ലാം കേൾക്കുന്നുണ്ട്.
1: ശരി ശരി.
2: സാറിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാരെയും
1: നമ്മളെ ഇടുക്കി സ്റ്റേഷനല്ലേ, ദേവികുളം സ്റ്റേഷൻ അവിടെ കിട്ടാറുണ്ടോ?
2: എന്റെ ചെറിയ ഫോണാണ് സാറെ, എല്ലാം കിട്ടുന്നുണ്ട്.
1: കിട്ടുന്നുണ്ടോ? ദേവികളൊക്കെ കിട്ടുന്നുണ്ട്.
2: പിന്നെ ഈ ഇതാണ് കൊച്ചി FM ആണ് കൂടുതലായിട്ട് നന്നായിട്ട്
1: കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു പാട്ട് പറയൂ.
2: സന്തോഷം.
1: പാട്ട് പറയൂ.
2: ഞാൻ പാട്ട് പറയാൻ, ഇന്ദ്രവല്ലരി പൂ ചൂടി വരും.

0: രഹേ മന്ദരാത്രി എന്റെ നിന്മാറിലെ വനമാലയിലെ വന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ.
1: അടിപൊളി, നല്ല സൗണ്ടാണ് കേട്ടോ, നല്ല സൗണ്ടാണ്. അതുപോലെ തന്നെ പാട്ട് പാടി പഠിച്ചു കഴിഞ്ഞാൽ പാട്ടൊക്കെ പാടാൻ പറ്റും.
0: അയ്യോ, ഇനിയിപ്പോ 70 വയസ്സായി സാറേ, ഇനി പാട്ട് പഠിക്കാനോ?
1: 70 വയസ്സ് ഒരു വയസ്സല്ല, അതാണ്. ഏജ് എന്നൊരു ഒരു കാര്യമേ അല്ല. പാട്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു കാര്യമല്ലേ. പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. സംസാരിക്കാൻ കഴിഞ്ഞു, എല്ലാവരോടും അന്വേഷണം.
0: സന്തോഷം എനിക്കും, ഒത്തിരി സന്തോഷം.
1: ഇടുക്കിയിൽ വരുമ്പോൾ എവിടെ വെച്ചെങ്കിലും കാണാം. ഓക്കെ,
0: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
1: ശരി ശരി, ബൈ.
0: ഓക്കെ, ബൈ.

0: ഹലോ,
1: ഹലോ.
0: ആ നമസ്കാരം, രാജേന്ദ്ര ചേട്ടനല്ലേ?
1: അതെ,
0: ആ ഞാൻ കൊച്ചി ആകാശവാണിയിൽ നിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് ജയമോഹൻ എന്നാണ്.
1: ഓ താങ്ക് യു താങ്ക് യു.
0: ആ സുഖമായിരിക്കുന്നല്ലോ.
1: സുഖായിരിക്കും സുഖായിരിക്കുന്നു.
0: നമ്മളോട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുമ രാജേന്ദ്രനാണ്, വൈഫാണ് അയച്ചിരിക്കുന്നത്.
1: ഓ വൈഫ്, വൈഫാണ്.
0: ആ അപ്പോ വിവാഹ വാർഷികം മെയ് 26 പറഞ്ഞു. അപ്പൊ
1: അതെ അതെ അതെ അതെ അതെ,
0: ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയാൻ വിളിച്ചത്.
1: താങ്ക് യു താങ്ക് യു.
0: നമ്മുടെ പരിപാടികളൊക്കെ, കൊച്ചി ആകാശവാണിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ? എങ്ങനെ?
1: സ്ഥിരമാണ്, സ്ഥിരം. വൈഫാണ് അതിന്റെ പുറകെ. റേഡിയോ 1, 2 ആണ് വെച്ചോണ്ടിരിക്കണേ.
0: അത് ശരി, നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. റേഡിയോ വാങ്ങിച്ചു തരൂ തരൂ.
1: അയ്യോ അയ്യോ, റേഡിയോ, ഞാനൊരു മെക്കാനിക്കാണ് റേഡിയോ.
0: ആ അത് ശരി, പിന്നെന്താ, ഇഷ്ടം പോലെ റേഡിയോ കൊടുക്കാമല്ലോ.
1: അതെ,
0: ഈ പണ്ടത്തെ റേഡിയോ ഒന്നും ഇപ്പോഴും

0: ഒന്നുമില്ലല്ലോ, പണ്ടൊക്കെ ആണെങ്കിൽ.
1: ഇല്ല ഇല്ല, പണ്ടത്തെ ഞാൻ ശരിക്ക് പണ്ടത്തെ റേഡിയോയുടെ ആണ്, ഇപ്പോഴത്തെ റേഡിയോയുടെ അല്ല മെക്കാനിക്. എന്നാലും ഇപ്പൊ അപ്ഡേറ്റ് ആയി,
0: അപ്ഡേറ്റ് ആയി. ആ ഹാ, ഇപ്പൊ എഫ് എം ബോർഡ് പെട്ടെന്ന് കിട്ടും, ചെറിയ ബോർഡ് വാങ്ങി
1: തന്നെ. ഇപ്പൊ സിമ്പിൾ അല്ലേ, പണ്ടത്തെ പോലെ അല്ലേ, പണ്ടത്തെ ട്യൂണിംഗ് അല്ല, ഇപ്പൊ ക്രിസ്റ്റൽ ആയില്ലേ.
0: അതെ അതെ അതെ, ഞാൻ റേഡിയോ റിപ്പയറിംഗ് പഠിച്ച ആളാണ് കേട്ടോ. അപ്പോ
1: ഓ അതെ അതെ, അത് ശരി.
0: പണ്ട് നമ്മൾ, ഞാൻ പഠിച്ച ഒരു കാലഘട്ടം, അധികം പഴക്കമല്ല എങ്കിലും, അന്നും ഐ എഫ് ടി ഉണ്ട് അതിനകത്ത്, റേഡിയോക്കകത്ത്.
1: അതെ അതെ അതെ, ഇപ്പൊ അതൊന്നും ഇല്ല,
0: ഇല്ല ഇല്ല, ക്രിസ്റ്റൽ ആയി. റേഡിയോ ഐ എഫ് ടി നമ്മളിങ്ങനെ
1: ട്യൂൺ ചെയ്ത് എടുക്കാനൊക്കെ ഒത്തിരി പാടായിരുന്നു,
0: പാടായിരുന്നു. അന്ന് മൂന്ന് കളർ ഐ എഫ് ടി ആ, മഞ്ഞ,
1: പച്ച, ചുവപ്പ്, യെല്ലോ,
0: യെല്ലോ. ഇത് തമ്മിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കറക്കും, കറക്കി കറക്കി തിരുവനന്തപുരം അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ. പിന്നെ കോയിലുണ്ട്, കോയിൽ ഒരു പ്രത്യേക രീതിയിൽ വെച്ച്
1: കഴിഞ്ഞാൽ. അതെ അതെ,
0: ഇപ്പോഴും റേഡിയോ കൊണ്ടുവരാറുണ്ടോ റിപ്പയറിങ്ങിന് ആരെങ്കിലും?
1: ഓ ഉണ്ട്, ഞാനൊരു പാലാരിവട്ടത്തൊരു.
0: ആ അത് ശരി. ആ ഹാ, പിന്നെ എല്ലാം നന്നാക്കുവോ? എല്ലാം
1: എല്ലാം നന്നാക്കും, എല്ലാം നന്നാക്കും.
0: ടിവിയും പഴയ ടിവികള് അങ്ങനെയുള്ള?
1: ഓ അതെ, ഓക്കെ. റേഡിയോ ആണ് മെയിൻ നമ്മളെ.
0: അത് ശരി. ആ റേഡിയോ കൊണ്ടുവരുന്നുണ്ടല്ലേ ഇപ്പോഴും ആൾക്കാര്?
1: കൊണ്ടുവരുന്നത് ഇഷ്ടമായി കൊണ്ടുവരുന്നുണ്ട്.
0: അത് ശരി.
1: കാറിലൊക്കെ യൂസ് ചെയ്യുന്ന റേഡിയോ ആണ്, എവിടെ യാത്ര പോകുന്നോ അതില്ലെങ്കിൽ വേറെ ഒന്നും. എഫോം എവിടെ വരെ കിട്ടുന്നോ അതുവരെയും ഇത്രണ്ണ പോകും കാറൊക്കെ യാത്ര ചെയ്യുമ്പോ.
0: ശരി ശരി, അപ്പൊ സന്തോഷം.
1: രാവിലെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെയും വൈഫിന് ഇത് തന്നെ.
0: എനിക്ക് തോന്നണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആൾക്കാരില്ലേ, മീൻസ് അച്ഛനമ്മയൊക്കെ റേഡിയോ കേൾക്കുന്നവരായിട്ടുണ്ടാവും.
1: ഓ എന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഫിലിപ്സ് റേഡിയോ കഷ്ടത്ത് വെച്ചാണ് കടന്നു ഉറങ്ങുന്നത് തന്നെ.
0: രണ്ടുപേരും റേഡിയോ അഡിക്റ്റഡ് ആണല്ലേ സത്യം പറഞ്ഞു.
1: അതെ അതെ, അച്ഛാ എന്റെ അച്ഛനെ റേഡിയോയുടെ അഡിക്റ്റ് ആണ്. പുള്ളിക്ക് ടി വി ഒന്നും ഇഷ്ടം ഉണ്ടായിരുന്നില്ല, പഠിക്കുന്നത് വരെ.
0: ശരി അച്ഛാ, ചില ആൾക്കാർ അങ്ങനെയാ, ചില വിഷ്വൽ ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല.
1: അതന്നെ, അതങ്ങാനും കേടായ പിന്നെ പുള്ളിക്ക് സമാധാനം ഉണ്ടാവില്ല നേരെയാക്കുന്നത് വരെ.
0: ശരി, എത്ര വർഷമായി റിപ്പയറിംഗിന്റെ ഇതൊക്കെ തുടങ്ങിയിട്ട്? ഇത് ഇലക്ട്രോണിക്സ്
1: ഞാനിപ്പോ ഒരു 40-50 വർഷത്തോളം ആയിട്ടുണ്ടാവും.
0: അത്ര വർഷമുണ്ട്,
1: 63 വയസ്സുണ്ട് എനിക്ക്.
0: അത് ശരി. ഐ ടിയും ഇതൊക്കെ കഴിഞ്ഞായിരിക്കും അല്ലേ?
1: അതെ അതെ അതെ അതെ അതെ, കളമശ്ശേരി ഐ ടി,
0: കളമശ്ശേരി. അത് കഴിഞ്ഞിട്ട് തുടങ്ങിയ പണിയാ അല്ലേ?
1: അതെ തന്നെ, ഞാൻ പിന്നെ ഗൾഫിലായിരുന്നു, ഇലക്ട്രോണിക് മെക്കാനിക് ആയിട്ട് ഗൾഫിലായിരുന്നു 20 വർഷത്തോളം.
0: ഓ ഓ ശരി. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പൊ എവിടെ താമസിക്കുന്നത്?
1: ഇപ്പൊ കളമശ്ശേരി.
0: കളമശ്ശേരി കടയുള്ളത് നമ്മളെ പാലാരിവട്ടത്ത് അല്ലേ?
1: പാലാരിവട്ടം.
0: പാലാരിവട്ടത്ത് എവിടെയാ കട?
1: പാലാരിവട്ടം ജംഗ്ഷനിൽ തന്നെ, നമ്മുടെ ബൈപ്പാസ്.
0: ഓ, ആ വലിയ കോംപ്ലക്സിന്റെ ഉള്ളിലാണോ കോംപ്ലക്സ്?
1: അല്ലല്ല, അങ്ങനെ അതല്ല, നമ്മുടെ ബൈപ്പാസിന്റെ അവിടെ പാലാരിവട്ടം തിരിയുന്ന അവിടെ.
0: ഓ ശരി ശരി ശരി, ഓക്കെ. അപ്പൊ സന്തോഷം. എന്താ കടയുടെ?
1: സർപ്രൈസ് ആയി പോയത്.
0: കടയുടെ പേരെന്താണ്?
1: പുത്തൂർ ഇലക്ട്രോണിക്സ്.
0: പുത്തൂർ ഇലക്ട്രോണിക്സ്. ശരി ശരി. അപ്പൊ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവരട്ടെ. ഒരു പാട്ട് പറയോ?
1: പാട്ട് പെട്ടെന്ന് ഇപ്പോ.
0: ആ പാട്ട്
1: സുജാത സിനിമയിലെ ഒരു പഴയ പാട്ടുണ്ടല്ലോ.
0: ഓ
1: വൈഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്.
0: ഇഷ്ടപ്പെട്ട വലിയ ഓർമ്മയുണ്ടോ?
1: കാളിദാസ് അങ്ങനെ എന്തോ ഒരു പാട്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ആ പാട്ട് പ്ലേ ചെയ്യാം.
1: ഓക്കെ ഓക്കെ.
0: വീട്ടിൽ പോകും.
1: ഇടയ്ക്കിടയ്ക്ക് ഞാനും വിളിക്കാറുണ്ടായിരുന്നു പണ്ട്, ഇപ്പൊ കുറെ നാളായി, ഇപ്പൊ സമയം കിട്ടുന്നില്ല. എന്നാലും റേഡിയോ ഉണ്ടാവും, ഉച്ച സമയത്ത് റേഡിയോ ഉണ്ടാവും.
0: ഓ നമ്മുടെ പരിപാടികളൊക്കെ കേട്ടോണ്ട്.
1: ഓ കേട്ടുകൊണ്ടേ.
0: കുട്ടികളൊക്കെ അവിടെ തന്നെ, ഇവിടെ ഏരിയയിൽ തന്നെ ഉണ്ടോ?
1: കുട്ടികള് ഒരാള് യുഎസിലാണ്, ഇടയ്ക്കിടെ യുഎസിൽ പോവും. ഞങ്ങള് ഒരാള് ബോംബെയിലാണ്.
0: ബോംബെയിലാണ്. ശരി. രണ്ടുപേരും എന്തായാലും ജോലി ചെയ്ത് അങ്ങനെയൊക്കെ?
1: ഒരാള് ഐ ബി എമ്മിലാണ്, ഒരാള് ബാങ്ക്, ഇവിടെ ഫെഡറൽ ബാങ്കിലായിരുന്നു, ഇവിടെ നാട്ടിലായിരുന്നു, ഇപ്പൊ യുഎസിലും ബാങ്കിലാണ്.
0: ശരി ശരി, ഓക്കെ. അപ്പൊ എല്ലാവരുടെ വിളിക്കുമ്പോ അന്വേഷണം പറയും കേട്ടോ എല്ലാവരും.
1: ഓ സാറിന് തന്നെ കിട്ടിയത് വളരെ വളരെ സന്തോഷം.
0: ശരി, സന്തോഷം.
1: ആഗ്രഹിച്ചതാണ്.
0: ശരി, അപ്പൊ എന്തായാലും പാട്ട് വയ്ക്കാം, കേട്ടോളൂ.
1: ഓക്കെ ഓക്കെ,
0: ബൈ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹലോ.
2: ഹലോ റീത്ത ചേച്ചി, നമസ്കാരം. ഞാൻ ആകാശവാണിയിൽ നിന്ന് ഫോണോട്ടിൽ നിന്ന് വിളിക്കുകയാണ്. ആ, ആകാശവാണിയുടെ പരിപാടിയൊക്കെ കേൾക്കാറുണ്ടോ? സുഖമാണോ? ആ ആ ആ ശ്രീഹരിക്കുട്ടനുണ്ടോ?
1: ശ്രീഹരിക്കുട്ടനുണ്ട്, ഇപ്പം കേട്ട് ഓഫാക്കി വെച്ചല്ലോ. നിങ്ങള്
2: ആണോ? എവിടെ താമസിക്കുന്നത് റീത്തമ്മ?
1: ഞങ്ങള് തൃപ്പൂണിത്തറ.
2: തൃപ്പൂണിത്തറയാണോ? അത് ശരി. ഇവിടെ ഒരു ഒരു ഇത് വന്നിട്ടുണ്ട് ലെറ്റർ. ക്യാൻ യു കോൾ മൈ മോം അറ്റ് 1 PM പ്രോഗ്രാം ആകാശവാണി. മൈ മോം ഓൾവേസ് ഹേർഡ് സോങ് ദാറ്റ് വേർ ബ്രോഡ്കാസ്റ്റ് ഓൺ ദി റേഡിയോ എന്ന് പറഞ്ഞിട്ട് ശ്രീഹരിക്കുട്ടനാണ് എഴുതിയിരിക്കുന്നത്. ശ്രീഹരി അയച്ചതാണ് മെസ്സേജ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വിളിക്കുകയാണ്. സുഖമായിരിക്കുന്നല്ലോ റീത്തമ്മ? സുഖമായിരിക്കുന്നല്ലോ. അവനാണോ ഫോൺ എടുത്തത്? ശ്രീഹരി എന്ന് പറഞ്ഞിട്ട് പിന്നെ സംസാരിച്ചില്ലല്ലോ, എന്ത് പറ്റി? അത് ശരി. റീത്തമ്മ തൃപ്പൂണിത്തുറ എവിടെയാ താമസിക്കുന്നത് നിങ്ങള്?
1: പുതിയകാവ്.
2: പുതിയകാവിലാണോ? ഓഹോ. വീട്ടില് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ?
1: അച്ഛൻ പണിക്ക് പോയി, ഞങ്ങള് മൂന്ന് പേരേ ഉള്ളൂ.
2: ഓഹോ. വേറൊരാളെ പേര്?
1: വേറെ ആരുമില്ല, മോനെ ഒരു മോന.
2: ഓ, ശ്രീഹരി. എത്രാം ക്ലാസ്സിലാ ശ്രീഹരി പഠിക്കുന്നത്?
1: പ്ലസ് 1.
2: ഏത് സ്കൂളിലാ?
1: തലക്കോട്.
2: തലക്കോടാണോ? ഏത് വിഷയം എടുത്തിരിക്കണേ ശ്രീഹരി?
1: കമ്പ്യൂട്ടർ സയൻസ്.
2: കമ്പ്യൂട്ടർ സയൻസ്, അത് ശരി. ശ്രീഹരി റേഡിയോ പ്രോഗ്രാം ഒക്കെ കേൾക്കുവോ?
1: എല്ലാം കേൾക്കലുണ്ട്.
2: റീത്തമ്മയ്ക്ക് പാട്ടൊക്കെ ഇഷ്ടമാണോ?
1: ആ, പാട്ട് ഇഷ്ടമാണ്. പാട്ട് മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ ഇവര് സ്കൂളിൽ പോയി കഴിഞ്ഞാ റേഡിയോ ഒറ്റക്കല്ലേ.
2: ഓ, അതുകൊണ്ട് അതുകൊണ്ട്. അപ്പൊ റേഡിയോ മാത്രമേ കൂട്ടുള്ളൂ?
1: ആ, കൂട്ടുള്ളൂ, കൂട്ടുള്ളൂ.
2: ആ, അതാണ് കാര്യം.
1: ഞങ്ങളിപ്പോ ഓഫ് ആക്കി വെച്ചേ ഉള്ളൂ.
2: അത് ശരി. ശ്രീഹരിക്കൊന്ന് കൊടുക്കോ?
1: ആ,
2: ശ്രീഹരി. സുഖായിരിക്കണല്ലോ? സുഖാണ്. ശ്രീഹരി ഏത് വിഷയ? കമ്പ്യൂട്ടർ സയൻസാ? ആ. +2 കഴിഞ്ഞിട്ട് എന്താ പരിപാടി?
3: +1 തയ്യാറെടുക്കാൻ വേണ്ടി ഇപ്പൊ ഇക്കോ.
2: ഇക്കോ ആണ്. ഓക്കെ ഓക്കെ. അല്ല, +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ അടുത്ത് എന്താണ് മുന്നോട്ട്? അടുത്ത് BBA BCA ഒക്കെ പോണ്ടേ?
3: കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിട്ട് നോക്കുന്നുണ്ട്.
2: കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സയൻസ് നോക്കുന്നുണ്ട് അല്ലേ? ആ.

0: തന്നെയാ നോക്കണത് അല്ലേ?
1: ആ അതാ ശ്രമം, ഒന്ന് തയ്യാറെടുക്കണം.
0: ശരി, തയ്യാറെടുപ്പും. ശരി, തയ്യാറെടുക്കട്ടെ, കാര്യങ്ങൾ തയ്യാറെടുക്കട്ടെ. ഇപ്പോഴും നമ്മുടെ ഒരു വിചാരം എന്തെന്നറിയാമോ, നമുക്ക് അടുത്ത് മുന്നോട്ട് എങ്ങനെ പോകണമെന്നൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ആ അപ്പോൾ ഇപ്പം കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, നമ്മുടെ വെങ്കട്ടരാമൻ സാറൊക്കെ ഇല്ലേ, വെങ്കട്ടരാമൻ സാറ്,
1: ആ
0: സാറിൻ്റെ കൂടെയൊക്കെ ചോദിച്ചിട്ട് ഒരു അഡ്വൈസൊക്കെ എടുത്തിട്ട് ഏതൊക്കെയാണെന്ന് എന്താ പറയുക, നമ്മുടെ ഒരു ടേസ്റ്റൊക്കെ കൂടി വെച്ചിട്ടേ, ആ അതൊക്കെ കൂടി വെച്ചിട്ടൊക്കെ ഒന്ന് ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി തൽക്കാലത്തേക്ക്. അപ്പോൾ ശ്രീഹരി റേഡിയോയുടെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ട്?
1: ആ കേൾക്കാറുണ്ട്, അമ്മ വെക്കുമ്പോൾ ഞാനുണ്ടല്ലോ.
0: അതെ അതെ,
1: ലൗഡ് സ്പീക്കറിൽ വെക്കാറുണ്ട്.
0: അതെ അതെ, എല്ലാ കാര്യങ്ങളും ഉഷാറായി നടക്കട്ടെ കേട്ടോ. ശ്രീഹരി അമ്മയുടെ കയ്യിൽ കൊടുക്കൂ.
2: ഹലോ,
0: ആ റീതമ്മയ്ക്ക് ഏത് പാട്ടാണ് വേണ്ടത്? ഒരു പാട്ട് ഫോൺ നോട്ട് ഗാനോത്സവത്തില്,
2: അത് എന്നെ ഇഷ്ടം നിന്റെ ഇഷ്ടത്തിലെ പാട്ടാണ്.
0: ഏത് പാട്ടാണ്, ഓർമ്മയുണ്ടോ? ലൈൻസ്
2: പെട്ടെന്ന് ഓർമ്മയില്ല.
0: സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് വയ്ക്കാം.
2: ശരി
0: ശരി, സംസാരിക്കാൻ കഴിഞ്ഞു
2: ശ്രീഹരിയോടും.
0: എന്റെ പേര് ജയമോഹൻ.
2: ആ ജയമോഹൻ, ഓക്കെ. ഞാൻ സ്ഥിരം കേൾക്കുന്ന വാസ്തു പെട്ടെന്ന് ഓർമ്മയില്ല.
0: അപ്പൊ എന്തായാലും പാട്ട് വെക്കാട്ടോ.
2: ആ ശരി ശരി,
0: ആ ശ്രീഹരിയോട് പ്രത്യേകം പറയൂ, അച്ഛനോട്
2: പറയൂ. ഓക്കെ ഓക്കെ,
0: ശരി.
2: ആ ശരി.

0: ഹലോ.
1: ഹലോ ആകാശൻ ചേട്ടാ, നമസ്കാരം.
0: ആ
1: ഞാൻ ആകാശവാണിയുടെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് ജയമോഹൻ എന്നാണ്.
0: പറഞ്ഞു സാറേ.
1: ആകാശൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവർ വെഡിങ് ആനിവേഴ്സറി 17/5/2026. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ബാക്കിയൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. വീട്ടിലാണോ അതോ പുറത്താണോ?
0: അല്ല, വീട്ടിലാണ്. പറഞ്ഞു സാറേ.
1: വീട്ടിലാണോ? ആരൊക്കെയുണ്ട് അവിടെ? എന്റെ പേര് ജയമോഹൻ.
0: ജയമോഹൻ.
1: റേഡിയോ കേൾക്കാറുണ്ടോ?
0: കേൾക്കാറുണ്ട്.
1: ഓ ശരി ശരി. ഇന്ന് പോയില്ലേ അവരുടെ അടുത്തും?
0: ഇല്ല
1: ഇല്ല,
0: എനിക്കങ്ങനെ സ്ഥിരം പണിയല്ല. ഇങ്ങനെ പറമ്പിലെ പണിയൊക്കെ ഇടയ്ക്കെ
1: ഓ
0: പറമ്പിലെ പണിയൊക്കെ ഇടയ്ക്ക്
1: ഇടയ്ക്കിടയ്ക്കേ പുറത്തു പോവാറുള്ളൂ.
0: പുറത്തു പോവാറുള്ളൂ.
1: ശരി ശരി. അവിടെ ആരുണ്ട്? കൂടെ ആരൊക്കെ ഉണ്ട്?
0: ഇപ്പൊ വൈഫുണ്ട്. മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ച്.
1: ഓ എവിടെയാണ്?
0: ഇളയ മകളുണ്ട്, പിന്നെ ഒരു മകനും ഉണ്ട്. മൂന്ന് പിള്ളേരായി എനിക്ക്.
1: ഓ ഹോ ഹോ. അവനെന്താ ചെയ്യണത്? അവർ രണ്ടുപേരും
0: രണ്ടാമത്തെ മോളിപ്പോ ബി സെക്കൻഡ് ഇയർ.
1: ഓ
0: ഇവിടെ കെ എം എം കോളേജിലെ.
1: ശരി.
0: ശരി. അപ്പുറം ഇളയാൾ ഇപ്പൊ 10-ാം ക്ലാസ്സിലേക്ക്. ഞാൻ കുട്ടി
1: ഗവൺമെന്റ്
0: സ്കൂളിലാണ്.
1: ശരി ശരി ശരി. റേഡിയോ കേൾക്കോ? നിങ്ങൾ രണ്ടുപേരും കേൾക്കോ റേഡിയോ?
0: ഞാൻ എന്റെ മുറിയില് റേഡിയോ ഉണ്ട്, കാലത്ത് വെക്കാറുണ്ട്. പിന്നെ വണ്ടിയില് ഉണ്ട്, വണ്ടി പോകുമ്പോ എഫ് എം ആണ് വെക്കണത്.
1: ഓ ശരി ശരി. എന്താ അഭിപ്രായം? എന്താണ് പരിപാടികളെ കുറിച്ചിട്ട്?
0: നല്ല അഭിപ്രായമാണ്. ഞാൻ നേരത്തെ തുടങ്ങി ഇങ്ങനെ ഈ എഫ് എമ്മിന്റെ അല്ലാതെ എന്റെ തൃശ്ശൂർ നിലയത്തിലൊക്കെ ആയിട്ടൊക്കെ. നേരത്തെ കൊങ്ങോറപ്പിലായിരുന്നു എന്റെ വീടേ. കൊങ്ങോറപ്പിലിന്ന് ഇപ്പൊ ഒരു 3-4 ഷോപ്പിന് ഇപ്പുറത്ത് നേരത്തെ ഉണ്ടായ പറമ്പിലാണ് ഇപ്പൊ വീട് വെച്ചേക്കണം. ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് 25 വർഷമായി നീർക്കോടേക്കെ.
1: ഓ നീർക്കോടേക്ക്.
0: അപ്പൊ ഞാനത് ഈ തൃശ്ശൂർ രാമദേശത്തില്ലേ അങ്ങോട്ടൊക്കെ ഈ എഴുത്തുകെട്ടിയിലൊക്കെ അടക്കുമായിരുന്നു, ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ അടക്കുമായിരുന്നു. അപ്പൊ ജയന്റെ പാട്ടിലൊക്കെയാണ് കൂടുതൽ ഇഷ്ടമേ.
1: ഓ പക്ഷെ ഇവിടെ നമ്മൾ അയച്ച കത്തുകളൊന്നും കാണുന്നില്ലല്ലോ.
0: ആ കത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ പരിപാടിയും കേൾക്കാൻ പറ്റാറില്ല. കാലത്ത് കുറച്ച് കേൾക്കും, പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോകാനുണ്ടാവും സാറേ.
1: ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പൊ എന്തായാലും എല്ലാവരോടും അന്വേഷണം പറയൂ. വൈഫിന്റെ പേര് പറഞ്ഞില്ല.
0: ആ വൈഫിന്റെ പേര് ജിൻസി അഗസ്റ്റിൻ.
1: ജിൻസി.
0: പുള്ളിക്കാരത്തെ വരാപ്പഴ വ്യാപാര ഭവനിലെ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യണം.
1: ശരി ശരി.
0: അതിന്ന് മറ്റേ മകളെ കെട്ടിച്ചെന്ന് പറഞ്ഞില്ലേ, മകനിന്ന് 28 ദിവസം കൂടുമ്പോ ഈ അബുദാബിയിലാണ്, വിഗിലാണ്. പിന്നെ വൈകിട്ട് പോയാണ് അങ്ങോട്ട്.
1: ഓ അത് ശരി. അങ്ങോട്ട് പോവാണ്.
0: ആ പോകും. 28 ദിവസം കൂടുമ്പോ വരും. മകളിപ്പോ പ്രഗ്നന്റായിട്ടിരിക്കാണ്.
1: ഓ ശരി.
0: ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
1: ഓക്കെ. അതിന്റെ ഒരു ബഹളമാണ് അവിടെ കേൾക്കുന്നത് അല്ലേ?
0: അല്ല, അത് ഇപ്പൊ ടിവിയിലെ ഒരു സിനിമ വെച്ചേക്കാണ്. ദൃശ്യം ഞാൻ കണ്ടില്ല. ഞാനിങ്ങനെ മാറിയിരിക്കാണ്.
1: ഓ ശരി. അപ്പൊ എല്ലാവരുടെ അന്വേഷണം പറയൂ കേട്ടോ.
0: ഇഷ്ടമുള്ള ഗാനം പറയാലോ?
1: ഒരു പറയൂ പറയൂ, കൊടുക്കാം.
0: അപ്പൊ ഈ ഏതെങ്കിലും ജയന്റെ പാട്ട് 2 ലൈൻ ഞാൻ മണി പാടിക്കോട്ടെ.
1: ഓ ധൈര്യമായിട്ട് പാടിക്കോളൂ.
0: ആ പാടാന്ന് അറിയാൻ പാടില്ല. എന്നാലും കൊല്ലത്ത് ജയൻ സാറിന്റെ അടുത്തൊക്കെ പോർട്ടലാണ്, 2022-24
1: ഓ അത് ശരി. പോയി കണ്ടിട്ടുണ്ട്.
0: അപ്പൊ ഇവിടുന്ന് എന്റെ വണ്ടിക്ക് ഞാൻ പോകും. അപ്പൊ ഇവിടുന്ന് 159 കിലോമീറ്റർ ആണ് മണസൈഡേ. അപ്പൊ അങ്ങനെയുള്ള ചില ഇതൊക്കെയുണ്ട്, ആരാധനയൊക്കെ ഉണ്ട്.
1: ശരി ശരി ശരി.
0: ശബ്ദം അത്ര ഇതല്ല, നല്ല രണ്ടുപേരും പാടിക്കോട്ടെ.
1: പാടിക്കോളൂ പാടിക്കോളൂ.
0: കസ്തൂരി മാൻമിഴി മലർ ശരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർ ശരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങൾ

0: അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ, പിന്നെന്താണ് ശബ്ദത്തിന് കുഴപ്പമുണ്ടോ?
1: അടിപൊളിയുള്ള ആരാധന കൊണ്ടാണ് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജയൻ സാർ മരിച്ചത്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല 65 DVD കാസറ്റും പിന്നെ നോട്ടീസ് ഒക്കെ എന്റെ അടുത്ത് എന്റെ ഇഷ്ടം പോലെ
0: ഉണ്ട്.
1: അമൂല്യനിധി പോലെ
0: കളക്ഷൻസ് ഉണ്ട്. അപ്പോ
1: കളക്ഷൻസ് ഉണ്ട്. ആ
0: ശരി ശരി ശരി. അപ്പൊ സന്തോഷം
1: കാണാറുണ്ട്. അപ്പൊ നിലയത്തിലെ എല്ലാവർക്കും എന്റെ കുടുംബത്തിന്റെയും എല്ലാ ആശംസകളും നേരുന്നു.
0: താങ്ക് യു. തിരിച്ചും പറയാണ് അങ്ങോട്ട്. എല്ലാവരും അന്വേഷിക്കാൻ പറയൂട്ടോ.
1: ഓക്കെ
0: ബൈ.

0: ഹലോ,
1: ഹലോ, ദേവനന്ദയുടെ അനുജത്തിയാണോ?
0: ദേവനന്ദ അല്ല, ദേവനന്ദയുടെ മുത്തശ്ശിയാ.
1: മുത്തശ്ശിയാണോ? മുത്തശ്ശി നമസ്കാരം, ഞാൻ ആകാശവാണിയിൽ നിന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് ജയമോഹൻ എന്നാണ്.
0: എന്താ ദൈവമേ സാറേ, എന്താ ദൈവമേ, ഫോണോട്ട് ഗാനോത്സവത്തിൽ നിന്നാ
1: അതെ, ഫോണോട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്. മുത്തശ്ശിയുടെ പേരെന്താ?
0: മുത്തശ്ശിയുടെ പേര് അമ്മിണിയമ്മ.
1: അമ്മിണിയമ്മയാണ്. ആ അമ്മിണിയമ്മയുടെ എന്താണ്, അമ്മിണിയമ്മയുടെ മൊബൈലിൽ നിന്നാണ് ഇത് അയച്ചിരിക്കുന്നത് കേട്ടോ. ദേവനന്ദയുടെ
0: ആ
1: അനുജത്തിയുടെ പേരെന്താ?
0: ദേവനന്ദന,
1: ദേവനന്ദനയുടെ അനുജത്തിയുടെ പേര്?
0: ലക്ഷ്മി കാർത്തിയാനി എന്റെ മോക്കടെ മോളാ. ഫോണോട്ട് ഗാനോത്സവത്തിലേക്ക് എസ്എംഎസ് വിട്ടത്.
1: ആ അത് മനസ്സിലായി എനിക്ക്. രണ്ടുപേരുണ്ടോ? ദേവനന്ദനയുണ്ട്, പിന്നെ വേറെ ഏതാ, ആരുണ്ട്?
0: അത് ആങ്ങളേടേം പെങ്ങടേം എന്റെ മോന്റെയും മോക്കടേം പിള്ളേരാ. ദേവനന്ദന ഉണ്ട്, പിന്നെ ദേവനന്ദ് ചെറുക്കൻ കൊച്ച്,
1: ഓ
0: പിന്നെ മോക്കടെ കൊച്ച് ലക്ഷ്മി കാർത്തിയാനി.
1: ലക്ഷ്മി കാർത്തിയാനി ആണോ ഈ മെസ്സേജ് അയച്ചിരിക്കണേ?
0: അതെ അതെ അതെ.
1: ഓ, മെയ് 19 എന്റെ ചേച്ചി ദേവനന്ദനയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പറയൂ ദേവനന്ദനയ്ക്ക്. ദേവനന്ദനയ്ക്ക്
0: ആ ഒരു മിനിറ്റ് പരിക്കാത്തുണ്ട്, ഇപ്പൊ വിളിക്കാവേ.
1: ആ
2: ഹലോ,
1: ദേവനന്ദന ഹാപ്പി ബർത്ത്ഡേ.
2: താങ്ക് യു.
1: ആ ഞാൻ ഫോണോട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് ജയമോഹൻ എന്ന് പറയുന്ന ഒരാളാണ് വിളിക്കുന്നത്. റേഡിയോയുടെ പരിപാടി കേൾക്കാറുണ്ടോ ദേവനന്ദന?
2: കേൾക്കാറുണ്ട്.
1: എത്രാം ക്ലാസ്സിലാ?
2: ഇനി 10-ലേക്ക്.
1: ഇനി 10-ലേക്കാണ്. ആ വിശദമായി ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു ലക്ഷ്മിയാണ് ഇത് അയച്ചെന്ന് തോന്നുന്നു അല്ലേ? അത് ശരി. ഈ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ 10-ലേക്ക് ആയതുകൊണ്ട് വീട്ടുകാർ ഇനിയിപ്പോ പഠിക്കാനൊക്കെ പോവാൻ പറഞ്ഞു കാണണമെന്നാണ് ഞാൻ വിചാരിക്കണേ. ട്യൂഷൻ? അപ്പൊ ട്യൂഷന് തള്ളി ഒന്ന് വിട്ടിട്ടുണ്ട്? ഇല്ല. അപ്പൊ ട്യൂഷന് സാധാരണ ഒരു മെയ് ഒക്കെ ആവുമ്പോ ട്യൂഷനൊക്കെ പോയി തുടങ്ങും എന്തായാലും. ആ പോവാൻ പ്ലാൻ ഇല്ലേ? എന്റെ പേര് ജയമോഹൻ എന്നാണ്. മുത്തശ്ശിക്ക് അറിയാം, മുത്തശ്ശി റേഡിയോ കേൾക്കുന്ന ആയതുകൊണ്ട് അങ്കിളുടെ പേര് അറിയാൻ പറ്റും. ദേവനന്ദന റേഡിയോ കേൾക്കാറുണ്ടോ? ഉണ്ട്. അത് ശരി. ആ ഹാ ഹാ, കളിക്കാനൊക്കെ ആളുണ്ട്. നന്നായി ഒരു മാസം കളിച്ചോ? കളിച്ചു. അത് ശരി. അടുത്ത ഇനി +1 ഏത് വിഷയമൊക്കെ എടുക്കാനാണ് പ്ലാൻ?
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
1: പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ല. അപ്പോ ശരി. അപ്പോ ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേക്കാരിക്ക് ഏത് പാട്ടാണ് വേണ്ടത്? അങ്ങനെ പറ്റില്ല. അപ്പൊ പുതിയ സിനിമ ഏതെങ്കിലും കണ്ടൊരു പാട്ട് പറയൂ. അടിപൊളി പാട്ട് പറയൂ. ഒരു ജിൽ ജിൽ പാട്ടായിക്കോട്ടെ. ആർക്കും ആർക്കും വിട്ടുകൊടുക്കരുത്. ദേവനന്ദന തന്നെ പറയും പാട്ട്. പുതിയ സിനിമ ഏതാ കണ്ടത്?
2: വാഴ സിനിമയിലെ പാട്ട്.
1: ആ വാഴ സിനിമയുടെ ഏത് പാട്ടാ വേണ്ടത്? തൂകിക്കരങ്ങളാണോ? അതായാലും വാഴ സിനിമയിലെ പാട്ട് എന്തായാലും വെക്കാം. ഏ വാഴ കണ്ടില്ല? വാഴ കണ്ടില്ലേ? 2 ഫസ്റ്റ് 2nd കണ്ടോ?
2: സെക്കൻഡ് കണ്ടില്ല, കാണണം.
1: കാണണം. ഫസ്റ്റ് കണ്ടല്ലേ? സെക്കൻഡ് കുറച്ച് ഇമോഷണൽ ആണ്. ആ എന്തായാലും കുഴപ്പമില്ല, കാണാവുന്നതാണ്. സിനിമയൊക്കെ കാണുമ്പോ പോയി കരയാറുണ്ടോ? ഇടയ്ക്ക്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, കരഞ്ഞോളൂ. അപ്പൊ താങ്ക് യു കേട്ടോ. അപ്പൊ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. അമ്മുമ്മേരെ കൊടുക്കൂ, മുത്തശ്ശിയിലേക്ക് കൊടുക്കൂ.
0: ഹലോ.
1: ആ മുത്തശ്ശി നമ്മുടെ പരിപാടികളെല്ലാം കേൾക്കാറില്ലേ?
0: ആ പിന്നെ എനിക്ക് പാട്ടിന്റെ ഒരാളാ. ഞാന്
1: പാട്ടിന്റെ ആളാണ്. എന്നാ പിന്നെ ഒരു പാട്ട് പാടാം.
0: ഞാൻ വെള്ളിത്തിരയിൽ പാട്ട് ചോദിച്ചു കിട്ടിയിട്ടുണ്ട്, ഫോണോട്ട് ഗാനോത്സവത്തിൽ പാട്ട് ചോദിച്ചു കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പാട്ട് മേടിച്ച് ചോദിച്ചിട്ട് 6 മാസമായി. അത് തന്നെ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ വിട്ടുവീഴ്ച കുട്ടിനെ.
1: ശരി, അത് ശരി.
0: എല്ലാവരുടെയും വർത്തമാനവും സപ്പോർട്ടും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, പാട്ട് ഗ്രൂപ്പ്. അതിന്റെ അകത്ത് എനിക്ക് വേറെ തൊഴിലൊന്നുമില്ല, ഇതൊക്കെ ഉള്ളു.
1: പിന്നെ അവൾക്ക് വാഴയില ഒരു പാട്ടാണ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചു കൊടുക്കാം ഹാപ്പി ബർത്ത്ഡേക്ക്. അതെ അതെ, ശരി.
0: ഞാൻ പഴയ പാട്ടിന്റെ ആളാ.
1: അത് ശരി. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു പഴയ പാട്ട് അങ്ങോട്ട് പാടൂ. പാട്ട് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ. എന്നാ ആയിക്കോട്ടെ.
0: പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ
1: ഒരു രണ്ടുപേര് മതിയല്ലോ.
0: രാജപ്പൈ

0: ഈ പിള്ളേർക്ക് ഇതൊക്കെ പാടിക്കൊടുത്താണ് വഷളാക്കിയിരിക്കുന്നത് അല്ലേ?
1: ഞാൻ പ്രത്യേകം പാട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറയും, എന്റെ പേര് കളയരുത് കേട്ടോ. നല്ല ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തണമെന്നും പറയണ്ടേ? എപ്പോഴും പറഞ്ഞതാണ്, അവർക്ക് വേറൊരു ശൈലല്ലേ ഇപ്പോഴത്തെ രീതിയാ.
0: അതെ അതെ അതെ.
1: പക്ഷേ എനിക്ക് ഫോണിൽ പാട്ട് സെർച്ച് ചെയ്ത് തരും അവര്, ഞാനത് കൈകാര്യം ചെയ്യും.
0: മിടുക്കരാണ് എല്ലാരും, മിടുക്കരാണ്. അപ്പൊ വീട്ടിലെ എല്ലാവരുടെ അന്വേഷണം പറയൂ കേട്ടോ.
1: ശരി
0: ശരി, പാട്ട് വയ്ക്കാം.
1: ശരി ശരി.

0: ഹലോ.
1: ഹലോ, രാജൻ ചേട്ടനാണോ ഇത്?
0: അതെ,
1: രാജൻ ചേട്ടാ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
0: ജഗവത് സാറാണോ?
1: അതെ, ഞാൻ ജയമോഹനാണ്. എങ്ങനെ മനസ്സിലായി?
0: ആകാശവാണിയിലെ എല്ലാവരും സൗണ്ട്
1: ആ,
0: വൈഹാട്ടാ.
1: വൈഹാട്ടാണോ? അത് ശരി.
0: ഞാൻ എനിക്ക് വേണ്ടി വിളിക്കാറില്ല,
1: ഓഹോ,
0: ഞാൻ
1: ഇവിടെ
0: മറ്റുള്ളവർക്ക് വേണ്ടി കത്തയക്കാറാണ് പതിവ്.
1: ഓഹോ, ഇവിടെ ചേച്ചി അയച്ചിട്ടുണ്ട്, ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: ആ അവര് അമ്പി അജയതമ്പി കഥായത്തോട്
1: അതെ അതെ അതെ അതെ അതെ ആ
0: എന്നോട് പറഞ്ഞാർന്നു.
1: ആ
0: ഞാനാണെങ്കിൽ കിടപ്പൊരുവഴിയാണ്, പുറത്തേക്ക് പോയില്ല, 5 കൊല്ലമായി കിടപ്പായി. വയോപതി അറിയാ, സാറോട് സംസാരിച്ചിട്ടുണ്ട്.
1: ഓ, സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ വെള്ളിത്തിരയിലാണെന്ന് തോന്നുന്നു.
0: ആ വെള്ളിത്തിരയിലാണ്, പിന്നെ ഞാൻ
1: ആഹാ,
0: ഓർമ്മ ചെയ്തിട്ട് വിട്ടണ്ട്, ഇതുവരെ എടുത്തിട്ടില്ല,
1: അത്
0: വരെ
1: ശരി.
0: ഓട്ടർ എടുത്തോളൂ.
1: ഓഹോ, വേദമായി വരണുണ്ടോ ചേട്ടന്?
0: എനിക്ക് മരുന്നില്ലാത്ത രോഗാ,
1: ഓഹോ,
0: മസ്കുലർ ഡിസ്ട്രോഫിയ.
1: മസ്കുലർ ഡിസ്ട്രോഫി. അത് പക്ഷേ നമ്മൾ തെറാപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ബെറ്ററാവും.
0: തെറാപ്പിയൊക്കെ ചെയ്തു, അത് തെറാപ്പി ചെയ്തു, പിന്നെ ആയുർവേദം ചെയ്തു, അലോപ്പതി ചെയ്തു, ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി.
1: നടത്തി നോക്കി.
0: പക്ഷെ
1: കുറച്ച്
0: ഇപ്പൊ നമുക്ക് അത് ഈ മസിൽസിനൊന്നും ക്ഷീണമല്ല, ഈ ബലക്കുറവാ.
1: ബലക്കുറവാ. അതെ അതെ, ബലക്കുറവ്.
0: നമുക്ക്

0: ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല, എഴുതേക്കാൻ പറ്റില്ല, എഴുതേപ്പിച്ച് ഇരുത്തണം, പിടിച്ച് കിടത്തണം, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ്.
1: ഓഹോ, ചേച്ചി ഉണ്ടല്ലോ അല്ലേ കൂടെ?
0: ചേച്ചി ഇതിപ്പോ പുറത്തേക്ക് പോയി.
1: പുറത്തേക്ക് പോയി. ശരി.
0: പിന്നെ മരുമോളുള്ളു ഇപ്പൊ ഇവിടെ, മോൻ പുറത്തേക്ക് പോയി.
1: പുറത്തേക്ക് പോയി.
0: നമ്മുടെ സ്ഥിരം കൂട്ടുകാരനാണ് റേഡിയോ, അതിങ്ങനെ കേട്ടോണ്ടിരിക്കണാണ്.
1: കേട്ടോണ്ട്.
0: എന്റെ 50-ാം വാർഷികത്തിന് എന്റെ മോള് എനിക്ക് കത്തയച്ചിട്ടുണ്ടായി, എന്നെ വിളിച്ചില്ല.
1: വിളിച്ചില്ല അല്ലേ?
0: അപ്പൊ ഞാൻ അവക്ക് വേണ്ടി കഴിഞ്ഞ മാസം ഒരു കത്ത് വന്നിട്ടുണ്ട്. അവക്കടെ മോക്കടെ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു ഏപ്രിൽ 11. അപ്പൊ അതിന് ഞാൻ ഒരു കത്ത് വിട്ടിട്ടുണ്ടായി. അവിടെ 2 പ്രാവശ്യം വിളിച്ചപ്പോഴും 2 പ്രാവശ്യം ആള് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ വർത്താനം പറയാൻ ബുദ്ധിമുട്ടായിരുന്നു.
1: ബുദ്ധിമുട്ടായി. ഓ,
0: അപ്പൊ അത് പിന്നെ വിളിക്കാണ്ടോ എന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. 51 വർഷമായി കല്യാണം കഴിച്ചിട്ട്.
1: കല്യാണം കഴിച്ചിട്ട്.
0: റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് 70-ന് ലൈസൻസ് ഉള്ളപ്പോ തുടങ്ങി കേൾക്കണയാ.
1: ഓഹോ, അത് ശരി. ലൈസൻസ് എടുത്ത് വെച്ച് കേൾക്കുന്ന
0: ഞാൻ ബാർബർ ആയിരുന്നു. അപ്പൊ ബാർബർ ഷോപ്പിൽ പണിക്ക് വന്ന ഒരാളുടെ ഇത് ഒരു റേഡിയോ എനിക്ക് തന്നു. അത് ലൈസൻസ് ഉള്ളതാണ്. അന്ന് സൈക്കിളിന് ലൈസൻസ്, റേഡിയോക്ക് ലൈസൻസ്.
1: എന്താ അല്ലേ, അതിനുശേഷം പിന്നെ ലൈസൻസും ഇല്ല, ഒന്നുമില്ല.
0: പിന്നെ അതൊക്കെ പോയി. കുട്ടി സൈക്കിള് പോയി, വലിയ സൈക്കിള് വന്നു, അതൊക്കെ മാറി.
1: ഓരോ കാലഘട്ടം ഇങ്ങനെ മാറി മാറി വരണം നമ്മൾ കണ്ടു.
0: അതെ അതെ അതെ. ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അറിയില്ല. പണ്ടത്തെ റോഡ്, പഞ്ചായത്ത് റോഡ്, മണല് വെറും ചെമ്പണ്ട് വിരിച്ച റോഡൊക്കെ അല്ലേ. അതൊക്കെ നല്ല സുഖമുള്ള റോഡായിരുന്നില്ലേ.
1: ഈ മുടിവെട്ടി ശാലയൊക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമായിരുന്നു പണ്ട്.
0: അതെ അതെ. അത് ബാബുഷാപ്പിന് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്.
1: ഇൻഫർമേഷൻ
0: ഞാൻ അവരെയൊക്കെ ഫോൺ ഇപ്പൊ തെരഞ്ഞു വിളിച്ച് എന്നെ വിളിക്കൂല ആരും, ഞാൻ അവരെ വിളിക്കും. അതുപോലെ ഞാൻ അവർക്ക് കത്തയക്കും.
1: കത്തയക്കും. ഇതിപ്പോ ഇത് പോസ്റ്റിലൊക്കെ കൊണ്ടിടുന്നത് ആരാ?
0: ഇത് മരുമോളെ പുറത്തു പോകും, അല്ലെങ്കിൽ പിള്ളേര് പോകും. അപ്പൊ ബോക്സ് ഇരിപ്പുണ്ടാവും. അപ്പൊ അതിന് കൊണ്ടുവരും. ഞാൻ ഇന്നത്തെ കാർഡൊക്കെ ഇങ്ങനെ കെട്ടുകാണെങ്കിൽ മേടിച്ചു വെച്ചേക്കാം. അങ്ങനെ എഴുതാനും കുറച്ച് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് കൈ വരച്ചു തുടങ്ങും. അപ്പൊ ഞാൻ ഈ തവണ അഭിപ്രായ വേദി ഇപ്പൊ ശശികുമാർ സാർ പറഞ്ഞു, കുഴപ്പമില്ല, നല്ലതാണ്, വായിക്കാൻ പറ്റണ്ടെന്ന് പറഞ്ഞായിരുന്നു.
1: അതെ അതെ അതെ അതെ. വായിക്കാൻ ഇങ്ങനെ കുറച്ച് കുറച്ച് എഴുത്തും അങ്ങനെ കുറച്ച് തെറാപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ എഴുന്നേറ്റിരിക്കാനുള്ള ഒരു സംഭവം.
0: തന്നെ എഴുതേക്കിന് ഉണ്ടാവില്ല. ഇനി തന്നെ ഇനി എഴുതേക്ക് 74 ആയി.
1: അതൊക്കെ ഒരു വയസ്സാണോ എന്നുള്ളതാണ്.
0: വയസ്സൊന്നും അല്ല, എന്നാലും ഇനിയിപ്പോ അങ്ങനെ ഇങ്ങനെ ഇതിപ്പോ ഇതിലും കുറവുള്ളവര് കിടക്കുമല്ലോ സാറേ.
1: അതെ അതെ അതെ. സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് മുന്നോട്ട്.
0: വേറെ
1: ഒന്നും ചിന്തിക്കാനില്ല. അപ്പൊ സന്തോഷമായിട്ടിരിക്കൂ. ഒരു പാട്ട് പറയൂ, അത് വെക്കാം.
0: പാട്ടായി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. സുഖം.
1: ശരി ശരി, അത് തന്നെ വെക്കാം.
0: ആയിക്കോട്ടെ,
1: സന്തോഷമായിരിക്കും. ബൈ.
0: ഓക്കെ, താങ്ക് യു സാർ.
1: ശരി.

0: ശ്രോതാക്കൾ കേട്ടത് ഫോൺ ഔട്ട് ഗാനോത്സവം. ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം എൻ എസ് ജയമോഹൻ.
1: ആകാശവാണി കൊച്ചി എഫ്എം 102.3.
2: എന്റെ പൊന്നുരവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
3: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ റൂംമേറ്റ് ബാബു. മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ അപ്പോ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
2: എന്ത് പറഞ്ഞാലും അപ്പൊ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
3: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസമായിരുന്നു ആ കോളേജ് കാലം.
2: അയ്യട, ഒരു കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി എഫ്എമ്മിന്റെ ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
3: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ?
4: എന്തിനു മടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സ്ആപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സ്ആപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

0: ആകാശവാണി FM വാർത്തകൾ.
1: കർണാടക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്തു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. അസമിൽ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശം ഉന്നയിക്കും. 102 MLA പിന്തുണ കത്തുകൾ അദ്ദേഹം ഗവർണർക്ക് കൈമാറും. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. വ്യാപാരികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്ന് ദേശീയ വ്യാപാര ക്ഷേമനിധി ചെയർമാൻ സുനിൽ ജെ സിംഗി. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സും ബിൽഡേഴ്സ് അസോസിയേഷനും ദേശീയ വ്യാപാരി ക്ഷേമ ബോർഡുമായി സഹകരിച്ച് കോഴിക്കോട് സംഘടിപ്പിച്ച ഫ്യൂച്ചർ കേരള ബിസിനസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 15 വരെ വാങ്ങാമെന്ന് പൊതുവിതരണ വകുപ്പ്. ഈ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 30 വരെയും വാങ്ങാം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൊതുജന ശ്രദ്ധ നേടി ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദസഞ്ചാര പാക്കേജ് കുട്ടനാട് സഫാരി. പ്രതിദിനം 50 പേരാണ് പാക്കേജിന് കീഴിൽ യാത്ര ചെയ്യുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയിന്റ്സിനെ ചെന്നൈയിൽ നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 കഴിഞ്ഞ് 2:34.

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓർമ്മച്ചിന്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തിൽ നിങ്ങളോടൊപ്പം അഖിൽ, ഒപ്പം
1: റിയാസ്.
0: ഇപ്പോൾ വേനലവധിയുടെ സമയമാണ്. കുട്ടികൾ കളിച്ചു മതിച്ച് പുളച്ചു നടക്കണം എന്നാണ് അതിൻ്റെ ഒരു തിയറി എങ്കിലും പലപ്പോഴും കുട്ടികളൊക്കെ ഏതെങ്കിലും സമ്മർ ക്യാമ്പിലോ ട്യൂഷൻ ക്ലാസ്സുകളിലോ എൻട്രൻസ് കോച്ചിങ്ങിലോ ഒക്കെ ആയിരിക്കും.
1: പിന്നെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പിള്ളേരെ അങ്ങനെ കളിച്ച് പുളയ്ക്കാനായിട്ട് പുറത്തേക്ക് വിടാൻ അച്ഛനമ്മമാർക്ക് പേടിയാണ്. കാരണം സൂര്യാഘാതം, പാമ്പ്, ഇടിവെട്ട് പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവർ പുറത്തിറങ്ങി അങ്ങനെ കളിച്ച് കിടക്കേണ്ട, പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ക്യാമ്പുകളിലേക്കും കോച്ചിങ്ങിലേക്കൊക്കെ വിടുന്നത്.
0: അതെ, ഈ പ്രയോജനം ആണ് പലപ്പോഴും ഓരോ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതെന്ന് തോന്നുന്നു. അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണെന്ന് പറയില്ല. അത് നമുക്ക് എപ്പോഴും ഈ ഫോണിൽ ഇങ്ങനെ വളരെ ആകർഷകമായ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ആരെങ്കിലും മെസ്സേജ് അയച്ചോ, എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വന്നോ, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കുക, അല്ലെങ്കിൽ വാർത്ത നോക്കുകയും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അപ്ഡേറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇടയ്ക്കൊരു കിക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ക്ഷമ വേണ്ട, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാൻ ആളുകൾക്ക് പൊതുവെ മടിയായി മടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഇത് പറഞ്ഞതിൻ്റെ കൂടെ പറയണല്ലോ, അപ്പോൾ ഈ അടുത്ത് എനിക്ക് വാട്സാപ്പിലൊരു ഒരു ചെറിയൊരു വീഡിയോ പരസ്യം പോലെ ഒരു സാധനം കിട്ടി. അതിൽ കാണിക്കുന്നത് ഒരു മാവ് പൂത്ത് ഒരു നല്ല മാമ്പഴം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു 6-7 വയസ്സായ ഒരു പെൺകുട്ടി ആ മാവിൽ പിടിച്ച് കയറി അതിൻ്റെ ഒരു കൊമ്പിൻ്റെ തുഞ്ചത്തേക്ക് നടക്കുകയാണ്. ഇപ്പോൾ വീഴുമെന്നാണ്. അപ്പോൾ മാമ്പഴത്തിൽ പിടുത്തം ഇങ്ങനെ കിട്ടാൻ പോകുന്നു, പക്ഷേ പറ്റുന്നില്ല. അതിന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ കൊമ്പ് ഒടിഞ്ഞ് വീഴുമെന്ന് പേടി. പിന്നെ കാണിക്കുന്നത് ഈ കുട്ടി മാമ്പഴത്തിലൊന്ന് തൊട്ടു, പിന്നെ കുറച്ച് ഇലകൾ പറന്ന് താഴേക്ക് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ അത്യാവശ്യം സംഭവിച്ചു എന്ന്. പിന്നെ കാണിക്കുന്നത് കുട്ടി ആ മാമ്പഴം കയ്യിൽ പിടിച്ച് ഇരിച്ചുകൊണ്ട് നിലത്ത് കിടക്കുന്നതാണ്. പക്ഷേ കുട്ടി നിലത്ത് കിടക്കുമ്പോഴും നിലത്തൊരു ബെഡിലാണ് വീണ് കിടക്കുന്നത്. പിന്നെ ഈ ക്യാമറ സൂം ഔട്ട് ചെയ്ത് പുറകോട്ട് പോകുമ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ഷോപ്പിംഗ് മാളുകളിലൊക്കെ പ്ലേ ഏരിയ കാണുമല്ലോ, അതുപോലെ ഒരു കണ്ണാടി കൂട്ടിലാണ് ഈ മാമ്പഴവും ഈ മാങ്ങയും ഒക്കെ ഇരിക്കുന്നത്. അതായത് ഒരു മാവാണ്, പക്ഷേ ഇതൊരു കണ്ണാടി കൂട്ടിലാണ്. അതിന് പുറത്ത് കുട്ടികൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അച്ഛനമ്മമാരുടെ കൂടെ. അപ്പോൾ

0: അപ്പോൾ അവർ ഒരാൾ മാമ്പഴം പറിച്ച് കഴിയുമ്പോൾ ആ കുട്ടിയുടെ ടൈം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ കുട്ടി പോയിട്ട് അടുത്ത ആൾക്ക് കയറാം. അവരുടെ മുമ്പിലും അവർക്ക് ക്യു ആർ കോഡും പേയ്മെൻറ്റിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതൊരു കളിയാണ്. അല്ലെങ്കിൽ ഈ ഭാവിയിൽ ഈ മാവും മാമ്പഴവും മാമ്പഴക്കാലവും ഒക്കെ മാറിക്കഴിയുമ്പോൾ ഇത് ഇതുപോലെ ലാമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു വസ്തുവാകുകയും ഈ എക്സ്പീരിയൻസിനാണ് നമ്മളിപ്പോൾ കാശ് കൊടുക്കുന്നത്.
1: അതെ അതെ.
0: അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എങ്ങനെയാണ് മാവിൽ കയറി മാങ്ങ പറിക്കുന്ന എക്സ്പീരിയൻസ്, അത് ഭാവിയിൽ ഒരു കമ്പനി ഒരു കോർപ്പറേറ്റ് അതിനെ വിൽക്കുകയാണ് എക്സ്പീരിയൻസ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾ എത്ര വേണമെങ്കിലും ഇതുപോലെ സമ്മർ ക്യാമ്പിന് കാശ് മുടക്കുന്ന പോലെ എക്സ്പീരിയൻസ് ഇരിക്കട്ടെ, കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് നല്ലതാണെന്ന് ഒരു ആർട്ടിക്കിൾ നമ്മൾ വായിച്ച് നമ്മൾ കൊണ്ട് ഇതിന് ക്യൂ നിൽക്കും. അപ്പോൾ ഇതൊക്കെ ഇനി വരാൻ പോകുന്ന ചിലപ്പോൾ വന്നേക്കാവുന്ന ഏതോ ഭാവനയിൽ AI വീഡിയോയിൽ ഉരിഞ്ഞതാണെങ്കിലും ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതൊക്കെ ഒരു കാലത്ത് നമ്മൾ സുലഭമായി സുഭിക്ഷമായി നൈസർഗികമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണല്ലോ, അല്ലെ, സാധാരണ ഒരു കാര്യമായിരുന്നു. അതൊക്കെ പല സാധാരണ കാര്യങ്ങളും അസാധാരണത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്.
1: മാവും മാമ്പഴവും എല്ലാം ചില്ലുകൂട്ടിൽ അടയ്ക്കപ്പെട്ടു. ഒരു തരത്തിൽ ആലോചിച്ച് നോക്കുമ്പോഴേക്കും തോന്നുന്നു അത് വളരെ ഭേദമാണെന്ന്. കുട്ടികൾ ഇങ്ങനെ സ്ക്രീൻ നോക്കി ഇരിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ എന്ന് തോന്നുന്നു. വേറെ ചില മാതാപിതാക്കൾ ചെയ്യുന്നാവട്ടെ, കുട്ടികൾ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ, അവർ കായിക വിനോദങ്ങളിൽ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം മികവ് പുലർത്തണമെന്ന ചിന്തയോടെ ഡാൻസ്, പാട്ട്, കരാട്ടെ അങ്ങനെ കുട്ടികളെ ഒരു വളരെ ടൈറ്റ് ഷെഡ്യൂളിലാക്കുന്നത് കാണാറുണ്ട്. ഇതും ഒരു അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുട്ടികൾക്കും അവരവരുടേതായ പരിധിയുണ്ട്. അവരത് ആസ്വദിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ ആ ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് അവരുടെ അവധിക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് തോന്നണം, ഇതെന്റെ അവധിക്കാലമാണ് എന്ന് തോന്നിയില്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ചെയ്യിച്ചിട്ട് എന്ത് പ്രയോജനം?
0: അപ്പോൾ ഈ പ്രയോജനമുള്ളത് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കുക, ഇത് മാത്രമായിരുന്നു എപ്പോഴും ലക്ഷ്യമെന്ന് തോന്നുന്നു. കുറച്ച് സമയം നിങ്ങൾ വെറുതെ കളയൂ, അത് വെറുതെ കളയലല്ല, അതും ഒരു തരത്തിലുള്ള ഒരു പ്രയോജനം തന്നെയാണ്. ചുമ്മാതിരിക്കാൻ കുറച്ച് സമയം, അങ്ങനെയും കുറച്ച് സമയം എല്ലാവർക്കും വേണം. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വേണം. അപ്പോൾ ഈ തൽക്കാലം ഈ ഓർമ്മച്ചതിൻ്റെ സമയം നിങ്ങൾ വേറൊന്നും ചെയ്യാതെ, ഫോണൊന്നും എടുക്കാതെ, തൽക്കാലം ഇത് മാത്രം കേട്ടുകൊണ്ടിരിക്കൂ, വേറൊന്നിനെക്കുറിച്ച് ആലോചിക്കണ്ട, വേറൊന്നും ചെയ്യുകയും വേണ്ട, ചുമ്മാ ഇരിക്കൂ. ചുമ്മാ ഇരിക്കാനും ഒരു പ്രിവിലേജ് വേണം അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ചിലർക്ക് ചുമ്മാ ഇരിക്കാനേ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പല സർവീസുകളും ചെയ്തു തരുന്ന പലരും ഉണ്ടാകും. അവരൊക്കെ ഇങ്ങനെ നിരന്തരം പണിയെടുക്കുന്നതുകൊണ്ടാണ് വേറെ കുറെ പേർക്ക് ചുമ്മാതിരിക്കാൻ പറ്റുന്നത്. അപ്പം എല്ലാവർക്കും ചുമ്മാതിരിക്കാനുള്ള ഒരു അവസരവും കൂടെ കിട്ടാൻ ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാം എന്തായാലും ചുമ്മാതിരിക്കുന്നില്ല. നാം നമുക്ക് കിട്ടിയ കത്തുകളിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാവർക്കും ഓർമ്മച്ചിന്തയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് രാജൻ ആണ്, വാഴക്കുളത്ത് നിന്നും. ഹലോ, ഞാൻ രാജൻ S, 74 വയസ്സുള്ള ഒരു കിടപ്പ് രോഗിയാണ്. എന്നാലും ഓർമ്മകൾ മരിക്കില്ലല്ലോ.
1: മരിക്കില്ല.
0: എൻ്റെ ചെറുപ്പകാലത്ത് അവധി ദിവസങ്ങളിൽ അമ്മയുടെയും അച്ഛൻ്റെയും വീടുകളിൽ പോകുമായിരുന്നു. അത് നമ്മൾ അവധിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അവധി എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും തലയിലുള്ളത് ഇതാണ്, ഈ തറവാട്ടിൽ പോകുന്നതും അവിടെ കുറേ കാര്യങ്ങൾ. നമ്മൾ സാധാരണ വീട്ടിൽ നമുക്ക് നടക്കാത്ത പല കാര്യങ്ങളും അമ്മ വീട്ടിലോ അച്ഛൻ വീട്ടിലോ ഒക്കെ പോകുമ്പോഴാണ് ഈ നടക്കാറ്. പലപ്പോഴും കുറേ ആളുകൾക്ക് അമ്മ വീടിനോട് കുറച്ചുകൂടി അറ്റാച്ച്മെൻ്റ് തോന്നിയിട്ടുണ്ട്.
1: അതങ്ങനെയാണ്. കാരണം പണ്ട് ആളുകൾ മിക്കവാറും താമസിച്ചിരുന്നത് അച്ഛൻ്റെ വീട്ടിലാണ്, അവധിക്കാണ് അമ്മയുടെ വീട്ടിൽ പോവുക, അതുകൊണ്ടായിരിക്കാം.
0: അപ്പോൾ ഇദ്ദേഹം ഇതുപോലെ അങ്ങനെ പോയൊരു സ്ഥലമുണ്ട്, അമ്മയുടെ ചേച്ചിയുടെ എൻ്റെ പേരമ്മയുടെ നായത്തോടുള്ള വീട്ടിൽ അന്ന് പോകുമായിരുന്നു. ഈ നായത്തോട് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ചെമ്മൺ പാതകളും പറമ്പുകളും വെട്ടുകല്ല് കയറ്റി പോകുന്ന കാളവണ്ടികളും മാമ്പഴക്കാലമായാൽ കാറ്റും മഴയും വരുമ്പോൾ ധാരാളം മാമ്പഴങ്ങളും വീഴുന്ന കോമാങ്ങയും നാട്ടുമാങ്ങയും ഒക്കെയുള്ള ഒരു സ്ഥലം.
1: ഇന്ന് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ നായത്തോട്.
0: അപ്പൊ ആ സമയത്ത് കാറ്റുള്ളപ്പോഴും കാറ്റില്ലാത്തപ്പോഴും മാമ്പഴത്തിന് പകരം ആകാശത്തോടെ നമുക്ക്
1: വിമാനങ്ങളാണ്
0: പോകുന്നത്. ഏറ്റവും നല്ല മാങ്ങ കോമാങ്ങയാണ്. അതിന്റെ തൊലിയോടെ കഴിക്കാൻ നല്ല സ്വാദാണ്. പേരമ്മയുടെ മകൻ തങ്കപ്പൻ ചേട്ടന് ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു. പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ കട. രാവിലെ 8 മണിക്ക് കടയിലേക്ക് പോകുന്നത് ഒരു ട്രാൻസിസ്റ്റർ റേഡിയോയും കൊണ്ടാണ്. ഹിന്ദി പാട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വഴിനീള കേൾക്കുന്നത്. ആത്മസഖി ആകാശവാണിയിലൂടെ മായ ബാലകൃഷ്ണന്റെ പരിപാടി കേട്ടപ്പോഴാണ് നായത്തോടാണ് അവരുടെ സ്ഥലമെന്ന് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം സാഹിത്യ സുരഭിയിലൂടെ അവരുടെ കവിതകൾ കേട്ടു. ഏതായാലും ഈ അവസരത്തിൽ അവരെ ഓർക്കുമ്പോൾ ഇതുവരെ തമ്മിൽ കണ്ടില്ലല്ലോ എന്നൊരു വിഷമമുണ്ട്. ഒരു കാര്യം കൂടെ എഴുതാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. മഹാനായ കവി ജി ശങ്കരകുറുപ്പിന്റെ നാമധേയമുള്ള ഒരു സ്കൂൾ കൂടിയുണ്ട് അവിടെ. ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനും പറമ്പ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ എയർപോർട്ട് വന്നു. പഴയ നടപ്പാതയെല്ലാം പോയി ഇപ്പോൾ മനോഹരമായ റോഡായിരിക്കുന്നു. വാഹന സൗകര്യമായി, നെൽപ്പാടങ്ങൾ ഇല്ലാതെയായി, കാളവണ്ടി യുഗം മാറി. പണ്ട് പനമ്പ് വ്യവസായം ധാരാളമായി ഉള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഏതായാലും ഓർമ്മകൾ മാത്രം തീരുന്നില്ല. അങ്ങനെ അദ്ദേഹം കത്ത് ചുരുക്കിയിരിക്കുകയാണ്.
1: അദ്ദേഹം ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട്.

0: കോമാങ്ങയാണ് ഏറ്റവും രുചിയുള്ള മാങ്ങയെന്ന്. എനിക്കറിഞ്ഞുകൂടെ ആളുകളത് സമ്മതിക്കുമോ എന്ന്. കാരണം ഓരോ ദേശത്തും ഓരോരോ തരം മാങ്ങകളുണ്ടായിരുന്നു, ഓരോരുത്തർക്കും പ്രിയം ഓരോരോ മാമ്പഴമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് എന്തെല്ലാം തരം മാമ്പഴം തന്നെ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. നീലമാങ്ങയുണ്ട്, കിളിച്ചുണ്ടനുണ്ട്, മൂവാണ്ടനുണ്ട്, ചന്ദ്രക്കാരനുണ്ട്. ഇതിൽ ഓരോരുത്തർക്കും ഓരോരോ തരം മാങ്ങയായിരിക്കും ഇഷ്ടം. അദ്ദേഹത്തിന് ഇഷ്ടം കോമാങ്ങയാണെന്ന് തോന്നുന്നു. ഈ അവധിക്കാലം എന്ന് പറയുമ്പോൾ മാമ്പഴക്കാലം കൂടെ ആയിരുന്നല്ലോ അന്നെല്ലാം. ഇങ്ങനെ ഈ ഓടിട്ട വീടിൻ്റെ മുകളിലേക്ക് മാമ്പഴം കാറ്റടിക്കുമ്പോൾ വീഴുന്ന ആ ചറപറ ശബ്ദം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ കുഞ്ഞു മാമ്പഴം നമ്മളിങ്ങനെ ഇറിഞ്ചി വലിച്ചു കുടിക്കുന്ന മാമ്പഴം ഉണ്ടല്ലോ, തൊലിയൊക്കെ കളയാതെ. അപ്പോൾ അത് ഈ ഓടിട്ട വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മാവിൽ നിന്നും കടപട കടപടോ ഇങ്ങനെ മാമ്പഴം വന്ന് വീഴുമായിരുന്നു. പിന്നെ നമ്മൾ എറിഞ്ഞു വീഴ്ത്തുന്ന മാങ്ങ വേറെ, പിന്നെ പച്ചമാങ്ങ കൊണ്ടുള്ള പരിപാടികളൊക്കെ വേറെ. ഇതിപ്പോൾ നൊസ്റ്റാൾജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചില യൂട്യൂബ് വീഡിയോയിലെല്ലാം ഈ പച്ചമാങ്ങയും പുളി ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ആളെ കാണുന്നത്. അങ്ങനെ എന്തെല്ലാം കലാപരിപാടികളായിരുന്നു അല്ല. ഇന്നും മാമ്പഴമുണ്ട്, മാമ്പഴം ഇല്ലെന്നല്ല, പക്ഷേ ഇന്ന് നമ്മൾ മാമ്പഴം ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അത് തൊലിയെല്ലാം ചെത്തി സുന്ദരമാക്കി ഇങ്ങനെ ഒരു പ്ലേറ്റിലൊക്കെ വെച്ച് തിന്നുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അന്ന് ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ എന്ന്.
1: അത് മാത്രമല്ല, ഈ മാമ്പഴങ്ങളും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാമ്പഴങ്ങളെല്ലാം സുന്ദരന്മാരും സുന്ദരികളുമായ മാമ്പഴങ്ങളാണ് അല്ലെ. അതിൽ ഒരു പ്രശ്നമൊന്നുമില്ല. സ്പോട്ട്ലെസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നമ്മൾ ഈ മാംഗോ ഡ്രിങ്കിൻ്റെ ഒക്കെ കവറിൽ കാണുന്ന തരത്തിലുള്ള മാമ്പഴങ്ങളാണ് നമുക്കിപ്പോൾ കടയിലൊക്കെ കിട്ടുന്നത്. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് കുറച്ച് കുറച്ച് കുത്ത് വീണതും ഇടയ്ക്ക് ഒരു പുഴുള്ളതോ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഒരു ഒരു ഷേപ്പ് ഇല്ലാത്തതൊക്കെ മാങ്ങയൊക്കെ ഇതൊന്നും നമ്മൾ നോക്കുന്നു പോലുമില്ല. ഓ, നമുക്ക് ആദ്യത്തെ കാറ്റിൽ വീഴുന്നു മാക്സിമം ബാക്കിയുള്ളവർക്ക് കൊടുക്കാതെ എങ്ങനെ പെറുക്കിയെടുക്കാം, പരമാവധി എങ്ങനെ പെറുക്കിയെടുക്കാം എന്നുള്ളൊരു മത്സരം മാത്രമേ ഉള്ളൂ.
0: അതെ, ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ ഈ മഞ്ഞ നിറത്തിലുള്ള അൽഫോൺസോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മാമ്പഴമൊക്കെ അത്രയും ഭംഗിയുള്ള മാമ്പഴമൊന്നും അന്ന് ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഈ ചൊനയൊക്കെ വീണ് കുറച്ച് അണ്ണാനൊക്കെ കടിച്ച അത്തരം മാമ്പഴം മാത്രമേ നമ്മൾ അന്ന് കണ്ടിട്ടുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ കത്ത് എഴുതിയിരിക്കുന്ന രാജൻ ചേട്ടനും അത്തരം മാമ്പഴമായിരിക്കും തിന്നിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന കോമാങ്ങയെല്ലാം ആ ഗണത്തിൽപ്പെടുന്നതായിരിക്കാം.
1: എന്തായാലും മാമ്പഴമൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ചതുകൊണ്ട് നമുക്കൊരു മാമ്പഴപ്പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: അടുത്ത കത്ത് വായിക്കാം നമുക്ക്. ഇതൊരു കഥാപ്രസംഗത്തെക്കുറിച്ചാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആരോ എഴുതി അയച്ച കഥാപ്രസംഗത്തെക്കുറിച്ച് അഖിൽ സാറും ജയമോഹൻ സാറും കൂടി പറഞ്ഞ കമൻറ്റുകൾ കേട്ടപ്പോൾ ഞാനും അത്തരമൊരു അനുഭവം എഴുതുവാൻ തുടങ്ങിയതാണ്. ഞാൻ 74 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. പണ്ടെല്ലാം കഥാപ്രസംഗത്തിന് വമ്പിച്ച ജനക്കൂട്ടമായിരുന്നു. അവിടെ ചെന്ന് കഥ കേൾക്കുന്നത് എത്ര രസമായിരുന്നു. ഒരു മുറിയിലിരുന്ന് കഥ വായിക്കുന്നതിനേക്കാൾ മനസ്സിൽ തറഞ്ഞു നിൽക്കുമായിരുന്നു കഥ കേൾക്കുമ്പോൾ. അത് അല്പം സംഗീതത്തിൻ്റെ അകമ്പടി ഉണ്ടെങ്കിൽ ആഹാ, കഥ കേട്ട് തിരിച്ച് നടന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നേരം വെളുക്കും. അങ്ങനെയുള്ള അനുഭവം എനിക്കുമുണ്ട്. പുതിയകാവ് ക്ഷേത്രം വെളി, നടക്കാവ് ക്ഷേത്രം വെളി, ഈ വെളി എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്. തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട്, തൃപ്പൂണിത്തുറ ആസാദ് വെളി, അതായത് എരൂർക്ക് പോകുന്ന വഴിയാണ് എന്നെഴുതിയിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം ആളുകൾ കഥാപ്രസംഗം കേൾക്കുവാൻ വരുമായിരുന്നു. കഥാപ്രസംഗ കലയിൽ വി സാംബശിവൻ അഗ്രഗണ്യനായിരുന്നു. അദ്ദേഹം മഹത് ഗ്രന്ഥങ്ങൾ തിരഞ്ഞെടുത്ത് അവയെ ചിട്ടപ്പെടുത്തിയെടുത്താണ് കഥാപ്രസംഗം തയ്യാറാക്കുന്നത്. ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഷേക്സ്പിയർ കഥകളും മറ്റുമാണ് അതിലേക്ക് തിരഞ്ഞെടുക്കുക. നമ്മളും കേട്ടിട്ടുണ്ടാവില്ലേ ആകാശവാണി ഒഴിക്കെല്ലാം നമ്മൾ സാംബശിവന്റെ ഒഥെല്ലോ എല്ലാം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥാപ്രസംഗമാണ്. ഞാൻ ഫസ്റ്റ് ബി എക്ക് പഠിക്കുന്ന കാലത്ത് എന്റെ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് വളരെ സഹായകമായിരുന്നു അദ്ദേഹത്തിന്റെ ഒഥെല്ലോ എന്ന കഥാപ്രസംഗം. വിസ്താര ഭയത്താൽ വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. ഇയാഗോ എന്ന കഥാപാത്രത്തെ അദ്ദേഹം കഥാപ്രസംഗത്തിൽ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു: 1000 നാരദൻ സമം ഒരു ഇയാഗോ പ്ലസ് 10,000 ശകുനി സമം ഒരു ഇയാഗോ. ഇത് കേട്ടാൽ ആ കഥാപാത്രം എങ്ങനെയായിരിക്കുമെന്ന് ആർക്കെങ്കിലും സംശയം തോന്നുമോ? അയാളെ നാം മറക്കുമോ? ശരിയാണല്ലേ, ഇതിലും നന്നായി ഒരു പക്ഷേ ഇയാഗോയെ പറ്റി വിവരിക്കാൻ പറ്റില്ല. ഇയാഗോ എന്ന കഥാപാത്രം ഷേക്സ്പിയറുടെ വില്ലന്മാരിൽ വെച്ച് വളരെ വില്ലനായിട്ടുള്ള ഒരു കഥാപാത്രമാണെന്നാണ് പറയുക. മോട്ടീവ്ലെസ് മലൈനിറ്റി എന്നാണ് നിരൂപകർ അദ്ദേഹത്തിന്റെ ഇയാഗോയുടെ ക്രൂരതയെപ്പറ്റി എഴുതിയിട്ടുള്ളത്. മോട്ടീവ്, മോട്ടീവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. ഒരു ലക്ഷ്യം പോലും ഇല്ലാത്തൊരു തരം ക്രൂരത, എന്തിനാണ് ക്രൂരത കാട്ടുന്നത് പോലും എന്നറിയാതെ കാട്ടുന്ന ഒരു ക്രൂരത, അതാണ് ഈ മോട്ടീവ്ലെസ് മലൈനിറ്റി.
1: മലയാളത്തിൽ കണ്ണു കടി,
0: അങ്ങനെ വേണമെങ്കിലും പറയാം.
1: അതായത് ബാക്കിയുള്ളവർക്ക് നല്ലതൊന്നും വരരുത് എന്ന് തോന്നാനുള്ള ഒരാള്.
0: അതെ, സാംബശിവനെ കൂടാതെ ഇടക്കൊച്ചി സലിംകുമാറും നല്ലൊരു കാഥികനായിരുന്നു. പിന്നീട് വി ഡി രാജപ്പന്റെ ഹാസ്യ കഥാപ്രസംഗം വന്നു. പിന്നീട് കെ പി എസ് സി നാടകങ്ങൾ, ബാലേ, പരിപാടികൾ, ഇതൊന്നും ഇന്നില്ല. തൽക്കാലം നിർത്തുന്നു എന്ന് സ്നേഹത്തോടെ, നാരായണൻ കെ പി.
1: ഇതൊന്നും ഇപ്പോൾ ഇല്ല എന്ന് തീർത്തു പറയാൻ പറ്റില്ല അല്ലെ. കഥാപ്രസംഗമൊക്കെ ആകാശവാണി ഇപ്പോഴും അതിൻ്റെ ഒരു തനിമ ചോരാതെ തന്നെ നാം ഇപ്പോഴും പുതിയ കലാകാരന്മാരെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കാറുണ്ട്.
0: അതെ, പിന്നെ കെ പി എസ് സിയുടെ നാടകങ്ങൾ, കെ പി എസ് സിയുടെ നാടകങ്ങൾ ഇപ്പോൾ ഇല്ല, പക്ഷേ നമുക്ക് നാടകങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് നമ്മുടെ റേഡിയോ നാടകോത്സവം ആരംഭിച്ചിട്ടുണ്ടല്ലോ. ഒരു കാലത്ത് റേഡിയോ ശ്രോതാക്കളുടെ സ്വീകരണ മുറിയിൽ ശ്രവ്യാനുഭവത്തിന്റെ വസന്തം തീർത്തിരുന്ന റേഡിയോ നാടകങ്ങൾ ഇപ്പോൾ ഒരു വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. കോവിഡ് കാലത്തോടെയെല്ലാം നമ്മുടെ ഈ നാടകോത്സവം എന്ന് പറയുന്ന പരിപാടി നിലച്ചു പോയിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ നിലയങ്ങളും, ആകാശവാണിയുടെ കേരള നിലയങ്ങൾ കൈകോർത്തുകൊണ്ട് റേഡിയോ നാടകോത്സവം പുനരാരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കളെല്ലാവരും ഇത് രാത്രി 9:30 കേട്ട് ആസ്വദിക്കുന്നുണ്ട് എന്ന് നമുക്ക് കരുതാം.
1: അതെ, ഇതിന്റെ തുടക്കവും ഒടുക്കവും മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ ശബ്ദത്തിലാണ് പോകുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിൽ അവസാനത്തെ നാടകം കൊച്ചിയുടെ വകയാണ്.
0: മെയ് 17 കടങ്കഥയിലെ വിരുന്നുകാരൻ.
1: അപ്പൊ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്തൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് കേൾക്കാനായി മെയ് 17 രാത്രി 9:30 എല്ലാവരും കാതോർക്കുക. പണ്ടിതൊരു മത്സര ബുദ്ധിയോടുകൂടി ചെയ്തതാണല്ലോ. എന്നിട്ട് ശ്രോതാക്കൾ എഴുതും, എനിക്ക് ആ നാടകത്തെ കൂടുതൽ, ഈ നാടകമാണ് ഇഷ്ടപ്പെട്ടത്, അതൊരു ചർച്ചാ വിഷയമൊക്കെ ആവും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തവണയും പുതുതലമുറയും എന്താണ് റേഡിയോ നാടകം എന്നൊക്കെ അറിയാനൊരു അവസരമാണ്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾ

0: വേണമെങ്കിൽ അവരെയും കേൾപ്പിച്ചു കൊടുക്കുക. ഈ കഥ പറച്ചിലിൻ്റെ അല്ലെങ്കിൽ കഥയിലൂടെ ഒരു സ്ഥലമോ ഒരു ഒരു കഥാപാത്രം പോകുന്ന സാഹചര്യങ്ങളോ ഒക്കെ എങ്ങനെയാണ് ശബ്ദത്തിലൂടെ നിങ്ങളുടെ ഭാവനയിലേക്ക് എത്തുന്നത്, അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭവമാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളുടെ ഭാവന വളരുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ കേൾക്കലിലൂടെ, കഥ കേൾക്കുന്നതിലൂടെ നമ്മുടെ ഭാവന വളരുക എന്നത്. ഇപ്പോൾ ഈ അമ്മൂമ്മ കഥകളും രാത്രി ഉറങ്ങാൻ നേരം കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ആ പ്രവണതയൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഥ കേൾക്കുന്നത് ഇഷ്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഈ റേഡിയോ നാടകം കേൾക്കുമ്പോൾ. അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ആകാംക്ഷ എന്തായാലും എല്ലാവരിലും ജനിപ്പിച്ചുകൊണ്ടാണ് നാം ഈ ഓരോ നാടകവും തയ്യാറാക്കുന്നത്.
1: ഇനിയിപ്പോൾ നിങ്ങൾ റേഡിയോ ഇല്ലാത്തൊരു സ്ഥലത്തെങ്ങാനും ആണ് ഇരിക്കുന്നതെങ്കിലും വിഷമിക്കേണ്ട, നമ്മുടെ ന്യൂസ് ഓൺ എയർ ആപ്പ് വഴി ലൈവായി ലോകത്തെവിടെ ഇരുന്നും നമ്മുടെ ഈ നാടകോത്സവം കേൾക്കുവാൻ സാധിക്കും. ഇനി നാരായണൻ ചേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇതെല്ലാം അറ്റു പോയിട്ടില്ലെങ്കിലും വളരെ കുറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ബാലയെല്ലാം ഇതുപോലെ ഉത്സവപ്പറമ്പുകളിൽ പോയിരുന്ന ബാല കാണുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നമുക്കിത് മനസ്സിലാവില്ല, കുട്ടികളായതുകൊണ്ട് ഈ കഥ പലതും അറിയില്ല. പുരാണ കഥകൾ ഏത് കഥയാണ് ഇവർ അവതരിപ്പിക്കുന്നതെന്നെല്ലാം അന്ന് അതിനെപ്പറ്റി വലിയ ബോധ്യമില്ല. എങ്കിലും ഇത് കണ്ടിരിക്കാൻ വളരെ രസമാണ്. ഈ സംഗീത നാടകങ്ങളാണ് ഒരു നമ്മളിന്ന് ഈ സംഗീത ശില്പം എന്നൊക്കെ പറയുന്നത് പോലെ സംഗീതത്തിൽ ഊന്നിയുള്ള നാടകങ്ങളാണ് ഈ ബാല എന്ന് പറയുന്നത്. അത് അതിലെ വേഷവിധാനങ്ങൾ പുരാണകഥകളായിരിക്കും, ഒട്ടുമിക്കവാറും പുരാണകഥകൾ തന്നെയായിരിക്കും. അതിലെ വേഷവിധാനം, രാജാക്കന്മാർ, രാജ്ഞിമാർ, പോരാളികൾ, ഇതെല്ലാം കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ഒറ്റ പ്രശ്നമുള്ളൂ, അന്നൊക്കെ നാടകം ബാല ഇതൊരിക്കലും പറഞ്ഞ സമയത്ത് തുടങ്ങില്ലായിരുന്നു. അതായത് ഉത്സവത്തിൻ്റെ ബാക്കി അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ കലാപരിപാടികളെല്ലാം ഈ വേദികളിൽ ആരംഭിക്കുക. അപ്പോൾ ചിലപ്പോൾ പറയും ഇന്ന ട്രൂപ്പ് അവതരിപ്പിക്കുന്ന ബാല രാത്രി 10 മണിക്ക് ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങുന്നത് ചിലപ്പോൾ രാത്രി 2 മണിയൊക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ ആളുകൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് പായൊക്കെ ചുരുട്ടിയെടുത്ത് തലകണയൊക്കെ ആയിട്ട് വന്ന് അവിടെ ഇങ്ങനെ കുത്തിയിരിക്കും. കുറേ നേരം കഴിഞ്ഞത് വൈകുമ്പോഴേക്കും കുറേ പേരൊക്കെ അവിടെ കിടന്നുറങ്ങും. കുഞ്ഞുങ്ങളൊക്കെ ബഹളം വെച്ച് അവസാനം ഉറങ്ങിപ്പോവും. ഒരു ബാലയും ഒരു നാടകവും അന്ന് ഞാൻ പൂർണ്ണമായി കണ്ടിട്ടില്ല. കാരണം നമ്മളിത് പാതി ഉറക്കത്തിലാണ് ഇതിരുന്നിട്ട് ഇങ്ങനെ കാണുന്നത്. എങ്കിലും അതിലെ ചില രംഗങ്ങൾ ഇന്ന് ഓർത്തിരിക്കുന്നു.
0: ബാലയായാലും നേരത്തെ പറഞ്ഞാൽ സംഗീത നാടകം എന്നത് വേറൊരു രീതിയിലായിട്ട് ഇപ്പോൾ പലപ്പോഴും അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ബിനാലയിലൊക്കെ പല സംഗീത നാടകങ്ങളും ഇതുപോലെ അരങ്ങേറിയിരുന്നു.
1: നാടകങ്ങളാവട്ടെ, ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയെല്ലാം സമന്വയിപ്പിച്ച് സിനിമാസ്കോപ്പ് നാടകങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. ലേസർ രശ്മികളൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ സറൗണ്ട് സൗണ്ടൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഗംഭീര നാടകങ്ങളൊക്കെ ആയിട്ടും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്.
0: അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കാലാതിവർത്തിയായി തന്നെ നിലനിൽക്കും. അപ്പോൾ അതിലൊരു അതിൻ്റെ കോർ കണ്ടന്റ് എന്ന് പറയുന്ന ആളുകളിലേക്ക് എപ്പോഴും ഫീൽ ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു എലമെൻ്റ് അതിനകത്തുണ്ടാകും, എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തുണ്ടാകും. അപ്പോൾ അത് നിലനിൽക്കുന്നിടത്തോളം കാലം, ആ ഒരു സ്വത്വം അതിനുള്ളിടത്തോളം കാലം, അതിൻ്റെ പുറത്ത് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഓരോ കാലത്തും അത് വീണ്ടും അവതരിച്ചുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: രൂപവും ഘടനയും എല്ലാം മാറുമായിരിക്കും, പക്ഷേ ആവിഷ്കാരത്തോടുള്ള മനുഷ്യൻ്റെ ത്വരയും കലയോടുള്ള അഭിനിവേശവും ഒരിക്കലും വറ്റാതെ അതിങ്ങനെ കാലാകാലങ്ങളോളം മനുഷ്യരാശി ഉള്ളിടത്തോളം പല രീതിയിൽ പല ഭാവത്തിൽ തുടർന്ന് തുടർന്ന് പോവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
0: അപ്പം കലയ്ക്ക് അന്ത്യമില്ല എന്നാണ് നമ്മളെ ലോകം പഠിപ്പിക്കുന്നത്. നമുക്ക് എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോകാം.

അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് അന്നമനടയിൽ നിന്നും പോൾ അരീക്കാടാണ്. ചാലക്കുടിപ്പുഴ അന്നമനട ഗ്രാമത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് വടക്കുതക്കായി ഒഴുകുന്നു. പടിഞ്ഞാറെ തീരത്ത് പഞ്ചായത്ത് ആഫീസും രണ്ട് വില്ലേജ് ആഫീസുകളും വില്ലേജ് കോർട്ടും മറ്റ് സർക്കാർ ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നു. നിത്യോപയോഗ വസ്തുക്കൾ കിട്ടുന്ന പ്രധാന അങ്ങാടിയും ഇവിടെയാണ്. പുളിക്കക്കടവിലെ രണ്ട് കടത്തുവഞ്ചികളാണ് അക്കരെ ഇക്കരെ കടക്കാൻ ജനങ്ങൾക്കുള്ള ആശ്രയം. വർഷകാലത്ത് പുഴ മലച്ച് ഇരുകരകളിലേക്കും കവിഞ്ഞൊഴുകും. പുഴ കരകവിഞ്ഞൊഴുകുന്നതിൻ്റെ കാര്യമാണ്. എങ്കിലും ഈ കടവിൽ യാതൊരു വഞ്ചിയപകടവും ഉണ്ടായിട്ടില്ല. വേനൽക്കാലത്ത് നേർത്ത് ചാലുകളായി ഒഴുകുകയും വിശാലമായ നല്ല മണൽപ്പുറം ഉണ്ടാകുകയും ചെയ്യും. ഈ മണപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ മഹാസമ്മേളനങ്ങളും മതസൗഹാർദ്ദ കൂട്ടായ്മകളും നടന്നിട്ടുണ്ട്. ശിവരാത്രി ഉത്സവവും അതിനോടനുബന്ധിച്ച് കലാപരിപാടികളും നടന്നിരുന്നു. ഞാൻ ഈ മണപ്പുറത്തിരുന്നാണ് പ്രസിദ്ധ കാഥികരായ ശ്രീമാന്മാർ ജോസഫ് കൈമാപ്പറമ്പൻ, കെടാമംഗലം സദാനന്ദൻ, വി സാംബശിവൻ, മക്രോണി രാജൻ എന്നിവരുടെ കഥാപ്രസംഗങ്ങൾ കേട്ടത്. കൂടാതെ പറവൂർ ബാലെ ട്രൂപ്പിന്റെ പുരാണ സംബന്ധമായ ബാലേകളും ഉണ്ടാകും. പുളിക്കക്കടവിൽ പാലം വേണമെന്നുള്ള ജനകീയ ആവശ്യം ശക്തി ആർജിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഗ്രാമസഭയും കാര്യമായി സമ്മർദ്ദം ചെലുത്തി. പാലം മാത്രം വന്നില്ല. രണ്ടു മൂന്ന് വേനൽക്കാലങ്ങളിൽ ഗ്രാമസഭ മണൽ ബണ്ടും മരപ്പാലവും നിർമ്മിച്ച് കാൽനടയാത്രക്കാർക്ക് പുറമെ ഇരുചക്ര വാഹനങ്ങളും കാറും കാളവണ്ടിയും കടത്തിവിട്ടിരുന്നു. പക്ഷേ കാലവർഷത്തിലത് ഒലിച്ചു പോകും. പുളിക്കക്കടവ് പാലത്തിനായുള്ള മുറവിളി തീവ്രമായി. ഒടുവിൽ പാലത്തിനായുള്ള അടങ്കൽ തുക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി. പാലം പണി തുടങ്ങിയപ്പോൾ തന്നെ പുഴയിൽ വഞ്ചിക്കടത്ത് അവസാനിപ്പിച്ചു. പാലം പണി കഴിഞ്ഞ് ഉദ്ഘാടനം നടത്തിയപ്പോൾ ജനം അതൊരു ഉത്സവമായി ആഘോഷിച്ചു. ഞാൻ ഇതിന്റെ എല്ലാം ഓർമ്മയിൽ ഒരു കവിത എഴുതി. എന്റെ റേഡിയോ സുഹൃത്തുക്കൾ ഇത് വായിച്ചു കേട്ടപ്പോൾ, നിങ്ങൾ ആകാശവാണിയിലെ ഓർമ്മച്ചന്തിലേക്ക് പതിവായി കത്തയക്കുന്ന ആളല്ലേ, എന്തുകൊണ്ട് ഇത് ഓർമ്മച്ചന്തിലേക്ക് അയക്കുന്നില്ല? പഴയ തലമുറയ്ക്ക് ഓർമ്മകൾ അയവിറക്കാനും പുതുതലമുറയ്ക്ക് പഴയകാലത്തെ നമ്മുടെ ഗ്രാമത്തിന്റെ അവസ്ഥയെപ്പറ്റി അറിയുവാനും കഴിയുമല്ലോ എന്ന് ഉപദേശിച്ചു. അവരുടെ കൂടെ നിർദ്ദേശം പരിഗണിച്ച് ഞാൻ ഈ കവിത ഓർമ്മച്ചന്തിലേക്ക് അയക്കുന്നു. ട്യൂൺ ചെയ്ത് ഗാനമായോ കവിതയായോ അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. സസ്നേഹം, പോൾ അരീക്കാട്ട്, അന്നമനട. അപ്പൊ ഇതൊരു ഗാനമാക്കാനുള്ള ട്യൂൺ ഇടാനുള്ള ഒരു പരിജ്ഞാനം എനിക്കില്ലാത്തതിനാൽ ഞാനൊരു കവിതയായി തന്നെ ആലപിക്കാം. കവിതയുടെ പേര് പുളിക്കക്കടവ് പാലം. ചാലക്കുടിപ്പുഴയോരത്ത് ഇരുവശവും കരകളായി അന്നമനട എന്നൊരു ഗ്രാമം. തുടിച്ചു നിന്നു പുരോഗതിക്കായി ഇക്കര നിന്നും അക്കരയ്ക്ക് കൊരട്ടി ജമുന കമ്പനിക്ക്.

0: ഉത്സവത്തിനായി അക്കരയ്ക്ക് വഞ്ചികടന്നു ജനം വലഞ്ഞു. വേനലിലെ തരിമണലിൽ പൊതുയോഗങ്ങൾ അരങ്ങേറി. മതസൗഹൃദ കൂട്ടായ്മയിൽ ശിവരാത്രിയും കൊണ്ടാടി. മഴ പെയ്തു, പുഴമലച്ചു. യാത്രയ്ക്കായി പുഴയിൽ വഞ്ചി മാത്രം. പാലം വേണം, പാലം വേണം, പുളിക്കക്കടവിൽ പാലം വേണം. പുളിക്കക്കടവിൽ പാലത്തിനായി ഗ്രാമവാസികൾ മുറവിളി കൂട്ടി. മണൽ ബണ്ടും മരപ്പാലവും നിർമ്മിച്ചു നൽകി ഗ്രാമസഭ. കാലവർഷത്തിലതൊലിച്ചുപോയി. വഞ്ചിക്കാരൻ വഞ്ചി ഇറക്കി. പ്രക്ഷോഭങ്ങൾ, നിവേദനങ്ങൾ പലമടങ്ങെത്തി തലസ്ഥാനത്ത്. ഭരണാനുമതി നേടിയെടുത്തു പാലം പണിക്കായി ഗ്രാമസഭ. പൈലടിച്ചു, കോളം പൊക്കി, ജങ്കാറിട്ടു വർഷകാല യാത്രയ്ക്ക്. പാലം പണി പൂർത്തിയാക്കി. റോഡുകളെല്ലാം ചിത്തിമിനുക്കി. വാഹനങ്ങൾ തള്ളിക്കേറി. വാണിജ്യ കേന്ദ്രം വികസിച്ചു. പാലം വന്നു പുളിക്കക്കടവിൽ. വികസനത്തിനായി വിങ്ങി നിന്ന അന്നമനട ഗ്രാമ അങ്ങാടി ഉറക്കമുണർന്നു പട്ടണമായി. ഉറക്കമുണർന്നു പട്ടണമായി.
1: ഉറക്കമുണർന്നു പട്ടണമായി.
0: അങ്ങനെ ഒരു പാലം എങ്ങനെയാണ് ഒരു ഗ്രാമത്തെ വികസനത്തിന്റെ ഒരു പൂന്തോട്ടമായി മാറ്റുന്നത് എന്നാണ് അദ്ദേഹം വരികളിലൂടെ എഴുതി അയച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞ കഥകളെല്ലാം വളരെ സംക്ഷിപ്തമായി ആ കവിതയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ശരിക്കും ഈ കവിത നമ്മൾ ആദ്യം വായിക്കാമായിരുന്നു.
1: അതെ അതെ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ അന്നമനട എന്ന ഗ്രാമത്തിന്റെ, അതിന്റെ വികസന ചരിത്രത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ സാംസ്കാരിക ചരിത്രത്തെ എല്ലാം ഒരു കവിതയിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു അവിടുത്തെ പുതിയ തലമുറ ഈ കവിത കാണുകയാണെങ്കിൽ അവരുടെ നാട് പണ്ട് എങ്ങനെയായിരുന്നു, എന്ത് മാറ്റത്തിലൂടെ കടന്നാണ് ഇന്നത്തെ നാടായി മാറിയതെന്ന് അവർക്ക് അറിയാൻ വളരെ ഉപകരിക്കും.
0: നാം ഇപ്പോൾ കാണുന്ന സൗകര്യമൊക്കെ തുടക്കത്തിലെ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നായിരിക്കുമല്ലോ പലപ്പോഴും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അപ്പൂപ്പന്മാരോ അല്ലെ അച്ഛനമ്മമാരോ ഒക്കെ വെച്ച് ചിലപ്പോൾ ഇത് പറയാറുണ്ട്, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് സ്കൂളിൽ പോയത്, 10-14 കിലോമീറ്റർ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്, ഒരു ജോഡി ഉടുപ്പ് ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവരെന്തോ തള്ളുന്നതാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. നാം അനുഭവിക്കാത്ത ജീവിത സാഹചര്യത്തിലൂടെയൊക്കെയാണ് മുൻ തലമുറയിലുള്ളവർ പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും അവർ നീന്തി തന്നെയായിരിക്കും ഇതുപോലെ സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഒരു കടത്ത് കടക്കണമായിരിക്കും. അപ്പോൾ വഞ്ചിയില്ലാത്ത സമയത്ത് ചിലപ്പോൾ അവർ കയ്യിൽ ഉടുപ്പൊക്കെ കൈ ഒരു കയ്യിൽ പിടിച്ച് ഒരു കൈ കൊണ്ട് നീന്തിയിട്ടുണ്ടാവാം. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. മഴ നനഞ്ഞ് തോർന്നായിരിക്കാം ക്ലാസ് മുറിയിൽ കയറിയിട്ടുണ്ടാവുക. ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടാതെ പട്ടിണി കിടന്നിട്ടുണ്ടാവാം. ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നാം ഇതൊന്നും അറിയാത്തത് കൊണ്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയത് കൊണ്ടും ഇവിടെ എപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വിശ്വസിക്കുകയാണ് നാം പലപ്പോഴും. അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങളോ അവരുടെ കഥകളോ ഒക്കെ കേൾക്കാനുള്ള ഒരു ക്ഷമ നാം കാണിക്കാറില്ല.
1: പിന്നെ ഈ ഒരു പാലമില്ലാത്തതിന്റെ ദുരിതം എന്നൊക്കെ പറയുന്ന ഒരു വളരെ പണ്ടുകാലത്തെ പ്രതിഭാസമൊന്നുമല്ല. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കൊച്ചി നഗരത്തിൽ നിന്ന് വളരെ ദൂരെയൊന്നുമല്ല പെരുമ്പളം എന്ന ദ്വീപ്. അവിടെ ഈ അടുത്ത കാലത്താണ് പാലം വന്നത്. ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തുകാരുടെ ആ ഒരു സന്തോഷം നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കാണുകയുണ്ടായി. എന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു നഗരത്തിലേക്ക് വരാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. നഗര ജീവിതത്തിൻ്റെതായ സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലായിരുന്നു. നമുക്കൊരിക്കലും ഓർമ്മച്ചിന്തയിൽ ഒരു കത്ത് വന്നിട്ടുണ്ട്, ഒരു കുടുംബത്തിലെ ഒരു 4-5 പേർ സിനിമ കാണണമെന്ന മോഹവുമായി അവരിതേപോലെ കടത്തു കടന്ന് ഇക്കരെ വരികയാണ്. സിനിമയെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു പോകാൻ സമയമായപ്പോഴേക്കും മഴ തുടങ്ങുകയാണ്. അവർക്ക് പോകാനുള്ള കടത്തുമില്ല. പിന്നെ മറ്റെന്ത് ചെയ്യാനാണ്? അവർ ഏതോ ഒരു കടത്തിണ്ണയിൽ രാത്രി ആ കുടുംബം ചെലവഴിക്കുകയാണ്. അതിനെ സംബന്ധിച്ചൊരു കത്ത് നമുക്ക് വന്നിരുന്നു, വളരെ ഹൃദയസ്പർശിയായ ഒരു കത്തായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വളരെ വിദൂരത്തൊന്നും അല്ലത്. ഈ അടുത്ത കാലത്ത് പോലും അങ്ങനെ ഒരു പാലമില്ലാത്തതിന്റെ ദുരിതം അനുഭവിച്ചിരുന്ന ഒരു ഗ്രാമം ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയായിരുന്നു.
0: അപ്പൊ നാം കഥാകാരൻ പറഞ്ഞതുപോലെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളായിരിക്കാം.

0: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലിയ വാലി സൂപ്പർ
1: ഫാസ്റ്റ് എക്സ്പ്രസ് ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: അടുത്ത കത്തിലേക്ക്. ഞാൻ സവിതാ കുറുപ്പ്, പുത്തഞ്ചിറ. ആകാശവാണിയുടെ 90th വാർഷികത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. ആകാശവാണി നിങ്ങളെ സ്വാധീനിച്ച എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളോട് പങ്കിടണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പോഴാണ് എനിക്ക് ഇത് ഓർമ്മ വന്നത്. പറയാം, കേട്ടോളൂ കേട്ടോ. കാലം 90s. എന്റെ സ്കൂൾ കാലം. ഞാൻ പഠിച്ചത് സെന്റ് മേരീസ് GHS കുഴിക്കാട്ടുശ്ശേരിയിലായിരുന്നു, 5 മുതൽ 10 വരെ. സത്യം പറയട്ടെ, ആ സ്കൂൾ അന്നും ഇന്നും എനിക്ക് വളരെ ഇഷ്ടമല്ല. എന്നാലും എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയെ അവിടെ വെച്ച് തന്നെയാണ് കിട്ടിയത്. സിസ്റ്റർ സിംപ്ലിസിയ. മനോഹരമായ പേരല്ലേ. എന്നെ 7th മാത്രം ഹിന്ദി പഠിപ്പിച്ച എന്റെ ഹിന്ദി സിസ്റ്റർ. 5th-6th സലീന ടീച്ചറുടെ ചൂരൽപ്പഴം വാങ്ങിക്കൂട്ടിയിട്ടും കോണി വച്ചാൽ പോലും കയറാൻ പറ്റില്ലെന്ന് വിചാരിച്ചിരുന്ന ഹിന്ദി എന്ന മഹാമേരുവിനെ തന്റെ സ്നേഹവും കരുതലും പിന്നെ ചൂരൽ കൊണ്ട് കുട്ടികളെ സ്വയം ശിക്ഷ എന്ന സൂത്രവും കൊണ്ട് ഹിന്ദി മധുരമാക്കി തന്ന സിസ്റ്റർ. അതെന്ത് സൂത്രമാണ്? ചൂരൽ കൊണ്ട് കുട്ടികളെ സ്വയം ശിക്ഷ. ആ, അത് സവിത പറയുന്നുണ്ട് കേട്ടോ. ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്ത കുട്ടിയെ അടുത്ത് വിളിച്ച് ചൂരൽ കയ്യിൽ കൊടുത്ത് സ്വയം ശിക്ഷിക്കാൻ ആവശ്യപ്പെടും സിസ്റ്റർ.
6: അത് വല്ലാത്തൊരു ശിക്ഷയായി പോയി.
5: അപ്പൊ നമുക്ക് തീരുമാനിക്കാം അതിന്റെ ഒരു അളവും എണ്ണവുമില്ല.
6: അപ്പൊ നമ്മളൊരു ചെറിയ അടി കൊടുത്തിട്ട് എത്രയേ ഉള്ളൂ, എനിക്ക് ഇത്ര ശിക്ഷ മതി എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ?
5: അതെ, ആരെങ്കിലും സ്വയം ആഞ്ഞടിക്കുമോ? ഒപ്പിക്കില്ലല്ലേ ചെയ്യൂ. അപ്പോൾ സിസ്റ്റർ പുഞ്ചിരിയോടെ വൺസ് മോർ പറയും. കുട്ടി അല്പം അല്പം മാത്രട്ടോ ശക്തി കൂട്ടി തന്റെ കൈവെള്ളയിൽ ഒന്നുകൂടി തല്ലും. അതേ സിസ്റ്ററും ഉദ്ദേശിക്കുന്നുള്ളൂ, നാളെ പഠിച്ചു വരണം നന്നായി എന്നും പറഞ്ഞ് കുട്ടിയെ പറഞ്ഞയക്കും.
6: അതൊരു കൊള്ളാവുന്ന ടെക്നിക്കാണല്ലേ, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല.
5: അതെ, ഒന്നുമില്ലെങ്കിൽ ഈ ആൾക്കാരൊക്കെ മുന്നിൽ വന്നിരുന്നിങ്ങനെ സ്വയം തല്ലുന്നത് അത്ര സുഖമില്ലാത്ത ഏർപ്പാടാന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അടുത്ത ദിവസം കുട്ടി പഠിച്ചോണ്ട് വരുമായിരിക്കും. ആ ശിക്ഷ എത്ര മന്ത്രസിദ്ധിയുള്ളതായിരുന്നുവെന്ന് വേഗം എല്ലാവർക്കും മനസ്സിലായി. കുട്ടികളെല്ലാം ഹിന്ദി നന്നായി പഠിച്ചു തുടങ്ങി. ഓണപരീക്ഷയ്ക്ക് ഒരാൾ പോലും തോറ്റുമില്ല. പിന്നെ സിസ്റ്ററുടെ ക്ലാസ്സിലാവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല. അങ്ങനെ 9th ഒരു ദിവസം സിസ്റ്റർ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നു. കയ്യെഴുത്ത് മാസികയുടെ ഇൻചാർജ് ആയിട്ടായിരുന്നു വരവ്. അതിലേക്കുള്ള ആർട്ടിക്കിൾസ് കൊണ്ടുവരാനുള്ള കുട്ടികളെ ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ലല്ലോ എന്ന ചിന്തയോടെ ഇരുന്നിരുന്ന് എന്റെ അടുത്തേക്ക് സിസ്റ്റർ വന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. മോള് കഥ എഴുതിക്കൊണ്ട് വരണം. സിസ്റ്ററുടെ നിർദ്ദേശം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ സിസ്റ്റർ, എനിക്ക് പറ്റും, ശ്രമിക്ക്. എന്നെ മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ സിസ്റ്റർ പറഞ്ഞു. എന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ ഒന്ന് കണ്ണടച്ച് കാട്ടിക്കൊണ്ട്. അതോടെ എന്റെ മനസമാധാനം പോയി. എനിക്ക് അങ്ങനെ ഒരു കഴിവേ ഇല്ലല്ലോ, പിന്നെങ്ങനെ കഥ എഴുതും? പക്ഷെ എന്റെ പ്രിയ അധ്യാപികയാണ് പറഞ്ഞിരിക്കുന്നത്, അത് നിരസിക്കാനും പറ്റുന്നില്ല. സിസ്റ്ററെ എനിക്ക് അത്ര ഇഷ്ടമാണ്. എന്റെ അവസ്ഥ ദുരവസ്ഥയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആർട്ടിക്കിൾ ഏൽപ്പിക്കേണ്ടതിന്റെ തലേന്നായി. എന്റെ ഉറക്കം പോലും നഷ്ടമായ സ്ഥിതിയായി. പിറ്റേന്ന് എന്തു പറയുമെന്ന് ആലോചിച്ച് കിടക്കുമ്പോഴാണ് എന്റെ ചെവിയിൽ ആ ശബ്ദം വന്ന് വീണത്. അച്ഛൻ ആകാശവാണിയിൽ കഥാപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാനറിയാതെ എന്റെ ശ്രദ്ധ അതിൽ മുഴുകി. സ്വാതന്ത്ര്യസമര സേനാനിയായ ഒരു സിഖുകാരന്റെ കഥയായിരുന്നു അത്. ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊല്ലുന്ന ആ വികാര നിർഭരമായ കഥ കേട്ടുകഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്നൊരാശയം തെളിഞ്ഞു. ഇതേ കഥ എഴുതിയാലോ, അതും ഹിന്ദിയിൽ. പിറ്റേ

0: ഇന്ന് പുലർച്ചെ എണീറ്റ് ഞാൻ ആ സാഹസം പ്രവർത്തിച്ചു. എന്നിട്ട് സ്കൂളിലെത്തിയതും സ്റ്റാഫ് റൂമിൽ സിസ്റ്ററുടെ കയ്യിൽ അത് ഏൽപ്പിച്ച് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. മറ്റ് സ്റ്റാഫ് വരുന്നതിന് മുൻപ് സിസ്റ്റർ പറഞ്ഞ വാക്ക് പാലിച്ചല്ലോ, ഇനി സമാധാനമായി. ഇന്റർവെൽ സമയങ്ങളിൽ രണ്ട് ക്ലാസ് അപ്പുറമുള്ള കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോകും ഞാൻ എപ്പോഴും. അന്ന് ചെന്നപ്പോൾ നേരെ ചെന്ന് പെട്ടത് സിസ്റ്ററുടെ മുന്നിൽ. എന്നെ കണ്ടതും സിസ്റ്റർ വളരെ സന്തോഷത്തോടെ എന്റെ കയ്യിൽ പിടിച്ച് തിണ്ണയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്ത് കേൾക്കുമെന്ന ആശങ്കയിൽ എന്റെ നെഞ്ചിടിപ്പുയർന്നു, തലയും കുനിഞ്ഞു. പക്ഷേ എന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി സിസ്റ്റർ എന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് ചെയ്തത്. അതോടെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു. സിസ്റ്റർ, അത് ഞാൻ സ്വയം എഴുതിയതല്ല, റേഡിയോയിൽ കേട്ട ഒരു കഥാപ്രസംഗത്തിന്റെ കഥ എഴുതി വച്ചതാണ്. സത്യം പറഞ്ഞിട്ട് കിട്ടുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായി നിന്നു. പക്ഷെ എന്തു പറ്റി? സിസ്റ്റർ എന്റെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി. സിസ്റ്റർ പുഞ്ചിരിയോടെ എന്നോട് കണ്ണു ചിമ്മിക്കാണിച്ചു. പിന്നെ തന്റെ വലങ്കൈ എന്റെ കവിളിൽ ചേർത്ത് വെച്ച് മെല്ലെ രണ്ട് തട്ടുതട്ടി ചിരിച്ചുകൊണ്ട് കടന്നുപോയി. ഒരധ്യാപിക എന്നാൽ ഗുരു മാത്രമല്ല, വാത്സല്യം പകരുന്ന അമ്മ കൂടിയായിരിക്കണമെന്ന് ആ നിമിഷം ഞാൻ അറിഞ്ഞു. അതിനവസരമൊരുക്കി തന്നത് ആകാശവാണിയാണെന്ന് എന്നും ഓർമ്മിക്കുകയും ചെയ്യുന്നു. ഇഷ്ടമായോ നിങ്ങൾക്ക് എന്റെ സിസ്റ്റർ സിംപ്ലിസിയെ?
1: ഇഷ്ടായി, ഇഷ്ടായി.
0: പേര് പോലെ വളരെ സിമ്പിളും പ്ലസന്റുമായ എന്റെ സിംപ്ലിസിയ സിസ്റ്റർക്കായി കളിപ്പാട്ടം എന്ന സിനിമയിലെ മിഴിയഴകും മൊഴിയഴകും എന്ന ഗാനം സമർപ്പിക്കും അല്ലേ എന്ന് സവിതാ കുറുപ്പ് പുത്തൻചിറ
1: സമർപ്പിച്ചിരിക്കും. നമ്മൾ ഈ ഇതില് ഒരു കഥാപ്രസംഗത്തിന്റെ ഒരു എലമെന്റ് ഉള്ളത് ശ്രദ്ധിച്ചോ?
0: അന്നത്തെ കാലത്ത് റേഡിയോ എത്രമാത്രം ആളുകളിലേക്ക് കടന്നു ചെന്നിരുന്നു എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത്. രാത്രിയിൽ മിക്കവാറും വീടുകളിൽ ഈ കഥാപ്രസംഗം, രാത്രി 9 സമയത്ത് നമുക്കറിയാം ആകാശവാണിയിൽ ഇപ്പോഴും ഒന്നുകിൽ കഥാപ്രസംഗം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതം അല്ലെങ്കിൽ കർണാട്ടിക് കച്ചേരി, ഇതിലേതെങ്കിലൊക്കെ ഒന്നായിരിക്കും. അന്നും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഒറ്റ വ്യത്യാസം മാത്രം, അന്ന് ഇത് കേൾക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. മിക്കവാറും വീട്ടിൽ അച്ഛന്മാര് അല്ലെങ്കിൽ അമ്മമാര് മുത്തശ്ശന്മാര് ഇവരാരെങ്കിലൊക്കെ റേഡിയോ ഓൺ ചെയ്യുകയും ഇതുമെല്ലേ കുട്ടികളിലേക്കും കൂടെ അത് എത്തുകയും ചെയ്യുമായിരുന്നു. രൂക്ഷം നമുക്ക് ഇന്ന് ഇത് രാത്രി 9 ഇന്ന് നമ്മളിത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആസ്വദിക്കുന്നത് പോലെ ആസ്വദിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഇന്നത്തെ ആംബിയൻസിന്റെ ഒരു വ്യത്യാസമാണ്. ഇന്ന് 9 എന്ന് പറയുന്ന ഒരു സമയം രാത്രി ആരംഭിക്കുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും. പലർക്കും ഉറങ്ങാൻ പോകുന്നതെല്ലാം വളരെ വൈകിയാണ്. ഞാൻ ഓർക്കുന്നു അന്ന് 9 എന്ന് പറയുമ്പോഴേക്കും ഞങ്ങളുടെ എല്ലാം ആ നാട്ടിൻപുറത്ത് വെളിച്ചമില്ല, എല്ലാ വീട്ടിലും ലൈറ്റ് ഓഫാണ്. ആകെയുള്ള വെളിച്ചം എന്ന് പറയുന്നത് നിലാവിന്റെ വെളിച്ചമുണ്ട്. ഞാൻ ഉറങ്ങാൻ കിടന്നിരുന്നത് എന്റെ കൊച്ചച്ഛന്റെ കൂടെയായിരുന്നു. അപ്പോൾ 9 ലൈറ്റ് ഓഫാണ്. അത്താഴം കഴിക്കുന്നവരെ 7:30 8 8 എന്നൊക്കെ പറഞ്ഞാൽ ലേറ്റായി. 7:30 അത്താഴം കഴിച്ചിട്ടുണ്ടാവും. പിന്നെയുള്ള കുറച്ചുനേരം ആളുകൾക്കൊന്നും ചെയ്യാനില്ല. കുറച്ചുനേരം എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോൾ അന്നൊരു ഈ പവർ കട്ടൊക്കെ ഉള്ളൊരു സമയമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. രാത്രി 8 പവർ കട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും കിടന്നുറങ്ങാനുള്ള സമയമായി ഒരു 9 ആകുമ്പോൾ. അപ്പോൾ 9 റേഡിയോയിൽ ഈ കഥാപ്രസംഗം വരുന്ന സമയം അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം വരുന്ന സമയം എന്നൊക്കെ പറയുമ്പോഴേക്കും പരിപൂർണ നിശബ്ദതയാണ്. ഈ നിശബ്ദതയെ മുറിക്കുന്നത് ആകെ ചീവീടിന്റെ ശബ്ദമോ ദൂരെ ഏതെങ്കിലും പട്ടി ഓരിയിടുന്ന ശബ്ദമോ അല്ലെങ്കിൽ നത്തിന്റെ ശബ്ദമോ മഞ്ഞ് വീഴുന്ന ശബ്ദമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അപ്പോൾ ആ കിടക്കുന്ന മുറിയുടെ ജനാല തുറന്നിട്ടിട്ടാണ് അന്ന് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നിരുന്നത്. അപ്പോൾ അതിലൂടെ നിലാവെളിച്ചം ഇങ്ങനെ വരും. ആ ജനലിന്റെ തൊട്ടു പുറത്തായി ഒരു ഗന്ധരാജൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ഓർമ്മ അതാണ്, എൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം അതാണ്. ഈ ജനാലയിലൂടെ വന്ന് വീഴുന്ന ഒരു ചതുര ആകൃതിയിലുള്ള ഒരു നിലാവിന്റെ കഷ്ണവും പുറത്ത് ആ ഗന്ധരാജന്റെ സുഗന്ധവും ഒക്കെയാണ് വരുന്നത്. ഇതിന്റെ എല്ലാം അകമ്പടിയോടുകൂടി നമ്മൾ ഒരു ഹിന്ദുസ്ഥാനി സംഗീതം അല്ലെങ്കിൽ ഒരു കർണാട്ടിക് ശാസ്ത്രീയ സംഗീതം കേൾക്കുമ്പോൾ അതൊരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ഇപ്പോൾ അത് അല്പം പ്രയാസമായിരിക്കും. ഇപ്പോൾ അത് അങ്ങനെ അല്ലാതായിരിക്കും.
1: ഇപ്പൊ അതിനു പകരം അതേ സമയത്ത് നാം കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു LED ട്യൂബിന്റെ വെളിച്ചത്തിൽ ഉറങ്ങാനൊന്നും അല്ല, ചുമ്മാ ഒന്ന് കിടക്കുന്നു, അതിന്റെ ഒപ്പം മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരേ സമയം ചിലപ്പോൾ നമ്മൾ ഒരാളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് സ്പീക്കറിലോ അല്ലെങ്കിൽ ഹെഡ്ഫോണിലോ ഇട്ടിട്ട് വിളിക്കുന്നതിന്റെ ഒപ്പം സോഷ്യൽ മീഡിയയിലും സ്ക്രോൾ ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ എന്താ കണ്ടതെന്ന് അറിയാതെ ആളുകൾ ശബ്ദ സന്ദേശം അയക്കുന്നത് പോലെ ഇപ്പൊ 2x അല്ലെങ്കിൽ അതിന്റെ സ്വാഭാവികമായ സ്പീഡിലും ഡബിൾ സ്പീഡിലാണല്ലോ നമ്മൾ കാണുന്നത്. കാരണം ഇത് 2x കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ലാഭിക്കുന്നതിനല്ല, നമ്മൾ വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു കാര്യത്തിലും പൂർണ്ണമായി മനസ്സുടക്കാതെയാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ആ സമയത്തൊക്കെ ചെയ്ത് കൂട്ടുന്നത് നമുക്കറിയില്ല. ഉറക്കം വളരെ ലേറ്റായിട്ടാണ് തുടങ്ങുന്നത്. എപ്പോഴും പലപ്പോഴും എല്ലാവർക്കും ഉറക്കക്ഷീണമാണ് എല്ലാവരും ഒരു കുറ്റമായി പറയുന്നത്. ഇന്നല്ല ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല, ഇടയ്ക്ക് എണീറ്റു. നമ്മൾ എണീറ്റ ഉടനെ ചെയ്യുന്നതും ഫോൺ എടുത്ത് നോക്കുക, എന്തൊക്കെയാണ് മെസ്സേജുകൾ വന്നു, രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നു വന്നപ്പോൾ എന്തൊക്കെയാണ് ലോകത്ത് സംഭവിച്ചത്, ഇതൊക്കെ നമ്മളുടെ ജീവിതമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഡയറക്ട് കണക്ഷൻ ഉള്ള കാര്യം പോലെ ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു ബഹളത്തിന്റെ ഇടയിലാണ് നമ്മളിപ്പോ.
0: അതാണ് എനിക്ക് തോന്നുന്നു രാത്രിക്ക് ഇരുട്ട് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മുടെ രാത്രികൾ വെളിച്ചത്തിന്റെയും ദൃശ്യത്തിന്റെയും ഒരു അതിപ്രസരം കൊണ്ട് വളരെ മലീമസമായിരിക്കുകയാണ്. ശരിക്കും നമുക്ക് ശബ്ദവിന്യാസത്തിന്റെ ഒരു ഭംഗി ആസ്വദിക്കും.

0: ആസ്വദിക്കണമെങ്കിൽ ഇരുട്ട് വേണമെന്ന് തോന്നുന്നു. നമ്മുടെ ശ്രദ്ധ അതിലായിരിക്കണം. പക്ഷേ ഇപ്പോൾ അത് നഷ്ടമായിരിക്കുന്നു. അന്നത്തെ കാലത്ത് രാത്രിയുള്ള ആ ഒരു റേഡിയോ കേൾവി അത്രയും ആനന്ദകരമായി തോന്നിയിരുന്നത് ഒരുപക്ഷെ ആ ഇരുട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്രയും വെളിച്ചം ചുറ്റുമില്ലാതിരുന്നത് കൊണ്ടായിരിക്കാം അത് അത്രയും ഭംഗിയോടെ ആസ്വദിക്കാൻ പറ്റിയതെന്ന് തോന്നുന്നു. സബിതയ്ക്കും സംഭവിച്ചത് അത് തന്നെയായിരിക്കാം.
1: ഇപ്പൊ എല്ലാവർക്കും സുഖപ്രദമായ ഒരു തമസ് ഉണ്ടാവട്ടെ. അടുത്ത പാട്ടിലേക്ക് പോകാം.

ഇന്നത്തെ ഓർമ്മച്ചന്തയിലെ അവസാനത്തെ കത്ത് വായിക്കാം. ഇതിലും കഥാപ്രസംഗം കടന്നു വരുന്നുണ്ടോ? ഒരിക്കൽ ഒരു ടി വി ചാനൽ തുടങ്ങിയപ്പോൾ പ്രേക്ഷകരെ ആകർഷിക്കുവാൻ വേണ്ടി ഒരു ചോദ്യോത്തര മത്സരം തുടങ്ങി. ഓണത്തിനായിരുന്നു ഇത്. അത്തം മുതൽ 10 നാൾ ചോദ്യമുണ്ടായിരുന്നു. ഉത്തരം പറഞ്ഞാൽ കൈനിറയെ സമ്മാനം. ഓണത്തിനെപ്പറ്റി ആയിരിക്കുമല്ലോ എന്ന് ഞാൻ മനസ്സിൽ കണ്ടു. ഉടൻ തന്നെ ബുക്ക് സ്റ്റോളിൽ പോയി വിജ്ഞാനകോശം എന്നൊരു പുസ്തകം വാങ്ങിച്ചു. അത്തം മുതൽ 9 ദിവസം പങ്കെടുത്തു. ഒന്നും കിട്ടിയില്ല. ഉത്രാടത്തിന്റെ അന്ന് വൈകിട്ട് ഒരു ചോദ്യം: മഹാബലിയുടെ അച്ഛൻ ആരാണ്? വിരോചനൻ. ഞാൻ ഉത്തരം പറഞ്ഞു. വിലപിടിപ്പുള്ള ഒരു എമർജൻസി ലൈറ്റ് കിട്ടി. അത് ഞാൻ എറണാകുളത്ത് പോയാണ് വാങ്ങിച്ചത്. 2009 ഇതുപോലെ പുതിയ പുതിയ കുറെ റേഡിയോ ചാനലുകൾ തുടങ്ങി. അതിൽ ഒരു റേഡിയോ ചാനലിന്റെ പരസ്യവണ്ടി ടൗണിൽ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ കടയിൽ നിന്ന് പോയി കാത്തിരുന്നു. കൊട്ടും പാട്ടും ഡാൻസുമായി അവരുടെ വണ്ടി വന്നു. ജനം തടിച്ചുകൂടി. എല്ലാവരോടും കൂടി ഒരു ചോദ്യം ചോദിച്ചു: എന്തുകൊണ്ടാണ് ജൂൺ മാസത്തിൽ തന്നെ സ്കൂൾ തുറക്കുന്നത്? ചിലർ പറഞ്ഞു ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവധിയാണ്. ചിലർ പറഞ്ഞു ചൂട് കാരണമാണ്. വീണ്ടും ചോദ്യം: എന്തുകൊണ്ടാണ്?

0: ജൂൺ മാസത്തിൽ തന്നെ സ്കൂൾ തുറക്കുന്നത്. ഞാൻ പറഞ്ഞു, താക്കോലുകൊണ്ടാണ്. പെട്ടെന്ന് എന്റെ പേര് വിളിച്ചു പറഞ്ഞു, തുറവൂർ ഉദയഭാനു. ആ ടീം എനിക്കൊരു പോക്കറ്റ് റേഡിയോ സമ്മാനിച്ചു. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. വണ്ടി അടുത്ത ജംഗ്ഷനിലേക്ക് പോയി. ഞാൻ വിട്ടില്ല, സൈക്കിളിൽ അതിൻ്റെ പുറകെ പോയി. അവിടെയും ഒരു ചോദ്യം വന്നു, ഒരു ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു നാണയമിട്ടു, പക്ഷേ താഴ്ന്നു പോയില്ല, എന്തുകൊണ്ടാണ്? നാണയത്തിന് ഘനമില്ലാഞ്ഞിട്ടാണെന്ന് ചിലർ പറഞ്ഞു, പക്ഷേ ഉത്തരം അതല്ലായിരുന്നു. വീണ്ടും ചോദിച്ചു, എന്തുകൊണ്ടാണ് നാണയം താഴ്ന്നു പോകാതിരുന്നത്?
1: അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാണും, ബക്കറ്റിൽ വെള്ളമില്ലായിരുന്നു.
0: അതെ, കൃത്യം, ബക്കറ്റിൽ വെള്ളമില്ലായിരുന്നു. ബക്കറ്റ് നിറയെ വെള്ളമുണ്ടാണ്. അപ്പോൾ വെള്ളമുണ്ടായതുകൊണ്ട് നാണയമിട്ട വെള്ളമുണ്ടിനെ മുകളിലേക്ക് നിൽക്കുകയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് താഴാതെ പോയത്. ഇത് കേട്ട് അവർ വീണ്ടും ഞെട്ടി. ആരാണ് ഉത്തരം പറഞ്ഞത്? ഈ വണ്ടിയിലേക്ക് കയറൂ. അങ്ങനെ അദ്ദേഹത്തെ ആ വണ്ടിയിൽ കയറ്റി. അതൊരു സ്റ്റേജ് പോലെ അലങ്കരിച്ചൊരു വണ്ടിയായിരുന്നു. അതിൽ കയറ്റി അദ്ദേഹത്തിന് ഒരു ഡിസൈനർ കപ്പ് സമ്മാനിച്ചു. അങ്ങനെ ഒരേ ദിവസം തന്നെ രണ്ട് സമ്മാനം കിട്ടിയത്. അതിനു മുമ്പ് അദ്ദേഹത്തിനൊരു സമ്മാനം കിട്ടിയ കഥ പറഞ്ഞു. അങ്ങനെ ആ ഒരു സമ്മാനം ലഭിച്ചതിൻ്റെ സന്തോഷമാണ് അദ്ദേഹം ഈ കത്തിലൂടെ അയച്ചിരിക്കുന്നത്. ഉദയഭാനു പി കെ, ഉഷ നിവാസ്, തുറവൂർ.
1: എത്ര സമ്മാനങ്ങളാണല്ലേ അദ്ദേഹം ഇങ്ങനെയെല്ലാം നേടിയിട്ടുള്ളത്.
0: അതെ, ഇങ്ങനെയുള്ള നുറുങ്ങ് മത്സരങ്ങളിലൂടെയൊക്കെ ആയിരിക്കണം നമ്മുടെയൊക്കെ ബാല്യം കടന്നു പോകുന്നതെങ്കിൽ കുറച്ചും കൂടെ രസമുണ്ടാവും.
1: എന്തുകൊണ്ടും നമുക്കെല്ലാം ഈ സമ്മാനം കിട്ടാൻ, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു സംഗതി വെറുതെ ഒരു സമ്മാനമായി, സമ്മാനം എന്ന് പറഞ്ഞാൽ അതൊരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കില്ല ഇന്ന് സമ്മാനങ്ങൾ കിട്ടുന്നത്. അതൊരു വളരെ കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്രത്യേകമായി കിട്ടുന്നതിൻ്റെ ആ ഒരു സുഖം, അല്ലെങ്കിൽ ആ ഒരു കിക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ പല കമ്പനികളും ഇന്ന് നമുക്ക് ഡിസ്കൗണ്ട് തരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നു, ഒന്ന് വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യമായി നൽകുന്നു. അങ്ങനെ വളരെ കമ്പോളവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും അന്ന് നമ്മൾക്ക്, അന്ന് ആ ചെറുപ്പത്തിലെ ഒരു ബാല്യത്തിൽ നമുക്ക് കിട്ടിയിരുന്ന ആ ഒരു സുഖം ഇന്ന് രൂപാന്തരപ്പെട്ട ഒരു പക്ഷെ എങ്ങനെയൊക്കെ ആയി പോയതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു.
0: അതുകൊണ്ട് നമ്മെ കേട്ടുകൊണ്ട് ഇങ്ങനെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരു സംഗീത സമ്മാനം നൽകുക.

0: കഴിഞ്ഞ കത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, പണ്ട് ഇതുപോലെ എഴുതിയോ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടൊക്കെയോ ആണ് ഇതുപോലെ നല്ല ഉത്തരവൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഒരു സമ്മാനം കിട്ടുന്നത്. ഇപ്പോൾ ചില സമ്മാനങ്ങൾ നമ്മൾ തേടി വരികയാണ്, നിങ്ങൾ ഇതിന് തിരഞ്ഞെടുത്തിരിക്കുന്നു, നിങ്ങൾക്ക് ഇത് ഈ ഓഫർ നിങ്ങൾക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യം തന്നെ എടുത്താൽ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഇത്രയും, എന്തായാലും ഈ ഒരു വെബ് പേജ് നിലനിർത്താനും അതിൽ നമ്മുടെ ഫോട്ടോയും എല്ലാം ഇങ്ങനെ ധാരാളം ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ അവർ തരുമ്പോൾ എന്തിനാണ് അവർ ഇത്രയും ചിലവ് അവരെടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു സർവീസ് ഫ്രീ ആയി തരുന്നത് എന്ന് തോന്നാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായി പല കാര്യങ്ങളും ഓഫർ ചെയ്യപ്പെടുമ്പോൾ ഈ സൈബർ ലോകത്തെ വളരെ പ്രശസ്തമായൊരു ചൊല്ലുണ്ട്, ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഫോർ ഫ്രീ ദെൻ യു ആർ ദ പ്രൊഡക്റ്റ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സൗജന്യമായി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഉൽപ്പന്നം. നമ്മുടെ ഡേറ്റ, സ്വകാര്യ വിവരങ്ങളോ, നമ്മൾ എന്ത് ചെയ്യുന്നുവെന്നോ, നമ്മൾ എവിടെയാണെന്നോ, നമ്മുടെ വയസ്സ്, അതൊക്കെയാണ് അവർക്ക് വേണ്ടത്. ഇതൊക്കെ വിറ്റിട്ട് ആയിരിക്കും അവർ കാശുണ്ടാക്കുന്നത്, ലാഭം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സൗജന്യമായി കിട്ടുന്നുണ്ടെന്ന് വെച്ചിട്ട് അത് ചിലപ്പോൾ നമ്മുടെ മേന്മ കൊണ്ട് മാത്രമായിരിക്കില്ല, നമ്മളെ ചൂഷണം ചെയ്യാനും ആയിരിക്കും.
1: ഈ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം തന്നെ ചെയ്യുന്നത് നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു, ആ വിവരങ്ങൾ ആവശ്യമുള്ള ഉൽപ്പാദകരിലേക്ക് അവരത് കൊടുക്കുകയാണ്, അവർ അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മളിലേക്ക് മാർക്കറ്റ് ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് ഇത് നടക്കുന്നത്. ഇപ്പോഴെല്ലാം ഈ ഒരു ബാലസഹജമായ നൈമിഷികമായ ചില ആനന്ദങ്ങളാണ് വലുതായി കഴിഞ്ഞ് നമ്മളെല്ലാവരും മുതിർന്നു കഴിഞ്ഞ് നമ്മളെങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൊരു കൗതുകകരമായ ഒരു വസ്തുത.
0: പക്ഷേ ബാല്യകാലത്തെ മറ്റ് കൗതുകങ്ങൾ നിങ്ങൾക്ക് ഓർമ്മചിന്തയിലേക്ക് എഴുതി അയക്കാം.
1: അതിന് യാതൊരു ചെലവുമില്ല, നമ്മൾ അതിന്റെ പേരിൽ നിങ്ങളെ ചൂഷണം ചെയ്യുകയുമില്ല.
0: മാത്രമല്ല പാട്ടും കൊടുക്കും,
1: പാട്ടും തരും. ഇത് ശരിക്കും സമ്മാനമാണ്, മനസ്സറിഞ്ഞ് ഞങ്ങൾ തരുന്ന സമ്മാനം.
0: അപ്പോൾ ഈ സംഗീത സമ്മാനം ലഭിക്കുന്നതിനായി ഓർമ്മചിന്തയിലേക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ അറിയിക്കുക, എഴുതി അയക്കുക. ഓർമ്മചിന്തയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മചിന്ത കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി തൃക്കാക്കര PO 68 20 21. സന്ദേശങ്ങൾ വാട്സാപ്പായും അയക്കാം, മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അയക്കാൻ ശ്രദ്ധിക്കുക. വാട്സാപ്പ് നമ്പർ ഇതാണ്:
1: 9447562212. ആവർത്തിക്കാം: 9447562212.
0: ഇന്ന് ഓർമ്മചിന്തയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്, ഒപ്പം അഖിൽ.
1: സഹായം ബിശ്വാസ്.
2: ഓർമ്മചിന്ത. ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ.

ബാഗി എന്ന ചിത്രത്തിലെ ഗാനം അഭിജിത്ത് ഭട്ടാചാര്യയും സംഘവും പാടിയത്. ഗാനരചന സമീർ, സംഗീതം ആനന്ദ് മിലിന്ദ്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മജ്റൂഹ് രചിച്ച് ജതിൻ ലളിത് സംഗീതം പകർന്ന് ഉദിത് നാരായൺ, സാധന സർഗം എന്നിവർ പാടിയ ഗാനം. ചിത്രം ജോ ജീത വഹേ സികന്ദർ.

ഇനി ബർസാത്ത് എന്ന ചിത്രത്തിന് വേണ്ടി കുമാർ സാനു, അൽക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

0: ആകാശവാണി FM വാർത്തകൾ.
1: കേന്ദ്ര സർക്കാർ നയങ്ങളും പദ്ധതികളും ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിജയ്ക്ക് ആശംസകൾ അർപ്പിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികെ. അസമിൽ ബിജെപി നിയമസഭാ പാർട്ടി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹട്ടിയിൽ നടന്ന യോഗത്തിൽ 8 MLA ഹിമന്തയുടെ പേര് നിർദ്ദേശിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം.

0: എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. കോതമംഗലം വടാട്ടുപാറ പലവൻപുഴയിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോതമംഗലം മാർബസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയിന്റ്സിനെ ബാറ്റിംഗിനയച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2:20. നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാം, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഇഷ്ടഗാനങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇങ്ങോട്ടേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അയക്കേണ്ട നമ്പർ പറയാം, 9446455888.
2: വെഡ്ഡിംഗ് ഫിക്സ് ചെയ്തല്ലേ, എങ്കിൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
3: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446455888.

അപ്പൊ മെസ്സേജ് അയച്ച് തുടങ്ങിക്കോളൂ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നാല് മണിപ്പൂക്കൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മെസ്സേജുകൾ നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സോണിക്കയാണ്. നോർത്ത് പറവൂരിൽ നിന്നാണ് സോണിക്ക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് മാതൃദിനമാണ്, അപ്പോൾ ഒരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹലോ നാല് മണിപ്പൂവേ, ഞാൻ ദിയ ബിശ്വാസ്, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കാക്കനാടാണ് താമസിക്കുന്നത്. എല്ലാ അമ്മമാർക്കും ഞാൻ ഹാപ്പി മദേഴ്സ് ഡേ ആശംസിക്കുന്നു. എന്റെ അമ്മ ഭാഗ്യലക്ഷ്മിക്കും മറ്റെല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ആള് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മോളുടെ അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ്, സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്, പാട്ട് വെച്ച് തരാട്ടോ. മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ ആലുവയിൽ നിന്ന് സ്വാതിയാണ്. അമ്മയുടെ സ്നേഹത്തിന് ഭാഷയില്ല. ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും അമ്മമാരായ എല്ലാ അമ്മമാർക്കും മാതൃദിനം ആശംസിക്കുന്നു. ഇന്ന് ഈ മാതൃദിനത്തിൽ സ്പെഷ്യലായി എല്ലാ അമ്മമാർക്കും അമ്രോൾ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സ്നേഹം എന്ന സിനിമയിലെ രാവ് നീല പൂവ് എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച എന്റെ ചിറ്റയ്ക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പിന്നെ എനിക്കും ആൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സ്വാതി, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കുമായിട്ട് ഇതാ വരുന്നു പാട്ട്.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയ നാലുമണിപ്പൂക്കൾ, ഞാൻ അൻഷിത് ആണ്. തൃശൂർ ചന്ദ്രാപ്പനിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. കഴിഞ്ഞ 3 ദിവസവും ഞാൻ മെസ്സേജ് ഇട്ടു, പക്ഷേ എനിക്ക് പാട്ട് തന്നില്ല. ഇന്നൊരു പാട്ട് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ മുത്തു, മാമി, സിനു, ഇച്ചു എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ച് തരണേ പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അൻഷിത് പറഞ്ഞ എല്ലാവർക്കും ആയിട്ട് പാട്ട് വെച്ചുതരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. പ്രിയ നാലുമണിപ്പൂവേ, ജനുവരി 25 വിവാഹം കഴിഞ്ഞ എന്റെ മകൾ അമൃതയ്ക്കും അഖിലിനും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട്, അടിപൊളി പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു. കൂനമാവിൽ നിന്നും ദീപ സജീവ് കുമാർ. കൊള്ളാം, ജനുവരിയിൽ വിവാഹം കഴിഞ്ഞിട്ട് പാട്ട് ചോദിക്കുന്നെങ്കിൽ മെയിലാണല്ലേ. എന്തായാലും അമൃതയ്ക്കും

പൂണിത്തുറയിൽ നിന്നുമാണ് എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് വെച്ചു തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഫെബ്രുവരി 6-ാം തീയതിയാണ് എനിക്ക് ലാസ്റ്റ് ഗാനം വെച്ച് തന്നത്. ഇന്ന് മദേഴ്സ് ഡേ ആണല്ലോ, അപ്പോൾ എന്റെ അമ്മ കാഞ്ചന ഷാജിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു. മൂവാറ്റുപുഴയിൽ നിന്നും മകൾ സ്വപ്ന ഷാജി. അപ്പൊ നമുക്ക് ഒരു പാട്ടുകൂടി കേൾക്കാം. അപ്പോൾ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹലോ നാലുമണിപ്പൂവേ, ഇതെന്റെ നാലാമത്തെ മെസ്സേജാണ്. എന്തെങ്കിലും എന്നെ ഒന്ന് പരിഗണിക്കണം പ്ലീസ്. ഞാൻ ചിഞ്ചുവാണ്, ചങ്ങനാശ്ശേരി തൃക്കൊടുത്താനം എന്ന സ്ഥലത്ത് നിന്നുമാണ്. എനിക്ക് മണിച്ചേട്ടന്റെ ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ആള് ഒരുപാട് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് വായിക്കാൻ പറ്റിയില്ല, അറിയാതെ വിട്ടുപോയതായിരിക്കും, കാരണം ഒരുപാട് മെസ്സേജ് വരുന്നതല്ലേ ചിഞ്ചു. അപ്പൊ ക്ഷമിക്കണം കേട്ടോ. എന്തായാലും ഇപ്പൊ മെസ്സേജ് വായിച്ചു, സന്തോഷമായില്ലേ? അപ്പിന് നമുക്ക് കലാഭവൻ മണിച്ചേട്ടന്റെ ഒരു പാട്ട് കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു പറവൂരിൽ നിന്നും കവിത രാജേഷ്. പിന്നെ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അവിടെ കവിതയ്ക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ആളൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് ആർച്ച, കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. സുഖല്ലേ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുടിച്ചിട്ടില്ല, സുഖമായിരിക്കുന്നു കേട്ടോ. ആർച്ചയ്ക്കും സുഖമാണല്ലോ അല്ലേ. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം.

അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിക്കുട്ട, നാളെ എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. എനിക്ക് ഒരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു നസീമ നൌഷാദ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും. മറക്കല്ലേ നാലുമണിക്കുട്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറന്നിട്ടില്ല കേട്ടോ, നാലുമണിക്കുട്ടിയാണേ, കുട്ടനല്ല ഇന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും നാളെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നസീമ ചേച്ചിക്കും നൌഷാദേട്ടനും എല്ലാവിധ ആശംസകളും നേരുന്നു നാലുമണിപ്പൂക്കളുടെ പേരിൽ. പാട്ട് വെച്ചു തരാട്ടോ, ഒരു മെസ്സേജ് കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് വായിക്കാം. നാലുമണിപ്പൂവേ എനിക്കൊരു പാട്ട് തരുമോ? ഞാൻ സുധീഷാണ്, കൊല്ലം മൈനാഗപ്പള്ളിയിൽ നിന്നാണ്. KSRTC യിൽ ഡ്രൈവറാണ് ഞാൻ. എനിക്ക് ഇന്ത്യൻ മൂവിയിലെ പച്ചേക്കിളികൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ്.

അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയപ്പെട്ട നാലു മണിപ്പൂവേ, സുഖാണോ? സുഖായിരിക്കുന്നു. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കുവൈത്തിൽ നിന്നും ദിലീപാണ്. ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ സി ജോസഫ് വിജയ്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീദേവി തിരുപ്പതിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ജാനകി ഫ്രം വൈറ്റിലയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കണ്ണൻ, അഖിൽ, അപ്പു, അർജുൻ എന്നിവർ അങ്കമാലിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരു സോങ് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. നമുക്ക് ആ പാട്ട് കേൾക്കാം.

ഹായ് നാലുമണിപൂവേ, സുഖാണോ? എന്റെ പേര് മെറീന. എന്റെ വീട് പാമ്പായി മൂലയിലാണ്. എനിക്ക് എല്ലാം ശരിയാകും എന്ന മൂവിയിലെ പിന്നെന്തേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചുതരുമോ എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. പിന്നെ തീർച്ചയായും വെച്ചു തരണേ എന്നോട് പറഞ്ഞിട്ട് കുറച്ച് ഇമോജീസ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ദാ പാട്ട് വെച്ച് തന്നിരിക്കുന്നു.

ഹലോ നാലുമണിപ്പൂവേ, ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിനീതാണ് സ്ഥലം പട്ടിമറ്റം. അപ്പോൾ അവിടെ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അച്ഛൻ്റെ പേര് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും വിനീതിൻ്റെ അച്ഛന് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം പാട്ടും

0: ഹലോ നാലുമണിപ്പൂവേ, ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിനീതാണ് സ്ഥലം പട്ടിമറ്റം. അപ്പോൾ അവിടെ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അച്ഛൻ്റെ പേര് വെച്ചിട്ടില്ലല്ലോ. അപ്പം എന്തായാലും വിനീതിൻ്റെ അച്ഛന് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം പാട്ട്.
1: കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

തൃശൂർ. അവിടെ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ മക്കളുടെ ഫ്രണ്ടായ അനീഷിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അനീഷിന് വേണ്ടിയിട്ട് ഒരു നല്ല പാട്ട് വെച്ച് തരുമെന്ന് ആൾ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വെച്ചു തരാം. എന്തായാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അമ്മമാർ നമ്മുടെ അമ്മമാരാണല്ലോ. അങ്ങനെയാണല്ലോ നമുക്ക് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ആ അമ്മമാരോട് നമുക്കും ആ അമ്മമാർക്ക് നമ്മളോട് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ്. അപ്പം എന്തായാലും മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ് അമ്മ മെസ്സേജ് അയച്ചല്ലോ, ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ അനീഷിന് ഇന്നലെ ആയിപ്പോയി, എന്തായാലും അമ്മ ഇന്ന് മെസ്സേജ് അയച്ചു കേട്ടോ. അപ്പം എന്തായാലും അനീഷിന് നാലുമണിപ്പൂക്കളുടെ പേരിലും അതുപോലെ ചന്ദ്രകാമ്മയുടെ പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പം അമ്മ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, പാട്ട് കേൾക്കാം.

നമുക്ക് രഞ്ജു മെസ്സേജ് അയച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. ചേച്ചി, എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ? വാഴ മൂവിയിലെ പാട്ട് വേണം. വാഴയിലെ പാട്ട് വേണമെന്നേ പറഞ്ഞിട്ടില്ല, ഏത് പാട്ട് വേണമെന്ന് ആൾ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും പാട്ട് വെച്ച് തരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ചന്ദ്രിക ഷാജിയാണ്, തൃശ്ശൂരിൽ നിന്നാണ്. അതിന് ഇടയ്ക്ക് ആൾ ഒരു സ്ഥലം എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് ക്ലിയർ ആവുന്നില്ല. കൈപ്പമംഗലം

ഇന്നത്തെ നമ്മുടെ നാലു മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം

0: ഇത്തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈൻ ഇല്ലാതെയും ജൂൺ 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും ജൂൺ 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. പ്രവേശനം സംബന്ധിച്ച വിശദവിവരങ്ങൾ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിശദവിവരങ്ങൾക്ക് 0491250519 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0491250519.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: സംസ്ഥാന കള്ള വ്യവസായ തൊഴിലാളി ക്ഷേമനിധി തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ ഈ മാസം 15 വരെ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0491251575. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491251575.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 2 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. +2 ബിരുദം, ബിരുദാനന്തര ബിരുദം, TTC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 14 രാവിലെ 10 മണിക്ക് എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 0491250534 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിജയ്ക്ക് ആശംസകൾ അർപ്പിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ. അസമിൽ BJP നിയമസഭാ പാർട്ടി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ഗുവാഹട്ടിയിൽ നടന്ന യോഗത്തിൽ 8 MLA മാരാണ് ഹിമന്തയുടെ പേര് നിർദ്ദേശിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ലഖ്നൗ സൂപ്പർ ജയന്റ്സിന് ബാറ്റിംഗിന് അയച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ എസ് സി പോരാട്ടം അല്പസമയത്തിനകം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 18 സെക്കൻഡ്.

അങ്ങനെ പാട്ടിൻ്റെ നാട്ടുവഴി മറ്റൊരു യാത്ര തുടങ്ങുകയല്ല, തുടങ്ങി വെച്ച ഒരു യാത്ര തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വൈപ്പിൻ കരയിലുള്ള ബീച്ചുകൾ മുഴുവൻ കാണാമെന്ന് പറഞ്ഞിട്ടാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാഴ്ചകളായിരുന്നില്ല. അപ്പോൾ നമ്മൾ മുനമ്പം ചെറായിയൊക്കെ കഴിഞ്ഞു, ഇനിയും എന്തോരം ബീച്ചുകളുണ്ട് അല്ലേ. കുഴുപ്പുള്ളിയായിട്ടും അവിടെ നിന്നങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയാണ് വൈപ്പിൻ കരയിലെ ബീച്ചുകൾ. അപ്പോൾ ഓരോന്നിനും ഓരോ സൗന്ദര്യമാണ്. ചിലത് എന്താ പറയുക, ഫോട്ടോഷൂട്ടിനാണ് ഫേമസ്, അങ്ങനെ പലതരത്തിലും. അപ്പോൾ ഇന്നും നമ്മൾ തീരദേശ അല്ലെങ്കിൽ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഈ യാത്രയിൽ ഒപ്പമുള്ളത്. ഫെറിൻ ആൻഡ് ഹസീന.

0: അങ്ങനെ പാട്ടിൻ്റെ നാട്ടുവഴി ബീച്ച് യാത്രകളിലാണല്ലോ ഇന്ന്. അപ്പോൾ നമ്മൾ ചെറൈയിലെ വിശേഷങ്ങൾ അല്ല, മുനമ്പത്ത് നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്. മുനമ്പത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടു, അതിന് ചെറൈയിൽ വന്നു, ഇനി ചെറൈയിൽ നിന്ന് കുഴിപ്പള്ളി ബീച്ചിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു ഓട്ടോയിലാണ് വന്നത്. നല്ല രസകരമായ ഒരു യാത്രയാണ്. ഒറ്റ സ്ട്രെച്ചിലാണല്ലോ, സൈഡിലൂടെ കടലിൻ്റെ ശബ്ദം, കടൽ കാഴ്ചകൾ, കടൽ കാറ്റൊക്കെ കണ്ടു. അപ്പോൾ കുഴിപ്പള്ളിയിലെ മെയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. തോണിയിൽ പോലും കയറാൻ വളരെ പേടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ദൂരേന്ന് കണ്ട് ആസ്വദിക്കാനുള്ള ധൈര്യമേ ഉള്ളൂ. പക്ഷേ ഹസീന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ 10 മിനിറ്റിന് 120 റുപ്പീസ് ആണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനുള്ളത്. അപ്പോൾ ഞാൻ കരയിൽ നിന്ന് കാണും ഹസീന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടക്കാൻ പോവാണ്. ഇവിടെ മറ്റേ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ആൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഹസീന പറയും.
1: നമ്മളോടൊപ്പം ഇതിന്റെ ഗാർഡ് കൂടെ ഉണ്ട്. അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നോക്കട്ടെ.
2: സെന്റർ ഇപ്പോ നേരെ നോക്കി പോ, സൈഡിൽ പിടിക്കൊന്നും വേണ്ട, കൂളായിട്ടാണ് നടന്നു പോകുക, ഒരു പേടിയും വേണ്ട, കീഴ്പോട്ട് നോക്കേ വേണ്ട, ഫുൾ സേഫ്റ്റിയാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ അവിടെ ചെന്ന് 10 മിനിറ്റ് നിൽക്കാം, അവിടെ ചെന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോരാ, എൻജോയ് ചെയ്ത് പോരാ.
1: എങ്ങനെയുണ്ട് ഇപ്പോൾ അവധിക്കാലമായിട്ട് ആളുകൾ വരുന്നത്?
2: കുറവാണ്, ചൂടിന്റെ ആയിരിക്കും ആളുകൾ കുറവാണ് വരുന്നത്. ഇപ്പോഴേ ആളുകൾ കയറാൻ തുടങ്ങിയിട്ടുള്ളൂ. മെയ് 15-നുള്ളിൽ കയറ്റിയിരിക്കും. മൺസൂണിൽ ഉണ്ടാവില്ല, വർഷകാലത്ത്, മഴക്കാലത്ത് ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ അടുത്ത സെപ്റ്റംബറിൽ ഉണ്ടാവുള്ളൂ.
1: അപ്പോൾ നമ്മൾ ഇത് എത്ര മീറ്ററോളം?
2: 100 മീറ്റർ.
1: അപ്പോൾ നമ്മൾ കുഴിപ്പള്ളി ബീച്ചിന്റെ തീരത്തിന്റെ ആഴങ്ങളിലേക്ക്
2: 25 മീറ്റർ പിന്നിട്ട് കഴിഞ്ഞു.
1: 25 മീറ്റർ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു.
2: പിന്നെ 75 മീറ്ററും കൂടി ഉണ്ട്.
1: ധൈര്യം കൈവിടരുത്, ജീവിതത്തിൽ സാഹസികതയെ നമ്മൾ ഇഷ്ടപ്പെടണം അല്ലെ, അതിന് കൂടെ നടക്കണം. സെന്ററിലൂടെ നടക്കുമ്പോൾ പിടിക്കേണ്ട ആവശ്യമില്ല അല്ലെ.
2: ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലോ ആയി പോയാല് നമ്മൾ ബാലൻസ് തെറ്റും, ഒരു മീഡിയം സ്പീഡിൽ അങ്ങോട്ട് പോവാ, അതാണ് ഇതിന്റെ പ്രത്യേകത. അല്ലെ കടലിന്റെ തിര നമ്മളെ കാല് തെറ്റി സ്ലിപ്പായി കളയും, മനസ്സിലായോ? സ്ലിപ്പാണേ കുമ്പോ നമ്മൾ കാല് പൊക്കി പൊക്കി വെക്കണം, അതാണ് ഇതിന്റെ ടെക്നിക്ക്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല.
1: പേരെന്താണ്?
2: എന്റെ പേര് ഗിരി, ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. ഇവിടെ തൊട്ടടുത്ത വീട്. മഴ മീൻ പിടിക്കാൻ പോവാറുണ്ട്.
1: എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടിയാണ് ശരിക്കും.
2: ഇവിടെ ഞങ്ങളെ സൈഡില് കർശനമായിട്ട് ആരെ നിർത്തൂല, അത് കർശനമാണ്. കാരണം നിങ്ങളുടെ സേഫ്റ്റിയാണ്, ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അതിന്റെ പേരില് അവരുടെ നിന്ന് ഇത്തിരി വഴക്ക് കേട്ടാലും ഞങ്ങൾ ഇവിടുത്തെ ജീവനക്കാർ അവരെ സൈഡിലൊന്നും നിർത്തില്ല, ഫുൾ സേഫ്റ്റി കൊടുത്തിട്ട് തന്നെ കയറ്റി ഇറങ്ങി. 30 മീറ്റർ അപ്പുറത്താണ് ഇതിന്റെ ആങ്കർ കിടക്കുന്നത്. ഒരു ആങ്കർ 100 കിലോ ഉണ്ട്, 35 ആങ്കറുണ്ട്. 35 എണ്ണം ഉണ്ട്, അത് ചുറ്റുമുണ്ട്. ഇങ്ങനെ ഒരു കാരണവശാലും പേടിക്കേണ്ട, ഫുൾ സേഫ്റ്റിയാണ്. ഇതൊഴുകി പോകുന്നുള്ള പേടിയും വേണ്ട, അതൊക്കെ ആങ്കറയിൽ കെട്ടിയിരിക്കണം. 3 സൈഡിലും കൂടിയാണ് ഞാൻ പറയണത്.
1: അങ്ങനെയാണല്ലേ.
2: റോപ്പ് പോയിരിക്കണുണ്ട്, ഇങ്ങനെ പോടുന്നുണ്ട്, ഇങ്ങനെ പോടുന്നുണ്ട്. അടുക്ക് 2.5, പിന്നെ 2 സൈഡ്.
1: പ്രവർത്തന സമയം എത്ര മണി?
2: പ്രവർത്തന സമയം രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് 6:30. പിന്നെ അത് ഞായറാഴ്ച ദിവസമൊക്കെ ആളുകൾ ഇറങ്ങിപ്പോവാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ 7 മണി വരെയൊക്കെ ആവും.
1: ടിക്കറ്റ് നിരക്ക് 120 രൂപയാണ്.
2: അതെ, 10 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യുക.

0: ഫെറിന് ഇത് വല്ലാത്തൊരു നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ നല്ലൊരു എക്സ്പീരിയൻസ്, ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ. ഇപ്പൊ ബ്രൈഡ് ടു ബി പാർട്ടി ആണെങ്കിലും അല്ലാതെയുള്ള ഇവന്റ്സ് ഒക്കെ വളരെയധികം ഇവിടെ നടക്കുന്നുണ്ട്. കാറ്റാടി ബീച്ചിന്റെ ഒരു സൗന്ദര്യം എടുത്തു പറയേണ്ടതാണ്. അത് ശരിക്കും നമ്മൾ അവിടെ നിന്ന് കാണുന്നതിനേക്കാൾ ഭംഗി ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഇങ്ങേ അറ്റത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി കാണാനുണ്ടാവുക. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കുഴുപ്പള്ളി, എടവനക്കട, അല്ലെങ്കിൽ വൈപ്പിൻ പോലൊരു പ്രദേശത്ത് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാവുക വളരെ നല്ലൊരു കാര്യമാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്
1: നല്ല എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് കയറാൻ നല്ല രസമുണ്ട്. അയ്യോ,
2: നല്ല എക്സ്പീരിയൻസാ. കാരണം നമുക്കിപ്പോൾ വേറെ എവിടെയും ഈ ഒരു ഫെസിലിറ്റി ഇല്ല. ഉണ്ടായിരുന്നത് ഓൾറെഡി പോയായിരുന്നല്ലോ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് ആക്ച്വലി, ഒരു മാരേജിന് വന്ന. അപ്പോൾ കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഏയ്, പേടിയൊന്നുമില്ല, ഓക്കെയാണ്.
1: എനിക്ക് പേടിയുണ്ട്, നല്ല പേടിയുണ്ട്.
3: ഇവിടെ ഞങ്ങളൊരു മാരേജ് ഫംഗ്ഷന് വന്നത്,
2: ഞങ്ങള് വൈപ്പിനിലേക്ക് വന്നതാണ്, പുതുവൈപ്പിനിൽ വന്നതാണ്, ഒരു മാരേജ് ഫംഗ്ഷന് വന്ന. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ വന്ന് ഞങ്ങൾ നേരെ തിരിച്ചു പോവാ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കണ്ടത്. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആണ്.
0: കുഴുപ്പള്ളി ബീച്ച് എങ്ങനെയാണ്?
2: കുഴുപ്പള്ളി ബീച്ച് ഓക്കെയാണ്. ഇപ്പോൾ കണ്ടിടത്തോളം ഞാൻ പുതുവൈപ്പിനിൽ പോയിട്ടുണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ പീസ്ഫുള്ള് ഇവിടെയാണ് കുഴപ്പമില്ലാണ്. ചെറായി ബീച്ച് അത്ര കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന് അതായത് കിട്ടാ, ചിലർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവില്ല എക്സ്പീരിയൻസ്. ഇല്ലാത്തവരും ഇവിടെ വരിക അറിയാ. ഇപ്പൊ കയറിയപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഫീൽ അറിയണേ. കൊള്ളാം.
1: സോന, നീതു,
2: നവി,
0: എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇതന്നെ പറയാനുള്ളൂ. എക്സ്പീരിയൻസ്
4: പഠിക്കാൻ ഒന്നുമില്ല.
5: ചേച്ചി, ഞാൻ ചെറിയ പേടിയുള്ള കൂട്ടത്തിലാണ്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം.
0: കയറുമ്പോൾ തന്നെ ഒരു സേഫ്റ്റി എക്യുപ്മെൻ്റ് ആയിട്ട് ഒരു ജാക്കറ്റ് തന്നിട്ടുണ്ട്. ബാക്കി നമ്മുടെ കൂടെ ഒരു ഗാർഡ് ഉണ്ടാകും. അദ്ദേഹം എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തരും. ഇത് എങ്ങനെ നടക്കണം, കാഴ്ച എങ്ങനെ ആസ്വദിക്കണം, ഓരോ കാൽ അടി എന്താ ചുവട് വെക്കുന്നത് എങ്ങനെയാവണം എന്നുള്ള എല്ലാ കാര്യവും അദ്ദേഹം വിശദീകരിച്ച് തരുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വേനലവധിക്കാലത്ത് വളരെ മികച്ചൊരു ഓപ്ഷനാണ് ഈ തീരയാത്ര നടത്തുമ്പോൾ മികച്ചൊരു ഓപ്ഷനാണ് ഇവിടെ വരിക, കാഴ്ചകൾ ആസ്വദിക്കുക, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മറക്കാതെ ആസ്വദിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്.
6: അധികം തിരയില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ബാലൻസ് കിട്ടുന്നുണ്ട്. ഇതിനെ ഞങ്ങൾ പറഞ്ഞ ഡെക്കുന്നാണ്. 60 പേര് വരെ ഇവിടെ നിൽക്കുക, കൂടുതലായിട്ട് നിൽക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇന്നിപ്പോൾ തിര കുറവാണ്. തിര കൂടുതലുള്ള ദിവസം ഗസ്റ്റുകൾക്ക് ഞങ്ങൾ കൂടുതൽ ഒരു പറഞ്ഞു കൊടുക്കും, അവരോട് കാല് ബാലൻസ് ചെയ്യുന്ന വിധം പറഞ്ഞു കൊടുക്കും. ഒരു കാല് പതുക്കെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ വീടില്ലാണ്. അതെ, അത് ചിലപ്പം മാഡത്തിൻ്റെ കാലിൻ്റെ ഏതെങ്കിലും ഒരു ഉപ്പുറ്റി ഒന്ന് പൊക്കിയാൽ മാഡത്തിന് മനസ്സിലാവും. തിര പതുക്കെ ഒന്ന് പൊക്കി കൊടുത്താൽ, ഉപ്പുറ്റി പൊക്കണം, മുൻവശം പൊങ്ങരുത് കാലിൻ്റെ. ഉപ്പുറ്റി പതുക്കെ പൊക്കുമ്പോൾ ബാലൻസ് കിട്ടും.

0: അതാണ് അതിന്റെ പ്രത്യേകത.
1: അത് ശരിയാണ് കേട്ടോ. അപ്പോ നമ്മള് കുഴിപ്പള്ളി ബീച്ചിന്റെ തീരക്കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തീരങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് കടലിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. വർഷകാലം മൺസൂൺ തുടങ്ങിയ ഇതിന്റെ പ്രവർത്തനം നിലയ്ക്കും. അതിനു മുമ്പായിട്ട് നമുക്കിതൊക്കെ വളരെ ഭംഗിയായിട്ടും സുരക്ഷിതമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാം.

അങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ കണ്ട് ഹസീനെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു അനുഭവമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാ, പേടിയെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഹസീന പറഞ്ഞു തന്നല്ലോ. അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ പറയാനാണെങ്കിൽ, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൂടാതെ ഈ നമുക്ക് കടൽ തീരത്ത് കൂടെ ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്ക് പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ഒരു ഭാഗത്ത് ഒരുപാട് കാറ്റാടിമരങ്ങളുണ്ട്. ഈ ഒരു ബീച്ചിൽ ഒരുപാട് മറ്റേ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്സ് ഉണ്ടാവുമല്ലോ, സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട്, അതല്ലെങ്കിൽ പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ട്, അതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇനി ആ ഫോട്ടോഷൂട്ട് അല്ലെങ്കിലും ചുമ്മാ റീലിൽ ഇടാൻ വേണ്ടിയിട്ടും നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഫോട്ടോ എടുക്കും.

നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴും ഒരുപാട് യങ്സ്റ്റേഴ്സൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ബീച്ചിലും ഉള്ള പോലെ തന്നെ വെയിലും കാറ്റും മഴയും ഒന്നും പ്രശ്നമല്ലാതെ ഒരുപാട് കപ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഒരു മിക്സ്ഡ് ക്രൗഡ് ആണ് ഇപ്പോൾ നമുക്ക് കുഴിപ്പുള്ളിയിൽ കാണാൻ പറ്റുന്ന. ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഗ്യാങ് മാത്രമായിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ കപ്പിൾസായിട്ട് വന്നിട്ടുണ്ട്. ഈ കുഴിപ്പുള്ളിയിൽ റീല് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ ഫോട്ടോസ് എടുക്കൽ മാത്രമല്ല, കല്യാണങ്ങൾ തന്നെ ഇപ്പോൾ ബീച്ച് വെഡ്ഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, വൈകുന്നേരങ്ങളിൽ അതായത് കൺസർവേറ്റീവ് രീതികളിൽ നിന്നൊക്കെ മാറി ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങൊക്കെ പോലെ ചെയ്യുന്നവർക്ക് നമ്മുടെ കുഴിപ്പുള്ളി ഏരിയയിൽ, കുഴിപ്പുള്ളി പഞ്ചായത്തിൻ്റെ കീഴിലാണ് അതിൻ്റെ ഇത് വരുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ കല്യാണങ്ങൾക്കും നമ്മൾ ഈ ബീച്ചിൻ്റെ ഒരു ഭാഗം കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല രസമാണ്. ഇപ്പോൾ കടലിൽ ഇറങ്ങാൻ വേണ്ടി ഡ്രസ്സൊക്കെ വേണ്ടവർക്കാണെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ട്രൗസേഴ്സും ടീഷർട്ട്സും ഉള്ള കടകൾ, ഉപ്പിലിട്ട് സാധനങ്ങളുള്ള കടകൾ, പേ ആൻഡ് യൂസ് ടോയ്ലറ്റ്, അങ്ങനെ കുഴിപ്പുള്ളി ബീച്ച് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന നിലയ്ക്ക് അത്യാവശ്യം സെറ്റാണ്.

0: വൈപ്പിംഗ് ദ്വീപിന്റെ തെക്കൻ തീരത്തെ വിശേഷങ്ങൾ പറയാൻ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാളുണ്ട്.
1: എന്റെ പേര് സോജൻ വാളൂരാജ്, ഞാറക്കൽ സ്വദേശിയാണ്.
2: ഏതാണ്ട് 25 കിലോമീറ്റർ ദൈർഘ്യമുള്ള വൈപ്പിൻ ദ്വീപിന്റെ പടിഞ്ഞാറൻ മേഖല ഒട്ടാകെ ബീച്ചാണ്, കടൽ തീരമാണ്. പക്ഷെ ആ കടൽ തീരത്ത് വിവിധ പ്രദേശങ്ങളിലായി സഞ്ചാരികൾ കൂടുതലെത്തുന്ന ഇടങ്ങളുണ്ട്. വടക്കൻ മേഖലയിൽ അന്തർദേശീയ ശ്രദ്ധ വരെ പിടിച്ചു പറ്റിയിട്ടുള്ള ചെറായി പോലുള്ള ബീച്ചുകളുള്ളപ്പോൾ തെക്കൻ മേഖലയിലും സഞ്ചാരികൾ ഒരുപാട് ഒഴിയെത്തുന്ന ബീച്ചുകളുണ്ട്. പുതുവൈപ്പ് ബീച്ച് ടൂറിസത്തിൻ്റെ സീസണായാൽ സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ തദ്ദേശീയരായ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ബീച്ച് പുതുവൈപ്പാണ്. ആ പുതുവൈപ്പ് ബീച്ച് ഇപ്പോൾ കുറേ വലിയ വൻകിട പദ്ധതികൾ വന്നു കഴിഞ്ഞപ്പോൾ ബീച്ചിൻ്റെ വിസ്തൃതിയിൽ ചെറുതല്ല വലിയ തോതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സാമാന്യം വിസ്തൃതമായ ഒരു ബീച്ച് അവിടെ ഉണ്ട്. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശീയരായ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ബീച്ചുകളിലൊന്ന് അത് തന്നെയാണ്. അത് കടന്ന് വടക്കോട്ട് പോരുമ്പോൾ പിന്നീട് നമുക്ക് മൂന്നോ നാലോ ഇടങ്ങൾ ഇത്തരം ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. വളപ്പ് ബീച്ചുണ്ട്, ചാപ്പകടപ്പുറം ബീച്ചുണ്ട്, ഇളങ്ങുന്നപ്പുഴ ബീച്ചുണ്ട്. ഈ ചാപ്പകടപ്പുറം ബീച്ചിനും ഇളങ്ങുന്നപ്പുഴ ബീച്ചിനും ഇടയിലായി പുതിയ ഒരു ബീച്ച്, ബീച്ച് മുൻപുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 25 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബീച്ചാണ്. പക്ഷേ സഞ്ചാരികൾ കൂടുതലായി വരുന്ന ഒരു ഫാൽക്കൺ ബീച്ച് എന്ന് പറയുന്ന ഒരിടം കൂടി പുതുതായി രൂപപ്പെട്ടു. ഈ ഓരോ ബീച്ചുകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. പുതുവൈപ്പ് ബീച്ച് ഇങ്ങനെ സഞ്ചാരികൾ കൂടുതൽ വരുന്നുണ്ട്, വിസ്തൃതമായ ഏരിയ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ ആളുകൾ വരുന്നത്. അതുപോലെ തന്നെ വളപ്പ് ബീച്ച് അതിനോട് ചേർന്നുള്ള ചില കായൽ പോലെ കിടക്കുന്ന പ്രദേശങ്ങളുള്ളത് കൊണ്ട് തന്നെ വളരെ ഭംഗിയാർന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ എടുക്കുന്നതിനൊക്കെ പലപ്പോഴും ആശ്രയിക്കുന്ന ബീച്ച് ഈ വളപ്പ് ബീച്ചാണ്. ഇതുപോലെ തന്നെ ഈ ഫാൽക്കൺ ബീച്ചിൽ എപ്പോൾ ചെന്നാലും ഈ വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളെ നമുക്ക് കാണാൻ കഴിയും. വിസ്തൃതമായ പ്രദേശത്ത് ചൂളിമരമൊക്കെ പിടിപ്പിച്ച് അത് ഏതാണ്ട് അവിടെ നിന്ന് വളപ്പ് മുതൽ ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിൻ്റെ അതിർത്തി ഞാറക്കലെത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ചൂളിമരങ്ങളൊക്കെ പിടിപ്പിച്ച് ശാന്തമായിരിക്കാനും ഒക്കെ ഉള്ള പ്രദേശങ്ങൾ ഇഷ്ടംപോലെ. ചാപ്പക്കടപ്പുറം ബീച്ചിനോട് ചേർന്നാണ് മത്സ്യഫെഡിൻ്റെ അക്വ ടൂറിസം പദ്ധതി ഉള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സഞ്ചാരികൾക്കും വൈകുന്നേരം ആകുമ്പോൾ ടൂറിസം സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങി ബീച്ചിൽ കുറേ സമയം ചെലവഴിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബീച്ചിലും സഞ്ചാരികൾ വൈകുന്നേര സമയങ്ങളിൽ നിറയെ സഞ്ചാരികൾ ഉണ്ടാകും. പക്ഷേ അടിസ്ഥാനപരമായി ഇളങ്ങുന്നപ്പുഴ ബീച്ച് അവിടെയും മറ്റ് കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ കൂടിയും തദ്ദേശീയരായ ആളുകൾ കുറേ വന്നു ചേരുന്ന ഒരു പ്രദേശമാണ്, ഒരു ബീച്ചാണ് ഇളങ്ങുന്നപ്പുഴ. പക്ഷെ ഇവിടെ ഒന്നും പ്രാഥമിക സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഒരു ടൂറിസം വികസനത്തിൻ്റെ ഒരു എല്ലാ സാധ്യതകളും നിലനിൽക്കുമ്പോഴും അതിനുള്ളൊരു ശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അത് ഏത് തലത്തിൽ നിന്നാകാം എന്നുള്ളതൊക്കെ ആണ് പ്രധാന പ്രശ്നം വരുന്നത്. പക്ഷേ പൊതുവിൽ വൈപ്പിൻകരയിലെ ടൂറിസം മേഖലയുടെ വികസനം പലപ്പോഴും ചെറായിയെയും മുനമ്പത്തെയും കേന്ദ്രീകരിച്ച് മാത്രം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തോതിലുള്ള വികസന കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ പിന്നിൽ വൻകിട പദ്ധതികളുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാം എന്ന് കരുതുന്നു. കാരണം സ്വാഭാവികം അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. വളപ്പ് ബീച്ചിലൊക്കെ നിരന്തരമായി അവിടെയുള്ള ടവറിൽ നിന്ന് നിരീക്ഷണമുണ്ട്.

0: ഇപ്പോൾ വൈപ്പിൻ ദ്വീപിൻ്റെ തെക്ക് ഭാഗത്തെ കടൽ തീരങ്ങളുടെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഏറ്റവും കൂടുതൽ പേര് മരണപ്പെടുന്ന പ്രദേശങ്ങൾ ഈ പറഞ്ഞ ബീച്ചുകളാണ്. ചാപ്പക്കടപ്പുറം, വളപ്പ്, പുതുവൈപ്പ് ബീച്ചുകളിലാണ് സഞ്ചാരികൾ വന്നത്. കാരണം അതിനുള്ള ഒരു തരത്തിലുള്ള ഒരു സംവിധാനവും ഈ പ്രദേശങ്ങളിലൊന്നും ഒരുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ആകെ ചെയ്തിട്ടുള്ളത് ഒരു എല്ലായിടത്തും കടലിൽ ഇറങ്ങുന്നത് അപകടകരമാണ് എന്നുള്ള പഞ്ചായത്തിൻ്റെ ഒരു ബോർഡ് സ്ഥാപിച്ച് അതിൽ സായൂജ്യമടയുന്ന രീതിയാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്നുള്ളത്. ഏതെങ്കിലുമൊക്കെ ഈ കടലിനെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ചില സംഘടനകൾ കൊണ്ടുവന്ന് ആകർഷകമാക്കുന്ന കുറേ സാധനങ്ങൾ, ഊഞ്ഞാലുകൾ, അത്തരം കാര്യങ്ങളൊക്കെ അവർ ഈ സംഘടനകൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള വികസനവും നടക്കുന്നില്ല. ചെയ്തിട്ടുള്ളത് വെളിച്ചം കിട്ടാവുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ ബീച്ചുകളോടും ചേർന്ന് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഒരു ടൂറിസം മേഖലയെ കണ്ടാൽ അത് വൻ സാധ്യതകളുള്ള ഒരു തീരമാണ് വൈപ്പിൻകരയിലെ. ഏതാണ്ട് 8 ബീച്ചുകൾ ഇത്തരത്തിലുണ്ട്. ഇതൊരു ശൃംഖലയാണ് സത്യത്തിൽ. ഓരോന്നിനും ഓരോന്നിൻ്റെയും സവിശേഷതകളെ കണ്ടെത്തി അതിനനുസൃതമായ ഒരു വികസനവും പ്രകൃതിക്കിണങ്ങുന്ന വികസനവും ഒക്കെ ഉണ്ടായാൽ ഈ ബീച്ചുകളിലേക്ക് കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ, കാരണം എറണാകുളത്തോടുള്ള ഒരു പാലങ്ങൾ

കടന്ന് മൂന്നോ നാലോ കിലോമീറ്റർ പോന്നാൽ ഈ വൈപ്പിനിലേക്ക് എത്താൻ കഴിയും. സ്വാഭാവികമായിട്ടും എറണാകുളത്ത് വരുന്ന സഞ്ചാരികൾക്കൊക്കെ വരാനുള്ള അവർക്കൊക്കെ എത്തിപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പരമാവധി വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് വൈപ്പിൻകരയിലെ ബീച്ചുകളുമായി ബന്ധപ്പെട്ട ടൂറിസം എന്ന് ഞാൻ കരുതുന്നു.

0: വൈപ്പിലെ ഓരോ ബീച്ചിനും ഓരോ പ്രത്യേകതകളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ശരിക്കും നമ്മളിപ്പോൾ മുനമ്പത്ത് പോയി, അവിടുത്തെ പ്രത്യേകതകൾ കണ്ടു, ചെറായിൽ പോയി, അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ മുനമ്പത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെറായിക്കുണ്ട്. ചെറായിലിൽ നിന്ന് വ്യത്യസ്തമാകുന്ന മറ്റൊരു വശം അല്ലെങ്കിൽ മറ്റൊരു കാഴ്ചകൾ, ഭംഗി, പ്രത്യേകത കുഴിപ്പള്ളിക്കുണ്ട്. കുഴിപ്പള്ളിയിൽ നിന്ന് തെക്കൻ തീരങ്ങളിലേക്ക് വന്നാൽ അതൊരു വേറൊരു ഭംഗിയാണ്, വിശാലമായൊരു മണൽപ്പരപ്പ്. ഇപ്പോൾ വടക്കൻ തീരങ്ങളിൽ നിന്ന് തെക്കൻ തീരങ്ങളിലേക്ക് വന്നാൽ കുറച്ചും കൂടി സൈലൻ്റ് ആണ് കാര്യങ്ങൾ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഈ പുതുവൈപ്പ് ബീച്ചിലേക്ക് എത്തിച്ചേരാം. കടൽ കാഴ്ചകൾ നമ്മളൊരു ഫോട്ടോഗ്രാഫറിൻ്റെ കണ്ണിലൂടെ നോക്കിക്കണ്ടാൽ എങ്ങനെ ഇരിക്കും? വൈപ്പിൻ തീരങ്ങളിലെ ഫോട്ടോഗ്രാഫിയുടെ ഒരു സാധ്യത പങ്കുവയ്ക്കാൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്.
1: നമസ്കാരം, ഞാൻ അനിൽ വെസ്റ്റൽ, ഫോട്ടോഗ്രാഫറാണ്. വൈപ്പിനിലുള്ള ബീച്ചുകളെല്ലാം തന്നെ വളരെ മനോഹരമായ ബീച്ചുകളാണ്, വളരെ വിശാലമായ ബീച്ചുകളാണ്. പുതുവൈപ്പിനിൽ ഉള്ള ലൈറ്റ് ഹൗസിനോട് ചേർന്നുള്ള ബീച്ച് ടൂറിസ്റ്റുകൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ബീച്ചാണ്. നല്ല മണൽപ്പരപ്പ് ഉള്ള സ്ഥലമാണ്. മാത്രമല്ല വാഹനങ്ങൾ എത്തിച്ചേരാവുന്ന ഒരു ബീച്ചും കൂടെയാണ് വളപ്പ് ബീച്ച്. അവിടെയും ഫോട്ടോഗ്രാഫർമാർ പ്രീ വെഡിങ് ഷൂട്ടും വെഡിങ് ഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ വളപ്പിലുള്ള ഫാൽക്കൺ ബീച്ചും വളരെ മനോഹരമായിട്ടുള്ള വാഹനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ബീച്ചാണ്. അവിടെയും ഫോട്ടോഗ്രാഫർമാർ ഒരുപാട് വരാറുണ്ട്, വെഡിങ്ങിൻ്റെയും മറ്റ് ഫാഷൻ ഷൂട്ടുകളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ എടവനക്കാട് ബീച്ച്, എടവനക്കാട് ചാത്തങ്ങാട് ബീച്ച്, അതും വളരെ മനോഹരമായിട്ടുള്ള നല്ല പഞ്ചാര മണൽ, ഇങ്ങനെ നല്ല ദൂരത്തോളം ഉള്ള സിനിമ ഷൂട്ടിങ്ങുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ബീച്ചാണ്. ഒരുപാട് സിനിമകൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമയുടെ വർക്ക് അവിടെ നടന്നിരുന്നു. അതുപോലെ തന്നെ കുഴിപ്പള്ളി ബീച്ച്, കുഴിപ്പള്ളി ബീച്ചും ഒരുപാട് റിസോർട്ടുകൾ, താമസ സൗകര്യമൊക്കെ ഉള്ള ബീച്ചാണ്. അവിടെയും ഒരുപാട് വെഡിങ് ഷൂട്ടിനൊക്കെ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ള ബീച്ചാണ്. രണ്ട് വശവും കൃഷിസ്ഥലങ്ങളുള്ള നടുവിലൂടെയുള്ള റോഡും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് കുഴിപ്പള്ളി ബീച്ച്. പിന്നെ ചെറായി ബീച്ചും വളരെ പ്രസിദ്ധമായിട്ടുള്ള ബീച്ചാണ്. അവിടെയും ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട്, ഇപ്പോൾ വെഡിങ് ഷൂട്ടിനും ഒക്കെ നല്ല ബീച്ചാണ്. തൊട്ടപ്പുറത്ത് കാറ്റാടി ബീച്ച് എന്ന് പറയുന്ന ഒരു പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്ന ഒരു ബീച്ചുണ്ട്. അവിടെയും നല്ല കാറ്റാടി മരങ്ങളും അതിൻ്റെ തണലും ഒക്കെ വളരെ മനോഹരമാണ്. വെഡിങ് ഷൂട്ടിനും ഫോട്ടോഗ്രാഫർമാർക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. പിന്നെ നല്ല ക്ലൈമറ്റുമാണ് ഇവിടെ, പല ക്ലൈമറ്റിലുള്ള ഫോട്ടോസ് എടുക്കാനും പറ്റും. ഇപ്പോൾ മഴ ഉള്ള സമയത്താണെങ്കിലും പിന്നെ രാവിലെയുള്ള മിസ്റ്റി മോർണിംഗിലും ഒക്കെ പടം എടുക്കാവുന്ന ബീച്ചുകളാണ്. ഫോട്ടോഗ്രാഫർമാർക്ക് ഇഷ്ടപ്പെട്ട ബീച്ചാണ് ചെറായി ബീച്ച്, കാറ്റാടി ബീച്ച്. പിന്നെ മുനമ്പം ബീച്ചും വളരെ മനോഹരമാണ്. വാട്ടർ ആക്ടിവിറ്റീസ്, അഡ്വഞ്ചർ ടൂറിസവും ഒക്കെ ഉള്ള ഒരു ബീച്ചാണ് മുനമ്പം ബീച്ച്. വൈപ്പിങ്ങരയിലെ എല്ലാ ബീച്ചുകളും വളരെ മനോഹരമാണ്, ഫോട്ടോഗ്രാഫിക്ക് വളരെ ഉതകുന്ന ബീച്ചുകളാണ്. പല ആളുകളും എന്നെ വിളിച്ച് അന്വേഷിക്കാറുണ്ട് ഈ ബീച്ചുകളിൽ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ടൈമിനെ പറ്റിയും ക്ലൈമറ്റിനെ പറ്റിയൊക്കെ. അപ്പോൾ മൺസൂൺ ടൈമിൽ പോലും ഷൂട്ട് ചെയ്യാവുന്ന ബീച്ചുകളാണ് ഈ വൈപ്പിങ്ങരയിലെ ഈ ബീച്ചുകൾ. അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ ബീച്ചിലേക്ക് സ്വാഗതം.

കഥ പറഞ്ഞ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് പുതുവൈപ്പ് ബീച്ചിലാണ്. വൈപ്പിൻ ദ്വീപിന്റെ തെക്കേ അറ്റത്തുള്ള അതിമനോഹരമായൊരു മണൽപ്പരപ്പ്. നമുക്ക് എറണാകുളം ഹൈക്കോർട്ടിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ പുതുവൈപ്പ് ബീച്ചിൽ എത്താം. ഇപ്പം നമ്മൾ മറ്റ് ബീച്ചുകളിൽ കണ്ട ഒരു തിരക്ക് ഇവിടെ ഇല്ല. ഇവിടെ ഒരു സൈലൻസാണ്, ശാന്തമാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു വിളക്കുമാടമുണ്ട്, നമുക്കത് കുറച്ചുകൂടി നടക്കണം. ഈ ഭാഗത്തായിട്ടല്ല, പറ്റുമെങ്കിൽ നമുക്ക് അത് നോക്കണം. പക്ഷെ അതിൽ കയറുന്ന സമയമൊക്കെ കഴിഞ്ഞു പോയി. ഒരു 3 മണി മുതൽ 5 മണി വരെ, വെറും 2 മണിക്കൂറേ അവിടെ പ്രവേശനമുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോൾ രാവിലെ വന്നാൽ കയറാമെന്നൊന്നും വിചാരിച്ചാൽ കയറാൻ പറ്റില്ല. 40 മീറ്റർ ഉയരമാണ് ടവറിന് പറയുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഇരുന്ന് സൂര്യാസ്തമയ കാഴ്ചയൊക്കെ കണ്ട് ആണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്.

മനോഹരമായി ബീച്ചുകൾ ഇങ്ങനെ തുടർച്ചയായി നിൽക്കുക. നമ്മളത് വിദേശത്തൊക്കെ ബീച്ച് ടൂറിസം ഒരു വലിയ ഒരു സങ്കല്പമായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രകൃതി തന്നെ ഇത്രയും സാധ്യതകളൊക്കെ നമുക്ക് കൽപ്പിച്ച് തന്നിട്ടും നമുക്കത് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒരു വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഇതുവരെ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ഹസീന ഫെറിൻ, നിർവഹണം റിയ.

അങ്ങനെ പാട്ടിൻ്റെ നാട്ടുവഴിയിൽ ഇന്ന് നമ്മൾ നടത്തിയത് ഒരു വ്യത്യസ്തമായൊരു യാത്രയാണ്. മറ്റേത് നമ്മൾ ഓരോ നാട്ടിലും പോയി നാടിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. അതും രസകരമാണ്, ഇതും രസകരമാണ്. ഇതൊരു ബീച്ച് സീരീസ് ആയിരുന്നു. നമ്മൾ പോലും വാവ് എന്ന് തോന്നിപ്പോകുന്ന, കാരണം നമ്മുടെ ഒരു നാട്ടിൽ, ഒരു ജില്ലയിൽ, വൈപ്പിൻ പോലൊരു പ്രദേശത്ത് ഇങ്ങനെ

0: ഈ പരിപാടി വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്.
1: എന്റെ പൊന്നുരവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
2: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ റൂംമേറ്റ് ബാബു. മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദേ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ അപ്പോ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
1: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
2: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസായിരുന്നു ആ കോളേജ് കാലം.
1: കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നോ. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി FM ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
2: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ.
3: എന്തിനു മടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മ ചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സ്ആപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447 56 22 12. വാട്സ്ആപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.
0: ഒരറിയിപ്പ്: ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ഇതിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 04842 42 63 87, 04842 42 63 97. മറ്റൊരു നമ്പർ 94 46 45 58 88. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 04842 42 63 87, 04842 42 63 97. മറ്റൊരു നമ്പർ 94 46 45 58 88. ഓർക്കുക, എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
3: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ

0: പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിൽ അല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന് തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 21.
3: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 6 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മിൻമിനി പാടിയ ഒരു ലളിതഗാനം കേൾക്കാം. ഗാനരചന ഷിജോ മാനുവൽ, സംഗീതം ജോഷ് പ്രകാശ്.

അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. പച്ചക്കറി, വാഴ, പൂക്കൾ എന്നിവ കൃഷി ചെയ്യുന്ന ഏലൂരിലെ കർഷക ദമ്പതികൾ ജഹാൻ, അബ്ദുൾ ജലീൽ എന്നിവർ പങ്കെടുക്കുന്നു. വിശ്രമജീവിതം ആരോഗ്യകരമാക്കാം. ഏലൂർ ഉദ്യോഗമണ്ഡലിലെ കെ എ അംബുജാക്ഷിയുടെ കൃഷി അനുഭവങ്ങളിലൂടെ. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പുതിയ സംസ്ഥാന സർക്കാർ പ്രതീക്ഷകൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം. അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിങ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ. 9:15 അഭിപ്രായവേദി. ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ തിരുവനന്തപുരം റിലെ. 10:30 പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ.

0: 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കിൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
5: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
6: നോ സിഗ്നൽ.
3: ഇനി എന്ത് ചെയ്യും?
5: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
6: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആൻസൺ കുറുമ്പത്തുരുത്ത്. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ ശോകഭാവം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
8: പ്രകൃതിയുടെ രുചി.
0: നാളെ രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. പല്ലു മാറ്റിവെക്കൽ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രോസ്തോഡോണ്ടിസ്റ്റും ഇംപ്ലാന്റോളജിസ്റ്റുമായ ഡോക്ടർ ആദിത്യ മോഹനുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹെലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലെ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 സഹയാത്രിക സംരംഭകയായ സോണിയ യേശുദാസുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. അമൃത് പദ്ധതി, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് 2-ാം ഘട്ടത്തിൽ. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലെ. കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലെ.
9: റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില.
10: എന്നും രാവിലെ 10:30.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നാളെ ഉച്ചയ്ക്ക് 1:00 തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ തിരുവനന്തപുരം റിലെ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 പാട്ടിന്റെ നാട്ടുവഴി. പൊള്ളുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന കടൽ തീരങ്ങൾ. മുനമ്പം, ചെറായി, കുഴിപ്പുള്ളി, വളപ്പ്, പുതുവൈപ്പ് തീരങ്ങളിലൂടെ ഒരു യാത്ര അവസാന ഭാഗം. 4:00 ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി.

0: ഞാറ്റുവേല. 6 മണിക്ക് ലളിതഗാനം, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിറിലെ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
2: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വാ വ്യാഴം
1: രാവിലെ 7:15 ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: അറിയിപ്പ് തുടരുന്നു. നാളെ വൈകിട്ട് 6:50 കാർഷിക ജീവനം. മണ്ണറിഞ്ഞും മനസ്സറിഞ്ഞും കൃഷി ചെയ്യാം. റിട്ടയേർഡ് ഫോറസ്റ്റ് ഓഫീസർ ജി രാധാകൃഷ്ണന്റെ കൃഷിപാഠം. വിവിധ ഇനം അലങ്കാര മത്സ്യങ്ങൾ, പക്ഷികൾ എന്നിവയുടെ പരിപാലനത്തോടൊപ്പം അക്വാപോണിക്സ് കൃഷിയും ടെറേറിയം നിർമ്മാണവും. എറണാകുളത്തുള്ള മെർലിൻ അനൂപ് സംസാരിക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപെറ്റ പന്തിരുകുലം 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. IDIA ഫെലോഷിപ്പ് ഫോർ യങ് ലോയേഴ്സ്. IDIA കൺസൾട്ടന്റും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷിൻഡോ മാത്യു അബ്രഹാം വിവരങ്ങൾ നൽകുന്നു ആദ്യഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിറിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാരു കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു. പശ്ചാത്തല ശബ്ദവിന്യാസം ധീരജ് സുകുമാരൻ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിറിലെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: സമയം 6:00 കഴിഞ്ഞ് 20:18. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. അറക്കൽ നന്ദകുമാർ സംഗീതം നൽകി പാടിയ ഗാനം. ഗാനരചന സച്ചിദാനന്ദൻ പുഴങ്കര.

ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും അറയ്ക്കൽ നന്ദകുമാർ സംഗീതം നൽകി പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന സച്ചിദാനന്ദൻ പുഴങ്കര. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത് കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമിക് ഡിവിഷനായ കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അടുത്ത മാസം ആദ്യവാരം മുതൽ പുതിയ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കും. www.kile.kerala.gov.in/kile-IAS-academy എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 80 75 76 85 37 80 75 76 85 37. സംസ്ഥാന കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 7 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾ പാലക്കാട് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിൽ നിന്നും ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾക്കൊപ്പം വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന ക്ലാസ് ഏതെന്ന് വ്യക്തമാക്കുന്ന

0: സ്കൂൾ മേധാവിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപേക്ഷകൾ ഈ മാസം 15 വരെ സമർപ്പിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് 0491251 5757 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0491251 5757 65.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
0: പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 2 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടക്കും. പ്ലസ് ടു ബിരുദം, ബിരുദാനന്തര ബിരുദം, TTC എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 14 രാവിലെ 10 മണിക്ക് എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം, 0491250 5435. 0491250 5435.
2: കോട്ടയം ജില്ലയിലെ ഗാന്ധിനഗർ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ വാർഡന്റെ ഒഴിവിൽ കരാർ നിയമനത്തിനുള്ള അഭിമുഖം ഭവന നിർമ്മാണ ബോർഡിന്റെ കോട്ടയം ഡിവിഷൻ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 7709 6940. 7709 6940. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
0: സമയം 6:29:45. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ചേച്ചി ഇത് കണ്ടോ?
1: ഹരിമണ്ടേ കുട്ട
0: കാണട്ടെ. വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായിടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
7: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
6: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
8: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്ന ഉടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണം എടുത്താൽ ബാങ്കിന് ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുംതോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ്

0: ഇന്ത്യയെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: വികസിത ഭാരത് കാ നിർമ്മാണ് ഐസേ യുവാവോ സേ ഹി ഹോഗാ ജോ യുവാ മാനസിക രൂപ സേ ശാന്ത ഹോ ജോ സാമാജിക രൂപ സേ ജിമ്മേദാർ ഹോ ഓർ ജോ സമാജ് കേ പ്രതി സംവേദനശീൽ ഹോ. इसलिए स्पिरिचुअल वेलबींग मेंटल हेल्थ योग मेडिटेशन इस पर काम करने वाली आपकी महत्वपूर्ण.
0: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന വിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. 102 MLAമാരുടെ പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണിവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചൂട് നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
3: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം

0: അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
1: 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൌകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
0: IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ട് ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40:42. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നീലക്കടമ്പ എന്ന പടത്തിൽ ചിത്രയും സംഘവും പാടിയത്. K. ജയകുമാറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി എന്ന പടത്തിൽ ജി വേണുഗോപാൽ പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കാലാവസ്ഥാ അറിയിപ്പ്: ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: കാർഷിക ജീവനത്തിൽ ആദ്യം കേൾക്കാം. വിശ്രമകാല ജീവിതം കാർഷിക വൃത്തിയോട് ചേർത്തു വെച്ച ഏലൂർ സ്വദേശികളായ ജഹാൻ, അബ്ദുൾ ജലീൽ MM എന്നീ ദമ്പതികളുടെ കാർഷികാനുഭവങ്ങൾ. ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ ഉണ്ടായ വിരസത മറികടക്കാൻ ജഹാനും ഭർത്താവ് അബ്ദുൾ ജലീലും കണ്ടെത്തിയ വഴിയായിരുന്നു കൃഷി. നീണ്ട 20 വർഷക്കാലം കാട് കയറിക്കിടന്ന ഭൂമിയിൽ നിന്നും കള നീക്കി വിത്തുവിതച്ചും തൈകൾ നട്ടും ഇരുവരും ചേർന്ന് ഒരു കാർഷിക സ്വർഗം തന്നെ തീർത്തു. 500-ലേറെ ചട്ടികളിലായി നട്ടുപരിപാലിക്കുന്ന ചേന, ചേമ്പ്, മഞ്ഞൾ, ഇഞ്ചി, വിവിധയിനം പൂക്കൾ എന്നിവ ഇവരുടെ വിശ്രമകാല സമ്പാദ്യമാണ്. ഇതുകൂടാതെ തെങ്ങും വാഴയും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. പാളയം, കോടൻ, നേന്ത്രൻ എന്നിവ ഉൾപ്പെടെ 200-ലേറെ വാഴകൾ ഇരുവരും ചേർന്ന് നട്ടു നനച്ചു വളർത്തുന്നു. കൃഷി മാനസികവും ശാരീരികവുമായ സന്തോഷം പകർന്നു നൽകുന്ന ഒന്നാണെന്നാണ് ജഹാനും അബ്ദുൾ ജലീലും പറയുന്നത്. കേൾക്കാം ഏലൂർ സ്വദേശികളായ ജഹാൻ, അബ്ദുൾ ജലീൽ MM എന്നീ ദമ്പതികളുടെ കാർഷികാനുഭവങ്ങൾ.
1: റിട്ടയർമെന്റിന് ശേഷം സമയം പോകുന്നതിനും ഞങ്ങൾക്കൊരു എൻജോയ്മെന്റ് എന്ന രീതിയിലാണ് ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയത്. പലതരത്തിലുള്ള കൃഷികളുണ്ട്. വാഴ ഏകദേശം ഒരു 200 വാഴകളുണ്ട്. അത് ഞാലിപ്പൂവനും ഏത്തവാഴയാണ്. ഏത്തവാഴ കുറച്ച് ചെയ്യുന്നുള്ളൂ, ഞാലിപ്പൂവനാണ് അധികമായിട്ട് നമ്മൾ ചെയ്തത്. പച്ചക്കറികള് ഞങ്ങൾക്ക് ഇഞ്ചി, മഞ്ഞള്, ചേന, ചേമ്പ്, വഴുതന, വെണ്ട, ചീര, പച്ചമുളക്, അങ്ങനെ

0: കുറച്ച് അടുക്കള തോട്ടത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ പലതരം ഫ്രൂട്ട്സ് നട്ടിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 2 വർഷമായിട്ടുള്ളൂ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പൊ ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ട് ചിലതിലൊക്കെ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്. മംഗോസ്റ്റൻ, ജബോട്ടിക്ക, അബിയു, മാങ്ങകള് പലതരം, പേരയ്ക്ക, അതില് മാങ്ങ ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. പിന്നെ രൂപി, ഞാവല്, ചാമ്പ, അങ്ങനെ പലതരം ഫ്രൂട്ട്സ് നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ ചെടികളുണ്ട്, ഫ്ലവർ ഉണ്ട്. ഫ്ലവർ നമുക്ക് പെറ്റൂണിയ പലതരം കളേഴ്സ് ആയിട്ട് ഒരു 100 ചട്ടി, 50 ചട്ടിയൊക്കെ കാണും പെറ്റൂണിയ. അതുപോലെ ചെത്തി പല കളറുള്ളത്, 10 മണിപ്പൂവ്, അഡീനിയം പല കളറുണ്ട്, ബൊഗെയ്ൻവില്ല. പിന്നെ ഓർക്കിഡ്സ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് അധികം ആയിട്ടില്ല. അങ്ങനെ മൊത്തം ഒരു 500 ചട്ടിയിൽ ഞങ്ങള് ഫ്രൂട്ട്സും പച്ചക്കറികളുമായിട്ട് ചെയ്യുന്നുണ്ട്.
1: ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കൃഷിയിലേക്ക് വന്ന ദമ്പതിമാരാണ് നിങ്ങൾ. കൃഷിയിലേക്കുള്ള ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
0: ഞങ്ങൾക്ക് പൊതുവെ ഞങ്ങള് പണ്ട് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൃഷിക്കാരായിരുന്നു. പേരൻസ് ഒക്കെ കൃഷിക്കാരായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജോലിയിലേക്ക് പോയപ്പോൾ നമ്മൾ ആ കൃഷി സ്ഥലമൊക്കെ ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഇത് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ട്രാൻസ്ഫർ ആയി അങ്ങനെ പോയി. അപ്പൊ ഇവിടെ ഒരു കാട് പിടിച്ച അന്തരീക്ഷമായിരുന്നു. അപ്പൊ ആളുകൾ തന്നെ പറയുമായിരുന്നു ഞങ്ങളോട്, കാരണം ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ഉള്ള ജോബായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ആളുകൾ പറയുമായിരുന്നു നമ്മളോട്, കാട് പിടിച്ച് കിടക്കാണ്, പെരുമ്പാമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഒരു 2002 പോയിട്ട് പിന്നെ 2024 ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്നത്. അപ്പൊ ഒരു 22 വർഷം ഒന്നും ചെയ്യാതെ ഇട്ടിരുന്ന പറമ്പായിരുന്നു, ആകെ കാട് പിടിച്ച പറമ്പായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന് തിരിച്ചു വത്തതിന് ശേഷം വീട് വേറെ പണിത്, പിന്നെ നമ്മള് എല്ലാ, അപ്പൊ ആദ്യമേ ഞങ്ങൾക്ക് ഈ പറമ്പിൽ ധാരാളം ഫ്രൂട്ട്സുകളൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. പേരക്ക, മംഗോസ്റ്റ്യൻ, ബബിൾസ് നാരങ്ങ, അങ്ങനെ എന്റെ പാരന്റ്സ് തന്നെ, ഞങ്ങളുടെ പാരന്റ്സ് തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ 22 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇതൊക്കെ നശിച്ചു പോയിരുന്നു. അപ്പൊ അതിന്റെ, അപ്പൊ നമ്മളെ ഇൻബോൺ ഉള്ള ഒരു ഇതും കൂടിയാണ് ഞങ്ങൾക്കത് വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലതരം ഫ്രൂട്ട്സുകളും വാങ്ങി പറമ്പിലൊക്കെ വെച്ച് അതുപോലെ തന്നെ ചെടികളും പച്ചക്കറികളും എല്ലാം വീണ്ടും ഇത് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾക്ക് സമയം പോകുന്നതിന് വളരെ രാവിലെ 2 പേരും ഞങ്ങളൊരു 6:30 ആകുമ്പോഴേക്കും പറമ്പിൽ ഒന്ന് ഇറങ്ങി എല്ലാം പുല്ല് പറിക്കലും വളമിടലും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ചെയ്യും. പിന്നെ ഒരു 8 മണിയാകുമ്പോഴേക്കും നമ്മള് വെയിലൊക്കെ ആകുമ്പോഴേക്കും കയറും, വീണ്ടും 3:30 ആകുമ്പോ വീണ്ടും ഇറങ്ങും.
1: മറ്റ് ജോലിക്കാരൊന്നുമില്ല, നിങ്ങൾ തന്നെയാണ്?
0: കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ച് ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ നമ്മള് ഇടയ്ക്ക് വല്ലപ്പോഴും ഒരിക്കൽ വിളിക്കുന്നുള്ളൂ, ബാക്കി ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്.
1: ഇപ്പൊ നമ്മുടെ പച്ചക്കറി തോട്ടത്തിന്റെ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഏതെല്ലാം പച്ചക്കറികളാണുള്ളത്?
0: പച്ചക്കറിയില് വെണ്ടയ്ക്ക, വഴുതനങ്ങ, ചീര, പിന്നെ ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞള്, പച്ചമുളക്. പച്ചമുളക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് കണക്കാക്കി ഉള്ള പച്ചമുളകും നട്ടിട്ടുണ്ട്.
1: ചേനയും ചേമ്പും ഒക്കെ കൃഷി ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഇഞ്ചിയും മഞ്ഞളും ചെയ്യുന്നുണ്ട്. ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കൃഷി ചെയ്യുന്നതിനായിട്ട് എന്തെങ്കിലും മുൻപരിചയം ഉണ്ടായിരുന്നോ?
0: ഇല്ല ഇല്ല, അതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ ഞങ്ങള്. അപ്പൊ എന്നുവെച്ചാൽ അത് കഴിഞ്ഞ വർഷം ചെയ്തില്ല, 2 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഇയർ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഇതൊന്നും ചെയ്തിട്ടില്ല, ഈ വർഷമാണ് ഇഞ്ചിയും വഴുതനങ്ങ ഇതൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ഇഞ്ചി, മഞ്ഞൾ, അതൊക്കെ ചേന, ചേമ്പ്, അതൊക്കെ ഈ വർഷത്തിലാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളത്.
1: ഏകദേശം 20 വർഷത്തോളം കൃഷിയൊന്നും ഇല്ലാതെ കിടന്ന ഭൂമിയിലാണ് ഇപ്പൊ കൃഷി ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് മണ്ണ് അതിനോട് പ്രതികരിക്കുന്നത്?
0: മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ ഫ്ലഡിന്റെ സമയത്ത് വെള്ളം മണ്ണിന്റെ നാച്ചറൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കാരണം ഫ്ലഡിന്റെ സമയത്ത് ഈ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പൊ മണ്ണിനോടുള്ള മണ്ണിന്റെ നാച്ചർ ഉണ്ടല്ലോ, അത് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല വളക്കൂറുള്ള മണ്ണാണ്. പക്ഷെ ഞങ്ങൾക്ക് വാഴയൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്. ആവുന്നത് ഞങ്ങൾ ചട്ടിയിലാണ് നടുന്നത്, കാരണം ഞങ്ങൾക്കൊന്ന് വളം ചെയ്യാനും ഒക്കെ ഒരു ഈസി ആയി തോന്നുന്നതുകൊണ്ട് ചട്ടിയും ഗ്രോ ബാഗാണ് യൂസ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ചും ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് കംഫർട്ട് ആയിട്ട്. അതായത് കുറെ കരിയില വരുന്നുണ്ട് പറമ്പില്, അപ്പൊ ആ കരിയിലൊക്കെ അടിച്ചു കൂട്ടി ചട്ടിയിലാകുമ്പോഴ് അല്ലെങ്കിൽ ഗ്രോ ബാഗിലാകുമ്പോൾ നമ്മുടെ ഒരു 3/4 കരിയിലിടാൻ പറ്റുന്നുണ്ട്. ബാക്കിയാണ് മണ്ണ് യൂസ് ചെയ്യുന്നുള്ളു. അപ്പൊ വെയിറ്റ് കുറയുന്നുണ്ട്, നമ്മുടെ പറമ്പ് വൃത്തിയായി കിടക്കും.
1: നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നു, എന്നാൽ അക്കൂട്ടത്തില് ഈ പാവൽ, പടവലം, വെള്ളരി പോലുള്ള പടർന്നു കയറുന്ന സസ്യങ്ങളൊന്നും ഇല്ല, അതെന്തുകൊണ്ടാണ്?
0: അത് ഒരേ ഭാഗമായിട്ട് ഞങ്ങൾ തുടങ്ങുന്നത് കൊണ്ട് കൂടുതലായിട്ട് പടർന്നു വരുന്ന ചെടികൾ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം നമ്മൾ 2 വർഷം കൊണ്ട് ഓരോ പാർട്ടായിട്ട് നന്നാക്കി കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, അതുകൊണ്ട് സാധിച്ചിട്ടില്ല. പച്ചക്കറി എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഫ്ലവേഴ്സിനോടാണ്. അപ്പൊ ഒരു 100-150 ചട്ടി ഫ്ലവേഴ്സ് ഉണ്ട്.
1: ഏതെല്ലാം തരത്തിലുള്ള പൂക്കളാണ് കൃഷി ചെയ്യുന്നത്?
0: അല്ലെങ്കിൽ പെറ്റൂണിയ പല കളേഴ്സ് ആയിട്ടുണ്ട്. അത് ഒരു 19 ചട്ടിയുണ്ട്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ പെറ്റൂണിയ സീസണൽ ഫ്ലവർ ആണെങ്കിലും നമ്മൾ അതിന്റെ വിത്ത് എടുത്ത് കളക്ട് ചെയ്യും.

0: കളക്ട് ചെയ്തിട്ട് പൂവുണ്ടായി കഴിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ അടുത്ത ചെടി ഫ്ലവറിംഗ് ആയി റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ആദ്യത്തെ ചട്ടികൾ മുഴുവൻ മാറ്റിയിട്ട് വീണ്ടും ഫ്ലവർ ഉള്ള അടുത്ത സ്റ്റെപ്പ് ചട്ടികൾ എടുത്തു വെക്കും. അപ്പൊ ഏതെല്ലാ സീസണിലും ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കത് റൊട്ടേഷനിൽ പോകേണ്ടി വരും. കാരണം ഒരു ചെടി നട്ട് അതിൽ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായി വരുമ്പോഴേക്കും നമ്മുടെ അടുത്ത ചെടി പാകാവണം. വിത്ത് നട്ട് പാകായി മുളപ്പിച്ച് പാകമായി വരുമ്പോഴൊക്കെ ആദ്യത്തെ ചെടിയുടെ ഫ്ലവർ മാറി കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്ത ചട്ടികൾ ഞങ്ങൾ റീപ്ലേസ് ചെയ്ത് വെക്കും. അപ്പൊ സെയിം ഇതിൽ തന്നെ ഇപ്പൊ ഞങ്ങൾ ഒരു ജൂലൈ ഓഗസ്റ്റ് തുടങ്ങി എന്റെ വീട്ടിൽ എന്നും ഫ്ലവർ ഉണ്ട്.
1: പൂച്ചെടികൾ വിൽപ്പനയ്ക്കായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നതാണോ?
0: അല്ലല്ല അല്ല, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നുള്ളൂ.
1: പൂക്കൾക്കും പച്ചക്കറികൾക്കും ഇപ്പൊ ഇവിടെ വിശാലമായൊരു വാഴത്തോട്ടം ഉണ്ടല്ലോ, വാഴത്തോട്ടത്തിലെ വിശേഷങ്ങൾ ഒന്ന് പറയാമോ?
0: വാഴ ഞങ്ങൾ കുറച്ച് ഭാഗങ്ങളായിട്ട് വാഴ ചെയ്തിട്ടുണ്ട്. ഒരു 200 വാഴ, അതായത് ഞാലിപ്പൂവന്, ഏത്തവാഴ, പാളയൻകുടൻ ഇനങ്ങളാണ് ചെയ്തിട്ടുള്ളത്.
1: വാഴയ്ക്ക് വേണ്ടിയിട്ട് കൃഷിയിടം ഒരുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: പറമ്പ് എല്ലാം വൃത്തിയായിട്ട് ഭാരം കോരി അതിനുള്ള കുഴികള് ഇട്ട് വാഴയുടെ ചുറ്റും മണ്ണ് കൂട്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യല്. വാഴ ഞങ്ങൾ ഇപ്പോഴാണ് ശരിക്കും ചെയ്തു തുടങ്ങിയത്. മറ്റത് തെങ്ങും അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു പണ്ട് ചെയ്തിരുന്നത്.
1: തെങ്ങിൽ നിന്ന് ഇപ്പോഴും വിളവ് കിട്ടുന്നുണ്ടോ?
0: അത് പറയുമ്പോഴെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് എറണാകുളം ജില്ല മുഴുവൻ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് ഒരു കാലത്ത് ഈ തെങ്ങിൽ നിന്നും കിട്ടുന്ന തേങ്ങ വിറ്റാണ് സത്യം പറഞ്ഞാല് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ നോക്കുമ്പോ തെങ്ങ് നമ്മുടെ മാത്രമല്ല, എറണാകുളം ജില്ല മുഴുവനായിട്ടും തെങ്ങുകള് ഒരു കേടു വന്ന ഒരു ഇതാണ് കാണുന്നത്. നമ്മള് പുതിയ ഇനം തെങ്ങ് വെച്ചാലും കുറച്ച് കഴിയുമ്പോ അത് പിന്നീട് പെട്ടെന്ന് കേടു വരുന്നുണ്ട്. അപ്പോ സത്യം പറഞ്ഞാലിപ്പോ വീട്ടിലാവശ്യത്തിനുള്ള തേങ്ങ പോലും കിട്ടാൻ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു ഇതുണ്ട്. നമുക്ക് പരിചയക്കാരുടെ കടയിൽ ചെന്ന് തേങ്ങ മേടിക്കുമ്പോ അവര് നമ്മളെ കളിയാക്കും. ഒരു കാലത്ത് എങ്ങനെ തേങ്ങ കൊണ്ട് ജീവിച്ചിരുന്ന ആളുകള് ഇപ്പൊ തേങ്ങ മേടിക്കണോ എന്നുള്ളൊരു ഇത് ഉണ്ട്.
1: തെങ്ങിന് കേടെന്ന് പറയുമ്പോൾ ഏത് തരത്തിൽപ്പെട്ട കേടുകളാണ്? ചെല്ലിയുടെ ആക്രമണമാണോ?
0: ചെല്ലിയുടെ തന്നെയാണ് അത്. നമ്മള് പല മരുന്നുകളൊക്കെ അടിച്ചു നോക്കിയെങ്കിലും അത് ശരിയായിട്ടില്ല. ഇപ്പോഴും ചെല്ലിയുടെ തന്നെയാണത്. എന്താ പറഞ്ഞ നമ്മുടെ പറമ്പില് മാത്രല്ല, ഈ നമ്മളെ ഈ ഭാഗങ്ങള് എറണാകുളം ജില്ല ഒട്ടാകെ തെങ്ങിന് വളരെയധികം കേടുകളുണ്ട്. അതുകൊണ്ടാണ് തവണ വന്നപ്പോ ഒരു 10 തെങ്ങിൻ തൈ മേടിച്ചു കൊടുത്തിരുന്നു. പക്ഷേ അത് ഞങ്ങൾ മഴ ശക്തിയായിട്ട് കുറെ ദിവസം നിന്നപ്പോ തെങ്ങിൻ തൈയൊക്കെ ആ വെള്ളത്തിൽ പെട്ടുപോയി. അപ്പൊ പിന്നീട് അത് എടുക്കാൻ പറ്റിയില്ല, അത് കേടു വന്നുപോയി. ഒരു ഇപ്പൊ ഒന്നോ രണ്ടോ തെങ്ങിൻ തൈകളെ ആ 10 എണ്ണത്തിൽ ബാക്കിയുള്ളൂ. 10-35 വർഷം മുമ്പ് ഏലൂർ കൃഷിഭവൻ ആരംഭിച്ചപ്പോഴേ ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ടായിരുന്നു, ഒരു മേരിക്കുട്ടി എന്നാണ് വരുന്നത്. അപ്പോ അവർ അന്നത്തെ കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അവര് ശരിക്ക് ഈ അന്നത്തെ കാലത്ത് ഈ പോസ്റ്റിലുള്ള ആള് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ആ കൃഷിക്കാരെ ആയിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് അത് ഇങ്ങനെയുള്ളൊരു സൗകര്യം നമ്മുടെ വീട്ടിലാണ് അത് ഒരുക്കി കൊടുത്തിരുന്നത്. അങ്ങനെ വന്നിട്ട് അവര് കൃഷിക്കാരൊക്കെ വിളിച്ചു കൂട്ടി അവരുമായിട്ട് ചർച്ച ചെയ്ത് അവരുടെ കൃഷിയിടങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഇല്ലെങ്കിലും ഇപ്പൊ ഏലൂർ കൃഷിഭവൻ വളരെ ആക്റ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഉൾപ്പെടെയുള്ള ഒരു ഞങ്ങളുടെ തന്നെ ഒരു 2 ഏക്കറോളം നെൽകൃഷിയുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. അത് പിന്നെ പിന്നീട് ഞങ്ങൾ ഇല്ലാതായപ്പോ അത് വിറ്റു. അത് ഒരു ഇപ്പൊ ഈ അടുത്ത കാലത്ത് 25 ഏക്കറോളം ഇങ്ങനെയുള്ള കൃഷിയില്ലാത്ത പാടങ്ങള് ഏലൂർ കൃഷിഭവന്റെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തില് അത് ഏറ്റെടുത്ത് വലിയ രീതിയിലുള്ള ഒരു നെൽകൃഷി ഇപ്പൊ ഏലൂര് നടന്നു. അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഏലൂർ കൃഷി ഓഫീസർ വളരെ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള, അതേമാതിരി കൃഷി ഓഫീസറും അത് ആ ഓഫീസിലുള്ളവരൊക്കെ നമ്മള് ഇടയ്ക്ക് ചെല്ലുമ്പോൾ വളരെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമാണ് അവരിൽ നിന്ന് ഉണ്ടാകുന്നത്. വളരെ ഇതായിട്ടുണ്ട് അപ്പൊ കൃഷിഭവനിലുള്ള എല്ലാവർക്കും, നമുക്ക് മാത്രമല്ല ഏലൂരുള്ള കൃഷിക്കാർക്കൊക്കെ വളരെ സഹായകരമായിട്ടുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കൃഷി ഓഫീസറും സ്റ്റാഫും ആണ് ഇപ്പൊ ഏലൂർ കൃഷിഭവനിൽ ഉള്ളത്.
1: അതെ, ഏലൂർ മേഖലയിലെ ഏത് കർഷകനോട് ചോദിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമാണിത്.
0: അത് വളരെ കാലത്തിന് ശേഷമാണെന്ന് എനിക്ക് തോന്നണത്. ഞാനിപ്പോ വന്നപ്പോ ഉള്ളതാ എനിക്ക് തോന്നണത്. ഇപ്പൊ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഓഫീസറും സ്റ്റാഫും ആണുള്ളത്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവിധ സഹായങ്ങളും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ കൃഷി ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും വിത്തുകളോ വളങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് കൊടുക്കുമ്പോൾ അത് നമ്മൾ അറിയിക്കുകയും നമ്മൾ അവിടെ ചെന്ന് അതിനെ

0: കൊടുത്ത് അത് മേടിക്കുകയും ചെയ്യാറുണ്ട്. പണ്ടത്തെ കാലത്ത് ഗവൺമെന്റിൽ നിന്ന് യാതൊരു സഹായം ഇല്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മുടെ കൃഷി, നെല്ലും ഈ തെങ്ങ് കൃഷിയൊക്കെ ഉണ്ടായിരുന്നത്. അന്ന് യാതൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോ ആ കാലത്ത് മുതൽ നമ്മൾ നെല്ലും ഈ തെങ്ങും ഒക്കെ കൃഷി ചെയ്തിരുന്നതാണ്. ഉപ്പാക്കെ പൈതൃകമായി കിട്ടിയ, പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലത്തായിരുന്നു നമ്മൾ കൃഷി ചെയ്തിരുന്നത്. അന്നൊക്കെ ഇങ്ങനെ മറ്റു കൃഷികൾ അന്ന് കുറവായിരുന്നു. ഇത്തവണ ഞങ്ങൾ 10-22 കൊല്ലത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് മറ്റെല്ലാ കൃഷിയിലേക്കും നമ്മൾ കൂടുതൽ വ്യാപകമായിട്ട് ചെയ്തു തുടങ്ങിയത്.
1: ഓക്കെ, ഇനി കൃഷിയിൽ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്?
0: ഭാവി പദ്ധതികള് തെങ്ങും തൈകളും കുറച്ചുകൂടി വെക്കണമെന്നുണ്ട്, പച്ചക്കറികളും ഇതൊക്കെ ഒന്നുകൂടി വ്യാപകമായിട്ട് ചെയ്യണമെന്നുണ്ട്. പുല്ലിന്റെ ഭയങ്കര ഒരു ശല്യമുണ്ട്, നമ്മൾ ഒഴിച്ചിടുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി തിരിച്ച് നമ്മൾ ആ സ്ഥലത്ത് എത്തുമ്പോഴേക്കും അവിടെ പുല്ല് മുളച്ചിട്ടുണ്ടാവും. പുല്ല് പല പ്രാവശ്യം നമ്മൾ JCB ഇത്താച്ചിയും മരുന്നടിച്ചും ഒക്കെ നോക്കിയിട്ടും പുല്ല് വളരെ പെട്ടെന്നാണ് ഇതിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മുളച്ച്, അതാണ് വലിയൊരു ശല്യമായിട്ട് നിന്നുള്ളത്.
1: പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് കൃഷിയുമായിട്ട് കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ രണ്ടുപേർക്കും. കാർഷിക ജീവനത്തിന്റെ ശ്രോതാക്കളോട് കൃഷി അറിവുകൾ പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം.
2: പ്രിയ ശ്രോതാക്കളെ, കാർഷിക ജീവനത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിശ്രമകാല ജീവിതം കാർഷിക വൃത്തിയോട് ചേർത്തുവച്ച ഏലൂർ സ്വദേശികളായ ജഹാൻ, അബ്ദുൾ ജലീൽ MM എന്നീ ദമ്പതികളുടെ കാർഷിക അനുഭവങ്ങളാണ്. കൃഷി സംബന്ധമായ സംശയ നിവാരണങ്ങൾക്ക് ഇവരെ വിളിക്കേണ്ട നമ്പർ 9444657555.

0: പ്രിയ ശ്രോതാക്കളെ, തുടർന്ന് കാർഷിക ജീവനത്തിൽ. ബാങ്ക് ഉദ്യോഗസ്ഥ ആയിരുന്നപ്പോഴും അംബുജാക്ഷി കൃഷിയെ തന്റെ ജീവിതചര്യയാക്കിയിരുന്നു. വെള്ളക്കെട്ടുള്ള പ്രദേശമായിരുന്നിട്ട് പോലും കൃഷിയെ ഉപേക്ഷിക്കുവാൻ ഇന്ന് 73 വയസ്സിലും ഈ വീട്ടമ്മ തയ്യാറല്ല. കേൾക്കാം വിശ്രമ ജീവിതം ആരോഗ്യകരമാക്കുന്ന ഏലൂർ ഉദ്യോഗമണ്ഡലിലെ അംബുജാക്ഷി കെയുടെ കൃഷി അനുഭവങ്ങൾ. നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങിയത്? ജീവിതത്തിന്റെ തുടക്കം മുതലേ, അതായത് ആളുകൾ പറയുമല്ലോ സ്കൂൾ തലം മുതലേ കൃഷി ചെയ്യാൻ ഇഷ്ടമായിരുന്നു, വീട്ടുകാർ ചെയ്യുന്നത് കണ്ടിട്ട്. ചേച്ചി അങ്ങനെയാണോ അതോ വേറെ ജോലി ചെയ്തിരുന്നു? എന്തൊക്കെയാണ് ചേച്ചിയുടെ അനുഭവങ്ങളൊന്ന് പറയാമോ?
1: നമസ്കാരം. അച്ഛനും അമ്മയും കൃഷിക്കാരായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ അവരോടൊപ്പം പാടത്തും പറമ്പിലും ഒക്കെ പണി ചെയ്തുകൊണ്ടിരുന്നു. നെൽകൃഷിയായിരുന്നു കൂടുതലും. ഞാറ് നടും, മെതിക്കും, കൊയ്യും എല്ലാം ചെയ്യുമായിരുന്നു.
0: അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴായിരുന്നു സ്വന്തമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യണം എന്ന് തോന്നിയത്?
1: സ്വന്തമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്ന കല്യാണം കഴിഞ്ഞ് വീടൊക്കെ വെച്ച് സ്വന്തമായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് പച്ചക്കറി കൃഷികൾ തുടങ്ങിയത്. പാടത്തിന്റെ കരയിലായ കാരണം വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളാ ഒരു ജൂൺ ജൂലൈ അങ്ങനെയുള്ള മാസങ്ങളിൽ സെപ്റ്റംബർ വരെ ഫ്രീ ആയിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുള്ളു. എൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി. നാഷണലൈസ്ഡ് ബാങ്കിലാണ് ജോലി കിട്ടിയത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വർഷം കഴിഞ്ഞതിന് മുമ്പേ കല്യാണം കഴിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞു രണ്ട് പിള്ളേരെല്ലാം ആയി. 85 ഞാൻ വീട് വയ്ക്കുന്നത്. സ്വന്തമായിട്ട് വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടുള്ള പച്ചക്കറി കൃഷികൾക്കൊക്കെ സമയം കണ്ടെത്തിയത്.
0: ഇത് ചേച്ചിയുടെ നാടാണോ അതെ ഹസ്ബൻഡിന്റെ നാടാണോ?
1: ഇത് എൻ്റെ നാടാണ്. എനിക്ക് ഇടയാറായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ ജോലി കിട്ടിയത്. അപ്പൊ പിന്നെ പോകാനും വരാനും എളുപ്പത്തിന് അച്ഛനിവിടെ വീട് വെക്കാനുള്ള സ്ഥലം തന്നു.
0: ഇപ്പൊ ഇവിടെ എത്ര സെന്റ് സ്ഥലമുണ്ട്?
1: എനിക്ക് 25 സ്ഥലം ഇവിടെ സ്വന്തമായിട്ടുണ്ട്.
0: ഇപ്പൊ വീട് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം മുഴുവനും പച്ചക്കറിയാണ് അല്ലെ? വേറെ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: വീട് കഴിഞ്ഞിട്ടുള്ള ഭാഗം മുഴുവനും പച്ചക്കറികൾ തന്നെയാണ് ചെയ്യണത്. അതിൽ തെങ്ങും വാഴയും അടക്കാമരമൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ മരങ്ങളുണ്ട്. വലിയ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. അത് ചോല കാരണം കൃഷി ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ടിട്ട് അടുത്ത് തന്നെ ഒരു 12 സെന്റുണ്ട്. അവിടെയാണ് ഞാൻ കൂടുതലും ശ്രദ്ധിക്കണത്. അവിടെ വാഴയുണ്ട്, തേങ്ങുണ്ട്, പിന്നെ പടരണ സാധനങ്ങളൊക്കെ അവിടെ വളർത്താൻ പറ്റുള്ളൂ. ഇവിടെ വളർത്തണത് ഉത്തരം അത്ര ഇഷ്ടമുള്ള കാര്യമല്ല.
0: മക്കൾക്ക് ഇതിനോട് താല്പര്യമില്ല?
1: താല്പര്യമുണ്ട്. അയ്യോ, ഏറ്റവും ഏറ്റവും കൂടുതൽ സഹായിക്കണത് എന്റെ മോനോട്.
0: പക്ഷെ പടരുന്ന ചെടികളോട് ഇഷ്ടമല്ല?
1: പടരണ ചെടികളോട് അത്ര വലിയ ഇഷ്ടമല്ല. കുമ്പളം, മത്തൻ, അങ്ങനെയുള്ള സാധനങ്ങൾ പാവൽ വളർത്താം, പടവലവും വളർത്താം.
0: എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്
1: ഇവിടെ? ഇപ്പോൾ ഉള്ളത് പാവൽ,

0: പോലെ വെണ്ട, ചുമന്ന വെണ്ട, മംഗലാപുരം ഊരുവെണ്ട, അതും വളർത്തുന്നുണ്ട്. എനിക്ക് നല്ലോണം വ്ളാത്താൻ കരച്ചീര വളർന്ന് ഒന്നായിരുന്നു. തക്കാളി ഉണ്ടായിരുന്നു, നല്ലോണം തക്കാളി ഇവിടെ ഉണ്ടായിരുന്നു, ഒഴിയാതെ. ഈ വെയിലുണ്ടല്ലോ, അത് ഞങ്ങൾ വല്ലാതെ വലച്ചു കളഞ്ഞു.
1: എത്രയിനം തക്കാളി ഉണ്ട്?
0: സ്ട്രോബെറി പോലത്തതുണ്ട്, പിന്നെ ആപ്പിൾ തക്കാളിയുണ്ട്, മണിത്തക്കാളിയുണ്ട്, മൂന്നാല് തരമുണ്ട്. ഇഷ്ടംപോലെ മുളക് തൈകളുണ്ട്, പച്ചക്കാന്താരി, വെള്ളക്കാന്താരി, വയലറ്റ് കാന്താരി, വഴുതനങ്ങ നീളമുള്ള പച്ച, വയലറ്റ് ഉണ്ട, വയലറ്റ് നീളൻ വെള്ള. പയറ് നല്ലോണം ഉണ്ടായിട്ടുണ്ട്, നല്ല മീറ്റർ പയറ്, വയലറ്റ് പയറ്. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ തേങ്ങ ഉണ്ടാകാറുണ്ട്, അതിൽ ഞാൻ കുറേയൊക്കെ വിൽക്കും. കാരണം കയറ്റക്കാശ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ കുറച്ച് വിൽക്കാറുണ്ട്. പിന്നെ ഉള്ളത് ആട്ടി വെളിച്ചെണ്ണയാക്കും. വേനലുകൾക്ക് മാത്രമേ ഞാൻ ആട്ടിയെടുക്കാറുള്ളൂ, വേനൽ കഴിയുമ്പോഴൊക്കെ അത് തീരുകയും ചെയ്യും. ഇവിടെ അടക്കാമരം കുറേ ഉണ്ട്, തമ്പണത്തിൽ കൂടുതലുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന അടക്കയൊക്കെ ഞാൻ ഉണക്കി വെക്കും. ഉണക്കി വെച്ചിട്ട് ചിലപ്പോൾ അയാൾ വരുമ്പോൾ കൊടുക്കും, അതല്ലെങ്കിൽ തൊലി പൊളിച്ചിട്ട് കടയിൽ കൊണ്ട് ആലുവയിലാണ് കാറും കൊടുക്കാറുള്ളത്. കൂടാതെ മൂന്നാല് പേരമരങ്ങളുണ്ട്, റംബൂട്ടാനുണ്ട്, മാംഗോസ്റ്റിൻ ഇപ്പൊ പഴുത്തു വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ കൊല്ലം ഉണ്ടായത്, ആറേഴ് കൊല്ലമായി അത് വെച്ചിട്ട്, ഒരു ആറ് കായുള്ളൂ, എന്നാലും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡ് ലേഡി പപ്പായ കുറേ വെച്ചിട്ടുണ്ട്, പഴുത്തത് തിന്നാനും അയലൊക്കെ കയറി കൊടുക്കാനും എല്ലാം ധാരാളം കിട്ടുന്നുണ്ട്. രണ്ടിനം ചാമ്പ, നീലഹരി ചാമ്പ, മധുരമുള്ള ചാമ്പയാണ് കേട്ടോ അത്. പിന്നെ മാവ്, ചന്ദ്രക്കാരൻ മാവ് വെട്ടിക്കളയാന്ന് കാരണം അവര് പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഈ കൊല്ലം കായുണ്ടായിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുള്ളൂ. എനിക്ക് കുറേ കുരുമുളക് ഉണ്ടായിരുന്നു, പ്രളയത്തിന് എല്ലാം നശിച്ചു പോയായിരുന്നു പന്നിയൂര്. അതിൽ നിന്ന് രണ്ട് വള്ളി കിടന്ന് ഉണ്ടായി, അഞ്ചെണ്ണത്തിലിപ്പോ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, നിറയെ ഉണ്ടാകുന്നുണ്ട്, കനം കിട്ടുന്നുണ്ട്.
1: പൂച്ചെടികളൊക്കെ പണ്ട് മുതലേ നട്ടുപിടിപ്പിക്കുന്ന?
0: അത് നേരത്തെ മുതലുള്ളതാ. കാലത്തെ നമ്മ വാതിൽ തുറന്നു കാണുന്നത് ചെടികളെയാണല്ലോ, അപ്പൊ അതിൻ്റെതായ സന്തോഷം വേറെയാണ്.
1: വിത്തുകളാണോ തൈകളാണോ നടുന്നത്? ഒക്കെ എവിടുന്നാണ് വാങ്ങുന്നത്?
0: വിത്തുകളും തൈകളും ഒക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടണതാണ് ഞാൻ കൂടുതലും വാങ്ങിച്ച് നടണത്. ഞാൻ പറഞ്ഞല്ല, കൃഷിയുടെ മീറ്റ് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി കിട്ടണ തൈകളൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് നടും.
1: അല്ലാതെ ഇപ്പൊ ചേച്ചി തന്നെ നട്ട ചെടികളിൽ നിന്നുള്ള വിത്തെടുത്ത് വെച്ച് നടാറുണ്ടോ?
0: അത് വിത്ത് ഞാൻ പയറിന്റെ അങ്ങനെ എടുത്ത് വെച്ച് നടാറുണ്ട്, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇപ്പൊ വിത്തുകളുടെ ശേഖരം തന്നെ കുറെ ഉണ്ട്, പക്ഷെ എനിക്കിപ്പോ പേടിയാ, അതൊക്കെ ഒന്ന് മുളക്കോ ഇല്ലേ. കാരണം ഹൈബ്രിഡിന്റെ വിത്ത് മുളക്കൂല, മുളച്ചാലും അതിന് നല്ല ഫലം ഉണ്ടാവൂല എന്ന് പറഞ്ഞേക്കാം. അത് കാരണം ട്രൈ ചെയ്യാറില്ല.
1: വെയില് കൂടിയത് കാരണം കൃഷി കുറച്ചതാണോ?
0: ആ, വെയില് കൂടിയത് കാരണം കൃഷി കുറച്ചതാണ്. എനിക്ക് താഴ്ത്ത് നടാൻ പറ്റില്ല, ഞാനില്ല വെള്ളത്തിനെ പേടിച്ചിട്ടാണ് താഴ്ത്ത് നടാതിരിക്കുന്നത്. പിന്നെ മരങ്ങൾ ഉണ്ടായിരുന്നപ്പോ അതിന്റെ വേരും ഗ്രോ ബാഗിലും ചട്ടിയിലും.
1: എത്ര ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്?
0: ഏകദേശം ഒരു 100 എണ്ണത്തിൽ കൂടുതലുണ്ട്. മുളകൊക്കെ ചട്ടിയിൽ നട്ടിട്ടുണ്ടല്ലോ, മണ്ണിന്റെ ചട്ടിയാണേ. അതില് നട്ട് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ചൂട് കൊണ്ടിട്ട് അവരൊക്കെ ഉണങ്ങി ഇതായി പോകുന്നു, രണ്ടു നേരവും നനക്കണം അതിനെ.
1: ഇതിനൊക്കെയുള്ള വളം അതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
0: വളം നമ്മൾക്ക് കണ്ടെത്തുക എന്ന് വെച്ചാൽ ഇവിടെ ബയോഗ്യാസ് ഉണ്ട്, അപ്പൊ അതിന്റെ ഇതിന്റെ അടുക്കള വേസ്റ്റ് മുഴുവനും നമ്മള് ജൈവ മാലിന്യം ശരിയാക്കിയിട്ട് അതാണ് കൂടുതലും ഉപയോഗിക്കണത്. പിന്നെ ചാണാപ്പൊടി കിട്ടും, ഗോമൂത്രം കിട്ടും, അയാള് പച്ചച്ചാണകം കൊണ്ടുത്തരും. അപ്പൊ ഇതെല്ലാം കലക്കിയും ഒക്കെ പിന്നെ കപ്പലണ്ടി പിണ്ണാക്കും, വേപ്പം പിണ്ണാക്കും, ചാണകം കൂടി കുളിപ്പിച്ചിട്ട് അതിന്റെ സ്ലറിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്.
1: എത്ര ദിവസം കൂടുമ്പോഴൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്?
0: അത് നമ്മളിപ്പോ സ്ലറി ഉണ്ടാക്കി വെക്കുമല്ലോ, കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മടങ്ങ് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ടാണ് നമ്മൾ തളിച്ചു കൊടുക്കുക. അത് ആഴ്ചയിൽ ഒരിക്കൽ വിത കൊടുക്കുള്ളൂ. വെള്ളിയച്ചയുടെ ശല്യമാണ്, അത് ഞാൻ ഓസ് കൊണ്ട് നല്ലോണം ചീറ്റിച്ച് അതിനെയൊക്കെ പറത്തി കളഞ്ഞിട്ട് കുറച്ച് കാന്താരി മുളകും വെളുത്തുള്ളിയും കൂടി അരച്ച് വേപ്പെണ്ണ മിശ്രിതത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും.
1: ഒരു ദിവസം എങ്ങനെയാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ?
0: 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണികളും കഴിഞ്ഞിട്ട് പട്ടിയും അകത്ത് കയറ്റിയിട്ട് പിന്നെ ഓസുമായിട്ട് നനക്കാൻ അങ്ങ് പോകും. വേനൽ കേട്ടോ, നനയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 9 മണിയൊക്കെ ആകും. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും നടാനുള്ള കാര്യങ്ങളോ അത് ഇതൊക്കെ നോക്കി അങ്ങനെ നടക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഇത്ര നേരം ഞാൻ ഉറങ്ങും. ഒരു 3-3.5 അമ്മ വീണ്ടും എഴുന്നേറ്റ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യും. ഈ നടാനുള്ളതിന് വളമിടണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ അങ്ങോട്ട് പോകണം.
1: ഇപ്പൊ ഒരുപാട് കൃഷി രീതികൾ വന്നിട്ടുണ്ട്, വളങ്ങൾ വന്നിട്ടുണ്ട്, വളപ്രയോഗ രീതികൾ വന്നിട്ടുണ്ട്, നനയ്ക്കുന്നത് പോലും മാർഗങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പുതിയ രീതികളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ?
0: പുതിയ രീതികളെ കുറിച്ച് പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യും. പിന്നെ മീറ്റിങ്ങുകൾ നടക്കും, കൃഷി ഭൂമി അങ്ങനെയുള്ളവരൊക്കെ കാർഷിക മീറ്റുകളിലും മിക്കതിലും ഞാൻ പോകാറുണ്ട്. അവിടെ കാണുന്നതെല്ലാം കാണിക്കും. അന്നേരം വളങ്ങൾ കിട്ടുമ്പോൾ അത് വാങ്ങിക്കും. വിത്തുകൾ

0: തൈകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടേ ഞാൻ പോരാറുള്ളൂ. ഞങ്ങൾ വെഡിങ്ങും ക്രാഫ്റ്റിംഗ് ഒക്കെ പഠിപ്പിച്ചു, അതിനൊക്കെ പോയിരുന്നു തൃശ്ശൂർ വരെ. അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു. ഇവിടെ വന്ന് ഞാൻ ചെയ്തൊക്കെ നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ട്.
1: എന്തിലാണ് ചെയ്തത്?
0: ഞാൻ വഴുതനയിലെ തക്കാളി ക്രാഫ്റ്റ് ചെയ്തു. അതിലൊരു 10-12 കായ ഉണ്ടായി. വഴുതന വേണം 10-15 ദിവസം മുമ്പ് പാകിയിരിക്കണം. സ്റ്റെം ഒരേ ലെവലിൽ വരുമ്പോ നമ്മൾ എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യും.
1: വഴുതനയില് തക്കാളി ഉണ്ടായി കണ്ടപ്പം എന്ത് തോന്നി?
0: സന്തോഷം തോന്നി. വഴുതനയില് ഗ്രാഫ്റ്റ് ചെയ്താൽ തക്കാളി വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ജോലി ചെയ്തിരുന്ന സമയത്തും കൃഷി ചെയ്യുമായിരുന്നല്ലോ, അപ്പൊ കൂടെ ജോലി ചെയ്യുന്നവരോട് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നോ?
0: സംസാരിക്കാറുണ്ട്. ഉള്ളത് എന്താന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കൊണ്ടേ കൊടുക്കാറുമുണ്ട്. എനിക്ക് കൂടുതൽ വരുന്നത്
1: അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയാ? ഇപ്പൊ ജോലിയും കൃഷിയും കൊണ്ടുപോകുന്നതിനെ കുറിച്ചും അതോ അവരൊക്കെ ചെയ്യുമായിരുന്നോ, എങ്ങനെയായിരുന്നു?
0: അവരൊക്കെ എന്ന് വെച്ചാൽ ദൂരെയുള്ളവർ. എനിക്ക് അടുത്ത് തന്നെ പോസ്റ്റിംഗ് കിട്ടി. ഞാൻ വീടിനടുത്ത് തന്നെ കൂടുതലും ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് സമയം കിട്ടാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. മറ്റുള്ളവർക്ക് അത്ര സൗകര്യം കിട്ടി കാണുന്നില്ല. അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്, ഇപ്പോഴും വിളിച്ച ഓരോരുത്തര് പറയാറുണ്ട്.
1: ചേച്ചി ചെയ്യുന്നത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്യാൻ തുടങ്ങി ചേച്ചിയുടെ ഉപദേശമൊക്കെ ചോദിക്കാറുണ്ടോ?
0: ആ ചോദിക്കാറുണ്ട്. എല്ലാ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ ചെയ്യണേ, എന്നൊക്കെ നടണം എങ്ങനെയാ, അതിന് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. കൂട്ടായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. 15 പേരുണ്ട് ആ സംഘത്തിലെ. അതിനകത്ത് ഒരാളാണ് ഞാനും. അവിടെ മത്തനുണ്ട്, വെള്ളരി, കുമ്പളം, പയറ്, വെണ്ട, ഇത് അഞ്ചുമാണ് ഞങ്ങള് കൃഷി ചെയ്തത്. വിൽപ്പനക്കായിട്ട് എല്ലാ ദിവസവും പോയി എടുക്കണമുണ്ട്, കൊടുക്കണമുണ്ട്. എല്ലാ ദിവസവും ഒന്നും അവിടെ പോകാൻ പറ്റില്ല. എന്നാലും ഞാൻ അത്യാവശ്യം അവർ വിളിക്കുമ്പോൾ ഞാൻ ഓടിച്ചെല്ലാറുണ്ട്. 2018 ഞങ്ങൾ നെൽകൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 2.5 ഏക്കർ ഉണ്ടായുള്ളൂ. എന്നാലും ഞങ്ങളൊരു 4 പേര് കൂടി ചെയ്തു നോക്കിയതാണ്, സക്സസ് ആയി.
1: പിന്നെന്താ കൊണ്ട് അത് തുടർന്നില്ല?
0: പിന്നെ തുടരാനായിട്ട് മറ്റുള്ളവരും കൂടി സഹകരിക്കണ്ടേ, ഞാൻ മാത്രം പോരല്ലോ. അതുകൊണ്ട് നിർത്തിവെച്ചു.
1: കൃഷിഭവനിൽ കൃഷി ഓഫീസറുടെ ഉപദേശങ്ങളൊക്കെ തേടാറുണ്ടോ?
0: ആ ഉപദേശങ്ങളൊക്കെ തരാറുണ്ട്. വെള്ളം കെട്ടണം എടുത്ത്, പുല്ല് വളരാതിരിക്കാൻ വേണ്ടി വീട് മാറ്റൊക്കെ തന്നു. അതൊക്കെ വിരിച്ചിട്ട് അതിന്റെ മുകളിലാണ് ഗ്രോ ബാഗും ചട്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. അത് കാരണം പുല്ലിന്റെ ശല്യം ഇപ്പൊ വളരെ കുറവാണ്. അതില്ലാത്തടത്ത് നല്ല പൊക്കത്തിൽ പുല്ല് വന്നിട്ടുമുണ്ട്.
1: ഇപ്പൊ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നതാണല്ലോ, അപ്പൊ ഈ മണ്ണിനെ നമ്മൾ പുതുക്കാനൊക്കെ എന്താ ചെയ്യാ? 2 വർഷത്തിൽ കൂടുതൽ ഒരു ചാക്കില് മണ്ണിരിക്കില്ലല്ലോ. മണ്ണിരുന്നു കഴിഞ്ഞാല് ഫലഭൂയിഷ്ടം നഷ്ടപ്പെടും എന്ന് പറയുന്നല്ലോ. അപ്പൊ അതിന് എങ്ങനെയാണ് ചേച്ചി തരണം ചെയ്യുന്നത്?
0: ഓരോ കൃഷി കഴിയുമ്പോഴും ഇത് മറിച്ചിട്ടിട്ട് അതിനകത്ത് കുമ്മായം ഇട്ട് ഒരു 15 ദിവസം വെച്ച് വീണ്ടും അതിൽ വളം പ്രയോഗമൊക്കെ ചെയ്തിട്ടാണ് കൃഷി ചെയ്യണത്. അത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ പിന്നെ ആ പ്രശ്നം വരുന്നില്ല.
1: 100-ലധികം ചട്ടിയുണ്ടെന്ന് പറഞ്ഞല്ലോ, ഗ്രോ ബാഗും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം തനിയാണോ ചെയ്യുന്നത്?
0: തനിയല്ല ചെയ്യണം, എന്റെ മകനും സഹായിക്കും.
1: ജോലിക്കായിട്ട് അങ്ങനെ ആളെ നിർത്തി?
0: ജോലിക്കായിട്ട് അങ്ങനെ പുറത്തുനിന്ന് ആളെ വിളിക്കാറില്ല.
1: അപ്പൊ മകൻ ചെയ്യുന്ന പറഞ്ഞു ഓൾറെഡി. അപ്പം ബാക്കി കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്?
0: പേരക്കുട്ടികളുണ്ട്, മരുമകളും ഉണ്ട്. അവര് നനക്കാനും പിടിക്കാനും എല്ലാം അവര് സഹായിക്കുന്നുണ്ട്.
1: ഒരുപാട് കൃഷിക്കാരോ കൂട്ടുകാരായിട്ടുണ്ട് അല്ലെ? ചേച്ചിയെ ഇൻസ്പയർ ചെയ്ത, ചേച്ചിക്ക് അവർ ചെയ്യുന്ന രീതികൾ ചെയ്യാൻ കൊള്ളാം, അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
0: എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് ലളിതാംബിക. ആ പുള്ളിക്കാരത്തി എന്നെല്ലാം പ്രായമുള്ളതുമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്.
1: ശ്രോതാക്കളോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്?
0: 73-ാമത്തെ വയസ്സിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇതുവരെ വലിയ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത്ര ഷുഗറും ഇത്ര പ്രഷറും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പച്ചക്കറികൾ മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. നോൺ അധികം കഴിക്കാറില്ല, എന്നാലും അത്യാവശ്യം വല്ലപ്പോഴൊക്കെ കഴിക്കും. പുറത്തൊന്നും അധികം വാങ്ങാറില്ല.
1: ചേച്ചിയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം സ്വന്തം പച്ചക്കറി?
0: സ്വന്തം പച്ചക്കറി തന്നെ. സമയം കളയാതെ അവനവന് ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ ആസ്പത്രിയിൽ കൊണ്ടുപോയി പൈസ കൊടുക്കേണ്ടി വരില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ നട്ടു വളർത്തുന്ന സാധനങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് ഉണ്ടാകണത്. അതായത് അതില് പൂ വരണതും കായ വരണതും പഴുക്കണതും എല്ലാം നമ്മൾ നോക്കി നോക്കിയിരിക്കുക. പാകമായി കഴിഞ്ഞാൽ അത് മുറിക്കാൻ ഭയങ്കര വിഷമമാണ്. കാരണം അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കിങ്ങനെ നിറഞ്ഞു നിൽക്കണത് കാണാനാ സന്തോഷം. 1 സെന്റ് സ്ഥലമുള്ളെങ്കിലും നാട്ടുപ്പാവിലാണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. നമുക്കൊരു താല്പര്യം ഉണ്ടാകണം, അതാണ് പ്രധാനം. പിന്നെ ഒരു മുളകോ 2 തക്കാളിയോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായാൽ നമുക്ക് അതിനൊരു സന്തോഷം വേറെയല്ലേ. ഒരു മുളകായിട്ട് ഉണ്ടാകില്ലല്ലോ, ഉണ്ടാകുമ്പോ നിറച്ചുണ്ടാവുമല്ലോ. വെണ്ട, അതെല്ലാം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 6 മാസത്തിലൊരിക്കൽ നമുക്ക് അതിൽ നിന്ന് വിളവെടുത്ത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് തുടങ്ങാം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.
1: ഇനി കൂടുതൽ ഇനം പച്ചക്കറികൾ ചെയ്യാനുള്ള വല്ല പദ്ധതി ഉണ്ടോ?
0: കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. ദേഹം കുണ്ടാപ്പടത്ത് നെൽകൃഷിയുടെ കൺവീനർമാരിൽ ഒരാളാണ്.
1: ദീർഘകാലമായിട്ട് കൃഷി ചെയ്തു വരുന്ന ആളാണല്ലോ, അവാർഡുകൾ എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ?
0: കൃഷിഭവൻ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്.

0: ഇനിയും ഒരുപാട് ഒരുപാട് കൃഷിയെല്ലാം ചെയ്ത് ഒത്തിരി വിളവുകളൊക്കെ ഉണ്ടാക്കാൻ അമ്പുജാക്ഷി ചേച്ചിക്ക് കഴിയട്ടെ. ഇത്രയും നേരം ശ്രോതാക്കളോട് കൃഷി അനുഭവങ്ങൾ പങ്കുവച്ച ചേച്ചിക്ക് ആകാശവാണി കൊച്ചി FM പേരിൽ എല്ലാവിധ ആശംസകളും.
1: നന്ദി.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിശ്രമ ജീവിതം ആരോഗ്യകരമാക്കുന്ന ഏലൂർ ഉദ്യോഗ മണ്ഡലിലെ അമ്പുജാക്ഷി കെയുടെ കൃഷി അനുഭവങ്ങൾ.
3: ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം ലക്ഷ്മി നാരായണൻ, ജയശ്രീ വേണുഗോപാൽ.
4: കാർഷിക ജീവനം.
5: കൃഷി അറിവുകളും അനുഭവങ്ങളും.
6: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
7: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
8: കർഷകർക്കുള്ള കാലാവസ്ഥാ അറിയിപ്പ്. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:17:17. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു തമിഴ് ഗാനം കേൾക്കാം. മന്നൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

0: വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ ടി വി കെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ എസ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സൌരോർജ്ജ ഉൽപാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കണമെന്നും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: സോളർ പവർ ഭാരത് ദുനിയാക്കെ ടോപ് ദേശോ മേ പഹുഞ്ച് ഗയാ ഹൈ. CNG ആധാരിത വ്യവസ്ഥക്കു പ്രമോട്ട് കർ രഹേ ഹൈ. ഐസേ തമാം പ്രയാസോ കേ കാരണ ഭാരത് ഇസ് ബഹുത് ബഡേ വൈശ്വിക ഊർജ സങ്കട കാ സാമനാ കർ രഹാ ഹൈ. ലേക്കിൻ അബ് ആജ് സമയ കി യേ ഭി മാംഗ് ഹൈ, പെട്രോൾ ഡീജൽ ഗ്യാസ് ഐസീ ചീജോ കാ ബഹുത് സംയമ സേ ഇസ്തമാൽ കരേ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കിപ്പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തമിഴക വെറ്ററി കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. പുതിയ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. ഷോളവന്തൻ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കറുപ്പയ്യയെ പ്രോടേം സ്പീക്കറായി നിയമിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസുനായകെ വിജയ്ക്ക് ആശംസകൾ.

0: നേർന്നു. ചരിത്രം, സംസ്കാരം, സംരംഭകത്വം, തലമുറകളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ദിശനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ ബിജെപിയുടെയും എൻഡിഎയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. ബിജെപിയിൽ നിന്നുള്ള 6 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 2 സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റവും സ്വതന്ത്ര ചുമതലയും നൽകി. ഇതോടെ 403 അംഗ യുപി നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 60 ആയി. അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ യുക്രൈൻ ലംഘിച്ചതായി റഷ്യ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കെർസൻ മേഖലയിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈനും അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ മിയാമിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാതെ രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. 2025 ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തിലെ സംശുദ്ധ ഹരിത പഞ്ചായത്ത് വിഭാഗത്തിൽ മിസോറാമിലെ കവൃത്ത നോർത്ത് വില്ലേജ് കൌൺസിൽ ദേശീയതലത്തിൽ 1ാം സ്ഥാനം നേടി. സുസ്ഥിര ഗ്രാമവികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്താകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ നിരണവും പുരസ്കാരത്തിന് അർഹമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് നിരണം പഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്തിനെ മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ 3ാം സ്ഥാനത്തായും അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പഞ്ചായത്തിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദൻ SCയെ 1-3 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി നാളെ കുനു ദേശീയ

0: ഉദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നമീബിയയിൽ നിന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും എത്തിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗുരുഗ്രാമിലെ പ്രത്യേക PMLA കോടതിയാണ് റിമാൻഡ് അനുവദിച്ചത്. GST ഇടപാടുകളിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ചണ്ഡിഗഡിൽ ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തത്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വേനലവധി കാലത്ത് ഭാരതീയ ഭാഷാ സമ്മാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. ഒരാഴ്ച നീളുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്തൽ, പദാവലി നിർമ്മാണം, ദൈനംദിന സംഭാഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SC കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 20 സെക്കൻഡ്.

FM ഈവനിംഗ്. പ്രിയ ശ്രോതാക്കളെ, വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ FM ഈവനിംഗ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ FM ഈവനിംഗിലേക്ക്.

0: എഫ് എം ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പുതിയ ഭരണകൂടത്തിന്റെ ഉദയം എന്നത് കേവലമൊരു അധികാര കൈമാറ്റമല്ല, മറിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയാണ്. വികസനവും സാമൂഹിക നീതിയും ഒരുപോലെ സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വലിയൊരു ഉത്തരവാദിത്വവും സർക്കാരിൽ നിക്ഷിപ്തമാണ്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രകടനപത്രികയിൽ പറയുന്ന വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുക എന്നതും അതിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക, യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങളുമായി കാത്തിരിക്കുകയാണ് പൊതുജനം. പൊതുജനങ്ങൾ തങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുകയാണ്.

0: ഇന്ന് സമകാലികത്തിൽ.
1: മാസം 1000 രൂപ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. ചെറിയ ചെറിയ ആവശ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഫോൺ റീചാർജ് ചെയ്യാം, ബസ് വലിയ കൊടുക്കുക, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വീട്ടിൽ വയ്ക്കാണ്ടിരിക്കുക.
0: തങ്ങളുടെ ചെറിയ ആവശ്യങ്ങൾക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല എന്ന സന്തോഷത്തിലാണ് കോളേജ് വിദ്യാർത്ഥിയായ അപർണ.
1: സ്വന്തമായിട്ട് കയ്യില് പൈസ എടുക്കാണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. KSRTC ബസ്സിന്റെ ആണെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേലും യാത്ര ചെയ്യാനൊക്കെ ഒന്നാമത് സുരക്ഷിതത്വം ഇല്ലാണ്ടിരിക്കുമ്പോ ഇപ്പം ബസ്സിൽ ഇങ്ങനെ ഒരു അവസരം കൂടെ കിട്ടിക്കഴിയുമ്പോൾ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ കൂടുതൽ സൗകര്യമൊക്കെ കൂടുന്നതായിരിക്കും. പക്ഷെ ഇത് കർണാടകയില് KSRTC ബസ്സില് യാത്ര കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴും അതിന്റെ പ്രായോഗികത എത്രമാത്രം ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ വർക്കായില്ലായിരുന്നു. അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടി എന്നുള്ള നിലയിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഒക്കെ എപ്പോഴും വീട്ടുകാരോട് പൈസ വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. എന്തെങ്കിലും ജോലിക്കൊക്കെ പാർട്ട് ടൈം ആയിട്ടൊക്കെ പോയിട്ടാണ് പൈസ ഒക്കെ ഉണ്ടാക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ഇങ്ങനൊരു സംവിധാനം വരുവാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും.
2: നമ്മുടെ കേരളത്തിലെ പുതിയ സർക്കാരിൽ ഏതൊരു സാധാരണക്കാരനെയും പോലെ തന്നെ എനിക്കും പ്രതീക്ഷകളും ആശങ്കകളും ഉണ്ട്.
0: തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരും എന്ന പ്രതീക്ഷയിലാണ് അധ്യാപകനായ കരിമാലൂർ സ്വദേശി അഖിലൻ.
2: പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും എന്നെ ആകർഷിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യുവാക്കൾക്ക് അവരുടെ സംരംഭം ആരംഭിക്കാനായിട്ട് പലിശരഹിത വായ്പയായിട്ട് 500,000 രൂപ കൊടുക്കുമെന്നാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരുപാട് ചെറുപ്പക്കാര് തൊഴിലില്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രാജുവേഷനും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷനും ടെക്നിക്കൽ കോഴ്സും ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന ഈ യുവാക്കൾക്ക് ഒരു നല്ലൊരു ജോലി, പക്ഷേ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പൊ ജീവിതശൈലിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ജീവിത രീതി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു തുച്ഛമായ ശമ്പളം കൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോ ഓരോ ചെറുപ്പക്കാരനും അല്ലെങ്കിൽ ചെറുപ്പക്കാരിക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹം അനുസരിച്ച് അവരുടെ ഒരു സംരംഭം തുടങ്ങിയിട്ട് വിജയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ഈ പറയുന്ന വാഗ്ദാനം ഗവൺമെന്റ് അല്ലെങ്കിൽ UDF പ്രകടന പത്രിക കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നടപ്പിൽ വരുത്തണം എന്നുള്ളതാണ് എന്നെ പോലുള്ള ആളുകളുടെ ആവശ്യം. മറ്റൊന്ന് ആരോഗ്യ മേഖലയിൽ പറഞ്ഞിട്ടുള്ള 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയാണ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ്. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള നമ്മുടെ ആരോഗ്യം മോശമാവുന്നു, ചികിത്സ വളരെ അടിയന്തരമായി കിട്ടേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. അപ്പൊ അവിടെയൊക്കെ സാധാരണക്കാരന് അതൊന്നും അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, ഫലം അവന്റെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് 25 ലക്ഷം രൂപ വരെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി കൊടുക്കുകയാണെങ്കിൽ അത് ഏതൊരു സാധാരണക്കാരനും വളരെയധികം ഉപകാരപ്രദമായ കാര്യം തന്നെയാണ്. മറ്റൊന്ന് കോളേജിലെ റാഗിംഗ് തടയാനായിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവരുന്നെന്ന് പറയുന്നുണ്ട്. അതൊരു ആപ്പ് നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ട് കൊണ്ടുവരികയും ചെയ്യാന്ന് പറയുന്നുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ ക്യാമ്പസുകളിൽ റാഗിങ്ങിന് വിധേയരായിട്ടും ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. സാമ്പത്തികമായിട്ടും സാമുദായികമായിട്ടും ഉള്ള വേർതിരിവ് വന്നു കഴിഞ്ഞാൽ അതിനുത്തരവാദികളായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും പറ്റുന്ന രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണ്. പിന്നെ ഉള്ളത് പെൺകുട്ടികൾക്ക് കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ എന്ന് കൊടുക്കുന്നതും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC വാഗ്ദാനം ചെയ്തു എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ വാഗ്ദാനങ്ങൾ ആറ്റൊരുക്കും മാറ്റരുത് എന്നാണ് അഭിപ്രായം. നടപ്പിൽ വരുത്തുന്ന ഒരു ആർജവമുള്ള ഒരു സർക്കാരായിട്ട് മാറാൻ കഴിയണം. അതോടൊപ്പം നഗരങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന മാലിന്യം ഗ്രാമങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഹരിതകർമ്മസേനയ്ക്ക് ഉണ്ട് എങ്കിൽ തന്നെയും ഇപ്പോഴും മാലിന്യം വലിച്ചെറിഞ്ഞു പോകുന്ന സാമൂഹ്യ വിരുദ്ധർ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയെങ്കിലും നടപടിയെടുക്കണം എന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം.
3: അതുപോലെ LP സ്കൂൾ അസിസ്റ്റന്റിന്റെയും UP സ്കൂൾ അസിസ്റ്റന്റിന്റെയും റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഏതാനും മാസങ്ങളായി, പക്ഷേ അതിലെ 1 റാങ്ക്കാരന് പോലും നിയമനം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മാറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന് പിൻവാതിൽ നിയമനമാണ്. അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരെ തിരികെ കയറ്റി കഴിഞ്ഞാൽ അവിടെ എന്ത് സുതാര്യതയാണുള്ളത്? അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഈ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്.
0: വനിതകൾക്ക് പറയാനുള്ളത് എന്താണ്?
4: എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ വിജയസാധ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാലത്തും ഇതുപോലെയുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകാറുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ വീണ്ടും ഇപ്പോ ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞു.
0: വീട്ടമ്മയായ സിന്ധു,
4: എന്തായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സൗജന്യ യാത്ര KSRTC അനുവദിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നെ പോലുള്ള വനിതകൾക്ക് ജോലി സംബന്ധമായി നിരന്തര യാത്രകൾ ചെയ്യുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് ബസ് സർവീസ് ഇതേപോലെ സൗജന്യമായി ലഭിക്കുന്നു എന്നുള്ളത് അല്ലെ, നമുക്ക് വലിയൊരു തുകയാണ്. ഒരു മാസം ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഒരു വലിയ തുക ബസ്സിന്റെ ചാർജ് തന്നെ പോകുന്നുണ്ട്. അപ്പൊ സൗജന്യ യാത്ര അനുവദിച്ച് കിട്ടുമ്പോൾ വലിയൊരു തുകയുടെ ലാഭം നമുക്ക് ലഭ്യമാകും. ഒപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ KSRTC ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ നഷ്ടത്തെ കുറിച്ച്, അല്ലെങ്കിൽ KSRTC ഇപ്പൊ ഏകദേശം ഒന്ന് പച്ചപിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. സ്ത്രീകൾ ഒരുപാട് പേര് ബസ് യാത്ര നടത്തുന്നവരുണ്ട്. മിക്കവാറും പ്രൈവറ്റ്

0: ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീജനങ്ങളെല്ലാം തന്നെ KSRTC ആശ്രയിക്കും. ഇപ്പൊ നിലവിലുള്ള ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇത്രയധികം ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന വിധത്തിലേക്ക് ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും. പിന്നെ വളരെ അധികം തിരക്ക് അനുഭവപ്പെടും, അതുമൂലം ഉണ്ടാകുന്ന അപകട സാധ്യതകൾ, അതൊക്കെ വളരെ വലിയ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു വാഗ്ദാനം നൽകുമ്പോൾ അതിന്റെ മറുവശത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇത് പ്രാവർത്തികമാക്കാനും കാര്യക്ഷമമായി നടപ്പിലാക്കാനും ഒക്കെ സാധിക്കുമോ എന്ന് ഒക്കെ ചിന്തിച്ചിട്ടാണോ ഇത്തരം വാഗ്ദാനങ്ങൾ നൽകുന്നത് എന്നറിയില്ല. എന്തായാലും സന്തോഷമുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത്. പ്രൈവറ്റ് ബസ്സുകാർക്ക് തന്നെ ഇത് പ്രഹരമാണ്. എല്ലാവരും KSRTC ബസ്സിൽ കയറുമ്പോൾ പ്രൈവറ്റ് ബസ്സിൽ കയറാൻ ആളില്ലാത്ത അവസ്ഥയിൽ അവരും നഷ്ടത്തിലാകും. അതുപോലെ തന്നെ മറ്റൊരു വാഗ്ദാനം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നു, 3000 രൂപയൊക്കെ ആക്കും എന്ന് പറയുന്നതാണ്. അതും കേൾക്കാനൊക്കെ രസമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമുക്കത് ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി മികച്ച രീതിയിലേക്ക് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ വലിയ കാര്യം തന്നെ. ഇപ്പൊ നിലവിലുള്ള ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ അടക്കം ഉള്ള കാര്യങ്ങൾ നിലനിർത്തിയാൽ വീട്ടമ്മമാരായ ആളുകൾക്ക് രൂപ ലഭിക്കുന്നത് വളരെ ആശ്വാസമുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപയെ വർദ്ധിപ്പിച്ച അത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന സഹായധനം, പിന്നെ അതുപോലെ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങള്, അതൊക്കെ തടയാനായിട്ട് രാത്രികാലങ്ങളിലെ യാത്രകള് വളരെ അപകടം നിറഞ്ഞതാണ്. അതിലൊക്കെ വളരെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരു ഭരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനൊക്കെ സർക്കാർ മുൻകൈ എടുക്കണം. വാഗ്ദാനങ്ങളൊന്നും തിരിച്ചടിയാവാതെ നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കാനായിട്ട് കഴിയും എന്ന് ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
1: വേതന വർധനവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആശാവർക്കറായ മിനി എസ്.
2: കേരളത്തിലെ ആശാവർക്കർമാരുടെ പ്രതിമാസ വേതനം 100 രൂപയിൽ തുടങ്ങിയ ആ വേതനമാണ് 7000 രൂപ വരെ കഴിഞ്ഞ വർഷം കൊണ്ട് എത്തിച്ചിരുന്നത്. അത് നിരന്തരമായ പ്രക്ഷോഭത്തിലൂടെയാണ് അങ്ങനെ ആ ഒരു വേതന വർധന വന്നത്. ഞങ്ങൾ 2005 ഫെബ്രുവരി 10 കേരളത്തിൽ ഒരു സമരം ആരംഭിക്കുന്നത്. 266 ദിവസം നീണ്ടു വന്ന സമരമായിരുന്നു. ആ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദിവസ വേതനം 700 രൂപ നൽകണമെന്നും വിരമിച്ചു പോകുന്ന ആശമാർക്ക് 5 ലക്ഷം രൂപ എങ്കിലും മിനിമം വിരമിക്കൽ ആനുകൂല്യമായി ഒറ്റത്തവണ നൽകണമെന്നും പെൻഷനും മറ്റ് അവകാശങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടു ാണ് സമരം ആരംഭിച്ചത്. സത്യത്തിൽ 2-3 ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന്, ഒരു നാമമാത്രമായ ഒരു വർധനമെങ്കിലും വരുത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ രൂപ പോലും വർദ്ധിപ്പിക്കാൻ തയ്യാറാകാതെയാണ് മുന്നോട്ട് പോയത്. 3 തവണ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും സമരം മതിയാക്കി പോകണം എന്നതായിരുന്നു ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അത് ഞങ്ങൾ തയ്യാറായില്ല. കാരണം 233 രൂപ ദിവസ വേതനം കൈപ്പറ്റുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ജീവിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് വരാൻ നിർബന്ധിതമായത്. അപ്പോൾ ആ ഡിമാൻഡ് നേടിയെടുക്കാതെ തിരിച്ചു പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനം അന്നേ തന്നെ നടത്തിയിരുന്നു. 45 ദിവസത്തെ നിരാഹാര സമരം സ്ത്രീകളെ നടത്തി, മുടി മുറിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തി, സെക്രട്ടേറിയറ്റ് അതിന്റെ പൊതുവഴികൾ ഉപരോധിച്ചുകൊണ്ടും പണിയെടുക്കുന്ന ആളുകൾക്ക് മാന്യമായി ജീവിക്കാനുള്ള വേതനം നൽകാൻ, അത് ഉറപ്പാക്കുവാനുള്ള അധികാരം ഗവൺമെന്റിനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രക്ഷോഭം നടത്തിയത്. തുടർന്ന് പ്രതിമാസം 1000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കേണ്ടി വന്നു. മറ്റ് നിരവധി കാര്യങ്ങൾ അതിനോടകം തന്നെ പല പല ഘട്ടങ്ങളിലൂടെ 266 ദിവസത്തിനുള്ളിൽ നേടിയെടുത്തിരുന്നു. എന്തായാലും അതോടുകൂടി താൽക്കാലികമായി രാവും പകലും നടത്തിയിരുന്ന സമരം ഞങ്ങൾ അവസാനിപ്പിക്കും. ആശാ സമരം ജനത്തിന്റെ മനസ്സിൽ വലിയൊരു നീറ്റലായ ഒരു നോവായി മാറിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് പുതിയ ഗവൺമെന്റിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്തുതരം ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ശരി തന്നെ, പ്രതിപക്ഷ പാർട്ടികൾ സമരമുഖത്ത് നേരിട്ട് വന്ന് ഈ സമരത്തെ പിന്തുണയ്ക്കുകയും സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ആശാവർക്കർമാരുടെ മിനിമം വേതനം നൽകും, ഒരു ദിവസം 700 രൂപ നിരക്കിൽ 21000 രൂപ നൽകുമെന്ന് നേതാക്കൾ അന്ന് തന്നെ സമരപ്പന്തലിൽ വന്ന് പലതവണ പ്രഖ്യാപിച്ചിരുന്നു. ഗവൺമെന്റ് വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും ആശാവർക്കർമാരുടെ വേതന വർധനമെന്നാണെന്ന് അവർ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങൾ അത് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. പുതിയ ഗവൺമെന്റ് വാഗ്ദാനം പാലിക്കുന്നില്ലെങ്കിൽ, ആ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രക്ഷോഭമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. എന്നിരുന്നാലും അത് വേണ്ടി വരില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്.
1: എല്ലാ മേഖലയിലുമുള്ള പുരോഗമനമാണ് ജനം ആവശ്യപ്പെടുന്നത്.
3: ഈ പുതിയ സർക്കാരിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു മാറ്റമാണ്. മാറ്റം എന്ന് പറഞ്ഞാൽ കേരളത്തിനെ ഒരു സമഗ്രമായ രീതിയിൽ കണ്ട് കൊണ്ടുവരാൻ പോകുന്ന ഒരു ഭൗതികമായ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ സമീപനത്തിലുള്ള മാറ്റങ്ങളുമാണ്.
1: മാധ്യമപ്രവർത്തകനായ ജ്യോതിർ ഘോഷ്.
3: സാംസ്കാരികവും അതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാനത്തിനെ ബാധിക്കുന്ന ഭൗതികവുമായ മാറ്റങ്ങൾ രണ്ടും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പോക്കാണ്. തെരഞ്ഞെടുപ്പിന് കിട്ടിയിരിക്കുന്ന ജനങ്ങളുടെ വലിയ ഒരു വിധിയെഴുത്താണ്. തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിലുള്ള പ്രതീക്ഷയുടെ അർത്ഥിക്കലുമാണ്. അപ്പൊ അതിനകത്തൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേരളത്തെ കുറിച്ചിട്ടുള്ള ഒരു ഡ്രീം പറയുന്നുണ്ട്. നമുക്ക് 600 കിലോമീറ്റർ നീളത്തില് സമുദ്ര തീരമുണ്ട്, സമുദ്രമുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? അങ്ങനെ പോർട്ടുകളെ ഡെവലപ്പ് ചെയ്യുകയും അതിനുശേഷം നമ്മുടെ കേരളത്തിലുള്ള ഇൻലാൻഡ് വാട്ടേഴ്സ്, അതായത് ചെറിയ പുഴകളെയും നദികളെയും ഒക്കെ ഈ പോർട്ടുകളുമായിട്ട് ബന്ധിപ്പിച്ചു.

ിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി. അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിനെ മുഴുവൻ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക എന്നുള്ള ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു സാംസ്കാരികമായ ഒരു സംഗതിയും കൂടെ ആവശ്യമുണ്ട്. അവിടെയാണ് നമ്മളുടെ ഈ ആശങ്കയും വരുന്നത്. അതായത് നമ്മുടെ കേരളം എന്ന് പറയുന്ന സംഗതി ജലമാണ്. ഈ ജലത്തിന്റെ വിവിധ ഭാവങ്ങളാണ് നമ്മൾ ഈ കണ്ടു നിൽക്കുന്ന ഈ പച്ചപ്പും ഈ ഇവിടുത്തെ ബാക്കി എല്ലാ അന്തരീക്ഷവും എവരിത്തിങ് ജലമാണ്. അപ്പൊ ഈ ജലം ശുദ്ധമായിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലെ ഏറ്റവും നിർണായകമായ ഒരു സംഗതി. അപ്പൊ ശുദ്ധജലം മലിനമാക്കുന്നതോ അതല്ലെങ്കിൽ നിലവിലുള്ള മലിനമായിട്ടുള്ള ശുദ്ധജലങ്ങളെ ശുദ്ധീകരിക്കുന്നതായ ഒരു പദ്ധതി വേണം. അവിടെയാണ് ഇതിന്റെ ഈ വികസനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട ഒരു സാംസ്കാരിക തലം എന്ന് പറഞ്ഞത്, അതായത് ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് പ്രയോഗത്തിൽ വരണം. അതായത് കുടിവെള്ളം അല്ലെങ്കിൽ കേരളത്തിന്റെ ജലം, ആ ജലമില്ലെങ്കിൽ കേരളമില്ല, ആ ജലത്തിനെ മലിനമാക്കാതെ അതിന്റെ ശുദ്ധി നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു പദ്ധതി ഈ രീതിയിൽ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും അതേപോലെ സാധ്യതകളുടെ അടിസ്ഥാനത്തിലും കേരളത്തിന് ഒരു പുതിയ മുഖം കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തി

0: ആ ജലത്തിനെ മലിനമാക്കാതെ അതിന്റെ ശുദ്ധി നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു പദ്ധതി ഈ രീതിയിൽ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും അതേപോലെ സാധ്യതകളുടെ അടിസ്ഥാനത്തിലും കേരളത്തിന് ഒരു പുതിയ മുഖം കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും അക്ഷരാഭ്യാസം ഇല്ലാത്തവനും തിരിച്ചറിയാൻ പറ്റും ഈ വികസനം എന്റെ ജീവിതത്തിന് അനുയോജ്യമാണോ അല്ലേ എന്നുള്ളത്. കാരണം അവിടെ മലിനമാവുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ വികസനമാണെങ്കിലും അത് തങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നുള്ള തിരിച്ചറിവുണ്ടാകും. അപ്പൊ ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇങ്ങനെ ഒരു പോർട്ട് സിറ്റി ആയിട്ട് ജലത്താലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്ന 44 നദികളുള്ള ഈ കേരളത്തിൽ ഇത്തരം ഒരു സങ്കല്പം കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. അത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു നേട്ടവുമായിരിക്കും. കേരളത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളും പദ്ധതികളും ഒക്കെ പ്രായോഗികമായി വരണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയും സുസംഘടിതമായിട്ടുള്ള ഒരു സമീപനവും ഇല്ലെങ്കിൽ അത് അസാധ്യമായി മാറും. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്ന കാര്യം.
1: പ്രതീക്ഷകളും ആശങ്കകളും പങ്കുവയ്ക്കുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ.
2: ഈ ഭരണകൂടത്തെ സംബന്ധം പറയുമ്പോൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് മാത്രമേ മാറുന്നു, ബ്യൂറോക്രസി അതായത് ഇരുമ്പ് ചട്ടക്കൂട് എന്ന് പറയുന്നത് അതേപോലെ നിലനിൽക്കുക. പഴയ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് തന്നെയാണ് പുതിയ സർക്കാർ ഭരിക്കുന്നത്. അത് സിവിൽ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതേ രീതിയിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ തലപ്പത്ത് മാറ്റങ്ങൾ ഉണ്ടാവും, സർക്കാരിന്റെ നയപരിപാടികളിലും മാറ്റമുണ്ടാവും, അവരുടെ മുൻഗണനാക്രമത്തിൽ വ്യത്യാസമുണ്ട്. പല കാര്യങ്ങളിലും പുതുമകൾ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് കൂടുതൽ അധികാരങ്ങൾ ഭരണഘടനാനുസൃതമായിട്ട് വീതം വെച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റ് ഇനങ്ങളെല്ലാം തന്നെ കൺകറന്റ് ലിസ്റ്റിലാണ്, അതായത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്താവുന്ന രീതി. സംസ്ഥാന ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം അധികാരങ്ങളും അവകാശങ്ങളും കുറവാണ്. അപ്പോൾ പരിമിതമായൊരു വൃത്തത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഏത് സർക്കാരാണെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കാരണം കേന്ദ്രത്തിന്റെ ഒരു പ്രതിപുരുഷനായിട്ട് ഗവർണർ ലോക്ഭവനിലുണ്ട്, പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സൂക്ഷ്മ നേത്രങ്ങൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഭരണഘടനാനുസൃതമായിട്ട് നിയമാനുസൃതമായി മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിൽ കടന്ന അധികാര പ്രയോഗം ഒരു സമയത്തും അനുവദനീയവുമല്ല. ഈ പരിമിതമായ വൃത്തത്തിനകത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? മാത്രമല്ല ഈ പൊതു ജീവിതത്തെ പരമാവധി ഗ്രസിച്ചിരിക്കുന്ന അഴിമതി എന്ന് പറഞ്ഞ വലിയ അർബുദത്തെ ഏത് രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയും? അതിനൊപ്പം തന്നെ സർക്കാരിന്റെ തീരുമാനങ്ങൾ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് എങ്ങനെ അനുഭവവേദ്യമാക്കി മാറ്റാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ഓരോ മുന്നണിയും തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ പ്രകടന പത്രികൾ അച്ചടിച്ചിറക്കാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരും തന്നെ അതിനെക്കുറിച്ച് ഓർക്കാറ് പോലുമില്ല. ഇത് മിക്കവാറും മ്യൂസിയം പീസായിട്ട് മാറുകയാണ് പതിവ്. ഈ പ്രകടന പത്രികകളൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ലേ എന്ന് കുറച്ചു കാലം മുമ്പ് ഒരു മുതിർന്ന നേതാവ് ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. മിക്കവാറും ആരും തന്നെ ഇത് വായിക്കാറില്ല, വായിച്ചവർ തന്നെ ഓർമ്മിക്കാറില്ല, പൊതുജനങ്ങൾ തന്നെ ഇതൊന്നും ഒരിക്കലും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. മറ്റ് പല പരിഗണന വെച്ചിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തുമാത്രം ഗുണകരമായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏതൊരു സർക്കാരിന്റെയും ഒന്നാമത്തെ മുൻഗണന എന്ന് ഞാൻ വിചാരിക്കും. ആ രീതിയിലുള്ള ശ്രമങ്ങൾ പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ. മാത്രവുമല്ല പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അമിതാധികാര പ്രയോഗം അത് ഇല്ലാതാക്കാം എന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തണം. കാരണം കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ പുരോഗതി കൈവരിച്ച സംസ്ഥാനമാണ്. അപ്പൊ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കാൾ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യാവകാശ സംരക്ഷണമാണ്, തുല്യ നീതി ഉറപ്പാക്കാനുള്ള പരിശ്രമമാണ് എന്നാണ് എന്റെ വിശ്വാസം.
1: കേവലം വാഗ്ദാനങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും അപ്പുറം പ്രായോഗികമായ കർമ്മ പദ്ധതികളിലൂടെ മാത്രമേ ഒരു സർക്കാരിന് ജനമനസ്സുകളിൽ ഇടം നേടുവാൻ സാധിക്കൂ. അധികാരത്തിന്റെ വർഷങ്ങൾ വെറും അക്കങ്ങൾ കൊണ്ട് അളക്കേണ്ടതല്ല, മറിച്ച് എത്രത്തോളം അവ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നതിലാണ് ഭരണവിജയം. സുതാര്യവും അഴിമതിരഹിതവുമായ ഒരു ഭരണ സംസ്കാരം കാഴ്ചവയ്ക്കുവാൻ പുതിയ സർക്കാരിന് സാധിക്കട്ടെ. ഭരണാധികാരികളും പൊതുജനങ്ങളും തമ്മിലുള്ള അകലം കുറയുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. വരാനിരിക്കുന്നത് കേരളത്തിന്റെ സമഗ്ര പുരോഗതിയുടെയും ഐക്യത്തിന്റെയും നാളുകളാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈനില്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും അടുത്ത മാസം 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. പ്രവേശനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0491-2-50-51-79. 0491-2-50-51-79. FM ഈവനിംഗ് തുടരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെട്ട പന്തിരുകളും
2: പെട്ടെന്നത് സംഭവിച്ചു. പണിയാളന്റെ കയ്യിൽ നിന്നും കൊടുങ്കത്തി അപ്രത്യക്ഷമായി. ജന്മിത്തമ്പുരാൻ കിടുകിട വിറച്ചു. കാര്യസ്ഥന്മാർ കിടുകിട വിറച്ചു. പാണനാർ കിടാത്തന്റെ കെട്ടഴിച്ചു. ഒരു സ്വപ്നം കാണുന്ന മട്ടിൽ അവനെല്ലാവരുടെയും മുഖത്തേക്ക് പകച്ചുനോക്കി. മാല കട്ടെടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കണോ തമ്പ്ര? പാണനാർ ചോദിച്ചു. അട്ടേ, പേരെന്താ? തമ്പുരാന്റെ സ്വരത്തിൽ ഇത്തവണ ബഹുമാനം സ്ഫുരിച്ചിരുന്നു. പാണനാര്. മാല വേണോ തമ്പുരാന്? വേണം. എന്താ ഇത്ര സംശയം? എന്റെ അമ്മ കഴുത്തിലിട്ടിരുന്ന മാലയാണ്. എന്റെ കുഞ്ഞുമോൾക്ക് അമ്മ സമ്മാനമായി കൊടുത്തതാണ്. പാണനാർ തന്റെ മുന്നിൽ നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി. 1 മുതൽ 10 വരെ ഞാൻ എണ്ണും. അതിനകം മാല എന്റെ കയ്യിൽ തന്നിട്ടില്ലെങ്കിൽ കട്ടവൻ ചോര തുപ്പി മരിക്കും, പാണനാർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അതാ കാര്യസ്ഥൻ ഗോവിന്ദൻ നെഞ്ചത്തടിക്കുന്നു, നിലവിളിക്കുന്നു. മുറ്റത്തെ തെങ്ങിന്റെ ചുവട്ടിലേക്ക് മണ്ടുന്നു. ഒരു കല്ലെടുത്ത് നീക്കുന്നു. ആഭരണം പുറത്തെടുക്കുന്നു. തിരിച്ചോടി വരുന്നു. മാല പാണനാരുടെ കയ്യിൽ സമർപ്പിക്കുന്നു. പാണനാർ മാലയിലേക്ക് നോക്കിയതുപോലുമില്ല. അയാൾ ചോദിച്ചു, ഈ മാല തമ്പുരാന് വേണം അല്ലേ? വേണം. എന്താത്ര സംശയം? തരാം. ഒരു വ്യവസ്ഥയിൽ തരാം. വ്യവസ്ഥയോ? എന്റെ മാല എനിക്ക് തിരിച്ചു തരുന്നതിന് വ്യവസ്ഥയോ? അതെ. ഇവിടുന്നൊരു ചെറിയ സത്യം ചെയ്യണം. പണിയാളരെ ഇനി ഉപദ്രവിക്കില്ല എന്ന സത്യം. പാണനാർ പറഞ്ഞു, അവർ തെറ്റ് ചെയ്താലും ശിക്ഷിക്കാൻ പാടില്ലേ? അവർ തെറ്റ് ചെയ്യില്ല. അവരെക്കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യിക്കരുത്. പറയനും പുലയനും പാണനും പാവങ്ങളാണ്. അവരും മനുഷ്യരാണ്. തമ്പുരാൻ ഇത് അംഗീകരിക്കണം. തമ്പുരാൻ പാണനാരെ സൂക്ഷിച്ചു നോക്കി. സത്യം ചെയ്തു. പാണനാർ മാല തമ്പുരാന്റെ കൈകളിൽ വെച്ചു. ഞാൻ പോണു. പാണനാർ മുന്നോട്ട് കാൽവെച്ചു. ഒരു ഇളനീർ കഴിച്ചിട്ട് പോകൂ പാണനാരെ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കൂ. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. തിരിഞ്ഞു നിന്നുകൊണ്ട് പാണനാർ ചോദിച്ചു, കുറ്റം ചെയ്ത കാര്യസ്ഥന്റെ കൈവെട്ടുന്നുണ്ടോ തമ്പുരാനെ? തമ്പുരാൻ പാണനാരുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. പാണനാർ നടന്നു. അരയിൽ തൂങ്ങിക്കിടന്നിരുന്ന ഉടുക്ക് അങ്ങോട്ടുമിങ്ങോട്ടും ചലിച്ചു. കാരക്കിലമ്മ മുറിയിലിരുന്ന് വീണ വായിക്കുകയായിരുന്നു. ഭൃത്യവന്നറിയിച്ചു, ഒരാൾ തമ്പുരാട്ടിയെ കാണാൻ വന്നിട്ടുണ്ട്. ആരാണെന്ന് ചോദിച്ചില്ലേ? വടുതല നായരാണെന്ന് പറഞ്ഞു. വേഗം കൂട്ടിക്കൊണ്ടുവരും.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

0: ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്നിവിടെ കുറച്ച് ആളുകൾ വരുമെന്ന്? വേലക്കാരി ധൃതിയിൽ പുറത്തുപോയി. വടുതല നായർ മുറിയിലേക്ക് കടന്നു വന്നു. കരക്കിലമ്മ എഴുന്നേറ്റു. വീണ ഒരു മൂലയിൽ ചാരി വച്ചു. ഇരിക്കുവേട്ടാ. നായർ ഇരുന്നു. കുടിക്കാൻ എന്താ കൊണ്ടുവരേണ്ടത്? പാലോ ഇളനീരോ? ഇളനീര് മതി, വല്ലാത്ത ചൂട്. വടുതല നായർ ഇളനീര് കഴിച്ചു. ഏട്ടന് കച്ചവടമാണല്ലേ, എങ്ങനെയുണ്ട്? നന്നായി നടക്കുന്നുണ്ട്, കുറച്ച് കൃഷിയുണ്ട്. ഏട്ടന്റെ കഥയറിയാൻ ആഗ്രഹമുണ്ട്, കാരക്കിലമ്മ പറഞ്ഞു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: സൌരോർജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഈ മാസം 17-ന് സൈക്ലത്തോൺ സംഘടിപ്പിക്കും. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കം. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. IPL ക്രിക്കറ്റിൽ ലഖ്നൗ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 5 വിക്കറ്റ് ജയം.
3: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: സാറിന് സ്ട്രോങ് ചായല്ലേ? ഇന്നെവിടെ ഇന്നെവിടെ ഏ ചൂട് ചൂട് ചൂട്!
2: എന്റെ സുമേഷേ, ഇത് എത്രാമത്തെ ഗ്ലാസാ?
1: ഐ ഹാഡ് ബീൻ മോർ കെയർഫുൾ. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു.
2: അതങ്ങനെയല്ല, ഐ ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ എന്ന് പറയണം. എന്തെങ്കിലും ആകാമായിരുന്നു, ചെയ്യണമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കാൻ ഷുഡ് ഹാവ് ബീൻ ഉപയോഗിക്കണം. ഐ ഷുഡ് ഹാവ് ടേക്കൺ ആൻ അംബ്രല്ല. ഞാൻ കുട എടുക്കണമായിരുന്നു.
1: ഗ്ലാസ് പോയത് പോയി. അല്ല, അപ്പോ ഈ ഷുഡിന് പകരം കുഡ് വെച്ചാലോ? കുഡ് ഹാവ് ബീൻ.
2: ഓ, അത് കൈവിട്ടു പോയ ഒരു സാധ്യത. ഇഫ് ഐ ഹാഡ് പ്രാക്ടീസ് മോർ, ഐ കുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് സിംഗർ.
1: കൈവിട്ടു പോയ സാധ്യത, കൈവിട്ടു പോയ ഗ്ലാസ് പോലെ. ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു പാട്ടുകാരനായിരുന്നല്ലേ സാർ ഇപ്പൊ പറഞ്ഞത്.
2: അതെ, പറഞ്ഞേ ശരിയാണ്. നീ എന്തിനാ കരയണേ?
1: ഞാൻ വലിയ പാട്ടുകാരനായാലേ സാറ്, പക്ഷെ അവസരങ്ങൾ കിട്ടിയില്ല. കഴിവുള്ളവർക്കൊന്നും ഒരു അംഗീകാരം കിട്ടൂല സാറേ. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നിക്കൊരു ദുഃഖസിംഹാസനം.
2: മതി മതി മതി, ഞാൻ പറയട്ടെ. അതെ, നീ പാട്ട് നിർത്തിയില്ലെങ്കിൽ സിംഹാസനം മാത്രമല്ല വേറെ പലതും ഇപ്പം നഷ്ടപ്പെടും. ആ ചായക്കടക്കാരൻ ചൂടുള്ള മോന്ത കഴിക്കും. അതെ, പോട്ടെ, നീ വിഷമിക്കാതിരി, പോട്ടെ. ചായ കുടിക്കുക, ചായ കുടിക്കുക, പിടി.
1: സാറും കൂടി.
2: ആഹാ, നല്ല

0: ചായ.
1: യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ.
0: എന്തിന്? ഞാനല്ലല്ലോ, നീയല്ലേ ചായ ഗ്ലാസ് പൊട്ടിച്ച്.
1: അതല്ല സാറേ, ചായ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. ദേർ വാസ് എ ഫ്ലൈ ഇൻ യുവർ ടീ.
0: എന്റെ ചായയിൽ
1: വലിയൊരു ഈച്ച, ഒരു വൃത്തികെട്ട ഈച്ച. അത് കുറെ നേരെ കറങ്ങി നടക്കുന്നു. ഇനിയിപ്പോ സാരമില്ല, സാർ അതിനെ ഒന്ന് വിഴുങ്ങി.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത ഗായത്രി ജയൻ കൃഷ്ണനുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം.
1: പിന്നെ NSS ജോയിൻ ചെയ്ത കാര്യം പറഞ്ഞു, പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ പഠന മേഖല തിരഞ്ഞെടുത്തു, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്?
2: ഞാനൊരു ബയോമാത്സ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ബയോളജിയും മാത്തമാറ്റിക്സും എടുത്ത കൂട്ടത്തിലായിരുന്നു. ബിക്കോസ് എൻ്റെ മൈൻഡ് കുറച്ച് ഡീവിയേറ്റിംഗ് ആയിരുന്നു കരിയർ വൈസ്. ഞാൻ മെഡിസിനായിട്ട് പോകണോ, ലൈക്ക് മെഡിക്കലി റിലേറ്റഡ് പോകണോ, ഒരു എഞ്ചിനീയറിംഗിൽ റിലേറ്റഡ് പോകണോ. എൻ്റെ ഫാമിലി ഫുൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിരുന്നു. സോ ഞാൻ ആ ഒരു കൺഫ്യൂഷനിൽ ബയോമാത്സ് എടുത്തു. ആൻഡ് ദെൻ വെൻ ഐ വാസ് സെർച്ചിങ്, നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ കോഴ്സുകൾ സെർച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഐ തോട്ട് ഐ വോണ്ടഡ് സംതിങ് റിലേറ്റഡ് ടു ബോത്ത്. എനിക്ക് തീരെ പാരാമെഡിക്കലി കംപ്ലീറ്റ്ലി പോകാനും താല്പര്യമില്ല, സോൾ എഞ്ചിനീയറിംഗ് ആയിട്ട് പോകാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ്സ് വെയർ വി ഫൗണ്ട് ദാറ്റ് ഓക്കെ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. സോ ലൈക്ക് വൗ, യാ, രണ്ടും ഉണ്ട്. ആൻഡ് ഐ വാസ് ലൈക്ക് വൗ. അപ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് എ അപ്കമിങ് ഫീൽഡ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമായിട്ടുള്ള ഒരു ഡിഗ്രി എടുത്ത് കഴിഞ്ഞാൽ അത്ര വാല്യൂ ഉണ്ടാവില്ല. സോ ഇലക്ട്രോണിക്സ്, അതായത് ഒരു ബേസ് എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ് ആണല്ലോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് അങ്ങനെ കയറിയ ഒരു മേഖലയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്.
1: സയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ ഈ ഒരു പൊതുകാര്യങ്ങളിലും ഒക്കെ താല്പര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ NSS പോലുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിക്കാനും ഇതേപോലുള്ള വേൾഡ് പാർലമെന്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ സാധിക്കില്ലല്ലോ, നമുക്ക് ആ ഒരു താല്പര്യം ഇല്ലെങ്കിൽ. അതുമാത്രമല്ല, നമ്മുടെ ഉള്ളിലും ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു കഴിവും കൂടെ കാണും. അത് ഒരു പബ്ലിക് സ്പീക്കിംഗ്, അല്ലെങ്കിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭാവി എങ്ങനെയാണ് കാണുന്നത്? ഏത് മേഖലയിലേക്ക് കൊണ്ടുപോകാനാണ് നോക്കുന്നത്?
2: ആസ് എ യങ് പേഴ്സൺ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ട്യൂണിങ് ഇട്ടിട്ട് സംതിങ് വൺ ഈസ് വെരി ടഫ് ഫോർ മീ ആസ് ഓഫ് നൗ, ബട്ട് എൻ്റെ ഒരു ഊഹ അനുസരിച്ച് ഐ വിൽ ഡെഫിനറ്റ്ലി ബി അറ്റ് പ്ലേസസ് വെർ എ ലോട്ട് ഓഫ് ടോക്കിംഗ് ഹാപ്പൻസ്. ടോക്കിംഗ് ഇൻ ദ സെൻസ് ബിക്കോസ് ഐ ലൈക്ക് ടോക്കിംഗ് ടു പീപ്പിൾ എ ലോട്ട്. എനിക്ക് ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നാച്ചുറലി ഞാൻ കുറേ സംസാരിച്ചപ്പോൾ ആളിങ്ങനെ ഓരോ കാര്യങ്ങൾ, ഐ ലൈക്ക് ലിസ്ണിങ് ടു പീപ്പിൾ എ ലോട്ട്. എനിക്ക് അവരുടെ കാര്യം, അവരുടെ പേഴ്സ്പെക്റ്റീവ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുടിയൊക്കെ വെട്ടാൻ പോയാലും മുടി വെട്ടുന്ന ആളിങ്ങനെ ബ്രേക്കപ്പ് സ്റ്റോറി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ്. അപ്പം സോ ഐ റിയലി എൻജോയ് ലിസ്ണിങ് ടു പീപ്പിൾ, അണ്ടർസ്റ്റാൻഡിങ് ദർ പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് ലൈഫ്. ആൻഡ് എനിക്കതിലെ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഇപ്പോൾ മേ ബി ഐ ക്യാൻ ഗോ ടു സെയിൽസ് ഓർ ഐ കുഡ് ഗോ ടു മാർക്കറ്റിംഗ് ഇഫ് ദാറ്റ്സ് പോസിബിൾ. എനിക്ക് പബ്ലിക്കലി പോവാണെങ്കിൽ മേ ബി I could work in the youth ministry if I want to. There is a lot of things that are on my mind. Mm. But oru basic idea aanengi idayirikku.
1: Adhine oru clarity undu sherikum parnjale. Focus vannittilla, pakshe clarity undu.
2: Adhe adhe.
1: Sheri. ഇതല്ലാതെ ഇപ്പൊ ആളുകളോട് സംസാരിക്കുന്നതും സയൻസ് പഠിക്കുന്നതും എഞ്ചിനീയറിംഗും ബയോളജി വേണോ എഞ്ചിനീയറിംഗ് വേണോ, ആ ഒരു രണ്ടും കൂടെയുള്ള പഠനവും ആളുകളോട് സംസാരിക്കുന്നതും അതൊക്കെ അല്ലാതെ

0: ഒരു ഹോബി എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇത് കൂടാതെ പഠനവും ഇതേപോലുള്ള കാര്യങ്ങളും കൂടാതെ നമ്മൾ ചെയ്തു വരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
1: ഹോബീസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടില്ല. എനിക്കൊരു 3 മാസം 3 മാസം ആകുമ്പോൾ ഓരോരോ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാറ്.
0: അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കാണുമല്ലോ.
1: ഇപ്പോൾ ഒരു ഫേസ് ആണെങ്കിൽ ഒരു ഫേസ് ചിലപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കും, ഒരു ഫേസ് ചിലപ്പോൾ ഡ്രോയിങ് ആയിരിക്കും, ഒരു ഫേസ് ചിലപ്പോൾ മാർക്കർ പെൻ വെച്ച് മെഹന്തി ആർട്ട് ചെയ്യലായിരിക്കും. സോ ഹോബി വൈസ് ഇപ്പോൾ എനിക്കിപ്പോൾ പ്രസൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പ്രസൻറ്റ് ഹോബീസ് ഇപ്പോൾ ബേസിക്കലി എന്താ പറയുക, റീഡിങ്, ഒരു ചെറിയ ഫോം ഓഫ് റീഡിങ്. ബുക്ക് റീഡിങ് ഇപ്പോൾ ഭയങ്കര കുറവ്, ഞാൻ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വായിക്കണതും കാണുന്നതും. പിന്നെ എനിക്ക് ഡ്രോയിങ് ഉണ്ടായിരുന്നു, ഇറ്റ്സ് സംതിങ് ദറ്റ് ഐ വോണ്ട് ടു സ്റ്റാർട്ട് അഗെയിൻ. ഞാൻ പുസ്തകമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വരയ്ക്കാനായിട്ട്, ബട്ട് കോളേജ് ഗെറ്റ്സ് ഹെക്ടിക്, സെമ്മുണ്ടല്ലേ, അപ്പോൾ നമുക്ക് അധികം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദെൻ ഡാൻസ്, ഓഫ് കോഴ്സ് ഡാൻസ് അത് ത്രൂ ഔട്ട് ഉണ്ട്. ഞാൻ ഡാൻസ് പഠിച്ചിരുന്നു വെൻ ഐ വാസ് യങ്,
0: ക്ലാസിക്കലി
1: പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ കാര്യങ്ങൾ ഹെക്ടിക് ആയപ്പോഴത്തേക്ക് ഞാനത് നിർത്തി. ബട്ട് ദെൻ ഐ സ്റ്റിൽ ഡു ഡാൻസ്. ഇപ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ റീലൊക്കെ എടുക്കാനോ ചെറിയ ചെറിയ കാര്യങ്ങളോ നമ്മുടെ ചെറിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കളിക്കും, ഫോർ ലൈക്ക് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി,
0: ഓക്കെ,
1: അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ.
0: അപ്പോൾ എന്തൊക്കെയോ പുരസ്കാരങ്ങളും റെക്കഗ്നീഷൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു, അതിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് പറയാം.
1: ദിസ് വെരി ഇയർ ഞാൻ വേൾഡ് പാർലമെൻറ്റ് പോണേക്കാൻ മുന്നേ ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ ഇൻ ഡൽഹി. നമ്മുടെ യൂത്ത് ഡേ, നാഷണൽ യൂത്ത് ഡേക്ക് എല്ലാ വർഷവും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ് നടത്തും. സോ ഇൻ ദിസ് ഇവൻറ്റ് ഇതിൽ സെലക്ഷൻസ് നല്ല റിഗ്രസ് ആണ്. അത്യാവശ്യം റിഗ്രസ് സെലക്ഷന് ശേഷം നമുക്ക് കേരള റെപ്രസെൻ്റ് ചെയ്തിട്ട് ഡൽഹിയുടെ ഭാരത് മണ്ഡപത്തിൽ പോകാൻ പറ്റും. 5 ഡേയ്സ് ഇവൻ്റ് ആയിരിക്കും. ഓരോ തീമാണ് നമുക്ക് ഗവൺമെൻറ് 12 തീം തരും. ആ തീമിൻ്റെ ബേസിട്ട് നമുക്ക് എത്രയൊക്കെ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരാം ഇന്ത്യയിൽ, ഓർ ലോ വൈസ് വാട്ട് എവർ ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസ് ദറ്റ് വി ഹാവ്, നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഐഡിയാസ് പല സ്റ്റേജുകൾ കടന്ന് സെലക്ഷൻ കിട്ടിയതിന് ശേഷം വി ഗോ ടു ഡൽഹി. ഡൽഹിയിൽ ഡൊമൈൻ ഏരിയ എക്സ്പേർട്സ് ഉണ്ടാവും, ഇതേപോലെ തന്നെ ദേ വിൽ ലിസൺ ടു അവർ ഐഡിയാസ്. നമ്മുടെ ഐഡിയാസൊക്കെ അവർ കേൾക്കും. ഈ ഡൊമൈൻ ഏരിയ എക്സ്പേർട്സ് നമ്മുടെ ഐഡിയാസ് കേട്ടതിന് ശേഷം ദേ വിൽ ക്രിയേറ്റ് 1 entire PPT. അപ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ അടുത്ത് വരുമ്പോൾ, നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ ആ ഒരു PPT പ്രസൻറ്റ് ചെയ്യും. ആൻഡ് ദീസ് ഐഡിയാസ് വിൽ ബി ക്യൂറേറ്റഡ്, ആൻഡ് ഇഫ് ഹീ ഫീൽസ് ലൈക്ക് സംതിങ് ഈസ് ആപ്റ്റ്, സംതിങ് നല്ലതാണെന്നുണ്ടെങ്കിൽ, ഓർ ഇഫ് ദ യൂത്ത് മിനിസ്ട്രി ഇത് വായിച്ചു നോക്കിയിട്ട് അതിൽ റിലയബിൾ ആയിട്ടുള്ള നല്ലൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ വിൽ പാസ് ഇറ്റ് ആസ് എ ലോ. പിന്നെ അവിടെ വേറെ ഈ ഡൽഹിയുടെ ഈ വികസിത് ഭാരത് എന്ന് പറയുന്ന പരിപാടിക്ക് ഏജ് ഗ്രൂപ്പ് ഇല്ല. ഇറ്റ്സ് എ വെരി വൈഡ് ഏജ് ഗ്രൂപ്പ്, ഇറ്റ്സ് ഫ്രം ഐ തിങ്ക് 16 to 29. അപ്പം നമ്മൾ പോകുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. ഞാൻ അത് ഡൽഹിയിലോട്ട് ട്രെയിനിൽ 2.5 days ഒറ്റയ്ക്കായിരുന്നു, വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ഐ ബെയർലി നോ. അപ്പോൾ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ ഭയങ്കര ചങ്ക് ചങ്കായി. ആൻഡ് ദീസ് പീപ്പിൾ ആർ ഫ്രം വേരിയസ് ബാക്ക്ഗ്രൗണ്ട്സ്. ഇപ്പോൾ നേഴ്സിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലോ പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോൾ എന്നെക്കാളും താഴെയുള്ള സ്കൂൾ പിള്ളേരുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഇറ്റ് വാസ് എ വൈഡ് റേഞ്ച് ഓഫ് വെരി ഡിഫറെൻറ്റ് പീപ്പിൾ. അവിടെ കുറേ പേര് വന്നു, എ ലോട്ട് ഓഫ് ഇൻസ്പയറിംഗ് പീപ്പിൾ. അവിടെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ശ്രീ അജിത് ദോവൽ വന്നിരുന്നു ആ ഒരു സെഷനുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് 2 astronauts ഉണ്ടല്ലോ, നമ്മുടെ പ്രശാന്ത് നായർ സാറും ശുഭാൻഷു ശുക്ല സാറും, അവരുടെ സെഷൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം, ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. നമുക്ക് ഫ്രീ ടൈം ആണെങ്കിൽ നമുക്കിങ്ങനെ എക്സിബിഷൻസ് ഉണ്ടാവും, റിട്ടയർഡ് ആർമീസിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും, ആർമിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളോട് വന്ന് സംസാരിക്കും, നമുക്ക് അവരോട് സംസാരിക്കാം. ഡിഫെൻസിൻ്റെ ഓരോ വെഹിക്കിൾസ് ഉണ്ടാവും, ഡിഫെൻസിൻ്റെ എല്ലാ വെഹിക്കിൾസ് അവിടെ എക്സിബിഷൻ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഡിഫെൻസിന് ആസ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി അല്ലേ, അവർ അത്രയ്ക്കും ആഗ്രഹിച്ച് പോണ ഒരു കാര്യം അവർക്ക് ഇത്ര നേരത്തെ കണ്ടറിയാൻ പറ്റും, കണ്ട് ഓൾറെഡി ചെയ്യണ ആൾക്കാരെ സംസാരിക്കാൻ പറ്റും. സോ ഓൾ ദ എക്സിബിഷൻസ് ഫോർ വണ്ടർഫുൾ. പിന്നെ അതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പിള്ളേർ വരും, പിള്ളേർ നല്ല യങ്
0: അഡൾട്ട്സ്,
1: യങ് അഡൾട്ട്സ് എല്ലാവരും, യെസ്, അവരൊക്കെ വരും. ഹ്യൂമാനിറ്റേറിയൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ പൊതുവെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു ജനറേഷൻ ആണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കാനഡ പോവാം, അല്ലെങ്കിൽ നമുക്ക് യൂറോപ്പ് പോവാം, ഇവിടെ നിന്നിട്ടൊന്നും വലിയ കാര്യമില്ല, നമ്മളങ്ങനെ ഹോപ്പ് വെക്കണ കൂട്ടത്തിലല്ല. ബട്ട് വെൻ ഐ വെൻ ദേർ, എ ലോട്ട് ഓഫ് ദോസ് പീപ്പിൾ ഹു ആർ

0: റിയലി വോണ്ട് ടു ചേഞ്ച് ദ കൺട്രി. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലാകുമ്പോൾ നമുക്ക് കോൺസ്റ്റൻ്റ്ലി ഗൂസ് ബംസ് വന്നുകൊണ്ടിരിക്കും, ബിക്കോസ് പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ഇനീഷ്യേറ്റീവ്സ്, പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ചേഞ്ച്, ആൻഡ് ദെർ ആർ ചേഞ്ച് മേക്കേഴ്സ് ഹു ആർ വില്ലിംഗ് ടു ലിസൺ ടു അസ്. അതാണ് വേറൊരു കാര്യം. സോ ദാറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ. ഞാൻ ഐ കാർവ് ഇറ്റ് ഇൻ മൈ ഹാർട്ട്. എനിക്ക് ഇത്രയ്ക്കും ഇത്ര യങ് ഏജിൽ ഇങ്ങനത്തെ ഒരു നിലയിലേക്ക് എത്തി അവിടെ ഒരു ചെറിയ ഐഡിയ, അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റി, അവിടെ വന്ന ആൾക്കാരുടെ ഐഡിയകൾ കേൾക്കാൻ പറ്റി, അവിടെ വന്ന വലിയ വലിയ ആൾക്കാരുടെ സ്പീച്ചസും അവരുടെ പ്രസൻറ്റേഷൻസ് ഒക്കെ കേൾക്കാൻ പറ്റി, ടെല്ലൊക്കെ കുറച്ച് കറങ്ങാൻ പറ്റി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, അതർ ദാൻ പേരൻസ് ഓർ ഫാമിലി. നമ്മൾ യാത്രകൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. അത് ഞാൻ എൻ എസ് എസ് വഴി പഠിച്ചതായി. എൻ എസ് എസ്സിൽ നമുക്ക് എൻ എസ് എസിൻ്റെ പേര് പറഞ്ഞാലും ഞാൻ എല്ലാ യാത്രയ്ക്ക് പോകണത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കില്ല. എൻ എസ് എസ് കോളേജിൻ്റെ പരിപാടിയാണെങ്കിൽ അപ്പം തന്നെ പൊക്കോ എന്തെങ്കിലും കാണിക്കും. അമ്മയ്ക്ക് പിന്നെ കുഴപ്പമില്ല. ഐ തിങ്ക് മൈ മോം ഇസ് വെരി സപ്പോർട്ടീവ്. എൻ്റെ അച്ഛനാണ് കുറച്ചും കൂടി പ്രൊട്ടക്റ്റീവ് ആയിട്ട്, ഇങ്ങനെ ഹീ ഈസ് ദ മോർ പ്രൊട്ടക്റ്റീവ് ഓഫ് എ പേരൻറ്റ്. സോ അച്ഛൻ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് പോകണം, ഇങ്ങനെ പോകണം, ഹീ ഈസ് വെരി വെരി കെയറിങ്, ലൈവ് ലൊക്കേഷനൊക്കെ ഇട്ടോളൂ, ഇങ്ങനെ അങ്ങനെ ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. ഹീ ഈസ് വെരി കെയറിങ്. പക്ഷേ ഫോർ ലൈക്ക് ആസ് ഇൻ ടേംസ് ഓഫ് ഗ്രോത്ത് എന്തായാലും യാത്രകൾ ചെയ്യണത് നല്ലതാണ്. നമ്മൾ കുറേ പഠിക്കും. അത് ഞാൻ പേഴ്സണലി ഡൽഹി പോയപ്പോൾ ഐ ലേൺഡ് എ ലോട്ട്, ബിക്കോസ് ഐ എം ഓൺ മൈ ഓൺ. എനിക്ക് എത്ര എത്ര ഒരാൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ലിമിറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ നമ്മൾ നല്ലോണം പഠിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ദ ഇവൻറ്റ് വാസ്, ട്രാവലിംഗ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ, ഗോയിങ് ടു പ്ലേസസ് വെർ പീപ്പിൾ ഡോണ്ട് നോ യുവർ ലാംഗ്വേജ്, മീറ്റിംഗ് ന്യൂ പീപ്പിൾ യു ബാർലി നോ, എന്നിട്ട് അവരുടെ കൂടെ നിൽക്കുക, അപ്പോൾ നമ്മൾ അതൊക്കെ കുറെ പഠിക്കും.
1: നല്ലൊരു അനുഭവമായിരുന്നു അത്.
0: നല്ലൊരു അനുഭവം.
1: നമുക്ക് കിട്ടിയൊരു റെക്കഗ്നിഷൻ മാത്രമല്ല, അത് നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം കൂടിയായി അല്ലേ?
0: യെസ് ഡെഫിനറ്റ്ലി.
1: അപ്പോൾ എന്തായിരുന്നു ആ ഐഡിയ ഇവിടെ പ്രസന്റ് ചെയ്തത്?
0: അത് ഞാൻ സെലക്ട് ചെയ്ത തീം എന്ന് പറയുന്നത് ഭാരത് സോഫ്റ്റ് പവർ എന്നുള്ള ഒരു തീമായിരുന്നു. ഭാരത് സോഫ്റ്റ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും ഭാരത് ഹാസ് ഹാർഡ് പവർ ആൻഡ് സോഫ്റ്റ് പവർ. ഭാരത് ഇൻ ഹാർഡ് പവർ എന്ന് പറയുന്നത് നമ്മുടെ മിലിറ്ററി, നമ്മുടെ മിലിറ്ററിയുടെ സ്ട്രെങ്ത്, നമ്മുടെ അത്യാവശ്യം നല്ല സ്ട്രോങ് മിലിറ്ററിയാണ്. സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആണ്. അതായത് നമ്മളറിയാതെ തന്നെ വേറൊരു ഫോറിൻ കൺട്രി നമ്മളെപ്പറ്റി അറിയുന്നു, ലൈക്ക് ഇൻഡയറക്റ്റ്ലി, നമ്മൾ എഫേർട്ട് ഇടാണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ്റെ ചിക്കൻ നാൻ, ബിരിയാണി, ഇതൊക്കെ നമ്മൾ യൂറോപ്പിൽ പോയാലും നമുക്ക് കിട്ടും. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ടോപ്പ് സോഫ്റ്റ് പവർ ഇസ് കൊറിയ. ഇപ്പോൾ കൊറിയൻ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആയാലും കൊറിയൻ കെ പോപ്പ് ഗ്രൂപ്പ്സ് ആയാലും അത് അവരുടെ കൺട്രിയുടെ ഒരു കൾച്ചറാണ്. അതൊരു ഗ്ലോബൽ ലെവലിലേക്ക് എത്തിയത് അവർ അത്രയ്ക്കും ഇംപ്ലിമെൻ്റ് ചെയ്ത്, അത്രയ്ക്കും മാർക്കറ്റ് ചെയ്ത് അത് കൊണ്ടുവന്നുകൊണ്ടാണ്. അവരുടെ മീഡിയ, അവരുടെ ഗവൺമെൻറ് അത്രയ്ക്കും ഇൻവെസ്റ്റ് ചെയ്ത് അത് പുറത്തേക്ക് കൊണ്ടുവന്നു. സോ സൗത്ത് കൊറിയ ആയാലും നമുക്ക് അത്ര മിലിറ്ററി പവർ ബേസ് ചെയ്തോ അല്ലെങ്കിൽ വേറൊരു ആസ്പെക്റ്റിലും നമ്മൾ കണ്ടില്ല. നമ്മൾ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞ് ഓർക്കുമ്പോൾ വി റെക്കഗ്നൈസ് ദം.
1: കേപ്പോപ്പും അവരുടെ എന്താണ് സീരീസും ഒക്കെയാണ് നമ്മുടെ മനസ്സിലാദ്യം വരിക, പിന്നെ കെ ബ്യൂട്ടി ഒക്കെയാണ് മനസ്സിലാദ്യം വരിക.
0: അതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. അത് ആ കൺട്രീനെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻകം വൈസ് അല്ലെങ്കിൽ എങ്ങനെയാലും. സോ ഇറ്റ്സ് എ സോഫ്റ്റ് പവർ ഇസ് വെരി ഫണ്ടമെന്റൽ ഏത് പൊളിറ്റിക്കൽ ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിലാണെങ്കിലും. സോ ഭാരതത്തിൻ്റെ സോഫ്റ്റ് പവർ, കൾച്ചറൽ ഡിപ്ലോമസി നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. നമ്മുടെ കൾച്ചറലി ആയാലും നമ്മൾ എപ്പോഴും മദർ എർത്തിനെ ഫ്രണ്ടിൽ വയ്ക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഇൻ എനി പ്രോസസ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഛത്രപതി ശിവാജിനെ പഠിപ്പിച്ചത് എന്നുവെച്ചാൽ, ഛത്രപതി ശിവാജി ഇൻസ്പിറേഷൻ എടുത്ത കുറച്ച് കാര്യങ്ങൾ ചാണക്യ പറയുന്നുണ്ട്. ചാണക്യ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ത്രൂ ഔട്ട് ഹിസ്റ്ററി. അപ്പോൾ വെസ്റ്റേൺ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അക്കോർഡിംഗ് ടു ചാണക്യാസ് വ്യൂ ഓഫ് പൊളിറ്റിക്സ്, മദർ എർത്ത് കംസ് ഫസ്റ്റ്. നമ്മൾ എത്രയൊക്കെ ഗെയിൻ ചെയ്താലും, നോ മാറ്റർ ഹൗ മച്ച് ഓഫ് ഫൈനാൻഷ്യൽ ലിറ്ററസി, ഫൈനാൻഷ്യൽ അക്കംപ്ലിഷ്മെൻറ്റ്സ് നമുക്ക് എത്ര കിട്ടിയാലും, ഫസ്റ്റ് കംസ് ദ എർത്ത്. നമ്മൾ എർത്തിനെ സെർവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് ദാറ്റ് ഇസ് ഫണ്ടമെൻറ്റൽസ് ഓഫ് എവറിതിങ്. വെസ്റ്റേൺ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ വെസ്റ്റേണൽ എക്കണോമിക് ബുക്സ് നമ്മൾ വായിച്ച് നോക്കുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു വെസ്റ്റേൺ എക്കണോമിസ്റ്റ്, അവർ ഭയങ്കര പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, എവറിതിങ് ഇസ് പ്രോഫിറ്റ് ബേസ്ഡ്. ബട്ട് ആർ കൾച്ചർ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമുക്ക് അത് വേണമെങ്കിൽ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാം. ബിക്കോസ് ഇഫ് നമ്മുടെ കൾച്ചറ് നമുക്ക് എഫിഷ്യൻ്റായിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുത്തിട്ട് അതൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഗ്ലോബലി ഇഫ് പീപ്പിൾ സി ഇന്ത്യ, പീപ്പിൾ സി ഓ ഇന്ത്യ ഇസ് ഡൂയിങ് ലൈക്ക് ദിസ്. പ്രോഫിറ്റ് ബേസ്ഡ് അത്രയ്ക്കല്ലെങ്കിലും ഇന്ത്യ സർവൈവിങ്ങിന് ബെറ്റർ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാം ദാറ്റ് വെസ്റ്റേണലി മാത്രമല്ല എക്കണോമിക്സ് ഇങ്ങനെ മാനേജ് ചെയ്യേണ്ടത്, ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ ഒരു വേ ഉണ്ട്. ഈ ഇന്ത്യൻ എക്കണോമിക്സ് ഇങ്ങനെ വർക്ക് ചെയ്ത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ, ഇറ്റ് കുഡ് പുട്ട് എ സ്റ്റാൻഡേർഡ്, ഇറ്റ് കുഡ് പുട്ട് എ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻ വേസ് ഇൻ വിച്ച് എക്കണോമിക്സ് വർക്ക്. ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്. ഇത് ഞങ്ങൾ

0: ഞാൻ പ്രസന്റ് ചെയ്തു, എനിക്ക് അതുവഴി അങ്ങനെ സെലക്ഷൻ കിട്ടി. ഞങ്ങൾക്ക് റിഗറസ് സെലക്ഷൻ ആണ്. നമുക്ക് പി പി ടി പ്രസന്റ് ചെയ്യണം, നമുക്ക് ക്വസ്റ്റൻ ആൻസർ ഉണ്ടാവും, നമുക്ക് വൺ ടു വൺ ഇന്റർവ്യൂ ഉണ്ടാവും.
1: ഇതൊക്കെ എത്ര ദിവസം നടക്കും?
0: ഇത് ലൈക്ക് നമുക്ക് ഒരു ക്വിസ് ഉണ്ട് വീട്ടിൽ, നമുക്ക് ചെയ്യാം ക്വിസ്. അതിനുശേഷം ഒരു എസ്സേ സബ്മിറ്റ് ചെയ്യണം, അതും നമുക്ക് ഓൺലൈനായിട്ട് ടിച്ച് ചെയ്യാം. എന്നിട്ടൊരു 2 ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്, അവിടെയാണ് ഇതൊക്കെ നടക്കുന്നത്.
1: ശരി,
0: അവിടെ

0: വരാം. സാർ നമ്മളോട് പറയും, പിന്നെ എൻ്റെ ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ചേച്ചി 2025 പോയിണ്ടായിരുന്നു.
1: ഓ ശരി.
0: സോ ഷീ ടോൾഡ് മീ ഇങ്ങനെ ഒരു അവസരമുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നീ ഇതിന് പോകണം എന്ന് പറയും. ഇറ്റ്സ് എ വെരി സ്മോൾ തിങ് അതൊരു ഗവൺമെൻറ്റിൻ്റെ ക്വിസ് ആണ്, 10 മിനിറ്റ് പോലും നമുക്ക് എടുക്കില്ല അത്. അപ്പം ആൾക്കാർ അധികം കണക്കാക്കില്ല അത് എന്താണ്, ജസ്റ്റ് ഒരു ക്വിസ്. സോ അവർ ഞങ്ങളുടെ കോളേജിലായാലും ആരും അധികം കാര്യമാക്കിയില്ല ഈ കാര്യത്തിന്, ജസ്റ്റ് ഒരു ക്വിസ് അല്ലേ, ഇതിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ചേച്ചി, എൻ്റെ ഒരു സീനിയർ ചേച്ചി എനിക്ക് പറഞ്ഞ് തന്നുകൊണ്ട് ഞാനത് ചെയ്തു. അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് പുള്ളിക്കാരിയുടെ എക്സ്പീരിയൻസ് കേട്ട് പോയി, എനിക്കൊരു ആഗ്രഹമുണ്ട് ഒന്ന് പോയാൽ കൊള്ളാന്നുണ്ടെന്നുള്ള മനസ്സിലൊരു ആഗ്രഹം വന്നുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാ സ്റ്റേജുകൾ കടക്കുമ്പോൾ പുള്ളിക്കാരനെ വിളിക്കും, പുള്ളിക്കാരി ഇങ്ങനെ ഓരോന്ന് അഡ്വൈസ് ചെയ്യും. അങ്ങനെ സെലക്ഷൻ കിട്ടി അവിടെ ചെന്ന് എത്തിയതാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അതിപ്പോൾ എന്തായാലും അതിനുള്ള ഡിമാൻഡ് ഈ വരുന്ന സമയത്ത് കൂടും. യൂത്തിന് ഒരു പോയിന്റ് മനസ്സിലാവണം, ഓക്കെ എനിക്ക് എൻ്റെ വോയിസ് എക്സ്പ്രസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് അവർക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കോമ്പറ്റീഷന് കൂടും, വേർത്തി ആയിട്ടുള്ള ആൾക്കാർ കയറും.
1: അത് മാത്രമല്ല അവർക്ക് അറിയില്ല ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ചുറ്റും ഉണ്ടെന്ന് അറിയില്ല. പല
0: സെൻട്രൽ ഗവൺമെന്റ് യൂത്ത് മിനിസ്ട്രി ഇനിഷ്യേറ്റീവ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നടത്തുന്നത് പബ്ലിസിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളൂ, അത് കുട്ടികളിലേക്ക് യൂത്തിലേക്ക് എത്താനുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
1: അപ്പോൾ ഈ ഐഡിയ കിട്ടാനും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒരു സോഴ്സ് വേണം. ഈ സോഴ്സ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഇത്തരം ഐഡികൾ തലയിൽ ഉദിക്കാൻ ശ്രമിക്കുന്നത്?
0: അതിന് ഫസ്റ്റ് ഫണ്ടമെന്റലി നമുക്ക് വേണ്ട ഒരു കാര്യമാണ് എ ഗുഡ് മെന്റർ. എ ഗുഡ് മെന്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഗൈഡിങ് ലൈറ്റ് ആയിട്ട് ഒരാൾ വേണം. നമുക്ക് തന്നെ എന്തായാലും ചെയ്യാൻ പറ്റില്ല, എത്ര ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും നമ്മൾ എത്ര യങ് ആണെങ്കിലും വി നീഡ് എ ഗൈഡിങ് സോഴ്സ്. വി നീഡ് സം വൺ ടു ലുക്ക് അറ്റ് അവർ തിങ്സ് ആൻഡ് സേ ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ്, യു നീഡ് ടു ചേഞ്ച് ദിസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ഞങ്ങളുടെ കോളേജിൽ ലൈഫ് സ്കിൽസ് ഹ്യൂമൻ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ഞങ്ങളുടെ ഒരു സാർ ഉണ്ടായിരുന്നു, സുദേഷ് സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഞാൻ ആളോട് റീച്ച് ഔട്ട് ചെയ്തു. ആള് എനിക്ക് കുറേ ഐഡിയാസ് പറഞ്ഞു തന്നു, ഇങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കണം. ഇതൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നായിരുന്നില്ല എൻ്റെ ഇനീഷ്യൽ ഐഡിയാസ്. അത് മാറി മാറി മാറി ഞാനും സാറും എൻ്റെ കൂടെ ഒരു വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു, ഇങ്ങനെ സെലക്ഷൻ കിട്ടിയ ഒരു കുട്ടിയും കൂടി, ഞങ്ങൾ 3 പേര് ലൈബ്രറിയിലിരുന്ന് ഇങ്ങനെ ചർച്ചയോട് ചർച്ചയാണ്, ഇന്ത്യ ഇത് അത് USA ചൈന ഫുൾ ഇങ്ങനെ നമ്മൾ കോൺവെർസേഷൻസ് ഇങ്ങനെ കുറേ ഉണ്ടാകുമ്പോൾ ആള് നമുക്ക് ഒരു ഗൈഡിങ് ലൈറ്റ് ആയിട്ടോട് ഉള്ളപ്പോൾ വി ക്യാൻ തിങ്ക് മോർ. ഐഡിയാസ് ഫണ്ടമെൻ്റലി അങ്ങനെയാണ് ഞാൻ ജനറേറ്റ് ചെയ്തത്, ബിക്കോസ് എനിക്ക് പ്രയർ എക്സ്പീരിയൻസ് ഇല്ല ഇൻ ദ ഡൊമൈൻ. സോ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അങ്ങനെയാണ്. വേറെ കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഐഡിയക്ക് റൈറ്റ് ഫുൾ റീസോഴ്സസ് വേണമെങ്കിൽ വി ഹാവ് ടു ബി ഔട്ട് ദെയർ. അപ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് വൺ ഗ്രേറ്റ് വേ ഓഫ് ജനറേറ്റിംഗ് ഐഡിയ ഈസ് ഹാവിങ് ഫസ്റ്റ് വൺ ഈസ് ഹാവിങ് എ ഗുഡ് മെന്റർ, ഹാവിങ് എ ഗുഡ് ഗൈഡിങ് ലൈറ്റ് ഹൂ ഈസ് ഗോയിങ് ടു ഗിവ് യു ഓൾ ദി റീസോഴ്സസ്. സെക്കൻഡ് വൺ ഇസ് ടോക്കിംഗ് ടു പീപ്പിൾ,
1: കോൺവെർസേഷൻ.
0: യെസ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒന്നല്ലെങ്കിൽ ആ ഒരു സിനാരിയോ കടന്നു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ റാൻഡംലി എനിബഡി, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ബേസിക്കലി രണ്ട് കാര്യങ്ങൾ ഫോർ ജനറേറ്റിംഗ് ആൻ ഐഡിയ. ജസ്റ്റ് ടു ബി ദെയർ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്.
1: ഇനി നമ്മൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ക്ലീഷ ചോദ്യം ഞാൻ അങ്ങ് ചോദിക്കാം, എന്താണ് ഭാവി പരിപാടികൾ?
0: ദിസ് ഈസ് ഓൾവേസ് ദി ടഫസ്റ്റ് ക്വസ്റ്റ്. എൻജിനീയറിംഗ് ഒക്കെ ഒന്ന് പാസ്സാവണം, രണ്ട് വർക്കിലേക്ക് കയറണം, എന്തായാലും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പം ഒന്ന് ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആവണം. അത് കഴിഞ്ഞിട്ടായിരിക്കും മേ ബി എവറിത്തിങ് എൽസ് ദറ്റ് വി ടോക്ട് അബൌട്ട്. കുറേ നല്ല ആൾക്കാരായിട്ട് പരിചയപ്പെടുക, കുറേ നല്ലോണം നെറ്റ്വർക്കിംഗ് ചെയ്യുക, നല്ല മെമ്മറീസ് ഉണ്ടാക്കുക, ബിക്കോസ് കോളേജിന് തിരിച്ചു തരാനൊരു ലൈഫ് കിട്ടില്ല. എനിക്ക് ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സീനിയേഴ്സ് ഗ്രാജുവേറ്റ് ആയി പോണ സമയമാണ്, ഫെയർവെൽസ് നടക്കുന്ന സമയമാണ്. അപ്പം അവരൊക്കെ വന്നിട്ട് പറയും, മര്യാദയ്ക്ക് എൻജോയ് ചെയ്തോ, ഇനി ജന്മത്തിൽ ഇങ്ങനെ ഒരു സമയം കിട്ടത്തില്ല, ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയുക വേണ്ട.
1: എന്തായാലും ഒരുപാട് സ്വപ്നം കാണാനുള്ള പ്രായമാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കാനുള്ള, നേരത്തെ പറഞ്ഞു ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന ആളാണെന്ന്. അതുപോലെ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രായം കൂടിയാണിത്. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകട്ടെ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനാകട്ടെ.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
1: അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും നേരം ചെലവഴിച്ചതിന് നന്ദി.
0: താങ്ക് യു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത ഗായത്രി ജയൻ കൃഷ്ണനുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
3: യുവ ജീവവാണി.

0: സമയം 8 മണി കഴിഞ്ഞ് 25:20. പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ഇതിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 04842423387, 04842423397. മറ്റൊരു നമ്പർ 94 46 45 58 88. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04842 42 63 87, 04842 42 63 97, അല്ലെങ്കിൽ 94 46 45 58 88. എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം നാളെ വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി തന്നെ പറയേണ്ടതാണ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സേവന വാർത്തകളുമായി FM ഇവനിംഗ് തുടരുന്നു. 2026 ട്രോളിംഗ് നിരോധന കാലയളവിലേക്ക് തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ലൈഫ് ഗാർഡുകളെ താത്കാലികാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുന്നു. രജിസ്ട്രേഡ് മത്സ്യത്തൊഴിലാളികളായിരിക്കണം. 20-നും 60-നുമിടയിൽ പ്രായമുള്ളവർക്കും നീന്തൽ പ്രാവീണ്യമുള്ളവർക്കും അപേക്ഷിക്കാം. മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 12. താൽപ്പര്യമുള്ളവർക്ക് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിഷറീസ് സ്റ്റേഷൻ, തോട്ടപ്പള്ളി ഹാർബർ, ആലപ്പുഴ എന്ന വിലാസത്തിൽ അപേക്ഷ നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 94 47 96 71 55. ഫോൺ നമ്പർ ആവർത്തിക്കാം. 94 47 96 71 55. അപേക്ഷ അയക്കേണ്ട വിലാസം ഒരിക്കൽ കൂടി പറയാം. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിഷറീസ് സ്റ്റേഷൻ, തോട്ടപ്പള്ളി ഹാർബർ, ആലപ്പുഴ. പിൻകോഡ് 688013.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐടിഐയിലെ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ നിലവിലുള്ള രണ്ട് താത്കാലിക ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ഗസ്റ്റ് ഇൻസ്ട്രക്ടറായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 13 രാവിലെ 11 ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐടിഐയിൽ നടക്കും. സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0479295150. 0479295150.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി. പ്രിയ ശ്രോതാക്കളെ, ഇന്നൊരു ഹിന്ദി ഗാനമാണ്. ചിത്രം 1942, എ ലവ് സ്റ്റോറി. കുമാർ സാനു പാടിയത്. ഗാനരചന ജാവേദ് അക്തർ. സംഗീതം ആർ ഡി ബർമൻ.

0: ിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ പ്രകൃതിയുടെ രുചി.

സേവന വാർത്തകളുമായി FM ഈവനിംഗ് തുടരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ കുളക്കാട് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 12 ദിവസം നീണ്ടുനിൽക്കുന്ന പേപ്പർ ബാഗ്, ഫയൽ, എൻവലപ്പ് നിർമ്മാണ പരിശീലനമാണ് നൽകുന്നത്. 18 മുതൽ 49 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 94 47 14 85 54. തകഴി ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ വരുമാന സർട്ടിഫിക്കറ്റ്, പുനർവിവാഹിതയല്ലെന്ന സാക്ഷ്യപത്രം എന്നിവ സമർപ്പിക്കാത്തവരുടെ ലിസ്റ്റ് പഞ്ചായത്ത് ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാക്ഷ്യപത്രം ഇതുവരെ സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾ ആധാർ നമ്പറും സർട്ടിഫിക്കറ്റുകളും ഈ മാസം 15-നകം ഓൺലൈനായോ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടോ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04 77 2 27 42 53 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04 77 2 27 42 53.

0: അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം നിലവിലുള്ളതും ഒഴിവ് വരാൻ സാധ്യതയുള്ളതുമായ കുക്ക്, ഫുൾ ടൈം സ്വീപ്പർ, ആയ, വാച്ച്മാൻ, സെക്യൂരിറ്റി എന്നീ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10:30 മുതൽ മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ സ്കൂളിൻ്റെ ഓഫീസിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 62 38 59 96 60 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 62 38 59 96 60.
1: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ കുഴൽമന്നത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ കരാറടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ മാസ്റ്റർ ട്രെയിനറെ നിയമിക്കുന്നു. ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DTP എന്നീ കോഴ്സുകളിൽ പരിശീലനം നൽകുന്നതിനാണ് നിയമനം. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും PGDCA അടിസ്ഥാന യോഗ്യത. പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണനയുണ്ടായിരിക്കും. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 14 രാവിലെ 11 സെന്ററിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04922273777 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 04922273777.

27 37 77. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 10 സെക്കൻഡ്. എഫ് എം ഇവനിങ്ങിൽ ഇനിയൊരു ഗാനം കേൾക്കാം. ജോസഫ് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾ, രഞ്ജിൻ രാജിന്റെ സംഗീതം.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. FM ഈവനിങ്ങിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
2: കുഞ്ഞിച്ചന്തു ശരീരത്തിലെ വിയർപ്പ് തുടച്ച് വയലിൽ നിന്നും അടിച്ചെത്തുന്ന തണുത്ത കാറ്റിന്റെ നേരെ മുഖം തിരിച്ചു. ഇഞ്ഞി എടുന്നാ വരുന്നേ? ദർസറ കണ്ട് മടങ്ങുന്ന വഴിയാ. അയിന് എന്റെ ഇളയമ്മക്ക് മരുന്നിന്റെ ആവശ്യം എന്താ? ആരോ കൂടോത്രം ചെയ്തു എന്നല്ലേ പറയുന്നത്? ഒരാരോടോ പറയുന്നതും കേട്ടു. കൂടോത്രോ? അല്ലാതെന്താ? ഇന്ന് വരെ ഓർക്കൊരു വയറുവേദനയോ അതുപോലത്തെ സൂക്കേടോ വന്നിട്ടില്ലാത്രേ. ഇന്നലെ മാത്രം ഒരു വയറുവേദന. ഇഞ്ഞി കൊണ്ടെന്ന അരി വെച്ച് ചോറ് തിന്ന ശേഷ വയറുവേദന വന്നതെന്നാ ഓര് പറയുന്നത്? അതുകൊണ്ട് ഇഞ്ഞൊരു കാര്യം ചെയ്യ്, നേരെ ചെന്ന് മന്ത്രവാദി കുഞ്ഞൂട്ടിയെ കണ്ട് ഒരു ചരട് ജപിച്ച് വാങ്ങി അത് കയ്യിൽ കെട്ടിയാ എളമ്മക്ക് ഇനി വേദന വരില്ല. പെട്ടെന്ന് തലയ്ക്കകത്തെന്തോ കൊത്തി വലിക്കുന്നത് പോലെ രാമറിന് തോന്നി. ഇളയമ്മയെ സ്വന്തം അമ്മയായി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇളയമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തതായി ഒന്നും ചെയ്തിട്ടില്ല. അമ്മ മരിച്ചതിൻ്റെ 3-ാമത്തെ വർഷം അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചതിൽ സന്തോഷിക്കുകയായിരുന്നു. വീട്ടിൽ ഒരാളുണ്ടാകുമല്ലോ. എന്നിട്ടും കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഇളയമ്മ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. എന്താണതിന് കാരണം? ഇന്നലെ പാതിരാ നേരത്ത് അത്രയും ദൂരം ഓടുകയായിരുന്നു മരുന്നു വാങ്ങാൻ. കയ്യിലൊരു ചൂട്ടുപോലും ഉണ്ടായിരുന്നില്ല. നിലാവസ്തമിച്ചതുകൊണ്ട് വഴി കാണാനും പ്രയാസമായിരുന്നു. എന്നിട്ടും ഇളയമ്മ തന്നെ മറ്റൊരു വഴിയിലൂടെ കുറ്റപ്പെടുത്തുന്നു. കുഞ്ഞിച്ചന്തുവിനോടൊന്നും പറയാതെ പാത്രച്ചുമട് തലയിൽ വെച്ചുകൊടുത്ത ശേഷം നേരെ പന്തിയിലേക്ക് നടന്നു. ഇനി കുതിരകളോട് സംസാരിക്കാം. കുതിരയുടെ ആഗ്രഹങ്ങളൊക്കെ താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. തൻ്റേത് അവയും അറിയാതിരിക്കില്ല. കുതിരപ്പന്തിയിലെത്തിയപ്പോഴേക്കും ഇളയമ്മയെ രാമർ മറന്നിരുന്നു. അതിനേക്കാളേറെ പ്രധാനം അമ്മ കിടക്കുന്ന സ്ഥലമാണ്. അമ്മ നനച്ചു വലുതാക്കിയ മരങ്ങളാണ് അവിടെയുള്ളത്. കണ്ണച്ഛനോട് സ്ഥലം തീറു ചോദിക്കണമെന്നുണ്ടെങ്കിൽ പണം വേണം. അച്ഛൻ്റെ കയ്യിൽ പണമുണ്ടാകാറില്ല. പണം നിൽക്കാത്ത കൈയാണ് തൻ്റേതെന്ന് അച്ഛൻ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. പണം താൻ ഉണ്ടാക്കണം. അതത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യവുമല്ല. കുതിരകൾ തലകുമ്പിട്ട് നിൽക്കുകയാണ്. ഏതോ ഒരു പരിചിത ഭാവത്തിൽ രാമറെ കണ്ടപ്പോൾ അവ തലയാട്ടി. കാലത്ത് മുഴുവൻ ഓടിയതിൻ്റെ ക്ഷീണം അവയുടെ കണ്ണുകളിലുണ്ടായിരുന്നു. വികാരശൂന്യരായിട്ടാണ് അവ രാമറെ നോക്കിയതെങ്കിലും അവയുടെ കൂർത്ത ചെവികൾ താൻ പറയുന്നതെന്തോ കേൾക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്ന് രാമറിന് തോന്നി. പല കാര്യങ്ങളും കുതിരകളുമായി സംസാരിക്കണമെന്ന് അവൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. മനസ്സെല്ലാം തുറന്നുകൊണ്ട് ഒരു വിധത്തിൽ താൻ മറ്റാരോടാണ് സംസാരിക്കുക? കുതിരകൾ രാമറിന് നേരെ മുഖം തിരിച്ചു. പിന്നെ ചെവികൾ ഒന്നുകൂടി കൂർപ്പിച്ചു. അവ നാക്ക് നീട്ടുകയും ചെയ്തു. കുതിരകൾക്ക് മുമ്പിൽ വെച്ചിരുന്ന കറുക പുല്ലുകളെടുത്ത് രാമർ അവയുടെ വായിലേക്ക് വെച്ചുകൊടുത്തു. അവ അത് ചവച്ചരച്ചുകൊണ്ടിരിക്കെ രാമർ ചോദിച്ചു, കണ്ണച്ചനിൽ നിന്ന് സ്ഥലം കിട്ടാൻ എന്തു വഴിയാ ഉള്ളത് ചങ്ങാതിമാരെ? രാമറിന്റെ ചോദ്യം കേട്ടപ്പോൾ കുതിരകൾ രണ്ടും ഒന്നിച്ച് ചിനയ്ക്കുകയും അവന് നേരെ കഴുത്ത് ഒന്നുകൂടി നീട്ടുകയും ചെയ്തു. രാമറിന് സന്തോഷമായി. അവ താൻ പറയുന്നത് അത്രയും കേട്ടല്ലോ. അവൻ തൻ്റെ മുഖം രണ്ട് കുതിരകൾക്ക് നടുവിലായി അടുപ്പിച്ച് നിർത്തി. എന്നിട്ട് ചോദിച്ചു, സ്ഥലം വാങ്ങാൻ എൻ്റെ കയ്യിൽ ഒറ്റ മുക്കാലില്ല. പൈസക്കാരനാകണം. അതിനെന്താ വഴി? രാമറിന്റെ ചോദ്യം കേൾക്കാത്ത വിധത്തിൽ അവ കറുകപ്പുല്ലുകൾ ചവച്ചുകൊണ്ടിരുന്നു. കുതിരകളുടെ നിസ്സംഗത രാമറിനെ ചൊടിപ്പിക്കുകയായിരുന്നു. പൈസക്കാരനാവാനുള്ള വഴി പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിലും തന്റെ ആഗ്രഹത്തെ അവയ്ക്ക് അംഗീകരിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അതിന്റെ സൂചനയായി ഒരു തലയാട്ടൽ, അല്ലെങ്കിൽ ചെറുതായൊരു ചിനക്കൽ. ഒരേ ഭാവത്തിൽ അവ നിൽക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യത്തോടെ രാമർ പറഞ്ഞു, വെറുതെ അല്ല നിങ്ങളെ കുതിരകളെന്ന് വിളിക്കുന്നത്. എത്ര ദിവസമായി നിങ്ങളെ കാര്യം ഞാൻ നോക്കുന്നു. അതിൻ്റെ നന്ദിയുണ്ടോ നിങ്ങൾക്ക്? കണ്ടില്ലേ രണ്ടെണ്ണവും ഇണ്ടാതിരിക്കുന്നത്? അത് പറഞ്ഞു തീർന്ന് തെല്ലൊരാശ്വാസത്തോടെ കുതിരകളെ തടവാൻ തുടങ്ങിയപ്പോൾ അപ്പുറത്തു നിന്നും ചേക്കുവിൻ്റെ ചോദ്യം കേട്ടു, എന്താ ചങ്ങായി കുതിരകളോട് മിണ്ടിപ്പറഞ്ഞു?

0: ഇരിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അതിൻ്റെ സൂചനയായി ഒരു തലയാട്ടൽ, അല്ലെങ്കിൽ ചെറുതായൊരു ചിനക്കൽ. ഒരേ ഭാവത്തിൽ അവ നിൽക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യത്തോടെ രാമർ പറഞ്ഞു, വെറുതെയല്ല ഇങ്ങളെ കുതിരകളെന്ന് വിളിക്കുന്നത്. എത്ര ദിവസമായി ഇങ്ങളെ കാര്യം ഞാൻ നോക്കുന്നു. അതിൻ്റെ നന്ദിയുണ്ടോ നിങ്ങൾക്ക്? കണ്ടില്ലേ രണ്ടെണ്ണവും ഇണ്ടാതിരിക്കുന്നത്? അത് പറഞ്ഞു തീർന്ന് തെല്ലൊരാശ്വാസത്തോടെ കുതിരകളെ തടവാൻ തുടങ്ങിയപ്പോൾ അപ്പുറത്തുനിന്നും ചേക്കുവിൻ്റെ ചോദ്യം കേട്ടു. എന്താ ചങ്ങായി കുതിരകളോട് മിണ്ടിപ്പറഞ്ഞോണ്ടിരിക്കയാ? നിനക്ക് പറ്റിയ രണ്ട് ചങ്ങായിമാരെയാ കിട്ടിയത്. കുതിരകളെ തടവുന്നത് നിർത്തി രാമർ ചേക്കുവിനെ നേരെ തിരിഞ്ഞു. ഇഞ്ഞ് ഇന്ന് ഒത്തിരി പോയില്ലേ ചങ്ങായി? ഓത്ത് കാലത്തല്ലേ, നേരെ ഇപ്പം എത്രയായിന്നാ വിചാരോ? ചേക്കു കളിയാക്കി. പിന്നെ ചോദിച്ചു, ആറാട്ടിന് ഉമ്മക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇഞ്ഞ് അതിനെക്കുറിച്ച് ആലോചിച്ചിനോ? രാമർ അക്കാര്യം മറന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനും തോന്നിയില്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
5: ഭാഷാ സമ്പർക്കം പോലെ സംസ്കാരങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഏറ്റവും രുചികരമായ തലമാണ് ഭക്ഷണത്തിൻ്റേത്. മറ്റൊരു ദേശത്തേക്ക് കുടിയേറുമ്പോഴോ പ്രവാസിയായി തുടരേണ്ടി വരുമ്പോഴോ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോഴോ അവരുടെ ഭാഷ മാത്രമല്ല ഭക്ഷണവും ജീവിത രീതികളും സമ്പർക്കപ്പെടുന്നുണ്ട്. തനത് വിളവുകൾ എന്ന നിലയിൽ നാം കരുതുന്ന പപ്പായ, കപ്പ, കശുവണ്ടി, പൈനാപ്പിൾ, പേരയ്ക്ക മുതലായവ വൈദേശിക സംസർഗത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ എത്തിച്ചേർന്നത്. അതോടൊപ്പം ഒരു ദേശത്തെ രുചിക്കൂട്ടുകൾ മറ്റൊരു നാട്ടിലെ പാചക രീതികളുമായി ചേർന്ന് പുതിയൊരു ഭക്ഷണ സംസ്കാരം രൂപമെടുക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യകാല കുടിയേറ്റക്കാരായ യഹൂദരുടെ ആഘോഷവേളകളിലും പെരുന്നാളുകളിലും തയ്യാറാക്കുന്ന പ്രതീകാത്മക ഭക്ഷണങ്ങളിൽ കേരളീയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും ഭക്ഷണരീതിയുടെ ഇടകലർപ്പും കാണാനാകും. യഹൂദർ ഭക്ഷണകാര്യങ്ങളിൽ ഏറ്റവുമധികം ശ്രദ്ധ പുലർത്തിയിരുന്നത് പെസഹാ പെരുന്നാളിനാണ്. പെസഹാ പെരുന്നാൾ ദിനത്തിലെ പ്രത്യേകത പുളിപ്പില്ലാത്ത അപ്പം അഥവാ പെസഹാപ്പം തയ്യാറാക്കലാണ്. തേങ്ങ ചുരണ്ടിയത്, ഉഴുന്ന്, അരി, വെളുത്തുള്ളി, ജീരകം മുതലായവയാണ് ഇതിൻ്റെ ചേരുവകൾ. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിലും ചിലയിടങ്ങളിൽ പെസഹാ ദിനത്തിൽ പുളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കാറുണ്ട്. പുളിപ്പിക്കുന്ന വസ്തുക്കളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വിഭവം തയ്യാറാക്കുന്നത്. തേങ്ങയും കറിവേപ്പിലയും മഞ്ഞളും ചേർന്ന കേരളീയ വിഭവങ്ങളിൽ നിന്നും ചുട്ടുളിമീൻ, രസായ പുലാവ്, പോങ്ങലം, അരിക്രാക്കൽ, ചുരുളപ്പം, ചീപ്പപ്പം, പന്നകം പോലുള്ള വിഭവങ്ങൾ യഹൂദർക്കുണ്ടായിരുന്നു. ശാബോത്ത് പെരുന്നാളിനെ ചുക്കുണ്ട പെരുന്നാൾ എന്ന് മലയാളീകരിച്ച് വിളിക്കുന്നത് കേരളത്തിലെ ജൂതന്മാരുടെ മാത്രം പ്രത്യേകതയായിരുന്നു. കഠിന വ്രതത്തിന് ശേഷം കഴിക്കുന്ന ചുക്കും ശർക്കരയും ചേർത്ത പലഹാരത്തിൽ നിന്നാണ് ഈ പേര് വന്നത്. എള്ള് സമൃദ്ധിയുടെ പ്രതീകമായി കാണുന്നതിനാൽ വിവാഹം ഉടമ്പടി ചെയ്യുന്ന ദിവസം വധുവിന്റെ വീട്ടുകാർ എള്ളുകൊണ്ടുള്ള പലഹാരം ഉണ്ടാക്കിക്കൊണ്ടുവരിക ജൂതർക്കിടയിലെ പതിവായിരുന്നു. കൊച്ചിയിലെ യഹൂദരുടെ വിവാഹ സത്കാരങ്ങൾക്ക് മലബാറിൽ പ്രിയങ്കരമായ മുട്ടമാല എന്നറിയപ്പെടുന്ന മുട്ടസാലതയെ പ്രധാന വിഭവമായി കരുതുന്നു. 1870 തലശ്ശേരിയിൽ നിന്നും പുറത്തിറങ്ങിയ പാചക കുറിപ്പ് ഗ്രന്ഥത്തിൽ മുട്ടമാല പ്രതിപാദിക്കുന്നുണ്ട്. 1840 കൊച്ചി സന്ദർശിച്ച സ്പാനിഷ് കച്ചവടക്കാരനായ സ്ലോമോ റൈൻമാൻ പാസ്തേൽ എന്ന വിഭവത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അരിമാവും മുട്ടയും കൊണ്ടുണ്ടാക്കിയ കടത്തല എന്ന നേർത്ത അപ്പം കടത്തല പാസ്തേൽ എന്നറിയപ്പെടുന്നു. കൊച്ചിയിലെ യഹൂദർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ഈ വിഭവം. അപ്പം എന്ന വാക്ക് സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. എങ്കിലും തേങ്ങാപ്പാലിൻ്റെയും പുളിപ്പിക്കൽ വസ്തുവിന്റെയും ചേർച്ചയിലൂടെയുള്ള വെള്ളയപ്പം യഹൂദ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നതാണ്. മധ്യേഷ്യയിൽ നിന്നെത്തിയ ബിരിയാണി

0: ബിരിയാണി കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുമായി ചേർന്ന് മലബാറി ബിരിയാണി എന്ന് പേര് നേടിയതുപോലെ പാചക ലോകം സമ്പർക്കത്തിന്റെ വലിയൊരു സാധ്യത ചേർത്തുവെക്കുന്ന ഭാഷാ മേഖല കൂടിയാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: കോട്ടയം ജില്ലയിലെ IHRD നിയന്ത്രണത്തിലുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 11-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി ഈ മാസം 21 മുതൽ June 5 വരെയും June 6 വരെ സ്കൂളുകളിൽ നേരിട്ടെത്തിയും അപേക്ഷ നൽകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 24 27 22 എന്ന നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 47 24 27 22.

ഇനി ഇന്ന് രാവിലെ എഫ് എം ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം അതിന്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു, മേജർ സോമനാഥ ശർമ്മ ഇന്ത്യൻ മിലിറ്ററി ചരിത്രത്തിൽ അവിസ്മരണീയനായ വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന്റെ നേട്ടമെന്താണ്? ഉത്തരം, ഇന്ത്യൻ യുദ്ധരംഗത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ പരംവീർ ചക്ര ആദ്യമായി ലഭിച്ച വ്യക്തി, 1950 മരണാനന്തര ബഹുമതി.

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആൻസൺ കുറുമ്പത്തുരുത്ത്. 6:10 പ്രഭാതഗീതം, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, വൈലുപ്പിള്ളി ശ്രീധരമേനോന്റെ ശോകഭാവം എന്ന കവിത. നാളെ രാവിലെ 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. പല്ലു മാറ്റിവെക്കൽ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രോസ്തോഡോണ്ടിസ്റ്റും ഇംപ്ലാന്റോളജിസ്റ്റുമായ ഡോക്ടർ ആദിത്യ മോഹനുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. നാളെ രാവിലെ 11:00 സഹയാത്രിക സംരംഭകയായ സോണിയ യേശുദാസുമായി അഭിമുഖം. ഉച്ചയ്ക്ക് 12:05 വികസനത്തിന്റെ പൊതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, അമൃത് പദ്ധതി, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് രണ്ടാം ഘട്ടത്തിൽ, തുടർന്ന് ലളിതഗാനങ്ങൾ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു തിരുവനന്തപുരം റിലെ. നാളെ ഉച്ചയ്ക്ക് 1:00 തിരനോട്ടം, അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ തിരുവനന്തപുരം റിലെ. ഉച്ചയ്ക്ക് 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 പാട്ടിന്റെ നാട്ടുവഴി, പൊള്ളുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന കടൽത്തീരങ്ങൾ, മുനമ്പം, ചെറായി, കുഴിപ്പിള്ളി, വളപ്പ്, പുതുവൈപ്പ് എന്നീ തീരങ്ങളിലൂടെ ഒരു യാത്ര അവസാന ഭാഗം. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ വൈകിട്ട് 7:30.

0: impact of West Asia conflict. Union Home Minister Amit Shah holds review meeting on country's preparedness to deal with possible floods and heat wave conditions. Uttar Pradesh Chief Minister Yogi Adityanath expands cabinet, inducts 2 cabinet ministers and 4 state ministers. India and Trinidad and Tobago sign 8 agreements, including in tourism, healthcare and Ayurveda sectors. In Pakistan, 15 security personnel killed in suicide attack in Khyber Pakhtunkhwa province. And in IPL cricket, Chennai Super Kings beat Lucknow Super Giants by 5 wickets. Another fixture between Royal Challengers Bengaluru and Mumbai Indians underway in Raipur. For details of these stories and more, log on to our website newsonair.gov.in and newsonair app. And that's all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 15:10.
2: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ഈ ആഴ്ചയും ധാരാളം കത്തുകളും സന്ദേശങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കത്ത് നോക്കാം.
4: ആദ്യത്തെ കത്ത് കണിച്ചുകുളങ്ങര നിന്ന് ലളിത സലിമോൻ സ്നേഹപൂർവ്വം എഴുതിയിരിക്കുന്നു. പുതിയൊരു ശ്രോതാവാണെന്ന് തോന്നുന്നു.
3: വളരെ നല്ല കാര്യം. കാരണം നമ്മുടെ അഭിപ്രായവേദിയിലേക്ക് പുതിയ പുതിയ ആളുകൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കട്ടെ. നമുക്ക് ലളിത സലിമോൻ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം.
4: നല്ല വിശദീകരണത്തോടെയാണ് ഈ ഗാനം ഇന്നത്തെ ഗാനം അവതരിപ്പിക്കുന്നത്. ദീപസ്തംഭം മഹാശ്ചര്യം നല്ല നിലവാരം പുലർത്തുന്നു. അഭിനന്ദനങ്ങൾ. ഗാന്ധി ദർശനം, ഉപഭോക്താക്കൾ അറിയാൻ എന്നിവ വളരെ മഹത്തരമാണ്. സമകാലികം എന്ന പരിപാടിയിലെ പരസ്യത്തെക്കുറിച്ച് എങ്ങനെ വേണമെന്ന ചർച്ച നന്നായിരുന്നു.
3: പരസ്യങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വിഷയത്തിലായിരുന്നു ആ സമകാലികം അവതരിപ്പിച്ചത്. ഒരു ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത സമകാലികമായിരുന്നു അത്.
4: പാട്ടിന്റെ നാട്ടുവഴി, ശാസ്ത്രദീപ്തി, ആരോഗ്യക്കുറിപ്പ് എന്നീ പരിപാടികൾ നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. ആകാശവാണിയിലെ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. കണിച്ചുകുളങ്ങരയിൽ നിന്നും ലളിത സലിമോൻ. ലളിത, എല്ലാ പരിപാടികളും നല്ലതാണ്, മഹത്തരമാണെന്നൊക്കെ എഴുതിയിരിക്കുന്നത്.
3: തീർച്ചയായും പരിപാടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണും. മാത്രമല്ല, രാവിലെ പ്രക്ഷേപണം ചെയ്യുന്ന പ്രഭാത പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായം മാത്രമേ ലളിത ഇതിൽ പരാമർശിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ രാവിലെ മാത്രം ആകാശവാണി കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ലളിത. എന്തായാലും കൂടുതൽ പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കട്ടെ. അഭിപ്രായങ്ങൾക്ക് നന്ദി.
4: ഈ കത്ത് PM വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ ഒറ്റപ്പാലത്ത് നിന്ന് എഴുതിയതാണ്. April 28 ചൊവ്വാഴ്ച രാവിലെ പുത്തൻകുളങ്ങര തിരുവാതിരക്കളി സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളി ശ്രോതാക്കൾക്ക് നൽകിയ നല്ലൊരു സംഗീത വിരുന്ന് തന്നെ ആയിരുന്നു. അവർ പാടുന്ന ഓരോ പാട്ടിന്റെയും കഥാസന്ദർഭങ്ങൾ മുൻകൂട്ടി പറയുന്നത് കൂടുതൽ ആസ്വാദ്യമായി. അഭിനന്ദനങ്ങൾ. ഈ കഥ അയച്ചിരിക്കുന്നത് R. രമണൻ സ്വാമി, കൊട്ടാരത്തിൽ മഠം.
3: അഭിനന്ദനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നന്ദി.
4: പ്രിയപ്പെട്ട അഭിപ്രായവേദിക്ക് 1 വെള്ളിയാഴ്ച ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം എല്ലാ അർത്ഥത്തിലും ചിന്തോദ്ദീപകമായിരുന്നു. ഇനിയും ഇത്തരം ആശയങ്ങൾ വരും പ്രഭാതങ്ങളിലൂടെ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. മഹിത മലയാളത്തിൽ സിബു മോഡയിൽ വിശദമാക്കി തന്ന മെയ്ക്കാട് എന്ന വാക്കിന്റെ അർത്ഥവ്യത്യാസങ്ങൾ വിശദീകരിച്ചത് നന്നായിരുന്നു. കാവ്യധാരയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കവിത ആലപിച്ച ശ്രീയുക്ത വർമ്മയ്ക്ക് പകരം TP വിവേക് എന്ന പേര് തെറ്റിപ്പറഞ്ഞുവെങ്കിലും വീണ്ടും ശരിയായി തന്നെ പറഞ്ഞു. ആകാശവാണി ഈ കാണിക്കുന്ന ജാഗ്രതയെ അഭിനന്ദിക്കുന്നു. 2 പ്രഭാതഗീതവും ഗാനങ്ങളുമെല്ലാം ഭക്തിസാന്ദ്രമായിരുന്നു. ജയവിജയന്മാരെയും ജയചന്ദ്രനെയും ചിത്രചേച്ചിയെയും ഒക്കെ പ്രത്യേകം നമിക്കുന്നു. UK കുമാരന്റെ തക്ഷൻകുന്ന് സ്വരൂപം ശ്രീ ബാബുവിന്റെ വായനയിൽ, അത് ബാബു അല്ല, ബോബിയാണ്. ബോബി എന്ന് പറഞ്ഞിരിക്കുന്നത് ബാബു എന്ന് തെറ്റിദ്ധരിക്കുകയാണെന്ന് തോന്നുന്നു.
3: അതെ, ഒരുപാട് ശ്രോതാക്കൾ ഇങ്ങനെ പറയുകയുണ്ടായിട്ടുണ്ട്.
4: അത് എന്തായാലും വായന നന്നായി വരുന്നു. കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിന് വ്യത്യസ്ത ഭാവങ്ങൾ വരുത്തി നോവൽ വായനയിൽ മികവ് പുലർത്തുന്നുണ്ട്. സമകാലികം, പ്രത്യേകിച്ച് ഇന്നത്തെ, അതായത് ഞായറാഴ്ചത്തെ, ജലക്ഷാമം, കുടിവെള്ള ദൗർലഭ്യം, മാലിന്യ കലർപ്പ് ഇവയെക്കുറിച്ചൊക്കെ സംസാരിച്ച വ്യക്തികളും സത്യസന്ധമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. പിന്നെ അക്ഷരശ്ലോക സദസ്, കഥാപ്രസംഗം, ശാസ്ത്രദീപ്തി, ശനിദശ മുതലായ പങ്ക്തികളും നന്നാവുന്നുണ്ട്. PV പ്രീത, ലീലാമ്മ ജോസഫ്, MG രാധാകൃഷ്ണൻ എന്നിവരുടെ ലളിതഗാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കുമല്ലോ. ക്ഷേത്രകലകളായ പാഠകം, ചാക്യാർകൂത്ത് എന്നിവയും കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: നിരവധി പരിപാടികളെക്കുറിച്ച് രമണൻ സ്വാമി അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.

0: കേരളം വരൾച്ചയിലേക്കോ എന്ന വിഷയത്തിൽ അവതരിപ്പിച്ച സമകാലികത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ശനിദശ, മഹിതം മലയാളം, സുഭാഷിതം, ഈ പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നോവൽ പാരായണവും അദ്ദേഹം കേൾക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി.
1: നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. തൊഴിൽ എന്നത് മഹത്തായ ഒരാരാധനയാണ് എന്ന മഹാത്മാഗാന്ധിയുടെ വരികളിലൂടെ മെയ് 1 ഡോക്ടർ കുഞ്ഞിമുഹമ്മദ് പുലവത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം അന്നത്തെ ദിനത്തിന് മാറ്റുകൂട്ടിയ നല്ലൊരു സുഭാഷിതമായിരുന്നു.
0: സുഭാഷിതം ഇഷ്ടമായി നഫീസ കുഞ്ഞിപ്പ വന്ദാവരൻ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് PT മാധവൻ തുരുത്തിക്കരയാണ്. അദ്ദേഹം എഴുതുന്നു, കാവ്യധാരയിൽ NV കൃഷ്ണവാര്യരുടെ കവിതയിലൊരു ഭാഗം മുഖത്തല തുളസീധരൻ ചൊല്ലിയത് വളരെ നന്നായിരുന്നു. FM ഹെൽത്ത് ലൈനിൽ ഡോക്ടർ PK ലതിക അവതരിപ്പിച്ച പരിപാടിയും പാർക്കിൻസൺ അസുഖത്തെക്കുറിച്ച് ഏറെ വിജ്ഞാനപ്രദമായിരുന്നു എന്ന് PT മാധവൻ എഴുതിയിട്ടുണ്ട്. ഓർമ്മ ചിന്തിൽ അഖിലും ജയമോഹനും കൂട്ടുകെട്ടിൽ അവതരിപ്പിച്ചത് അടിപൊളിയായിരുന്നു എന്നാണ് PT മാധവൻ പറഞ്ഞിട്ടുള്ളത്.
1: 27 തീയതിയിലെ വെള്ളിത്തിര MV ശശികുമാർ അവതരിപ്പിച്ചത് നന്നായിരുന്നു. 28 തീയതിയിലെ വെള്ളിത്തിര റിയ അവതരിപ്പിച്ചതും അതിഗംഭീരമായിരുന്നു. നിലയത്തിന് ആശംസകൾ. പരസ്പരം എന്ന പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസിക രോഗങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ PR അർജുൻ കർത്തയുമായി ശശികുമാർ നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായി. ഈ കത്തുകൾ അയച്ചിരിക്കുന്നത് ജബ്ബാർ ആലങ്ങാട്.
0: പരസ്പരം, തത്സമയ, ഫോണിൻ പരിപാടി, വെള്ളിത്തിര എന്നിവ ഇഷ്ടമായി ശ്രോതാവിൻ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായങ്ങൾക്ക് നന്ദി. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നമാണ്. കിസാൻ വാണി പരിപാടി വളരെ ഇഷ്ടമാവുന്നു എന്നറിയിക്കാനാണ് അദ്ദേഹം ഈ കത്ത് അയച്ചിട്ടുള്ളത്. അടുക്കളത്തോട്ടം വിശേഷങ്ങൾ ഒരുപാട് ഇഷ്ടമാവുന്നു. സുഗന്ധ വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഓതുമരം വളർത്തുന്ന കർഷകയെ പരിചയപ്പെടുത്തിയത് വളരെ ഇഷ്ടമായി. കാർഷിക ജീവനത്തിലായിരുന്നു ആ പരിപാടി. ഇങ്ങനെ കിസാൻ വാണിയിലൂടെയും കാർഷിക ജീവനത്തിലൂടെയും പ്രക്ഷേപണം ചെയ്തിട്ടുള്ള പരിപാടികളെല്ലാം തനിക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നാണ് ഗോപികൃഷ്ണൻ ഈ കത്തുകളിലൂടെ അറിയിക്കുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: April 29 തീയതി കേട്ട പ്രകാശധാരയിൽ തലവേദനയും ഹോമിയോ ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ യദുകൃഷ്ണൻ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദവും അവസരോചിതവും ആയി. April 29 തീയതി ഉച്ചയ്ക്ക് ചിത്ര, ജി വേണുഗോപാൽ, ജി ഗാഥ എന്നിവർ പാടിയ ലളിതഗാനങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെട്ടു. ബുധനാഴ്ചത്തെ സഹയാത്രികയിൽ വേനൽക്കാല ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ ഹരിത ഹരിബാബുവുമായി നടത്തിയ പ്രഭാഷണം നന്നായിരുന്നു. വന്ദേ മാതരത്തിന്റെ പുതിയ വേർഷൻ ഗംഭീരം. എങ്ങനെ പാടിയാലും, ഏതു രീതിയിൽ പാടിയാലും, ആര് പാടിയാലും വന്ദേ മാതരം കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. April 27 തീയതിയിലെ കാവ്യധാരയിൽ NV കൃഷ്ണവാര്യരുടെ ഭാരതപ്പുഴ എന്ന കവിത ഗംഭീരമായിരുന്നു. ഈ കടുത്ത വേനലിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് പാമ്പുകൾ. പാമ്പ് കടിച്ചുള്ള പെടുമരണങ്ങൾ എത്രയോ ഹൃദയഭേദകമാണ്. അതേക്കുറിച്ചൊരു പരിപാടി സമകാലികത്തിലൂടെ അവസരോചിതമായി. April 27 തീയതിയിലെ സമകാലികം വിലപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. April 27 തീയതി പ്രൊഫസർ അംബുജാക്ഷി അവതരിപ്പിച്ച സുഭാഷിതം, തുടർന്നുള്ള പ്രഭാത ഗീതത്തിൽ യേശുദാസ്, ശരത്, ഉണ്ണിമേനോൻ എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ എല്ലാം നല്ലൊരു ദിവസത്തിന് തുടക്കം കുറിച്ചു.
0: PT ജയൻ ഒരുപാട് പരിപാടികളെ കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. സമകാലികത്തിൽ പാമ്പുകടിയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്ന വിഷയത്തെ ആധാരമാക്കി പ്രക്ഷേപണം ചെയ്ത പരിപാടി ഇഷ്ടമായി എന്നാണ് ശ്രോതാവ് എഴുതിയിട്ടുള്ളത്. സമകാലികത്തിൽ മാത്രമല്ല, ഒരു തത്സമയ പരിപാടി തന്നെ ഹലോ കൊച്ചി FM പ്രസ്തുത വിഷയത്തിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. ശ്രോതാവ് കേട്ടുകാണും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പരിപാടികളെല്ലാം ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നന്ദി.
1: MS രാജൻ, വാഴക്കുളം. 26 തീയതി രാവിലെ വിടരുന്ന മുട്ടകൾ എന്ന പരിപാടിയിൽ ഇടത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ പരിപാടി നന്നായി ആസ്വദിച്ചു. അന്നത്തെ ഓർമ്മച്ചിന്ത് അഖിൽ ജയമോഹൻ ടീം അവതരിപ്പിച്ചത് നന്നായിരുന്നു. 27 കാവ്യധാരയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കവിത കേട്ടു. 28 തീയതി ഉച്ചയ്ക്ക് തിരുവാതിരകളിയും 30 തീയതി ഉച്ചയ്ക്ക് ചിത്രാവാര്യരും അപർണവാര്യരും അവതരിപ്പിച്ച സോപാന സംഗീതവും നന്നായിരുന്നു. FM ഹെൽത്ത് ലൈനിൽ ഡോക്ടർ രമ്യ പിള്ളയുമായുള്ള അഭിമുഖം ഒട്ടേറെ പേർക്ക് പ്രയോജനപ്രദമായിരുന്നു. 2 തീയതിയിലെ ആത്മസഖി ആകാശവാണിയിൽ നടിയും എഴുത്തുകാരിയുമായ ജോളി ചിറയത്തുമായി ചെയ്ത അഭിമുഖം നന്നായിരുന്നു. വിടരുന്ന മുട്ടകൾ പാട്ടിന്റെ നാട്ടുവഴി ഇത്തവണ വേറിട്ട അനുഭവമായി മാറി. പറയിപെറ്റ പന്തിരുകുലം മുൻപ് പ്രക്ഷേപണം ചെയ്ത നാറാണത്ത് ഭ്രാന്തന്റെ വേറൊരു വശം മാത്രം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം നന്നാവുന്നുണ്ട്. കാർഷിക ജീവനം, ആരോഗ്യവേദി, ശാസ്ത്രദീപ്തി, യുവവാണി തുടങ്ങി എല്ലാം നല്ല നിലവാരം പുലർത്തുന്നു. ഇനി മുതൽ വൈകുന്നേരങ്ങളിൽ ഇടിയും മിന്നലും പ്രതീക്ഷിക്കുന്നു. രാജൻ, വാഴക്കുളം, ഇടിയും മിന്നലും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചതായിരിക്കും അല്ലേ?
0: തുലാവർഷം എത്തിയ പോലെയാണ് തോന്നുന്നത്. ഇടിയും മിന്നലും ഇല്ലാത്ത കാലവർഷമായിരിക്കും നമുക്ക് ഒരുപക്ഷെ വരാൻ പോകുന്നത്. അദ്ദേഹം സൂചിപ്പിച്ച വേനൽ മഴയെ കുറിച്ചായിരിക്കാം. വേനൽ മഴയിൽ നമ്മൾ ചിലപ്പോൾ ഇടിമുഴക്കം കേൾക്കാറുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്

0: റേഡിയോ കേൾക്കാൻ കഴിയട്ടെ, കാരണം കറണ്ട് ഇല്ല, റേഡിയോ കേൾക്കാൻ കഴിയില്ല എന്നാണ് ഒരു സൂചന. എന്തായാലും തുടർന്നും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: ഈ കത്ത് ഗോപൻ മേനോൻ എഴുതിയതാണ്. കുഞ്ഞു മുഹമ്മദ് പുലവത്ത് മെയ്ഡേയുടെ ചരിത്രം വെളിപ്പെടുത്തിക്കൊണ്ട് നടത്തിയ സുഭാഷിതം ശ്രദ്ധിച്ചു. ചെമ്പ്, കാഡ്മിയം എന്നീ ലോഹങ്ങൾ ഭക്ഷിച്ച് സ്വർണം വിസർജിക്കുന്ന അണുജീവികളെക്കുറിച്ച് ശാസ്ത്രദീപ്തിയിൽ ഡോക്ടർ അഭേഷ് രഘുവരൻ നൽകിയ വിവരങ്ങൾ ശ്രദ്ധിച്ചു, ഇഷ്ടപ്പെട്ടു. മോഡേൺ മെഡിസിനിലെ പാർക്കിൻസൺസ് രോഗ ചികിത്സയെക്കുറിച്ച് ശ്രീ എം വി ശശികുമാർ ഡോക്ടർ ആശാ കിഷോറുമായി നടത്തിയ നേർമുഖ ഭാഷണം കേട്ടു. ചെലവേറിയ പ്രൊസീജിയർ ആണെങ്കിലും ഇതൊരു നല്ല അറിവായിരുന്നു. മഹിത മലയാളം, കൺസ്യൂമർ ഗൈഡൻസ് എന്നീ പരിപാടികൾ കേട്ട ശേഷം സമകാലിക വിഷയങ്ങൾ വിദഗ്ധമായി കോർത്തിണക്കിയ ശനിദശ കേട്ടു ഉഗ്രൻ. 2026 സെൻസസിനെക്കുറിച്ച് റിയാസ് ചെയ്ത സമകാലികം ശ്രദ്ധേയവും വിജ്ഞാനപ്രദവുമായിരുന്നു.
0: സമകാലികം ചെയ്ത് റിയ ആയിരുന്നു. എന്തായാലും പരിപാടി ഗവൺമെന്റിന് ഇഷ്ടമായി നിറഞ്ഞതിൽ വളരെ സന്തോഷം.
1: ആത്മസഖി ആകാശവാണിയിൽ പങ്കെടുത്ത ജോളി ചെറിയത്തിന്റെ വാക്കുകൾ കേട്ടു. ആർ ഉണ്ണികൃഷ്ണൻ അവതാരകനായ ഫോണൗട്ട് ഗാനോത്സവം കേട്ടു, നന്നായിരുന്നു. പ്രീതി അഖിൽ ടീം അവതരിപ്പിച്ച ഓർമ്മച്ചെന്ത് കേട്ടു. ക്ലൌഡ് റീഡിംഗിനെ അധികരിച്ച അഭേഷ് രഘുവരൻ ചെയ്ത ശാസ്ത്രദീപ്തി, ദേശമംഗലം രാമകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം, മാത്യു വർഗീസ് ആസ്മയെക്കുറിച്ച് പങ്കുവച്ച വിവരങ്ങൾ, പാചകവാതകത്തിന് തീവിലയാകുന്നു എന്ന ശീർഷകത്തിൽ ജയമോഹൻ ചെയ്ത സമകാലികം, ഇവയെല്ലാം ശ്രദ്ധേയമായിരുന്നു. ഗോപൻ മേനോൻ കൊടുങ്ങല്ലൂർ കുറെ കൂടി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കത്ത് വളരെ നീണ്ടുപോയതിനാൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.
0: തീർച്ചയായും ഒരുപാട് പരിപാടികളെ കുറിച്ച് ഗോപൻ മേനോൻ പരാമർശിച്ചിട്ടുണ്ട് തന്റെ സന്ദേശത്തിൽ. മിക്ക പരിപാടികളും അദ്ദേഹത്തിന് ഇഷ്ടമായി, ചില പരിപാടികൾ അദ്ദേഹത്തിന് അത്ര തന്നെ ഇഷ്ടമായിട്ടില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്നുകൂടി എഴുതുകയാണെങ്കിൽ നമുക്ക് പരിപാടികളിൽ ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് ഉൾപ്പെടുത്താവുന്നതാണ്. എന്തായാലും അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രത്യേകം നന്ദി.
1: അബ്ദുൾ ജലീൽ മൂപ്പൻ ഏലൂർ നോർത്ത് നിന്ന് എഴുതുന്നു, സുഭാഷിതത്തിലെ മാനവികത അഥവാ മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് ഡോക്ടർ സരിതാ മഹേശ്വരന്റെ വാക്കുകൾ വളരെ ഇഷ്ടപ്പെട്ടു. തക്ഷൻകുന്ന് നോവൽ വായന, ബോബിയുടെ വായന ആകർഷകമാണ്. ചിത്രപതംഗം നല്ല പരിപാടിയാണ്. അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ഗോപി നായർ. അദ്ദേഹം എവിടെ നിന്നാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ടി ആർ രഘുനന്ദനന്റെ മടക്കയാത്ര എന്ന കഥ സാഹിത്യ സുരഭിയിൽ കേട്ടു, വളരെ നന്നായിരുന്നു.
0: അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
1: ബുധനാഴ്ച സമകാലികത്തിൽ പാചകവാതകത്തിന് തീവിലയാകുന്നു എന്ന പരിപാടി പൊള്ളുന്ന സമകാലിക യാഥാർത്ഥ്യം പ്രതിഫലിപ്പിച്ചു. മുഖ്യമായി ഹോട്ടലുടമകളുടെ ആധിയാണ് കേട്ടത്. പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ ഡ്രൈവർമാരുൾപ്പെടെയുള്ള സാധാരണക്കാർ ചായ, ഊണ് എന്നിവ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന് തന്നെ തോന്നി.
0: എൻ എസ് ജയമോഹൻ അവതരിപ്പിച്ച സമകാലികമായിരുന്നു അത്. ആ പരിപാടി അവസരോചിതമായി എന്നറിയുന്നതിൽ സന്തോഷം.
1: അന്ന് തന്നെ മഹിത മലയാളത്തിലും വയറ്റിലെ തീ പരാമർശിക്കപ്പെട്ടിരുന്നു. തീ കൊണ്ട് തല ചൊറിയുകയാണോ എണ്ണ കമ്പനികൾ? എൻ കെ വിജയൻ കിഴക്കമ്പലമാണ് കത്തയച്ചിരിക്കുന്നത്.
0: തീ കൊണ്ടാണോ തീക്കൊള്ളി കൊണ്ടാണോ ചൊറിയാറ്? തീക്കൊള്ളി കൊണ്ട് ചൊറിയാന്നാണ് സാധാരണ പ്രയോഗിക്കാറെന്ന് തോന്നുന്നു. എന്തായാലും അഭിപ്രായം അറിയിച്ചതിന് നന്ദി. ഇനിയും ഒരുപാട് സന്ദേശങ്ങൾ വായിക്കാൻ ബാക്കി കിടക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ അഭിപ്രായവേദിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ സന്ദേശങ്ങളും അഭിപ്രായങ്ങളും നമുക്ക് അടുത്ത അഭിപ്രായവേദിയിലേക്കായി മാറ്റിവെക്കാം. തുടർന്നും അഭിപ്രായവേദിയിലേക്ക് കത്തുകളും സന്ദേശങ്ങളും അയയ്ക്കുക. അഭിപ്രായം അറിയിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയയ്ക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 29:46. അടുത്ത പരിപാടി അല്പസമയത്തിനകം കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
1: കാലം മാറിയാലും ശബ്ദത്തിന്റെ മാന്ത്രികതയ്ക്ക് മാറ്റു കുറയുന്നില്ല എന്നതിന്റെ സാക്ഷ്യപത്രമാണ് റേഡിയോ നാടകങ്ങൾ. അടഞ്ഞ മിഴികൾക്കുള്ളിൽ അനന്തമായ ദൃശ്യപ്രപഞ്ചം തീർക്കുന്ന, ഭാവനയുടെ ആകാശങ്ങൾ തൊട്ടുണർത്തുന്ന ആ ശ്രവ്യ വിസ്മയം റേഡിയോ നാടകോത്സവങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാം.
2: അതെ, വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മലയാളിയുടെ കലാ സംസ്കൃതിയുടെ ഭാഗമായ അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇതാ വസന്തം വിരിയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
1: വ്യത്യസ്തമായ പ്രമേയങ്ങൾ, മലയാളത്തിന്റെ പ്രിയ താരങ്ങളുടെ സാന്നിധ്യം, അത്യാധുനിക ശബ്ദവിന്യാസങ്ങൾ, ഈ നാടകോത്സവം കേവലം ഒരു പരിപാടിയല്ല, മറിച്ച് മലയാളി മനസ്സിന്റെ വികാരങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. വരും ദിവസങ്ങളിൽ നമ്മെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ആ ഏഴ് മഹത്തായ നാടകങ്ങളെയും അവയുടെ അണിയറ വിശേഷങ്ങളെയും നമുക്കിന്ന് അടുത്തറിയാം.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
2: നാടകോത്സവത്തിന്റെ രണ്ടാം ദിനമായ നാളെ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തോടെയാണ് നാടക പ്രക്ഷേപണം ആരംഭിക്കുന്നത്.
4: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം, വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരു അവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.

0: മോഹൻലാലിനൊപ്പം പ്രധാന കഥാപാത്രമായി എത്തുന്നത് ദേശീയ പുരസ്കാര ജേതാവായ എം.ആർ. ഗോപകുമാറാണ്.
1: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
2: പേര്
1: അഞ്ജന.
2: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
1: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളമൊഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
2: എന്നിട്ട്
1: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ചലച്ചിത്ര താരങ്ങളായ സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നാടകരംഗത്തെ പ്രമുഖരായ നരിയാപുരം വേണുഗോപാൽ, രജു കോലിയക്കോട്, ഭാവി വാഗ്ദാനങ്ങളായ ആദ്യ എ നായർ, പ്രസിദ്ധ പ്രമോദ് എന്നിവരും നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊണ്ടും മിഴിവേകുന്നു.
3: ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
4: ഇനി ഈ കണ്ടങ്കിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ.
5: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
6: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസാത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
5: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
6: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
0: ഈ നാടകത്തിന് പശ്ചാത്തല ശബ്ദവിന്യാസം ഒരുക്കിയിരിക്കുന്നത് ധീരജ് സുകുമാരനും സാങ്കേതിക സഹായം നൽകിയിരിക്കുന്നത് വി സുരേഷ് കുമാറുമാണ്. നാടക സംവിധാനം റൂബി ബാബു. നിർവഹണ സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുകൽ, എൻ സുനിത.
1: ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്? അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്ന് തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാണ് തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെയില്ല എന്നത് നിങ്ങൾ മറന്നു.
7: ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
2: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിലിടാ?
2: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
2: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി

0: ഞാൻ ഇവർ വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
0: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
2: രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ.
3: സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
3: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
2: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: ഈശ്വര, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
0: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: അതുകൊണ്ടാണ് മാധവ് ആ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
3: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ് ആകെ മാറിയിരുന്നു.
3: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
2: മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. ജീവിതം ഏത് കഷ്ടനഷ്ടങ്ങൾക്കിടയിലും ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാടകമാണ് മെയ് 13 നാടകോത്സവത്തിന്റെ 4-ാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നത്.
4: ഗുഡ് മോർണിംഗ് സർ, മേ ഐ കം ഇൻ?
5: പ്ലീസ് ഹാവ് എ സീറ്റ്.
4: താങ്ക് യു.
5: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തന്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പാട്ടും എഴുത്തും വായനയും.
4: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷെ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
5: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
4: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല. സാർ എങ്ങനെയാ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
5: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്.
2: ജീവിതോത്സവം എന്ന ഈ നാടകം നിരാശയിൽ നിന്ന് ആശയിലേക്കുള്ള യാത്രയിലേക്ക് ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകും.
6: അച്ഛൻ,
7: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നതുകൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
8: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
6: അച്ഛനെന്താ ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
8: അല്ല മോനെ,

0: വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
1: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊള്ളല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
0: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും, സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: മരണാസന്നനായ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ പിഴവുകൾ തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ചലച്ചിത്ര നടനുമായ പ്രേംകുമാർ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും അഭിനേതാവുമായ രഘുനാഥ് പലേരി, മലയാളത്തിന്റെ നിത്യഹരിത ശബ്ദമായ ദേവി, സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖ അഭിനേത്രി സോന നായർ, യുവനടൻ കണ്ണൻ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒപ്പം ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തരായ ജയൻ ചേർത്തല, ജോബി എ എസ്, തിരുമല രാമചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യം നാടകത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. ഈ താരനിരയോടൊപ്പം മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ തന്മയ സോൾ, യുവ കലാകാരി തമന്ന സോൾ, പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായ അനീഷ് നായർ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ തുടങ്ങിയവരും ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു.
1: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
2: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
1: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണോ സംസാരിക്കുന്നത്?
2: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് ഐ എ എസ് തന്നു എന്നാണ്.
0: സിനിമാ സീരിയൽ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ജനാർദ്ദനന്റെ രചനയിൽ റൂബി ബാബുവാണ് ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്.
3: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
4: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സീം, ഐ എം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്നൊക്കെ പറഞ്ഞ് കറങ്ങിടക്കാനൊന്നും എനിക്ക് സമയമില്ല.
3: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചു തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? നിനക്ക്
4: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
3: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
4: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
5: അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
6: ഹൃദയ.

0: തന്റെ പ്രണയിനിയായ മധുമിതയോടു പോലും പറയാതെ ഒളിച്ചുവച്ച കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാഖ്യാനമാണ് നാടകത്തിന്റെ ഇതിവൃത്തം.
1: എന്താണ് ഹൃദയൻ, എനിക്ക് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
2: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
1: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
3: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
4: എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ, മധുവിനെ വിട്ടേക്കേ.

0: പ്രോബ്ലംസ്?
1: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
0: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
1: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
2: എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ, മധുവിനെ വിട്ടേക്ക്.
3: വകുപ്പ് തല പരിശീലനത്തിന് ഡൽഹിയിൽ എത്തിയ ഹൃദയനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥന് കോഴ്സ് ഡയറക്ടറായ അനന്തരാമനോടുള്ള സൗഹൃദം അയാളെ കൊണ്ടുചെന്നെത്തിച്ചത് താൻ പലപ്പോഴായി കണ്ട അർത്ഥമറിയാത്ത കുറേയേറെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ്.

0: ആ ഹൃദയൻ, കമിൻ. അന്വേഷിച്ചു വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്ക.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നുമില്ലടോ, ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ,
2: അനന്തരാമന്റെ നഷ്ടജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ഇനിയും ഇഴപൊട്ടാത്ത തീവ്രമായ ആത്മബന്ധങ്ങളുടെയും ഭ്രമാത്മകമായ സത്യസാക്ഷ്യങ്ങളാണ് അനന്തനോടൊപ്പം നാട്ടിലെത്തിയ ഹൃദയനാഥന് നേരിട്ട് കാണാനും അനുഭവിക്കാനും ഇടവരുന്നത്.
0: ഹൃദയ, നല്ല തിരക്കാണല്ലോ, നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് അങ്ങ് വിട്ടേക്കാം.
3: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
0: ഒരു 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: ശ്രീ പാലക്കാട്
5: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടിമാമ എന്നാ സമാചാരം?
5: ഇത് എന്നെ കോലം, ഇത് രൂപ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്
2: പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
6: ഞാൻ വെങ്കിട്ട് സുബ്രഹ്മണ്യം. അമ്മ എന്നെ എടുത്തിട്ടാങ്ങളേ.
7: അയ്യോ, യാര് വെങ്കി, കൊഞ്ച കീഴിറങ്ങടാ.
0: പുഷ്പ, എന്നെ തെരിയല്ലേ ഉനക്ക്? ഞാൻ അനന്തരാമനാക്കും, ഒരു പെരിയപ്പ.
7: ആണ്ടവാ കടവളേ, പെരിയപ്പാവാ. അയ്യോ, വാങ്ങോ വാങ്ങോ, ഉള്ള വാങ്ങോ. എവിടെ വർഷമായി ഉങ്ങളെ പാത്ത്. കടവളേ,
8: കോഫി പോട്ട്, ദോ വന്നിട്ടേ.

0: സന്നിവേശവും ഷിബു എം ജോസ് മച്ചാട്, നിർവഹണം ജയാസിയ.
1: വന്നിട്ടിയടാ അനന്തൻ, വന്നിട്ടിയടാ.
2: ഇല്ല, വന്നിട്ടില്ലമ്മ. സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ
3: വന്ന്. നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
2: അതെ.
3: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ള വാങ്കോ.
0: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: യാരിനി, എപ്പടി ഉള്ള വന്നേ?
2: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു.
1: യാരേ, ആനന്ദം വന്നിട്ടിയാ. ഈ ആരാവത് ചൊല്ലടാ.
4: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങേ ആരും വരലേ, ഒരാള് വന്നിരിച്ചു. ആനാ, അത് അനന്തപ്പനല്ലേ?
1: ആമാ ആമാ, സെറിടാ. ആണ്ടവാ മുരുഹാ.
4: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോട് റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്കേ? എപ്പോഴാ നീ ഉള്ളേ വന്നേ?
1: അനന്താ, കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
0: സൊല്ല് പാട്ടി.
1: മുൻപ് സ്വന്നത് താനെ, അനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത വിഷയത്തിലെ നെജമാന സമ്മതം താനെ? ചൊല്ലടാ കണ്ണാ.
0: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ, അപ്പടി ഒന്നും സൊല്ലക്കൂടാതെ. ഒന്നും മറ്റും താൻ സൊല്ലത്, ലക്ഷ്മി എൻ പൊണ്ണുരാ. പോതുമാ,
1: പോടാ, പോതും, അത് പോതും, അത് മറ്റും താൻ പോതും.
0: നവതിയുടെ നിറവിലെത്തിയ ആകാശവാണി ശ്രോതാക്കൾക്ക് സമ്മാനിക്കുന്ന നവ്യോപഹാരം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

0: ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യങ്ങളായ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി എന്നിവർക്കൊപ്പം കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൌർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, കൂടാതെ ബാലതാരം ഇവാൻ മിഖായേൽ ഷിബു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: ദേയ് അനന്തു തലൈവാ.
2: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ നമ്മ കോളേജിലെ ഭാരതീയ താനെ. യു ഗ്രേറ്റ് വിക്ടോറിയൻ.
1: എത്ര കാലമാശരാ, നീ എങ്കെ ഇപ്പോ എന്ന വേല പണ്ട്ര? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ.
0: നിർവഹണ സഹായവും ശബ്ദ

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ 6ാം ദിവസം മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി. ഒരു ദരിദ്ര ശില്പിക്കെതിരെ രാജാവ് മോഷണക്കുറ്റം ചുമത്തുന്നു. അവൻ കുറ്റവാളിയോ അല്ലയോ? സത്യങ്ങൾ കണ്ടെത്താൻ ചില നേരങ്ങളിൽ ദൈവിക ഇടപെടലുകൾ അനിവാര്യമാവും. നാടകരചന സംവിധാനം വിനോദ് ബാബു എച്ച്. മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, KV നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം

0: ഷാജു പൊന്നാരത്ത്, മൗനസാക്ഷി. നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിനെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ച ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16 ശനിയാഴ്ച രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.
1: മോളെന്താ കേൾക്കുന്നത്?
2: കടലിന്റെ ശബ്ദം.
1: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
2: തിരയുടെ ശബ്ദം.
1: പിന്നെ?
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
1: പിന്നെ?
2: കടൽക്കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
1: പിന്നെയോ?
2: നുരയുടെ, പതയുടെ. അങ്ങനെ
1: എന്നാ കണ്ണു തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ വലിയ കടൽ.

0: ചുറ്റും പ്രകാശം പ്രസരിപ്പിച്ച ഒരാൾ. പുറമേ പ്രശാന്തമെന്ന് നാം കരുതിയ സമുദ്രങ്ങൾ പക്ഷേ അകമേ പ്രക്ഷുബ്ധങ്ങളായിരുന്നു. വായിച്ചും കേട്ടും മാത്രം അറിഞ്ഞ അയാളെന്ന കടലിനെ കാണുക ഇത്തിരി നേരം കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയു. നിർവഹണ സഹകരണം ബോബി സി മാത്യു. സഹകരണം നിഷ പി. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.
2: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
3: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
2: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാൻ അതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
3: കാണുക കടലിനെ കൺതുറക്കാതെ.
2: മനസ്സിലായില്ല.
3: അതായത് കണ്ണറച്ചു പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ നോക്ക്?
2: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ.
0: രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. മെയ് 16 ശനിയാഴ്ച രാത്രി 9:30.
1: പുനഃപ്രക്ഷേപണം മെയ് 17 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. കാണുക കടലിനെ കൺതുറക്കാതെ.

നാടകോത്സവത്തിലെ അവസാന നാടകമായ കടങ്കഥയിലെ വിരുന്നുകാരൻ എട്ടാം ദിനം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. നഗരത്തിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നിഗൂഢനായ വ്യക്തി സൃഷ്ടിക്കുന്ന മാറ്റങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. ഇതിലും മോഹൻലാലിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: Good morning, reception. Yes. Yeah, room number 203. Yes, he's there. Connect here.
1: Good morning, Miss Annie.
0: Huh? Good morning. ഞാൻ ഇപ്പൊ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
1: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
0: പിന്നെന്തേ?
1: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു

0: തമാശ.
1: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
0: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ, ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
1: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
0: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങൾ ഇവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സോറി.
0: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
0: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്.
1: താങ്ക് യു.
0: അപ്പൊ ശരി, കാണാം.

0: മെയ് 18 ഒൻപതാം ദിവസം ഈ നാടകോത്സവത്തിന്റെ സമഗ്രമായ ഒരു അവലോകനത്തോടെ നാം വിടവാങ്ങും. നാടകരംഗത്തെ പ്രമുഖർ ഈ അവലോകനത്തിൽ പങ്കെടുക്കും.
1: മെയ് 10 മുതൽ 18 വരെ കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ ഒരുക്കുന്ന ഈ സ്വപ്ന സഞ്ചാരത്തിൽ നിങ്ങളും പങ്കാളികളാകുക. ഇത് കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് മനുഷ്യജീവിതത്തിന്റെ തുടിപ്പുകളാണ്, പ്രകൃതിയുടെ സംഗീതമാണ്, മണ്ണും മനസ്സും തമ്മിലുള്ള ഗാഢമായ ബന്ധമാണ്.
0: ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഓരോ നാടകവും രാത്രി 9:30 നിങ്ങളുടെ റേഡിയോ സെറ്റുകളിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും തത്സമയം കേൾക്കാം. അഥവാ ആ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമിക്കേണ്ടതില്ല. തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവ പുനഃപ്രക്ഷേപണം ചെയ്യുന്നതാണ്.
1: മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ മുതൽ പ്രഗത്ഭരായ ഒട്ടനവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തയുടെയും വികാരത്തിന്റെയും പുതിയ തിരമാലകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കാതോർക്കാം, ഭാവനയുടെ ആ ലോകത്തേക്ക്. മറക്കരുത്, രാത്രി 9:30 മണിക്ക് ആകാശവാണി.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 14 മിനിറ്റ് 46 സെക്കൻഡ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇന്നത്തെ ഗാനമഞ്ജുഷ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം ഗാനമഞ്ജുഷയിലേക്ക്.

ശ്രോതാക്കൾ കേട്ട ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല എന്നിവർ പാടിയത്. ചിത്രം അൻപുക്ക് നാൻ അടിമൈ. ഗാനരചന വാലി, സംഗീതം ഇളയരാജ. ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം മുഹമ്മദ് റഫി പാടിയത്. ചിത്രം കന്യാദാൻ. ഗാനരചന ഹസ്രത്ത് ജയ്പൂരി, സംഗീതം ശങ്കർ ജയ്കിഷൻ.

ചിത്രം പുതിയ പറവൈ. പി. സുശീല പാടിയ ഗാനം. ഗാനരചന കണ്ണദാസൻ. സംഗീതം വിശ്വനാഥൻ രാമമൂർത്തി.

ചിത്രം ഇസ്സത്ത്. ഗായകർ ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റഫി. ഗാനരചന സാഹിർ. സംഗീതം ലക്ഷ്മികാന്ത് പ്യാരലാൽ.

0: ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം AM രാജ സംഗീതം നൽകി പാടിയത്. ചിത്രം തേൻ നിലാവ്. ഗാനരചന കണ്ണദാസൻ.
1: പാട്ടു പാടവാ, പാട്ടു പേശവാ.

ചിത്രം ദോ രാസ്തെ, ഗായകർ ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റഫി, രചന ആനന്ദ് ബക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരലാൽ.

0: ഗാനമഞ്ജുഷയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പാസമലർ എന്ന പടത്തിൽ എല്ലാർ ഈശ്വരി പാടിയത്, കണ്ണദാസിന്റെ വരികൾ, വിശ്വനാഥൻ രാമമൂർത്തിയുടെ
1: സംഗീതം.
2: മഞ്ഞൾ കുങ്കുമത്തോട് നീ നീടുന്നേ വാഴുന്ന കാര്യം.